പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമന ശങ്കരനാരായണൻ നമ്പൂതിരി പയ്യന്നൂർ.

സംസാരിക്കുന്നതിൻ്റെ തോതും ഇടപെടലും അനുസരിച്ച് അന്തർമുഖത്വം ബഹിർമുഖത്വം എന്നിങ്ങനെ പറയാറുണ്ട്. എല്ലാവരുമായും സൗഹൃദപൂർവം ഇടപെടുന്നവരുണ്ട്, സൗഹൃദം വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്തവരുണ്ട്. ഈ രണ്ട് കൂട്ടരെയും ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് മാത്രമേ അവരെ അറിയൂ. എല്ലാ രീതിയിലും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ള് കരയുന്നവരുണ്ടാകാം. സന്തോഷം പ്രകടിപ്പിക്കുന്നത് വഴി തൻ്റെ സങ്കടം മറക്കുന്നവർ, ഒന്നും പുറത്തു പറയാനാവാതെ വിമ്മിഷ്ടപ്പെടുന്നവരുണ്ട്. അന്തർമുഖരും ബഹിർമുഖരും ഒരുപക്ഷേ തങ്ങളുടെ യഥാർത്ഥ മുഖം ഒളിപ്പിക്കുന്നുണ്ടാകും. മനുഷ്യന് മാത്രമായി ലഭിച്ച അനുഗ്രഹമാണ് സംസാരശേഷി. അത് ഉപയോഗിക്കണം. ആരും കേൾക്കാനില്ലെങ്കിൽ കൂടി സംസാരിക്കാം. കണ്ണാടിക്ക് മുന്നിൽ വളർത്തു ജന്തുക്കളോട്, പ്രകൃതിയെ നോക്കി, താൻ വിശ്വസിക്കുന്ന ശക്തിക്ക് മുന്നിൽ പ്രാർത്ഥനയായി സംസാരിക്കാം. സന്തോഷമായി, സൗഹൃദപരമായി, ആശ്വാസദായകമായി.

0: ആലക്കാട് മാടമന ശങ്കര നാരായണൻ നമ്പൂതിരി പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ ഭാവകാവ്യമായ രമണനിലെ ഒരു ഭാഗം, മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, ആലപിക്കുന്നത് സൗര സുരേന്ദ്രൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം, ഇതിൽ കാനായി നാരായണൻ വൈദ്യർ സംസാരിച്ചതിൻ്റെ 3-ാം ഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായന വസന്തം, ടി പത്മനാഭന്റെ മകൻ എന്ന കഥ കേൾക്കാം, അവതരിപ്പിക്കുന്നത് ശിവന്യ PV. 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, നാടകനേരത്തിൽ നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ ഭാവകാവ്യമായ രമണനിലെ ഒരു ഭാഗം, മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, ആലപിക്കുന്നത് സൗര സുരേന്ദ്രൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന ഭാവകാവ്യത്തിലെ ഒരു ഭാഗം, മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി. ആലപിച്ചത് സൗരാ സുരേന്ദ്രൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂലൈ 1. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 1 വർഷത്തിലെ 182 ദിനമാണ്. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. 1882 ജൂലൈ 1 ജനിച്ച് 1962 അതേ തീയതിയിൽ മരിച്ച വെസ്റ്റ് ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും ഫിസീഷ്യനുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണയ്ക്കായിട്ടാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. കൂടാതെ ജൂലൈ 1 തന്നെയാണ് ലോക ആർക്കിടെക്ചർ ദിനവും ആചരിക്കുന്നത്. ജൂലൈ 1 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1960 സൊമാലിയ ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രമായി. 1962 റുവാണ്ട സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1962 ബറുണ്ടി ബെൽജിയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1968 60 രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചു. തമിഴ് എഴുത്തുകാരനായ കോവൈ ജ്ഞാനി, മലയാള ഭാഷയിലെ ശ്രദ്ധേയനായ കഥാകൃത്ത് പൊൻകുന്നം വർക്കി തുടങ്ങിയവരുടെ ജന്മദിനവും കൂടിയാട്ടത്തിന്റെ കുലപതി, കുലഗുരു എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന കൂടിയാട്ട കലാകാരൻ അമ്മന്നൂർ മാധവ ചാക്യാർ, കഥകളി നടനും നൃത്താധ്യാപകനും ക്ഷേത്രകലകളുടെ ഉപാസകനുമായിരുന്ന കുടമാളൂർ അപ്പുകുട്ടൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 1.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ഈശ്വരനെ നമുക്ക് ഭയവും വിശ്വാസവുമുണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയക്കേണ്ടതില്ല. മഹാത്മാഗാന്ധി.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ

ഒന്ന് മിഥുനം 17 ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി രാജ്യത്തെ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം നടത്താൻ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ 49% ഓഹരികൾ 13,000 കോടി രൂപ നൽകിയാണ് MSC ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാകും MSCക്ക് തുറമുഖ നടത്തിപ്പിന്റെ പങ്കാളിത്തം നൽകുക. സംസ്ഥാന സർക്കാരുമായുള്ള കരാർ പ്രകാരം 2-3 ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 65 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ്. 2015 നിർമ്മാണം തുടങ്ങിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ VBG റാംജി ഇന്ന് നിലവിൽ വരും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായാണിത്. സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പാക് കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്. പാകിസ്ഥാനുള്ള വെള്ളം നിയന്ത്രിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ലെന്നും ഇസ്ലാമാബാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വാരാന്ത്യത്തെ പ്രക്ഷുബ്ധമാക്കിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ US ഇറാനും അവസാനിപ്പിച്ചെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നീങ്ങിയില്ല. ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നാലെ ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചു. US ജനിക്കുന്നവർക്ക് സ്വയമേവ ജന്മനാവകാശ പൗരത്വം ലഭിക്കുന്നത് നിർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. 9-അംഗ ബെഞ്ചിൽ 6 ജഡ്ജിമാരുടെ പിന്തുണയോടെയാണ് വിധി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. മാഹിയിലും അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ESIയിൽ അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി N. ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞ് UP പോലീസ്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഹോട്ടൽ മുറികളിൽ തടഞ്ഞുവെച്ചു. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം. വോട്ടവകാശം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യവുമില്ലെന്ന നിലപാടുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന തുടങ്ങാനിരിക്കെയാണ് മുന്നറിയിപ്പ്. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. കരസേനാ ഉപമേധാവിയായിരുന്നു ജനറൽ സേത്ത്. KCB ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങുന്നു. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങാൻ ബോർഡ് തീരുമാനിച്ചത്. ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ശരാശരി 9.16 രൂപ നിരക്കിൽ 308.43 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഡീപ് പോർട്സിൽ നിന്ന് വാങ്ങാനുള്ള ഹ്രസ്വകാല കരാറിനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. 2026-27 സാമ്പത്തിക വർഷം ശരാശരി 4.64 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാനായിരുന്നു നേരത്തെ അനുവാദം നൽകിയിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ടെലിഗ്രാഫ് മുൻ എഡിറ്റർ R. രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി ലഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. പാസ്പോർട്ട് പ്രിന്റിംഗിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പാസ്പോർട്ട് പുതുക്കുന്നതിന് വോട്ടർ പട്ടികയിലെ പേരോ വോട്ടർ കാർഡോ നിർബന്ധമല്ലെന്നിരിക്കെ ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കാതിരുന്നതാണ് വിവാദത്തിനിടയാക്കിയത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി 52 ദിവസം കടലിൽ പോകാനാകാത്ത തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 6,000 രൂപയിൽ 4,500 രൂപയും ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ഗുണഭോക്തൃവിഹിതമായ 1,500 രൂപ മാത്രമാണ് ഇതുവരെ സർക്കാർ വിതരണം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന വിഹിതവും നൽകിയില്ല. മത്സ്യത്തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണെന്നും അവരുടെ പഞ്ഞമാസ ആനുകൂല്യങ്ങൾ തടയുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിക്കും ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്കുമെതിരെ കൂടുതൽ തെളിവുകൾ. തിങ്കളാഴ്ച ചമ്പത്ത് റായിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത അയോധ്യ പോലീസ് വരും ദിവസങ്ങളിൽ അനിൽ മിശ്രയെയും ചോദ്യം ചെയ്യും. ട്രസ്റ്റിലെ ക്ഷണിതാവും കർണാടകയിൽ നിന്നുള്ള RSS നേതാവുമായ ഗോപാൽ റാവുവും ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിലുണ്ട്. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ വളരുന്നതിന് തടയിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പരീക്ഷാ പരിശീലന മേഖലയെ നിയന്ത്രിക്കാൻ ദേശീയതലത്തിൽ നിയമം കൊണ്ടുവരാനും JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ ഘടനയിൽ മാറ്റം വരുത്തി സ്വകാര്യ കോച്ചിങ്ങിന്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ആലോചന. വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച 9-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച കരട് ശുപാർശ നൽകിയത്. അന്തിമ റിപ്പോർട്ട് സമിതി 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് നൽകും. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭ പ്രമേയം പാസാക്കി. ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് മന്ത്രി RoG M John അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും 1 മുതൽ 30 നടക്കും. ഈ കാലയളവിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. ജില്ലയിലാകെ 4100 എന്യൂമറേറ്റർമാരാണ് ഉള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്റർമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൻസസ് ഡ്യൂട്ടിയിൽ അധ്യാപകരുടെ പരാതി പരിഹരിക്കാൻ ഉത്തരവുമായി സർക്കാർ. ബുധനാഴ്ച സെൻസസ് ആരംഭിക്കുമെങ്കിലും വീടുകൾ കയറിയിറങ്ങിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നടത്തിയാൽ മതിയെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ജൂലൈയിൽ ചെയ്തു തീർക്കേണ്ട സെൻസസ് പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠനത്തിന് തടസ്സം വരാത്ത രീതിയിൽ തീർക്കാനാണ് ഈ ക്രമീകരണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ജൂലൈയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും 8 ദിവസം ലഭിക്കും. ഈ ദിനങ്ങൾ വിനിയോഗിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. ജോലിയെടുത്ത ഈ ദിവസങ്ങൾക്ക് പകരമായി മറ്റു പ്രവൃത്തി ദിനങ്ങളിൽ പ്രധാന അധ്യാപകരുടെ മുൻകൂർ അനുമതിയോടെ 31 ഒക്ടോബറിനുള്ളിൽ അധ്യാപകർക്ക് അവധിയെടുക്കാം. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നടി കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള പരാതികൾ അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ ഇനി AC ബസ്സുകളെ വാങ്ങുമെന്ന് ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിപൻ. മുഖ്യമന്ത്രി ജോസഫ് വിജയ്യുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ തീരുമാനമെന്നും മന്ത്രി സേലത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 1851 തടവുകാരുണ്ടെന്നും അവരിൽ ഇളവ് തേടി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഒരാഴ്ചയായി തുടരുന്ന മഴക്കെടുതിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശിലും അസമിലും വ്യാപക നാശനഷ്ടം. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി. അരുണാചലിൽ 4 അസമിൽ 1 മരിച്ചു. 50,000 പേരെ ദുരിതം ബാധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 300 രൂപ കടന്നു കുതിച്ച റബ്ബർ വിലയിൽ ഇടിവ്. ഒരു മാസത്തിനിടെ കുറഞ്ഞത് 44 രൂപ. റബ്ബർ വില വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയ്ക്കിടെയാണ് കഴിഞ്ഞ 18 മുതൽ വില ഇടിഞ്ഞു തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വന്നതും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതുമാണ് ഇടിവിന് കാരണം. മൂട്ടൽ മരമുറി കേസിൽ ഹൈക്കോടതി സ്റ്റേ നീക്കം ചെയ്യാനായി നടപടികൾ സ്വീകരിച്ചതായി വനം വകുപ്പ്. കേസ് ആദ്യമായി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ 6 കേസുകളിൽ സ്റ്റേ ഉത്തരവ് നൽകിയ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗം ശക്തമായി വാദിക്കുന്നതിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെയും അടിയന്തര സഹായം ഉറപ്പാക്കിയതായും വനംവകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. പട്ടാനൂരിൽ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകന്റെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. ചാലോട് കൊളോളം സ്വദേശി KVIPനെതിരെയാണ് കേസെടുത്തത്. ഇരിട്ടി നഗരത്തിൽ ഗതാഗത പരിഷ്കാരം ഇന്ന് നിലവിൽ വരും. സ്വകാര്യ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പാർക്കിംഗ് മേഖലകളിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ നിർത്തിയിടാൻ അനുവദിക്കുകയില്ല. 1.5 മണിക്കൂറിൽ കൂടുതൽ നിർത്തിയിടേണ്ടവർ പേ പാർക്കിംഗ് സംവിധാനത്തിലേക്ക് മാറണം. ഇത്തരം വാഹനങ്ങളെ നിരീക്ഷിക്കാൻ പോലീസ് പരിശോധന ശക്തമാക്കും. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ

0: ഇന്ത്യക്ക് പിഴ ഈടാക്കും. വേൾഡ് കപ്പിൽ പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ അടിപതറി ജർമ്മനിയും നെതർലൻഡ്സും. ഇരു രാജ്യങ്ങളും ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്തായി. ജർമ്മനി പരാഗ്വേയോട് 3-4, നെതർലൻഡ്സ് മൊറോക്കോയോട് 2-3 കീഴടങ്ങിയത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിലെ ചെസ്റ്റർലി സ്ട്രീറ്റ് റിവർസൈഡ് ഗ്രൗണ്ടിൽ രാത്രി 10 ആദ്യ കളി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

കളരിവാതുക്കൽ ഭഗവതി അമ്മേ എന്ന് തുടങ്ങുന്ന ഗാനം, രചന താവക്കര കൃഷ്ണൻ, സംഗീതം ഉദയൻ, ആലാപനം അശോക് കുമാർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
5: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, എവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി N ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് K.സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം.

0: എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും എം പി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന് ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3 ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 തൃശൂർ, മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധ തരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 1,85,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3 ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഇറാനസ്യ രാഷ്ട്രപതിന ഡോക്ടർ മർസൂദ് പെജഷ്കിയൻ ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന സംഭാഷണം അകരോത്. സംഭാഷണാവധൌ രാഷ്ട്രപതിന പെജഷ്കിയൻ ഇത്യനേന പശ്ചിമേഷ്യായാഹ ഘട

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. നീലേശ്വരം പാലാത്തടത്തെ സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ജോലി ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഈ കോഴ്സ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത. ഈ മാസം

0: 15 വരെ അപേക്ഷിക്കാം. SSEU.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0462-281-330, മറ്റൊരു നമ്പർ 9539-179677. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് ഇന്ന് രാവിലെ 11 മണി മുതൽ August 3 വരെ agrimissionary.nic.in/index വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വ്യക്തിഗത കർഷകർക്ക് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-9659-150, മറ്റൊരു നമ്പർ 7907425006. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിവാഹ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 3,50,000 രൂപയാണ് പരമാവധി വായ്പ. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സീലാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0462-205-036, മറ്റൊരു നമ്പർ 9188-93-415. നിർമ്മലഗിരി കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BBA, കൊമേഴ്സ് കോഴ്സുകളിൽ SSC ST വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ഹിസ്റ്ററി, മലയാളം എന്നിവയിൽ SSC വിഭാഗത്തിലും BCA ST വിഭാഗത്തിലും ഒഴിവുണ്ട്. യോഗ്യരായവർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തലശ്ശേരിയിലെ സർക്കാർ സ്ഥാപനത്തിൽ യോഗ അധ്യാപകന്റെ ഒഴിവുണ്ട്. തലശ്ശേരി താലൂക്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 തലശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ന്യൂ മാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 11 കലക്ടറേറ്റ് ഹാളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-332-3325. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം 11 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ. SSLC HDV ബാഡ്ജ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടാം. അപേക്ഷകൾ ഈ മാസം 13 മുൻപ് അയക്കണം. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അഭിമുഖം 11 കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0462-244-500. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ സുവോളജി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ചുരുക്കപ്പട്ടികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. ഈ മാസം 8 വൈകിട്ട് 4 മുൻപായി തപാൽ വഴിയോ നേരിട്ടോ കോളേജിൽ നൽകണം. ഫോൺ 0492-346-027. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഒയിസ്ക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ E.A. ഡെന്നി അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും ഇന്ന് വൈകിട്ട് 4 നെല്ലൂനിയിൽ നടക്കും. നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU,

0: ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജനകീയത്തിലൂടെ കാനായി നാരായണൻ വൈദ്യർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
5: അതാണ് അടുത്ത് ചോദിക്കാനുള്ളത്. പയ്യന്നൂരിലെ കാനായി എന്ന ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഡെറാഡൂണ്, അതുപോലെ ഡൽഹിയിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കാനും എക്സിബിഷനിൽ പങ്കെടുക്കാനും സെമിനാറുകളിലൊക്കെ പങ്കെടുത്തുന്നുണ്ടല്ലോ, ആ അനുഭവങ്ങൾ ഒന്ന് ആദ്യം മുതൽ ഓർമ്മിച്ചെടുത്തല്ലോ.
6: അതെന്നുവെച്ചാൽ ഞാൻ ഡൽഹിയിൽ
5: ആദ്യമായി നമ്മുടെ കാനായി നിന്ന് പുറത്തേക്ക് എവിടെയാ പോയത്?
6: ആദ്യമായി നമ്മൾ തമിഴ്നാട്ടിൽ പോയി, കർണാടക പോയി, ഗോവയിൽ പോയി. ഡൽഹിയിലാണ് ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് ഞാൻ ദാഹശമനികളുണ്ട്, തേനുണ്ട്, അങ്ങനെ മരുന്നുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ദാഹശമനികൾ, നന്നാറി, പതിമുഖം, കരിങ്ങാലി, തേൻ, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ ഈ കുടുംബശ്രീയായിട്ട് പിന്നെ ഓപ്പറേറ്റ് ചെയ്തോടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ മാത്രം, നമ്മൾ കണ്ണൂർ ജില്ലയിൽ ആരെ ഏതെല്ലാം കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ശേഖരിച്ച് ഏച്ചൂരിലൊരു പെൺകുട്ടി ഞാനും വന്ന് ഡൽഹിയിലേക്ക് പോകുന്നു. നമ്മൾ സാധനങ്ങളെല്ലാം ഈ കണ്ണൂർ ജില്ലയിൽ മിക്ക കുടുംബശ്രീ ഉണ്ടാക്കുന്ന അച്ചാറുകളായാലും പിന്നെ മരുന്നുകളായാലും അല്ലെങ്കിൽ പിന്നെ ചവിട്ടി, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് സാധന ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ട്രെയിനിലേക്ക് കൂടി ഡൽഹിയിലേക്ക് കൊടുത്തയച്ചു. ഞങ്ങൾ പിന്നീട് ഞങ്ങൾ പോവുകയും ചെയ്തു. ഞങ്ങളുടെ എത്തി നമ്മൾ പിന്നെ അവർക്ക് പ്രത്യേക സ്റ്റാൾ, നമ്മൾ പ്രകൃതി മൈതാനിലായിരുന്നു നമ്മളെ സ്റ്റാളുകളിൽ ഒരുക്കി തന്നത്. കണ്ണൂർ ജില്ലക്ക് ഒരു സ്റ്റാളാണ്. അങ്ങനെ അവിടെ എത്തി സാധനം കൂടെ നിരത്തി എല്ലാം വെച്ച് അവിടെ എല്ലാം കൂടെ ആയി. അപ്പോൾ ഞാൻ, എനിക്ക് ഈ കണ്ണൂരിലെ ഒരു പ്രധാനമായിട്ട് വാർത്ത പറയാനില്ല എന്ന് പറഞ്ഞാൽ, ഈ കണ്ണൂർ ജില്ലയിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഈ ചവിട്ടി, നമ്മൾ നിലത്തിട്ട് ചവിട്ടുന്നുണ്ടല്ലോ, അത് നല്ല ഡിസൈൻ ചെയ്ത ചവിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നേരം, നമ്മൾ കേരള ഹൗസ് എന്ന് കുറേ ആൾ അവിടെ വന്നു ഞങ്ങളെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചവിട്ടി ഞാനിത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നല്ല സ്റ്റിക്കറിലൂടെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേരള ഹൗസ് എന്ന് വന്ന പത്രപ്രവർത്തകന്മാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരിതിൻ്റെ ഫോട്ടോ എടുത്ത് മനോരമ, മാധവി, എല്ലാ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പരിചയപ്പെടുന്ന ഫോട്ടോ ആണ്, ഇപ്പോൾ എൻ്റെ പോസ്റ്റർ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ അവിടെ മറ്റ് സ്റ്റേറ്റുകളിലത്തെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കാശ്മീരിൽ നിന്ന് വന്ന ഒരു തേൻ വിൽപ്പന ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് 1 kg തേൻ 15,000 രൂപ വില ഉണ്ടായിരുന്നു. നമ്മുടെ തേനുണ്ട്, നമ്മുടെ 500 രൂപ കൊടുക്കുന്നു, അവരുടെ 15,000 രൂപ കൊടുക്കുന്നു. അപ്പം അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കാശ്മീരിലെ തേൻ കുങ്കുമത്തോട്ടം നിൽക്കുന്നതാണ്, നമ്മൾ റബ്ബർ തോട്ടോ കശുവാൻ തോട്ടമെന്ന് തെങ്ങും തോട്ടം നിൽക്കുന്നത്, അതിൻ്റെ വ്യത്യാസങ്ങളതാണ്. പക്ഷെ ആ തേൻ അത്രയും മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഓരോ തോട്ടത്തിൽ നിൽക്കുന്ന തേന്, ഓരോ തേൻ ഉൽപ്പന്നം എടുക്കുന്ന ഓരോരോ ഉൽപ്പന്നത്തിനും പ്രത്യേക പ്രത്യേക സംഭവങ്ങളുണ്ടായിരുന്നു. അതാണ് അവിടെ ഏറ്റവും നല്ല വിജയം നമുക്ക് ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയതാണ്.
5: പ്രകൃതി മൈതാനത്ത്
6: 15 ദിവസം ഞാനവിടെ ക്യാമ്പ് ചെയ്തിരുന്നു.
5: പിന്നെ മറ്റേ എവിടേക്ക്?
6: മറ്റേ ഞാൻ JSS മെഡിക്കൽ കോളേജിൽ ഒരു അവിടുത്തെ ഒരു ക്യാമ്പിന് നമ്മൾ പങ്കെടുത്തതാണ്. പിന്നെ ആ ക്യാമ്പിൽ പങ്കെടുത്തവരെ ഒരു പ്രത്യേക നമ്മളെ ചെലവും കാര്യമായിട്ട് നമുക്ക് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് തന്നെ. അങ്ങനെ ആയുഷ്മാൻ ഇന്ദ്രാലയത്തിൻ്റെ ഒരുപാട് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിന്, തമിഴ്നാട്ടിൽ, കർണാടകം, ഗോവ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കലുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ചെടികളെയാണ് ഞാൻ സംരക്ഷിച്ച് കൂടുതൽ വരുന്നത്. ചെടികളില്ലെങ്കിൽ നമുക്കൊന്നും നിലനിന്ന് പോകാൻ വേണ്ടി കഴിയില്ല.
5: ചെടികളെ നിലനിർത്താൻ ഇപ്പം എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ?
6: അതായത് പ്രകൃതി നമുക്ക് ചൂടിനെ അതിജീവിച്ച് പോകാൻ കഴിയുന്നില്ല. മഴ വന്നാൽ അതും ദോഷമാണ്. പിന്നെ ചില ഈ റേഡിയേഷൻ കൊണ്ട് ചെറിയ ചെലുകൾക്ക് പ്രയാസങ്ങൾ ബാധിക്കുന്നു.
5: മൊബൈൽ ടവർ
6: പോലത്തെ ഇങ്ങനെ കൊണ്ട് ഈ ഇതിനു കൊണ്ട്, പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ അതിമായ ചൂടുകൾ കൊണ്ടും അമിതമായ മഴ കൊണ്ടും ചെടികൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപാലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു 1000 ചെടികളെ ഇപ്പം നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്നെല്ലാം വിദേശത്തെ ആൾക്കാർ വരുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒരു 18 സെന്റ് സ്ഥലം അതിനകത്ത് നീക്കി വെച്ച് അവിടെ ഓലയും പുല്ലും മേഞ്ഞ ഷെഡുകളിലാക്കി അവിടെ ഒരു 10-40 കുട്ടികൾക്ക് ഇരുന്ന് ക്ലാസ് കൊടുക്കാനും പ്രത്യേക ഒരു പ്രകൃതിമായ സംഭവം ഞാൻ ആക്കി ഏകദേശം ഒരു പകുതി ഭാഗം തീർന്നു. അതിലേക്ക് ഞാൻ പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കും. ഇപ്പം ഇതിനടക്ക് ഈ പിലിക്കോട് കാർഷിക കോളേജിൽ ഒരു 15 ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാനവിടെ പ്രത്യേകമായിട്ട് നമ്മളെ മരുന്നുകളും കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അവിടെ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ MBR കോളേജിൽ നിന്നാണ് അവിടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ MBR കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് ചെയർമാൻ കുഞ്ഞനാണ്. അവരും അടുത്ത് ഞാനൊരു വേദികൾ ഞാൻ ഒരു ഉദ്ഘാടനം ഞാനൊരു ആശംസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ 2 നിർമ്മാതാക്കൾ എൻ്റെ പൂത്തിട്ടുണ്ട്, വിത്തിന് സസ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ചെയർമാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ കുട്ടികളെയും കൂട്ടി ഒരു ദിവസം നിങ്ങളെ തോട്ടം കാണാൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിനും ഞാനിത് ഒരുക്കിയിട്ട് നിങ്ങൾ വരണ്ടെന്ന് ആ ചെയർമാനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഇന്നും നിലനിന്ന് പോകുന്നത്.
5: ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ആ പുല്ലുമേഞ്ഞ ആ ഒരു ആശ്രമം പോലത്തെ ഔഷധശാല കാണാൻ താല്പര്യമുണ്ടാവും, വൈദ്യരെ ബന്ധപ്പെടാനും താല്പര്യമുണ്ടാവും. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞൂടെ?
6: അത് 9817147653. കാനായി നാരായണ ബേദരാണ്. യാത്ര നെരിക്കമ്പളി കാനായി എൻ്റെ വീട്, മൈനൂർ നഗരസഭ 11-ാം വാർഡ്, അത് 10-ാം വാർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ സസ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയായിട്ട് കണ്ടെത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് പൂരക്കളി ഇതെല്ലാം നമ്മൾ കലാകായികമായിട്ട് ക്ഷേത്രങ്ങളിൽ പൂരക്കളി കളിക്കുന്നുണ്ട്. തെയ്യ സംബന്ധമായിട്ട് അതിന് അങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഇനി സൈഡ് ഭാഗമായിട്ട് അങ്ങനെ
5: പോകുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ
6: നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന്. പിന്നെ കൃഷിപ്പണി എല്ലാ കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് നല്ല പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗർണമി നെല്ലിൻ്റെ ഒരു 50 പറ നെല്ലി പ്രൈസ് നമുക്ക് കിട്ടും. നല്ല നെല്ലായിരുന്നു. പിന്നെ നമര നെല്ല്, നമര കർക്കിടകത്തിൽ നമ്മൾ 30 കർക്കിടക കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത് ക്ലബ്ബുകൾ, ആരാധനകൾ, നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ഉപ്പള ആശ്രമത്തിൽ ഈ കർക്കിടക കഞ്ഞി 8 ഞാൻ ഇത് കൊടുക്കുന്നത് അവിടെ. അവിടെ 10 തോരൻ കൊടുക്കും. 10 തോരനും പിന്നെ ഒരു 100-ഓളം ഇലകൾ ചേർത്തുള്ള കഞ്ഞി കൊടുക്കുന്നുണ്ട്.
5: അതെന്താ
6: 100 ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭക്ഷിക്കുന്നത് മാങ്ങ ഭക്ഷിക്കുന്നത് മാങ്ങേൻ്റെ ഇല എടുക്കാം, ഇഞ്ചി ഭക്ഷിക്കുന്ന ഇഞ്ചിയുടെ ഇല എടുക്കാം, മഞ്ഞൾ ഭക്ഷണം മഞ്ഞളിൻ്റെ ഇല എടുക്കാം. അങ്ങനെയുള്ള എന്തൊക്കെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ഇലകൾ നമ്മൾ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു ബുക്ക് എഴുതിന് ഇലയറിവ് എന്നൊരു ബുക്ക്, 140 ഇലകളിൽ ഭക്ഷ്യയോഗ്യമാണ്. 2000 കോപ്പി അടിച്ചിട്ട് അത് തീർന്നു. വീണ്ടും കോപ്പി അടിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചു. 2nd കോപ്പി ഇറക്കാൻ വേണ്ടി അടുത്ത് ഇറക്കും. അപ്പോൾ ഇത്തരം ഇത് നമ്മൾ 140 ഇലം ഭക്ഷ്യയോഗ്യമാണ്. ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ പച്ചകൾക്ക് ഔഷധമുണ്ട്. അതൊന്നും മനുഷ്യന് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക്, പക്ഷികൾക്ക്, ഈ പുല്ല് മേയുന്ന പശുക്കൾക്ക് അവർക്ക് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ മാറുന്നത് ഈ പുല്ലിൽ നിന്നാണ്. മത്സ്യം വെള്ളത്തിൽ ഒഴുകുന്ന മത്സ്യങ്ങൾക്ക് രോഗമുണ്ട്. അപ്പോൾ മത്സ്യങ്ങളുടെ പോകുന്നത് ഈ അരുവികളിൽ പോകുന്നത് നമ്മളെ തലമുടി കാണ കിഴഞ്ഞിരിക്കുന്ന വേരുകളുണ്ട്. ആ വേരുകളിൽ നിന്ന് കിട്ടുന്ന ഔഷധമാണ് മത്സ്യങ്ങളുടെ ഔഷധമായിട്ടുണ്ട്. രോഗമില്ലാത്തവരായിട്ട് ആരുമില്ല. അവർക്കെല്ലാം പ്രകൃതി തന്നെ അതിന് മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇന്ന് രോഗങ്ങൾ അവർക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ രോഗങ്ങളുണ്ട്, അത് പശുവിനായാലും മത്സ്യങ്ങൾക്കായാലും മൃഗം എല്ലാവരും രോഗങ്ങളുണ്ട്. പക്ഷെ അതിന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ അവരെ രോഗത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്.
5: നമ്മുടെ രോഗങ്ങൾക്കും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്.
6: അത് നമ്മൾ അത് അറിഞ്ഞ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതാണ് നമുക്കിൽ തറിയുന്നപ്പോൾ നമ്മൾ അമിതമായ ഭക്ഷണ രീതികൾ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മുടികൊഴിച്ചൽ ഇതെല്ലാം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് പണ്ട് കാലത്ത് നമ്മൾ നെല്ലി, അതായത് അമ്ലം കുറയുന്നതുകൊണ്ട് ഏറ്റവും മുടികൊഴിച്ചൽ കൂടിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് നെല്ലിപ്പല തീർക്കാത്ത ഒരു കിണറുണ്ടാവില്ല. അടിയിൽ നെല്ലിപ്പല തീർത്ത് അതിൻ്റെ മേലെ കല്ല് വെച്ച് ആ ജലാംശ കുളിക്കലും കുടിക്കലും നമ്മൾ ഉപയോഗിച്ച് വന്നത്.
5: അതുകൊണ്ട്
6: പറഞ്ഞാൽ നമ്മൾ തലക്കിൽ അമ്ലങ്ങൾ ഉണ്ടാവില്ല. ഈ ജലത്തിലെ അശുദ്ധമായ ജലം ശുദ്ധമായിക്കൊണ്ടിരും. ആ ജലം ശുദ്ധിയായിക്കൊണ്ടെന്ന് നമ്മൾ ആ വെള്ളത്തിൽ കുളിക്കും. ആ കുളിയും കുളിയും മുടി കൊഴിച്ചൽ, താരം, നീരക്കം, കവക്കെട്ട്, ഓർമ്മശക്തി ജലം കൂടുതൽ കിട്ടും. പിന്നെ നമ്മളൊരു അമ്മ പ്രസവിച്ച് അമ്മ 90 നെല്ലിക്ക ഇട്ട് വെള്ളത്തിൽ തല കുളിച്ചുകൊണ്ടിരിക്കും. 90 ചെയ്യുമത്. അപ്പോൾ നമ്മളും കുറേ കിട്ടും, നല്ലോണം കിട്ടും. അമ്മളും കിട്ടും, അവരെ ഓർമ്മശക്തി ബുദ്ധിശക്തി അവരെ മുടി കൊഴിച്ചിലുണ്ടാവില്ല. ഇന്ന് ഒരു ദിവസം പോലും നമ്മൾ അമ്മമാരും നമ്മളെ മക്കളായാലും ഒരു നെല്ലിക്ക ഇട്ടും തലയിൽ കുളിക്കുന്നില്ല. ഇതിലെന്താണെന്ന് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാമല്ലോ. ഏറ്റവും ഗുണം കിട്ടുന്ന നെല്ലിക്ക തലയിൽ തളം വെച്ച് കുളിച്ചാൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്ന് രോഗങ്ങൾ കൂടാനുള്ള കാരണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
5: പാരമ്പര്യ അറിവുകളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അതൊരു പഴഞ്ചനാണെന്നാണ് പലരുടെയും വിശ്വാസം.
6: എന്നാൽ ചില കുടുംബങ്ങൾ ഇന്നും അത് നിലനിന്ന് പോകുന്ന കുടുംബങ്ങൾ അപൂർവങ്ങളായിട്ടുണ്ട്. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ പിന്നെ ഈ പഴയ ഇലകളെല്ലാം നമ്മൾ ഭക്ഷ്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തമരയാലും തകരയാലും ചേമ്പ് ചേന ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് അതൊരു കൂടുതൽ ഇതിലേക്ക് മാറിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്.
5: വൈദ്യർ എന്താണ് ഇനി അടുത്ത ആലോചന, എന്തൊക്കെ ചെയ്യാൻ കഴിയും?
6: എനിക്ക് കുറച്ച് കൂടി ഈ ചെടികളെ കുറെ കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്.
5: പുതിയ തലമുറയെ
6: പഠിപ്പിക്കണം, പക്ഷെ അത് ആരും തയ്യാറായിട്ട് വരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ക്ലബ്ബുകളായാലും മറ്റുള്ളതായാലും ഞാൻ ലാഭിച്ചതൊന്നുമില്ല. നമുക്കൊരു 10 വയസ്സ് ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വന്ന് വീട്ടിൽ ഇനി പതാണ്ട് ഞാൻ ഈ 1000 ചെടികളാക്കിയിട്ട് അവിടെ നിന്ന് ഇരുന്ന് പഠിപ്പിക്കാലോ ഒന്നുമില്ല. അതിനും വരുവോ കുട്ടികളൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളെല്ലാം മൺമറഞ്ഞ് പോയി കഴിഞ്ഞാൽ മറ്റൊരു തലമുറ ഇത് പഠിക്കണ്ടേ? അപ്പൊ നമ്മൾ നേരത്തെ കേരളത്തിലെ മലയാളി പഠിക്കുന്നതിലും വിദേശത്തിലെ ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കുന്നില്ല.
5: വൈദ്യർക്ക് അങ്ങനെ ഒരു ഏറ്റുവാങ്ങിയ തലമുറ ഉണ്ടോ?
6: മക്കള് എന്ന് പറഞ്ഞാൽ മകനും മകളും ആണ്. മകളെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ അവരെ വേറെ താമസിക്കുന്നുണ്ട്. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഭാര്യത് ഞാനില്ലെങ്കിൽ ഭാര്യ കൈകാര്യം ചെയ്യുന്നുണ്ട്. മകനും നമ്മളെ സഹായിക്കുന്നുണ്ട്.
5: തീർച്ചയായിട്ടും വളരെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. അറിവിന്റെ ഒരുപാട് അക്ഷയ ഖനികളാണ് ഇവിടെ തുറന്നത്. ഇത്രയൊന്നും അല്ല ഇനിയും അങ്ങയുടെ മനസ്സിലുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രകൃതിയുടെ ഔഷധമൂല്യമുള്ള സസ്യങ്ങളെ പരിപാലിക്കുവാൻ അങ്ങേക്ക് ആരോഗ്യം ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പുതിയ തലമുറ അങ്ങ് ആശങ്കപ്പെടുന്നത് പോലെ പുതിയ തലമുറ വരും. അങ്ങയുടെ ആശങ്കകളിൽ മാറിക്കൊണ്ട് പുതിയ തലമുറ ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി.
6: നന്ദി. നമസ്കാരം.
7: കാനായി നാരായണൻ വൈദ്യരാണ് ഇതുവരെ സംസാരിച്ചത്. ജനകീയം.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
9: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
8: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
9: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
8: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
9: കോക്കനട്ട്.
8: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
9: ഫോൺ 9188951780.
7: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും

0: നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ $48.17 ബില്യൺ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5-ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്നു മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SCID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198-ാമത് യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. വായനാ വസന്തത്തിൽ ഇപ്പോൾ കേൾക്കാം ടി പത്മനാഭന്റെ മകൻ എന്ന കഥ. അവതരണം ശിവന്യ പി വി, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി.
1: ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ഭാര്യ വീണ്ടും ചോദിച്ചു, നിങ്ങൾ അവനെ കണ്ടില്ലേ? വീട്ടിലെത്തിയ ശേഷം ഒന്നിലധികം തവണ ഭാര്യ ഈ ചോദ്യം അയാളോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊക്കെ അയാൾ മകനെ കണ്ട വിവരം അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്, അയാൾ വിചാരിച്ചു. അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാലാണ്? കേൾക്കുമോ? കേട്ടാൽ തന്നെ മനസ്സിൽ പതിയുമോ? അയാൾ സങ്കടത്തോടെ തലയാട്ടി. വയ്യ വയ്യ, മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ അകലെയുള്ള തീർത്ഥാടന നഗരിയിലെ ക്ഷേത്രത്തിൽ പോയ അയാൾ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയതായിരുന്നു. അയാൾ അവരുടെ ക്ഷീണിച്ച കൈകൾ സ്വന്തം കൈയിലെടുത്ത് തലോടിക്കൊണ്ടിരുന്നു. പേശികളുടെ ശക്തിയൊക്കെ തീർത്തും വേർപ്പെട്ട് നരമ്പുകൾ അവിടിവിടെ പൊന്തി നിന്ന കൈകൾ ദുർബലമായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ കൈകളെ പോലെയായിരുന്നു. ചോരയുടെ ചൂടോ പ്രകാശമോ ഒന്നുമില്ലാതെ ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ കസേര ഒന്നുകൂടി അവരുടെ അടുത്തേക്ക് നീക്കിയിട്ടു. പുറത്ത് സന്ധ്യയുടെ മിനുക്കം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ഇരുട്ടു ചുറ്റും വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്തു. അയാൾ മുറിയിൽ വിളക്ക് തെളിച്ചു വച്ചു. അതൊരു പഴയ വീടായിരുന്നു. അവിടെ ഇലക്ട്രിക് ലൈറ്റോ പൈപ്പ് വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടത്തെ മുറികളിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും ഇരുട്ട് കട്ട പിടിച്ച് കിടന്നിരുന്നില്ല. ആഴമേറിയ കിണറ്റിൽ എപ്പോഴും വെള്ളവും ഉണ്ടായിരുന്നു. മാവും പിലാവും തെങ്ങും പുളിയുമൊക്കെയുള്ള വിശാലമായ പറമ്പിൻ്റെ നടുവിൽ കാലത്തിന് സംഭവിച്ച ഒരു ഓർമ്മ തെറ്റുപോലെ ആ വീട് നിന്നു. അയാൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പൊടുന്നനെ ചോദിച്ചു, ഇന്നലെയും ഇന്നും മരുന്ന് കഴിച്ചില്ലേ? ഭാര്യയൊന്നും പറയാതിരുന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് ഷെൽഫിൻ്റെ അരികെ ചെന്ന് അവിടുത്തെ മരുന്നുകുപ്പികളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് വളരെ മൃദുവായി വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മരുന്ന് കഴിച്ചുവോ എന്ന്. അപ്പോഴും ഭാര്യ ഒന്നും പറഞ്ഞില്ല. ഭാര്യ ഉറങ്ങുകയല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. വീണ്ടും ചോദിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. മകന്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം ചുമരിലുണ്ടായിരുന്നു. അവൻ 10-ാം ക്ലാസ് പാസ്സായപ്പോഴെടുത്തത്. ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അത് പതുക്കെ ചലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. നോക്കിയിരിക്കെ മകൻ പതുക്കെ ചിത്രത്തിൽ നിന്ന് പുറത്തു വന്നു. മകൻ പറഞ്ഞു, അച്ഛാ, ഇന്ന് സ്കോളർ ജിപ്സി എന്നിട്ടൊരു പിറന്നാളിന് താൻ അവന് സമ്മാനമായി കൊടുത്ത പാൽഗ്രേവിൻ്റെ ഗോൾഡൻ ട്രഷറി അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പുസ്തകം പകുത്തു മാത്യു ആൻഡ്രോയിഡിൻ്റെ പ്രസിദ്ധമായ ആ കവിത ഉറക്കെ വായിക്കാൻ തുടങ്ങി. പോവുകയിടയാ കുന്നിൻ മുകളിൽ നിന്ന് ഇതാ നിന്നെ അവർ വിളിക്കുന്നു പോവുക. വൈകാതെ അയാളും മകനും ആ കവിതയിൽ ലയിച്ചു ചേർന്നു. ഒടുവിൽ സ്കോളർ ജിപ്സി തീർന്നപ്പോൾ മകൻ പറഞ്ഞു, ഇനി എലർജി. അയാൾ പറഞ്ഞു, നാളെ പോരെ. അവൻ പറഞ്ഞു, പോരാ, ഇന്ന് തന്നെ വേണം. അയാൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു, എന്നാൽ നീ തന്നെ വായിക്ക്, ഞാൻ കേൾക്കാം. അവന്റെ മധുരവും ആർദ്രവുമായ ശബ്ദം അവിടെ എങ്ങും പ്രതിധ്വനിച്ചപ്പോൾ അയാൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. കവിത വായിച്ചു തീരുന്നതുവരെ മകനെ അയാൾ നിർമേഷമായി നോക്കിയിരുന്നു. പിന്നീട് അയാൾ അവനോട് പറഞ്ഞു, വാ, നമുക്ക് നടക്കാൻ പോവാം. ഞാൻ നിനക്ക് ഇന്ന് രാത്രി കോളർ ജിപ്സി നടന്നുപോയ വയലുകളും മൈതാനങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഗ്രേയുടെ ഗ്രാമത്തിലെ പഴയ പള്ളിയും സെമിത്തേരിയും അവിടുത്തെ കുഴിമാടങ്ങളും ഒക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പൊടുന്നനെ ചോദിച്ചു, ആരോടാ സംസാരിക്കുന്നത്? അയാൾ ഞെട്ടി. അയാൾ ഒന്നും പറഞ്ഞില്ല. ഭാര്യ കണ്ണടച്ചു കിടന്നു.

വീണ്ടും ചുമരിലെ ചിത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. അത് വളരെ പഴയ ഒരു ചിത്രമായിരുന്നു. അവനൊരു കുട്ടിയായിരുന്നപ്പോൾ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അവൻ വളരെ മിടുക്കനായി പഠിച്ചു വളർന്ന് വലിയ ഉദ്യോഗസ്ഥനുമായി. കല്യാണവും കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി, അച്ഛനുമായി. ഇപ്പോൾ അയാൾ ഒരു ഞെട്ടലോടെ തന്നോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ അവൻ എവിടെയാണ്? ജർമ്മനിയിലോ, ഇംഗ്ലണ്ടിലോ, അമേരിക്കയിലോ? അതുതന്നെ, അറിയില്ലല്ലോ. പണ്ട് ആളുകളോട് അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു, അയാൾ ഓർത്തു. ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി കൂടിയാണ്. അവനെ വളർത്തിയത് അങ്ങനെയായിരുന്നല്ലോ, അവനോട് എന്നും പെരുമാറിയതും അങ്ങനെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ആളുകൾ ചോദിക്കുന്നു, മകൻ ഇപ്പോൾ എവിടെയാ? വരാറേയില്ലേ? കണ്ടിട്ട് കുറേയായി. അയാൾക്ക് അവരോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എവിടെയാണെന്ന് വ്യക്തമായി അയാൾക്കും അറിയില്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമായി ഒരു ഡ്രാഫ്റ്റ് വരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടത് പണമല്ലല്ലോ. പണത്തിന് ഒരിക്കലും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ ദാഹിച്ചു വലഞ്ഞ വെള്ളം കിട്ടിയാലുള്ള ആർത്തിയോടെ തന്നെ മകനെ പണ്ട് അവൻ കല്യാണത്തിന് മുമ്പ് അയച്ചിരുന്ന എഴുത്തുകളിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് അയാൾ വീണ്ടും വായിക്കുന്നു. ഭാര്യ അതുകണ്ട് സന്തോഷത്തോടെ ചോദിച്ചു, അവൻ്റെ എഴുത്താ? എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തു പറഞ്ഞാണ് അവളെ? അയാൾ മകന്റെ ചിത്രത്തിലേക്ക് നോക്കി ഖേദത്തോടെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിന് പോകാൻ സത്യത്തിൽ അയാൾക്ക് വളരെയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വന്ന് ക്ഷണിച്ചിട്ടില്ല, ഒരു കത്ത് അയച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതുകൊണ്ടൊന്നും മാത്രമല്ല, പഴയതുപോലെയൊന്നും യാത്ര ചെയ്യാൻ ഇപ്പോൾ വയ്യ. അയാൾക്കും വയസ്സാവുകയാണല്ലോ. പ്രായത്തിൻ്റെ അവശതകളിൽ നിന്ന് അയാളും മുക്തനല്ലല്ലോ. ഇതിനൊക്കെ പുറമെ ഭാര്യയെ ഇന്നത്തെ നിലയിൽ തനിച്ചാക്കി വേറൊരാൾ വീട്ടിലുണ്ടെങ്കിൽ പോലും രണ്ടു ദിവസത്തിൽ പുറമെ പോകാൻ അയാളും ഇഷ്ടപ്പെട്ടില്ല. ആരും കല്യാണമായാലും ശരി. പക്ഷേ ഭാര്യ അത് സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, പോകണം, പോയിട്ടില്ലെങ്കിൽ മോശമാണ്. പിന്നെ രണ്ടു ദിവസത്തേക്കല്ലേ, രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെയൊന്നും. ഭാര്യയുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. തീർച്ചയായും മകൻ അവിടെ ഉണ്ടാകും, എന്തു തിരക്കാണെങ്കിലും. പിന്നെ തിരക്കൊക്കെ ഭാര്യയുടെ വീട്ടിലെ കാര്യത്തിനാകുമ്പോൾ. അയാൾ അങ്ങനെ ആലോചിച്ചു നിൽക്കെ ഭാര്യ വീണ്ടും പറഞ്ഞു, പോകണം. അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വരണ്ടായിരുന്നില്ല എന്നും തോന്നി. ബന്ധുവീട്ടുകാർ ഉപചാരങ്ങൾ ചെയ്യാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല. അയാൾക്കെന്നല്ല, ക്ഷണം സ്വീകരിച്ചു വന്ന സകലർക്കും അവിടെ തന്നെ വലിയ ഹോട്ടലുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. അയാളോട് അവർ പ്രത്യേക അടുപ്പം ഭാവിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഏട്ടത്തി വന്നില്ലല്ലോ എന്ന സങ്കടം മകന്റെ ഭാര്യയുടെ അച്ഛൻ പരസ്യമായി പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നു. മകനും അയാളുടെ മുമ്പിൽ ഭവ്യത്തോടെ നിന്നു. പക്ഷേ ഇതൊക്കെയായിട്ടും താൻ ഇവിടെ ഒരു അധിക പറ്റാണ് എന്ന് അയാൾക്ക് തോന്നി. അവിടുത്തെ എയർ കണ്ടീഷൻ മുറികൾ, വലിയ കാറുകൾ, സിൽക്കിലും പൊന്നിലും കുളിച്ചു നിന്ന ചായം പുരട്ടിയ സ്ത്രീകൾ, അയാൾക്ക് തികച്ചും അപരിചിതമായ ഒരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇവരുടെ ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ നടുവിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രാത്രി തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അയാൾ മകനെയും കൂട്ടി വെളിയിൽ ഇറങ്ങി. വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞേക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെരുവുകളിൽ തിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. അയാൾ പലതും ഓർത്തുകൊണ്ട് പതുക്കെ നടന്നു. ഇടയ്ക്ക് അയാൾ മകന്റെ മുഖത്തേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു. മകന്റെ മുഖം അയാൾക്കറിയാൻ കഴിയാത്ത വണ്ണം മാറിപ്പോയിരുന്നു. വേണ്ടതിലധികം ഇപ്പോൾ തന്നെ തടിച്ചു കഴിഞ്ഞിട്ടുള്ള മകന്റെ ശരീരത്തിൽ കൊഴുപ്പ് അവിടെ ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു. ഏറെ നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അയാളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. സങ്കടമായിരുന്നു കൂടുതൽ. അയാൾ വിചാരിച്ചു, ഇവൻ എൻ്റെ മകൻ,
ഞാൻ സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മകൻ ഇപ്പോൾ എന്നെയും ഇവൻ്റെ അമ്മയും ഒക്കെ മറന്ന് അയാളുടെ മകനോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിനക്കെന്തു പറ്റി? നീ ഞങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് കാലം എത്രയായി? നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് കാലം എത്രയായി? എപ്പോഴെങ്കിലുമായി നീയൊരു ഡ്രാഫ്റ്റ് അയക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങൾ വേണ്ടത് നിന്റെ പണമല്ലല്ലോ. നിന്നോട് ഞങ്ങൾ ഒരിക്കലും പണത്തിന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നെ ഏറ്റവും നല്ലതുപോലെ അറിയുന്നത് നിനക്കാണല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പണത്തിനു വേണ്ടി ആശിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? സ്കൂൾ മാസ്റ്റർ എന്ന നിലക്കുള്ള എൻ്റെ ശമ്പളവും പറമ്പിലെ പഴയ തെങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആദായവും തന്നെ എനിക്ക് ധാരാളം മതിയാകുമായിരുന്നല്ലോ. ഞാൻ അതിൽ ഏറ്റവും സംതൃപ്തനുമായിരുന്നല്ലോ. നീ പഠിക്കാൻ കോളേജിൽ പോയപ്പോൾ പണത്തിന് മുട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിന്നെ ഞങ്ങൾ ഒരിക്കലും അറിയിച്ചില്ല. നിന്റെ ഒരു ആവശ്യവും നിറവേറ്റാതിരിക്കുകയും ചെയ്തില്ല. നീ ഇവിടത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പോടെ വെളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും ഒരു ഇല്ലായ്മയും നിന്നെ അറിയിച്ചില്ലല്ലോ. നീ ജീവിതത്തിൻ്റെ ഓരോ പടവും കയറിയപ്പോൾ ഞങ്ങൾ എത്ര സന്തോഷിച്ചു, നിന്റെ അമ്മയും ഞാനും. ഇനി നിന്റെ കല്യാണത്തെക്കുറിച്ചാണെങ്കിലോ, ഇപ്പോഴും ചിലരിലെങ്കിലും വിചാരിക്കുന്നുണ്ട് പണം വാങ്ങിയാണ് ഈ കല്യാണം ഞാൻ നടത്തിയത് എന്ന്. അവരെ കുറ്റം പറയാനും വയ്യ. നിന്റെ ഭാര്യ വീട്ടുകാർ പണക്കാരാണ്. ഇപ്പോഴത്തെ നാട്ടുനടപ്പ് അങ്ങനെയാണ് താനും. പക്ഷെ സത്യം നീ അറിയുമല്ലോ. നിന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമമുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര വലിയവരുടെ അടുക്കൽ എന്ന്. പക്ഷേ ഞങ്ങൾ അത് പുറത്തു കാണിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുതെന്ന്. അതുമാത്രമല്ല, ഈ ജീവിതത്തിൽ അതിനുവേണ്ടിയാണല്ലോ ഇത്രയും ക്ലേശിച്ച് ഇതുവരെ എത്തിയതും. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? തനിക്ക് വിഷമമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാനിനി അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഒന്നുകൂടി, നിന്റെ ഭാര്യ എത്ര തവണ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നിന്റെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്? അവിടെ താമസിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചില മര്യാദകളില്ലേ? നിന്റെ കുട്ടികൾ, നിന്റെ അമ്മയും ഞാനും അവരെ ശരിക്ക് കണ്ടിട്ട് തന്നെയുണ്ടോ? ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും നാട്ടിൽ നിനക്കുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ആയിരുന്നു അയാളുടെ മനസ്സിൽ. അല്ല, ഇതുമാത്രമല്ല, ഇനിയും പലതും ഉണ്ടായിരുന്നു അയാളുടെ മനസ്സിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഉറക്കെ വിളിച്ചു ചോദിക്കണമെന്നും അയാൾ വിചാരിച്ചിരുന്നു. പക്ഷേ അയാൾ ഒന്നും ചോദിച്ചില്ല. നീ വീട്ടിലേക്ക് വരില്ലേ? നിന്റെ അമ്മയെ കാണണ്ടേ എന്നുപോലും എന്തോ അയാൾക്ക് അതൊന്നും കഴിഞ്ഞില്ല. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ ഇത്രമാത്രം പറഞ്ഞു, നാളെ രാവിലെ കല്യാണം കഴിഞ്ഞ് ഉടനെ ഞാൻ പോകും കേട്ടോ. മകൻ അറച്ചുകൊണ്ട് പറഞ്ഞു, സന്ധ്യക്ക് നിൽക്കുന്നില്ലേ? അയാൾ ചിരിച്ചു. രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ അതൊക്കെ ഓർത്ത് ഭാര്യയോട് ക്ഷീണിച്ച കൈകൾ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തിരുട്ടിൻ്റെ ശക്തി കൂടിക്കൊണ്ടുവന്നു. വൃക്ഷത്തലപ്പുകളിൽ മിന്നാമിനുങ്ങുകൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ പൊടുന്നനെ അയാളോട് കൈ അമർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, എപ്പോഴാണ് അവൻ വരിക? നാളെ വരുമോ? ഭാര്യയുടെ ശബ്ദത്തിൽ ഭീതിയുണ്ടായിരുന്നു, എങ്കിലും അത് ദണ്ഡമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവൾ അയാളോട് സംസാരിച്ചിരുന്നില്ല. അയാൾക്ക് ഭയം തോന്നി. ഭാര്യ വീണ്ടും ചോദിച്ചു, പറയൂ, അവൻ നാളെ വരില്ലേ? അയാൾ പറഞ്ഞു, നാളെ എങ്ങനെയാണ് വരാൻ കഴിയുക? അവിടെ അവൻ്റെ എന്തൊക്കെ ജോലിയുണ്ട്? ഭാര്യ പറഞ്ഞു, അപ്പോ പിന്നെ എപ്പോഴാ വരിക? അയാൾ ഒന്നും പറയാതെ നിന്നപ്പോൾ അവർ സംശയത്തോടെ ചോദിച്ചു, ഇനി വരില്ല എന്നുണ്ടോ? ശത്രുക്കളുടെ കയ്യിൽ പെട്ടിപ്പിടയുന്ന ഒരു പക്ഷിയുടെ ചിറകടി പോലെയുണ്ടായിരുന്നു അവരുടെ ശബ്ദം. അയാൾ പൊടുന്നനെ പറഞ്ഞു, വരും, മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് തീർച്ചയായും വരും. ഭാര്യയുടെ കൈ പതുക്കെ അയഞ്ഞു. അവർ പറഞ്ഞു, എനിക്കറിയാം അവൻ വരുമെന്ന്, എനിക്കറിയാം. അവരുടെ മുഖത്ത് എന്തെന്നില്ലാതെ ശാന്തിയുണ്ടായിരുന്നു. അയാൾക്ക് പിന്നീട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണ ദിവസം രാവിലെ
ഏതോ ഒരു പ്രമാണിയോട്,

0: അവൻ ഇപ്പോൾ വലിയ തിരക്കിലാണ്. ഈ കല്യാണത്തിന് തന്നെ എങ്ങനെയോ വന്നു എന്നേയുള്ളൂ. മറ്റന്നാൾ ഒരു കരാർ ഒപ്പിടാൻ ആയി കമ്പനിയിൽ അവനെ കൊറിയറിലേക്ക് അയക്കലാണ് എന്ന് ഭാര്യയുടെ അച്ഛൻ, അതായത് അവന്റെ ഭാര്യയുടെ അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞതായി കേട്ടിരുന്നു അയാൾ.
1: ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ മകൻ എന്ന ചെറുകഥ. അവതരണം ശിവന്യ പി വി, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മധുര ഗീതങ്ങൾ
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM പ്രിയ സംഗീത പരിപാടിയായ മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതം തന്നെ ഒരു വർണ്ണചിത്രമാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഓരോ നിറങ്ങൾ. മലയാള സിനിമാ ഗാനങ്ങളിലും വർണ്ണം എന്ന വാക്ക് പല ഭാവങ്ങളിലായി കടന്നു വരാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള മനോഹര ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്രയാണ് മധുരഗീതങ്ങളിലൂടെ. വസന്തകാലമെത്തുമ്പോൾ പ്രകൃതി തന്നെ ഒരു വർണ്ണവൃന്ദാവനമായി മാറുന്നു. പൂക്കളും പൂമ്പാറ്റകളും കാറ്റും എല്ലാം ചേർന്ന് ഒരു ഉത്സവമൊരുക്കുന്ന ഭാവം നിറഞ്ഞ ഗാനമാണ് കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ഇളയരാജ സംഗീതമൊരുക്കി ലേഖ ആർ നായർ.

പ്രകൃതിയും പ്രണയവും കൈകോർക്കുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നു. പ്രിയപ്പെട്ടവർക്കായി വർണ്ണങ്ങൾ വാരിച്ചൂടുന്ന മനോഹര ഭാവനയാണ് അടുത്ത ഗാനത്തിന്റെ ആത്മാവ്. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നാലാണ് ജീവിതത്തിന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത്. ആ ചിന്ത പങ്കുവയ്ക്കുന്ന ഗാനത്തിലേക്ക്. ഓടക്കുഴൽ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് MK അർജുനനാണ് സംഗീതമൊരുക്കിയത്.

വർണ്ണങ്ങൾ വെറും കാഴ്ചയുടെ അനുഭവമല്ല, ഓരോ നിറത്തിനും ഒരു വികാരമുണ്ട്. ചുവപ്പിന് പ്രണയം, പച്ചയ്ക്ക് പ്രതീക്ഷ, നീലയ്ക്ക് സ്വപ്നം. ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വയ്ക്കും. വർണ്ണങ്ങൾ പ്രകൃതിയുടെ ഭാഷയാണ്. പൂക്കളും മഴവില്ലും സായാഹ്ന ആകാശവും എല്ലാം ആ ഭാഷയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പല മുഖങ്ങളും പല നിറങ്ങളും കാണിച്ചു തരുന്ന ഒരു മനോഹര ഗാനമാണ് അടുത്തത്. ഓരോ വർണ്ണത്തിനും ഓരോ കഥയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഗീത സൃഷ്ടി. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഗാദർ രചിച്ച്, രവീന്ദ്രൻ സംഗീതമൊരുക്കി, യേശുദാസും ലതികയും ആലപിച്ച ഗാനം.

സ്നേഹവും സൗഹൃദവും പ്രതീക്ഷയും ചേർന്ന നിറങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അത്തരം ഭാവങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗാനമാണ് ചിത്രയാലപിച്ച. പൂച്ചൽ ഗാദർ രചിച്ച് ഔസേപ്പിച്ച് നീണമൊരുക്കിയ ഗാനം മൂക്കില്ലാ രാജ്യത്ത് എന്ന ചിത്രത്തിൽ നിന്ന്.

മഴവില്ലി വിരിയുമ്പോൾ ആകാശം തന്നെ ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ മാറുന്നു. ആ നിറങ്ങളുടെ ലോകത്തേക്ക് നമുക്കും കടക്കാം. മഴവിൽ കൂടാരം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് ബാലകൃഷ്ണൻ ഈണമൊരുക്കിയ ഗാനം, വർണ്ണവർണ്ണ തൊങ്ങൽ കെട്ടി എന്നാരംഭിക്കുന്ന എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം.

0: മധുര ഗീതങ്ങൾ
1: പ്രിയ ശ്രോതാക്കളെ, വർണ്ണങ്ങൾ ജീവിതത്തിന് സൗന്ദര്യം പകരുന്നത് പോലെ സംഗീതം ജീവിതത്തിന് മാധുര്യം പകരുന്നു. മലയാള സിനിമയിലെ വർണ്ണം എന്ന പദം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിലൂടെ നമ്മളൊരു മനോഹര സംഗീതയാത്രയിലാണ്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. സന്തോഷങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറച്ച ഒരു കിണ്ണം പോലെ ജീവിതത്തെ കാണുന്ന മനോഹര ഭാവന, അതാണ് വർണ്ണക്കിണ്ണം എന്ന് തുടങ്ങുന്ന ഡോളർ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ പ്രത്യേകത. യേശുദാസും സംഘവും ആലപിച്ച ഗാനം, രചിച്ചത് ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477686,
1: 9447371836,
0: 8078502836.
2: മധുര ഗീതങ്ങൾ,
3: പ്രിയ ശ്രോതാക്കളെ, വർണ്ണങ്ങൾ ജീവിതത്തിന് സൗന്ദര്യം പകരുന്നത് പോലെ സംഗീതം ജീവിതത്തിന് മാധുര്യം പകരുന്നു. മലയാള സിനിമയിലെ വർണ്ണം എന്ന പദം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിലൂടെ നമ്മളൊരു മനോഹര സംഗീതയാത്രയിലാണ്. പ്രിയരെ, ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സറിയാതെ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകും. ഓർമ്മകൾക്ക് വീണ്ടും നിറം പകരും. വസന്തം ഇന്നും പുതുമയുടെ പ്രതീകമാണ്. പുതിയ ഇലകളും പുതിയ പൂക്കളും പുതിയ സ്വപ്നങ്ങളും ജീവിതത്തിലേക്ക് പുതുനിറങ്ങൾ കൊണ്ടുവരുന്ന

ഒരു ഗാനമാണ് അടുത്തത്. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. യേശുദാസിന്റെയും സുജാത മോഹന്റെയും മധുരമായ ശബ്ദം.

ആകാശത്തൊഴുകുന്ന മേഘങ്ങൾ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലൂടെ ഒഴുകുന്നു. അവയ്ക്ക് നിറം പകരുന്ന മനോഹര ഗാനമാണ് വർണ്ണമുകിൽ പാളികളിൽ എന്നാരംഭിക്കുന്നത്. ഇഷ്ടദാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ രചന, മോഹൻ സിത്താരിയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

നമ്മുടെ ജീവിതം തന്നെ പല വർണ്ണങ്ങളുടെ സംഗമമാണ്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറങ്ങൾ. മലയാള സിനിമാ ഗാനങ്ങളും ഈ വർണ്ണങ്ങളെ അതിമനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഇന്ന് വർണ്ണമേ

എന്ന വാക്കോ വർണ്ണങ്ങളുടെ ഭാവമോ നിറഞ്ഞ ചില മധുര ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രണയഹൃദയം ആദ്യമായി സ്വപ്നം കാണുമ്പോൾ ലോകം മുഴുവൻ പുതുനിറങ്ങൾ അണിയുന്നത് പോലെയാണ്. കണ്ണുകൾ കാണാത്ത ദൂരങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കുമ്പോൾ അവിടെ വിരിയുന്നത് ആയിരം വർണ്ണങ്ങളാണ്. അത്തരമൊരു മനോഹര ഭാവം പകർത്തുന്ന ഗാനത്തിലേക്ക് പുള്ളിമാൻ എന്ന ചിത്രത്തിലെ എസ് ജാനകി ആലപിച്ച ഗാനം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പിച്ച് ഈണമൊരുക്കി ഡോക്ടർ ഫഹദ് മുഹമ്മദും സുജാത മോഹനും ആലപിച്ച ഗാനമാണ് വജ്രം എന്ന ചിത്രത്തിൽ നിന്ന്. വർണ്ണമയിൽ പീലി പോലെ, സ്വർണമണി തൂവൽ പോലെ, വന്നണിയും വെണ്ണിലാവേ. പ്രണയത്തിന്റെ മൃദുല ഭാവങ്ങളെ വർണ്ണമയിൽ പീലിയുടെ ചാരുതയോട് ഉപമിച്ച് അവതരിപ്പിക്കുന്ന ഈ ഗാനം കേൾക്കാം. ഈ പാട്ട്

വർണ്ണങ്ങളുടെ ഭംഗി പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും വികാരങ്ങളുടെയും ഭാഷയാകുമ്പോൾ ഓരോ ഗാനവും മനസ്സിൽ വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചിരുന്നു. അത്തരമൊരു മനോഹര ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. വർണ്ണ പ്രദർശനശാലയിൽ വരദക്ഷിണ എന്ന ചിത്രത്തിലെ ഈ ഗാനം മധുരമായ ഈണവും കാവ്യാത്മകമായ വരികളും കൊണ്ട് ഇന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

0: വർണ്ണങ്ങൾ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഗാനങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിലും മനോഹരമായ ചില വർണ്ണങ്ങൾ ചാർത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരു കസേര, ഉച്ചയ്ക്ക് 12 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9 ചിത്രപരിചയം, 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന്

0: നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
0: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ജൂലൈ 1, മിഥുനം 17, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി രാജ്യത്തെ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം നടത്താൻ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ 49% ഓഹരികൾ 13,000 കോടി രൂപ നൽകിയാണ് MSC ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാകും MSCക്ക് തുറമുഖ നടത്തിപ്പിന്റെ പങ്കാളിത്തം നൽകുക. സംസ്ഥാന സർക്കാരുമായുള്ള കരാർ പ്രകാരം 2-3 ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 65 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ്. 2015 നിർമ്മാണം തുടങ്ങിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ VBG റാംജി ഇന്ന് നിലവിൽ വരും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായാണിത്. സിന്ധുനദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പാക് കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്. പാകിസ്ഥാനുള്ള വെള്ളം നിയന്ത്രിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ലെന്നും ഇസ്ലാമാബാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വാരാന്ത്യത്തെ പ്രക്ഷുബ്ധമാക്കിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ US ഇറാനും അവസാനിപ്പിച്ചെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നീങ്ങിയില്ല. ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നാലെ ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചു. US ജനിക്കുന്നവർക്ക് സ്വയമേവ ജന്മനാവകാശ പൗരത്വം ലഭിക്കുന്നത് നിർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന് കനത്ത തിരിച്ചടി. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീംകോടതി റദ്ദാക്കി. 9-അംഗ ബെഞ്ചിൽ 6 ജഡ്ജിമാരുടെ പിന്തുണയോടെയാണ് വിധി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. മാഹിയിലും അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ESIയിൽ അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി N. ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞ് UP പോലീസ്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഹോട്ടൽ മുറികളിൽ തടഞ്ഞുവെച്ചു. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം. വോട്ടവകാശം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യവുമില്ലെന്ന നിലപാടുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന തുടങ്ങാനിരിക്കെയാണ്

0: മുന്നറിയിപ്പ്. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. കരസേനാ ഉപമേധാവിയായിരുന്നു ജനറൽ സേത്ത്. കെ എസ് ഇ ബി ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങുന്നു. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങാൻ ബോർഡ് തീരുമാനിച്ചത്. ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ശരാശരി 9 രൂപ 16 പൈസ നിരക്കിൽ 308.43 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഡീപ് പോർട്സിൽ നിന്ന് വാങ്ങാനുള്ള ഹ്രസ്വകാല കരാറിനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. 2026-27 സാമ്പത്തിക വർഷം ശരാശരി 4 രൂപ 64 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങാനായിരുന്നു നേരത്തെ അനുവാദം നൽകിയിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി ലഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. പാസ്പോർട്ട് പ്രിന്റിങ്ങിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പാസ്പോർട്ട് പുതുക്കുന്നതിന് വോട്ടർ പട്ടികയിലെ പേരോ വോട്ടർ കാർഡോ നിർബന്ധമല്ലെന്നിരിക്കെ ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കാതിരുന്നതാണ് വിവാദത്തിനിടയാക്കിയത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി 52 ദിവസം കടലിൽ പോകാനാകാത്ത തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 6000 രൂപയിൽ 4500 രൂപയും ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ഗുണഭോക്തൃവിഹിതമായ 1500 രൂപ മാത്രമാണ് ഇതുവരെ സർക്കാർ വിതരണം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന വിഹിതവും നൽകിയില്ല. മത്സ്യത്തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണെന്നും അവരുടെ പഞ്ഞമാസ ആനുകൂല്യങ്ങൾ തടയുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിക്കും ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്കുമെതിരെ കൂടുതൽ തെളിവുകൾ. തിങ്കളാഴ്ച ചമ്പത്ത് റായിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത അയോധ്യ പോലീസ് വരും ദിവസങ്ങളിൽ അനിൽ മിശ്രയെയും ചോദ്യം ചെയ്യും. ട്രസ്റ്റിലെ ക്ഷണിതാവും കർണാടകയിൽ നിന്നുള്ള RSS നേതാവുമായ ഗോപാൽ റാവുവും ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിലുണ്ട്. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ വളരുന്നതിന് തടയിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പരീക്ഷാ പരിശീലന മേഖലയെ നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ നിയമം കൊണ്ടുവരാനും JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ ഘടനയിൽ മാറ്റം വരുത്തി സ്വകാര്യ കോച്ചിങ്ങിന്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ആലോചന. വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച 9-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച കരട് ശുപാർശ നൽകിയത്. അന്തിമ റിപ്പോർട്ട് സമിതി 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് നൽകും. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭ പ്രമേയം പാസാക്കി. ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് മന്ത്രി RoG M John അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും 1 മുതൽ 30 വരെ നടക്കും. ഈ കാലയളവിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. ജില്ലയിലാകെ 4100 എന്യൂമറേറ്റർമാരാണ് ഉള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്റർമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൻസസ് ഡ്യൂട്ടിയിൽ അധ്യാപകരുടെ പരാതി പരിഹരിക്കാൻ ഉത്തരവുമായി സർക്കാർ. ബുധനാഴ്ച സെൻസസ് ആരംഭിക്കുമെങ്കിലും വീടുകൾ കയറിയിറങ്ങിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നടത്തിയാൽ മതിയെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ജൂലൈയിൽ ചെയ്തു തീർക്കേണ്ട സെൻസസ് പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠനത്തിന് തടസ്സം വരാത്ത രീതിയിൽ തീർക്കാനാണ് ഈ ക്രമീകരണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ജൂലൈയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും 8 ദിവസം ലഭിക്കും. ഈ ദിനങ്ങൾ വിനിയോഗിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. ജോലിയെടുത്ത ഈ ദിവസങ്ങൾക്ക് പകരമായി മറ്റു പ്രവൃത്തി ദിനങ്ങളിൽ പ്രധാന അധ്യാപകരുടെ മുൻകൂർ അനുമതിയോടെ ഒക്ടോബർ 31 അധ്യാപകർക്ക് അവധിയെടുക്കാം. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നടി കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള പരാതികൾ അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ ഇനി AC ബസ്സുകളെ വാങ്ങൂവെന്ന് ഗതാഗതമന്ത്രി വിജയ് തമിഴൻ പാർത്ഥിപൻ. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ തീരുമാനമെന്നും മന്ത്രി സേലത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 1851 തടവുകാരുണ്ടെന്നും അവരിൽ ഇളവ് തേടി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ഒരാഴ്ചയായി തുടരുന്ന മഴക്കെടുതിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശിലും അസമിലും വ്യാപക നാശനഷ്ടം. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി. അരുണാചലിൽ 4 അസമിൽ 1 മരിച്ചു. 50,000-ത്തിലധികം പേരെ ദുരിതം ബാധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 300 രൂപ കടന്നു കുതിച്ച റബ്ബർ വിലയിൽ ഇടിവ്. ഒരു മാസത്തിനിടെ കുറഞ്ഞത് 44 രൂപ. റബ്ബർ വില വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയ്ക്കിടെയാണ് കഴിഞ്ഞ 18 മുതൽ വില ഇടിഞ്ഞു തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വന്നതും ക്രൂഡോയിൽ വില കുറഞ്ഞതുമാണ് ഇടിവിന് കാരണം. മുട്ടിൽ മരമുറി കേസിൽ ഹൈക്കോടതി സ്റ്റേ നീക്കം ചെയ്യാനായി നടപടികൾ സ്വീകരിച്ചതായി വനം വകുപ്പ്. കേസ് ആദ്യമായി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ 6 കേസുകളിൽ സ്റ്റേ ഉത്തരവ് നൽകിയ സാഹചര്യത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗം ശക്തമായി വാദിക്കുന്നതിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറുടെയും അടിയന്തര സഹായം ഉറപ്പാക്കിയതായും വനംവകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. പട്ടാനൂരിൽ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകൻ്റെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. ചാലോട് കൊളോളം സ്വദേശി കെ വിപിനെതിരെയാണ് കേസെടുത്തത്. ഇരിട്ടി നഗരത്തിൽ ഗതാഗത പരിഷ്കാരം ഇന്ന് നിലവിൽ വരും. സ്വകാര്യ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പാർക്കിംഗ് മേഖലകളിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ നിർത്തിയിടാൻ അനുവദിക്കുകയില്ല. 1.5 മണിക്കൂറിൽ കൂടുതൽ നിർത്തിയിടേണ്ടവർ പേ പാർക്കിംഗ് സംവിധാനത്തിലേക്ക് മാറണം. ഇത്തരം വാഹനങ്ങളെ നിരീക്ഷിക്കാൻ പോലീസ് പരിശോധന ശക്തമാക്കും. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കും. വേൾഡ് കപ്പിൽ പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ അടിപതറി ജർമ്മനിയും നെതർലൻഡ്സും. ഇരു രാജ്യങ്ങളും ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്തായി. ജർമ്മനി പരാഗ്വേയോട് 3-4, നെതർലൻഡ്സ് മൊറോക്കോയോട് 2-3 കീഴടങ്ങിയത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിലെ ചെസ്റ്റർലി സ്ട്രീറ്റ് റിവർസൈഡ് ഗ്രൗണ്ടിൽ രാത്രി 10 മണിക്കാണ് ആദ്യ കളി. നിങ്ങളിതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: എന്റെ സൂര്യേച്ചി, ഇങ്ങക്കാ റേഡിയോ ഒന്ന് ഓഫാക്കറോ. ഇത്ര നേരായി ഞാൻ വിളിച്ചു കൂവുന്ന്.
1: കൂവാനെന്താ അശ്വിനി, നീ കോഴിയാറ്റാന്നോ? വിളിച്ചു കൂവുന്നെന്ന് പറയുന്നേ കോഴിയൊന്നല്ലല്ലോ, നീ ഒരു മനുഷ്യനല്ലേ?
0: തൽക്കാലിയുടെ ഒരു കോഴി മതി, നമുക്ക് കഥ കേൾക്കണ്ടേ?
1: കഥ കേൾക്കണോ? ഈ പാട്ട് നല്ല പാട്ടല്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ? ആ അതുകൊണ്ടാ ഞാൻ വെച്ചേ.
0: അങ്ങനെ
1: ആ സമയായില്ല പോലും, ചാരുകസേരക്ക്
0: ആയിട്ടില്ലേ?
1: ഇല്ല.
0: ആയല്ലോ, വാച്ച് നോക്ക്. പുറത്തു കൂടെ പോകുന്ന ആൾക്കാരെ മാത്രം നോക്കിയാ പോരെ, ഇടക്കിടക്ക് വാച്ച് നോക്കണോ?
1: അപ്പൊ നമുക്ക് ചാരുകസേരയുടെ സമയമായി എന്നാ നീ പറഞ്ഞു വരുന്നേ.
0: ആ
1: ആ അപ്പൊ നമുക്ക് മാഷെടുത്ത് പോണ്ടേ?
0: പോണം.
1: എന്നാ വാ, സമയം കളയണ്ട. മാഷേ.
2: ആ ചാരുകസയുടെ സമയമാണല്ലേ.
1: അതെ.
0: അല്ല മാഷേ, സൂര്യേച്ചി സമയം ആയില്ല പോലും എന്നാ പറയുന്നു.
2: അങ്ങനെ പറഞ്ഞോ സൂര്യ.
1: അല്ല മാഷേ, ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ത്രില്ലങ്ങ് പറഞ്ഞു പോയത്.
2: എന്താണ് ആ പാട്ട്?
1: സമയമായില്ല പോലും.

0: ക്ഷമേ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴിന്ന് ഞാൻ അന്നേരം തിരിച്ചും പറഞ്ഞു.
1: അത് ഏതാണ്, ആരുടെ പാട്ടാണോ, സിനിമാ പാട്ടാണോ?
2: സിനിമാ പാട്ടാണ്.
1: ആണോ? ഏതാ സിനിമ?
2: കരുണ.
1: കരുണ ഒരു സിനിമയുണ്ടല്ലേ, കരുണയുണ്ട് കാരുണ്യുണ്ട് അല്ലേ, ആരുടേതാണ് വരികള്?
2: കുമാരനാശാന്റെ.
1: ഓ, ആർക്കാണ് സമയമായിട്ടില്ലാത്തത്?
0: സൂര്യേച്ചിക്ക്.
1: അപ്പം കുമാരനാശാൻ അറിയാം, 1923 അല്ലേ, അത്രക്ക് പ്രായമുണ്ട് സൂര്യക്ക്.
0: ഉണ്ടാവും മാഷേ, ഇത് മൊത്തം പുട്ടിയടിച്ചതാ.
2: ആരും ഞാനോ?
1: സുനെ, 1923 മഹാകവി കുമാരനാശാൻ എഴുതിയ കവിതയാണ് കരുണ.
0: മാഷെ, ഈ സിനിമയിലെ പാട്ട് എഴുതിയത് ONV അല്ലേ?
1: ആണോ? പക്ഷെ അത് കവിതയിൽ എഴുതിയത് കുമാരനാശാനാണ്. അപ്പൊ നമ്മള് കുമാരനാശാൻ അന്നേ അറിയാം അല്ലേ, സൂര്യ ഉള്ള കാലം.
0: ദീർഘവീക്ഷണം.
2: അതെ, എന്നിട്ടും ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. 1923 എഴുതിയിട്ട്.
0: അതാ ഞാൻ ചിന്തിക്കുന്നത്.
1: വയസ്സത്രയായി അപ്പം?
0: 23 മാഷെ ജനിച്ചിന്. 103 വയസ്സ്.
1: 103 ഇപ്പൊ ഒന്നാമത്തെ വയസ്സിലാണ് കേട്ടത് കവിത.
0: അതെ. ഓ,
1: ഇങ്ങനെ പറയാം. അപ്പൊ നമ്മള് കഥ ഏതാണെന്ന് ഇനി പറയാനില്ലല്ലോ അല്ലേ?
2: ഇല്ല, നമുക്ക് കരുണ തന്നെ പറയാം മാഷെ.
1: സമയമാവാത്ത കാര്യം തന്നെ പറയാം അല്ലേ. കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് നമ്മള് ചാരകശൈലയില് പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല
2: രണ്ട്.
1: പക്ഷേ ആശാന്റെ സീതാകാവ്യമാണ് നമ്മൾ അന്ന് പറഞ്ഞത് അല്ലേ, രാമായണത്തിലെ സീതയെ, ചിന്താവിഷ്ടയായ
0: സീത
1: രണ്ട് അധ്യായങ്ങളിലായിട്ട് നമ്മൾ ചാരികശൈലിയിൽ വിവരിച്ചിരുന്നു. കുമാരനാശാന്റെ ഓരോ കവിതകളും ഇതുപോലെ വിവരണാത്മകമായ കഥകളുള്ള കവിതകളാണ്. മാത്രമല്ല, ആശാൻ ഒരു സ്നേഹഗായകനാണ്, ദാർശനികനാണ്. പല കാവ്യങ്ങളും മഹാകാവ്യത്തിന്റെ പദവിയിലെത്തിയതാണ്. എന്താണ് മഹാകാവ്യം എന്ന് പറഞ്ഞാല്? വലിയ കാവ്യം ആയതുകൊണ്ട് മഹാകാവ്യാവില്ല, വലുപ്പത്തിലല്ല കാര്യം. എന്താണ് പിന്നെ?
0: ഉള്ളടക്കം, ആശയം.
1: ആശയം അല്ലെങ്കിൽ ഉള്ളടക്കം. ദാർശനികത ഉണ്ടാവണം അല്ലേ കവിതയിലെ, ദാർശനികത ഉണ്ടാവണം. കേവലം വാക്കുകളുടെ ഒരു കളി മാത്രമല്ല. ആശാൻ
0: ആശയഗംഭീരൻ,
1: സ്നേഹഗായകനാണ് അല്ലേ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ.
0: സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും.
2: അശ്വിനി, നമ്മള് കുമാരനാശാന്റെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഇത് കുമാരനാശാന്റെ അല്ല,
0: പക്ഷെ സ്നേഹമുണ്ടോ?
2: സ്നേഹമുണ്ട്, നിന്നോടല്ല കവിയോട്.
1: വയലാറിന്റെ മാനുഷാതയിലെ കവിതയാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നമ്മൾ അതില് കവിതകളിലെ ചില പോസ് അല്ലേ, ചില വിരാമങ്ങളുണ്ട്, അത് ചിലപ്പോ അർത്ഥം മാറിപ്പോവും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ എന്ന് പറഞ്ഞു നിർത്താൻ പാടുണ്ടോ?
0: ഇല്ല.
1: എങ്ങനെ പറഞ്ഞാലും അർത്ഥം നോവുന്ന ആത്മാവിനെ സ്നേഹിക്കയില്ല എന്നല്ലേ. അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പാടുണ്ടോ? നോവുന്ന ആത്മാവിനല്ലേ സ്നേഹിക്കേണ്ടത് എല്ലാരും. പക്ഷെ കവി എന്താണ് വിവക്ഷിക്കുന്നത്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു
0: തത്വശാസ്ത്രത്തെയും.
1: ഏത് തത്വശാസ്ത്രത്തെ?
0: നോവുന്ന ആത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെ ഞാൻ
1: സ്നേഹിക്കില്ല. ഏതൊരു തത്വശാസ്ത്രമാണോ മനുഷ്യന്റെ ആത്മാവ് നോവുമ്പോ അതിനെ സ്നേഹിക്കാത്തത്, ആ തത്വശാസ്ത്രത്തെ ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു വിപ്ലവല്ലേ. അപ്പൊ ചിലർ നമ്മൾ ആദ്യത്തെ രണ്ട് ഭാഗം മാത്രം എടുത്ത് മാറ്റുമ്പോഴാണ് അതിന്റെ അർത്ഥം മാറിപ്പോകുന്നത്. അർദ്ധവിരാമങ്ങളിൽ നമ്മൾ കവിതകളുടെ വരികൾ മുറിക്കാൻ പാടില്ല. തൽക്കാലം നമുക്ക് ആധുനിക കവിയല്ലേ വയലാറ്, നമുക്ക് ആശാനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആശാന്റെ കാവ്യങ്ങൾ ഏതൊക്കെയാണ്?
0: കരുണ,
2: ചിന്താവിഷ്ടയായ സീത,
0: നളിനി ലീല,
2: പ്രരോധനം,
0: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി,
2: ചണ്ഡാല ഭിക്ഷുകി, തൂമ തേടുമാ പാള,
1: തൂമ തേടുന്ന പാള കിണറ്റിൽ ടോമൽ കയ്യാൽ.
0: മാഷെ, ഈ ചണ്ടാല ഭിക്ഷുകിന്റെ കഥയൊന്ന് പറയണം, അത് സൂര്യേച്ചിക്ക് ഭയങ്കര ഇഷ്ടം.
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് പറയാം. ചണ്ടാല ഭിക്ഷുകിയൊക്കെ എഴുതിയിട്ട് 100 കൊല്ലം കഴിഞ്ഞെങ്കിലും ആശാന്റെ കാവ്യങ്ങൾക്ക് കാലിക പ്രസക്തി ഉണ്ട്. നമ്മളിപ്പം എന്ന് പറയുന്ന കരുണക്കും കാലിക പ്രസക്തി ഉണ്ട്. തൽക്കാലം ആശാന്റെ മറ്റു കാവ്യങ്ങളെ കുറിച്ച് നമുക്കിപ്പോ പരാമർശിക്കാതെ കരുണയിലേക്ക് തന്നെ വരാം അല്ലേ. ലീല, നളിനി തുടങ്ങിയ കുറെ കവിതകളില് സ്ത്രീകളുടെ പേരാണ്. ദുരവസ്ഥ കേരളത്തിൽ ഇറങ്ങിയ ഒരു കലാപത്തിനെ കുറിച്ച് എഴുതിയതാണ്. പുരാണങ്ങളെ അധികരിച്ചാണ് ചിന്താവിഷ്ടയായ സീത. ശ്രീബുദ്ധചരിതമുണ്ട്. ബുദ്ധമതത്തിന്റെ സ്വാധീനം വളരെ കൂടുതലാണ് ആശാന്റെ കാവ്യങ്ങളിൽ. അത് അദ്ദേഹത്തിന്റെ ജീവിതവും ശ്രീനാരായണ ഗുരുവായിട്ടുള്ള ബന്ധവും ബുദ്ധമത സ്വാധീനമൊക്കെ കവിതകളിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. അതുപോലെ ബുദ്ധമതത്തിന്റെ സ്വാധീനം പ്രതിഫലിച്ച ഒരു കവിത തന്നെയാണ് കരുണയും. കരുണയിലെ നമുക്ക് കവിതകളിലും നായികാ നായകന്മാരുണ്ടാകും അറിയാലോ. ആരാണ് നായിക?
0: വാസവദത്ത.
1: വാസവദത്തയാണ്. നായകനും
0: ഉപഗുപ്തൻ.
1: ഉപഗുപ്തൻ ആരാണ? വാസവദത്ത ഒരു വേശ്യാസ്ത്രീയാണ്. ഉപഗുപ്തനോ ഒരു ബുദ്ധ ഭിക്ഷുവാണ് അല്ലേ. അവര് തമ്മിലുള്ള പ്രണയമാണ് ഇതിവൃത്തം. അപ്പോ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉത്തരമധുരാപുരിയിലാണ് കവിത നടക്കുന്നത്. അവിടെയാണ് വാസവദത്ത എന്ന അതിസുന്ദരിയായ സ്ത്രീ നാടുവാഴുന്നത്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ എന്നാണ് തുടക്കം. മഹാകവി കുമാരനാസൻ പദസമ്പത്തിൽ അങ്ങേറ്റത്തെ അനുഗ്രഹീതനാണ്. ഓരോ വാക്കുകളിലും പദങ്ങൾ ചേർത്ത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കുമ്പം ആ പദാർത്ഥങ്ങളുടെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും അല്ലേ, ബാഹ്യമായ അർത്ഥവും ആന്തരികമായ അർത്ഥവും അനവധിയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതക്കൊക്കെ ഒരുപാട് ആഖ്യാനങ്ങൾ നമ്മുടെ അഴീക്കോട് മാഷ് ഉൾപ്പെടെ എന്തായിരുന്നു അതിൻ്റെ പേര്, ആശാന്റെ
0: സീതാകാവ്യം,
1: ആശാന്റെ സീതാകാവ്യം പോലെ ഒരുപാട് തവണ നമ്മൾ നോക്കും. 1920s പത്തൊമ്പതുകളിൽ എഴുതിയ കവിതകൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. കുമാരനാശാന്റെ മിക്കവാറും എല്ലാ കവിതകളുടെയും പിറവിക്ക് 100 വർഷത്തെ പഴക്കമുണ്ട്. ഈ 100 വർഷം കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല അല്ലേ, പ്രകടമായ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചിന്താവിഷ്ടയായ സീതയും ചണ്ഡാലഭിക്ഷകയും കരുണയും ഒക്കെ പുതിയ കാലത്തെ ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ചണ്ഡാലഭിക്ഷകി ജാതീയതയുടെ ഒരു വലിയ അനാവരണമാണല്ലേ. എന്താണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നത് കുടിനീരാണ്, നാവ് വരണ്ട, എനിക്ക് കുടിവെള്ളം വേണം. അപ്പോൾ അന്നത്തെ കാലത്ത് വെള്ളം പകർന്നു കൊടുക്കുന്നത് പോലും ജാതി നോക്കിയിട്ടാണ്. ഒരു ബുദ്ധഭിക്ഷുവിന് ഒരു ചണ്ഡാല സ്ത്രീ വെള്ളം കൊടുക്കാൻ പാടില്ല, അയിത്തമാണ് അല്ലേ. അൺടച്ചബിലിറ്റി, അതായത് കണ്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, ആ ജാതീയത കുടികുത്തി വാഴുന്നൊരു കാലമാണ്. ചണ്ഡാലഭിക്ഷുകിൽ അത് കൃത്യമായിട്ട് ആശാൻ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കരുണയിൽ പക്ഷേ അതല്ല, പ്രണയമാണ്. ആശാൻ സ്നേഹഗായകൻ എന്ന് പറയുന്നു. ആശാനം ഒരു കാമുകനായിരുന്നു. ആശാന്റെ കാമുകയുടെ പേരറിയോ? അശ്വിനി തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട ഒരു പേരാണ്, ഭാനുമതി. ഭാനുമതി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹം. ശ്രീനാരായണ ഗുരു ഒരു നിത്യ ബ്രഹ്മചാരിയാണല്ലോ അതെ. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്, SNDP സെക്രട്ടറി ആയിരുന്നു. കുമാരനാശാനം ഒരു ഭാവഗായകൻ, സ്നേഹഗായകൻ, ഉള്ളിൽ ഒരുപാട് പ്രണയവും കരുണയും ലോലഭാവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതേസമയത്ത് കാൽപ്പനികതയുടെ അതിനേക്കാൾ കൂടുതൽ ദാർശനികതയാണ്. അപ്പോൾ അങ്ങനെ ആത്മീയതയും ദാർശനികതകളും ഒപ്പം അല്പം കാൽപ്പനികതകളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ, അദ്ദേഹത്തിനൊരു ജീവിത സഖിയുണ്ടായിരുന്നു. നമ്മളതല്ല വിഷയം. ഇവിടെ പ്രണയം എന്ന ഉദാത്തമായ ഒരു സങ്കല്പം, അത് തോന്നുന്നത് ആർക്കാണ്? പ്രണയമില്ലാത്ത, പ്രണയരഹിതമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ് പൊതുവെ ഈ മാംസ വിൽപ്പനക്കാരായ വേശ്യമാർ. അവർ തങ്ങളുടെ ശരീരം വിൽപ്പന ചരക്കാക്കുകയാണ്. രണ്ട് തരത്തിലുണ്ട്, ഒന്ന് വയറ്റപ്പിഴപ്പിനായിരിക്കും, മറ്റൊന്ന് ആഡംബര ജീവിതത്തിനാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഈ ചമ്പു കൃതികളുടെ ഒരു കാലമുണ്ട്. ഉണ്ണുനീല സന്ദേശം അല്ലേ, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഈ കാവ്യങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്ന ഉണ്ണുനീലയും ഉണ്ണിച്ചിരുദേവിയൊക്കെ ആരാണ്? നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ വേശ്യാസ്ത്രീകളാണ്. അവര് കേവലം വിശപ്പ് മാറ്റാനോ പട്ടിണി മാറ്റാനോ അല്ല, അവരുടെ വീടുകളിലേക്ക് രാത്രികാലങ്ങളിൽ തേടിപ്പോകുന്നത് നാട്ടിലെ ജന്മിമാരും രാജകുടുംബാംഗങ്ങളും ഭരണാധികാരികളൊക്കെയാണ്, വ്യാപാരികളൊക്കെയാണ്. അങ്ങനെ വലിയ സാമ്പത്തിക നില അന്നുണ്ടായിരുന്നു. ഒരുതരം ഒരു ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം അല്ലേ. ഇന്നത്തെ പോലെയല്ല ആ കാലത്ത്, അത് നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു കാലമാണ്. അതിനു മുമ്പ് എന്തായിരുന്നു ഇവരുടെ പേര്?
0: ദേവദാസി.
1: ദേവദാസി സങ്കല്പം നമ്മൾ പുരാണങ്ങളിൽ കാണാം. പുരാണങ്ങളിൽ നിന്ന് ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെയും ദേവദാസികളുണ്ട്. ദേവദാസികൾ നർത്തകരാണ്, ഗായകരാണ്, രാജകൊട്ടാരത്തിൻ്റെ ഉപശാലകളിൽ താമസിക്കുന്നവരാണ്. അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതല അവർക്കാണ്. ഓർമ്മയിൽ വൈശാലിയിൽ മാലിനിയും വൈശാലിയും ഒക്കെ ദേവദാസികളിൽ പെട്ടവരാണ്. പക്ഷെ അവർക്ക് രാജാക്കന്മാരെ എത്രമാത്രം സന്തോഷിപ്പിച്ചാലും അതിനപ്പുറത്തേക്ക് അവരൊന്നും ആഗ്രഹിക്കാൻ പാടില്ല അല്ല, മറ്റൊരു അവകാശമൊന്നും അവർക്കില്ല. വൈശാലിയുടെ അമ്മ അത് ആഗ്രഹിച്ചതാണ്, നമ്മൾ സിനിമയിൽ കണ്ട കഥ. ഇത് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് വാസവദത്ത. നടക്കുന്നത് കേരളത്തിലല്ല, ഉത്തര മധുരാപുരിയിലാണ്. ദക്ഷിണ കേരളത്തിൽ, ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മധുരയിലാണ് വാസവദത്തയുടെ നാട്. അവർ ഒരുപാട് ആളുകൾ അവരെ തേടി വരുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു. സമൂഹത്തിൽ വലിയ നിലയാണ്, ഇന്നത്തെ പോലെയൊന്നുമല്ല, അത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. എല്ലാവരും ബഹുമാനിക്കുന്നൊരു നില അവർക്കുണ്ടായിരുന്നു. ബഹുമാനം എന്ന് പറഞ്ഞാൽ ധനാഢ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുടെ പേരിൽ എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അങ്ങനെ വലിയ നിലയിൽ കഴിയുന്ന വാസവദത്തക്ക് വലുതല്ലാത്ത ഒരാഗ്രഹം, ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനെ ഒന്ന് വരിക്കണം, അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം. അദ്ദേഹത്തോട് കലശലായ പ്രണയം. തൻ്റെ തോഴിമാരെ

0: പറഞ്ഞേക്കും, ഉപഗുപ്തന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ആ സമയത്ത് ഉപഗുപ്തൻ എന്ത് മറുപടി പറയും?
1: പാടില്ല പാടില്ല പാടേ നമ്മൾ.
2: മാഷെ, കാര്യമായിട്ട് ഇവക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന അസുഖത്തിന്റെ പേര് ഇപ്പൊ എന്നാ പറയണ്ടേ?
0: ചാരകസേലയിൽ ഇരുന്ന് തന്നെ പറയണോ നമുക്ക്? സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ?
2: അതെ.
0: പക്ഷേ അശ്വിനി ഇപ്പോഴും ആ മറ്റൊരു പ്രണയകാവ്യത്തിലുള്ളത് ചങ്ങമ്പുഴയാണത് അല്ലേ? രമണനാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ പക്ഷെ രമണനല്ല അശ്വിനി, ഉപഗുപ്തനാണ്. ചോദിക്കുന്നത് ചന്ദ്രികയല്ല, ചോദിക്കുന്നത് ആരാണ്? വാസവദത്തയാണ്. ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രികയും പോലെയേ അല്ല ആര്, കരുണയിലെ വാസവദത്തയും ഉപഗുപ്തനും. പക്ഷെ ചില സമാനതകളുണ്ട് അല്ലേ? എന്താണ്? ഒരുപക്ഷെ സമാനതയാവും അശ്വിനിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പാടില്ല പാടില്ല എന്ന് കയറി വരാൻ കാരണം. എന്താണ് സമാനത? രണ്ടിലും കാമുകിമാര് വലിയ സമ്പന്നരാണ്. ചന്ദ്രികയും വാസവദത്തയും സമ്പന്നരാണ്. കാമുകന്മാരോ
2: ദരിദ്രരാണ്.
0: രമണനാണെങ്കിൽ ഒരു ഇടയനാണ്, ഉപഗുപ്തനാണെങ്കിൽ ഒരു ഭിക്ഷുവാണ്. വലിയ സാമ്പത്തിക നിലയൊന്നും ഇല്ലാത്ത, ഒരുപക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്നയാളാണ്. വാസവദത്തെ പോലെ ചന്ദ്രിക ഒരു വേശ്യയല്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ എന്താണ് മറുപടി? അപ്പൊ പാടില്ല പാടില്ല എന്നല്ല, അതിന് സൂര്യ പറയട്ടല്ലേ?
1: സമയമായില്ല പോലും. സൂര്യച്ച അങ്ങനെയല്ല, അത് ഈണത്തില് പാട്.

0: വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് കരുണയുടെ എല്ലാ വരികളും. വളരെ മനോഹരമായ കാവ്യഭംഗി അതിനുണ്ട്. വൃത്തം നതോന്നതയാണ്, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഉപഗുപ്തൻ തിരിച്ചയക്കും തോഴിമാര്. വാസവദത്തെ കാണാനും വാസവദത്തയോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമായിട്ടില്ല, കാത്തിരിക്കുക. ഇതിനുശേഷം വാസവദത്തയുടെ അടുത്തേക്ക് വീണ്ടും സ്ഥിരം ആളുകൾ വരും, പ്രമാണിമാരും വലിയ കച്ചവടക്കാരൊക്കെ വരും. അങ്ങനെ വലിയ പ്രമാണി വന്നു, അവളെ സ്വാധീനത്തിലാക്കി. ആ സമയത്ത് വിദേശീയനായൊരു കച്ചവടക്കാരൻ മധുരയിൽ വന്നു. അപ്പോൾ കച്ചവടക്കാരൊക്കെ മധുരയിൽ വന്നാൽ നാട്ടിലെ പ്രധാനപ്പെട്ട വേശ്യകളുടെ വീടുകളിലായിരിക്കും അന്ത്യമുറക്കം. അങ്ങനെ വാസവദത്തയുടെ വീട്ടിലും അയാൾ പോയി. വാസവദത്ത തൻ്റെ കാമുകനെ തന്ത്രപൂർവം വശീകരിച്ച് കൊന്നുകളഞ്ഞു.
1: ആരേ? ഉപഗുപ്തനെ
0: അല്ല, തൽക്കാലികമായിട്ട് വന്ന വാസവദത്തയുടെ ശരീരം മാത്രം മോഹിച്ചെത്തിയ കാമുകനെ കൊന്നു. ഉപഗുപ്തനിലേക്കുള്ള തന്റെ വഴിക്ക് തടസ്സമുണ്ടാവരുതെന്ന് കരുതിയാണ് കൊന്നുകളഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ വാസവദത്ത? അയാളുടെ ശരീരം ഒരു ചാണകക്കുഴിയിൽ കുഴിച്ചു മൂടി.
2: ഇപ്പൊ മാത്രല്ല അശ്വിനി, ഇത് പണ്ടേയുണ്ട്.
0: പുതിയ കാലത്തെ മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്ന വാർത്തകൾ ഏതാണ്ട് ഇതുപോലെയാണല്ലേ. കാമുകനെ കഴുത്തറുത്ത് കൊല്ലുക, കാമുകിയെ കാമുകൻ കഴുത്തറുത്ത് കൊല്ലുക, കാമുകനും കാമുകിക്ക് അപ്പുറത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരും അല്ലേ, കുടുംബ അംഗങ്ങളാണെങ്കിലും അല്ലാത്തവരൊക്കെ ഇതുപോലെ കൊല്ലുകയും കുഴിച്ചു മൂടുകയും ചെയ്ത കഥകളൊക്കെ ഉണ്ട്.
2: പോലീസ് സ്റ്റേഷന്റെ തറയിന്റെ ഉള്ളിലല്ലേ കുഴിച്ചിട്ടിനി? നമ്മളെ വരുണിന
1: ധ്യാനത്തിന് പോയത്,
2: അവരെല്ലാം ധ്യാനത്തിന് പോയിനി.
1: കഥ പറയുന്നല്ലേ നല്ല.
2: അതെ അതെ, എന്നിട്ട് കുഴിച്ചു മൂടിയിട്ട്
0: അങ്ങനെ കുഴിച്ചു മൂടി. ആരും അറിയാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാസവദത്തയുടെ താല്പര്യം എന്താണ്? ഈ പ്രമാണിയാണ്, വലിയ സമ്പന്നനാണ്, വർത്തകൻ, വർത്തകൻ എന്ന് പറഞ്ഞാൽ വ്യാപാരിയാണ്. അവര് ഒരു പക്ഷെ വാസവദത്തെയും കൂട്ടി അവരെ നാട്ടിലേക്കൊക്കെ പോവാനൊക്കെ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരിട്ടല്ല, വശീകരിച്ച് ചതിയിലപ്പെടുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ ചാണകക്കുഴിയിലാണ് കുഴിച്ചു മൂടിയത്. ഈ പ്രമാണി പ്രധാനപ്പെട്ട ആളാണ്. പ്രമാണിക്ക് ഒരുപാട് തൊഴിലാളികളുണ്ട് അദ്ദേഹത്തിന് കീഴിൽ. തൊഴിലാളികൾ പ്രമാണിയെ കാണാതായപ്പോൾ എല്ലാവരുടെയും അന്വേഷിക്ക തുടങ്ങി. ബന്ധുക്കളുടെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പലതരത്തിൽ അന്വേഷണം പോയി. അവസാനം അന്വേഷണം എവിടെ കിട്ടി? വാസവദത്തയിലേക്ക് അന്വേഷണം നീളുകയാണ്. കാരണം പ്രമാണി വാസവദത്തയുടെ വീട് സന്ദർശിച്ചു എന്നുള്ളൊരു വിവരം അവർ കിട്ടി. അതിനു മുമ്പ് തന്നെ അവർക്ക് പ്രമാണിയുടെ ശവശരീര ഭാഗങ്ങൾ കണ്ടെത്തി. എവിടുന്ന്? ചാണകക്കുഴി എന്ന് കണ്ടെത്തി. അങ്ങനെ കൊലപാതകമാണ്, ആരാണ് ചാണകക്കുഴിയിൽ കൊന്ന് കുഴിച്ചിട്ടെന്നുള്ള അന്വേഷണം വന്നു. അന്നൊക്കെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ന്യായവിധി വന്നു. വാസവദത്തയെ ബന്ധനസ്ഥയാക്കി. എന്താണ് ശിക്ഷ? അവളുടെ ചെവിയും മൂക്കും കരചരണങ്ങൾ, കാലും കൈകളൊക്കെ മുറിച്ച് കളയുക. വാസവദത്തെയാണ് തെറ്റുകാരിയെന്ന് ബോധ്യപ്പെട്ടു. വാസവദത്തക്ക് നിഷേധിക്കാൻ പറ്റുമോ?
2: ഇല്ല,
0: കൊന്നത് വാസവദത്ത് തന്നെയല്ലേ, നിരപരാധി ഒന്നുമില്ലല്ലോ. എന്ത് ഉദ്ദേശത്തിനാണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷെ കൊന്നു, അത് സത്യമാണ്. അത് ന്യായാധിപൻ തെളിയിച്ചു. തെളിയിച്ചതോടുകൂടി ശിക്ഷ വിധിക്കണം. ഇന്നത്തെ പോലത്തെ ശിക്ഷയല്ല അല്ലേ. പണ്ട് കാലത്താണ്, 1923 ഈ കവിത എഴുതുമ്പോൾ ജീവിച്ചിരുന്നവരല്ല ഇത്, കവിയുടെ മാനസ സൃഷ്ടികളല്ലേ, അപ്പം അതിനു മുൻപേ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം ആ കാലത്ത് കുമാരനാശൻ്റെ കവിതാ രചന കാലത്തെ സംഭവങ്ങളല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്ന ന്യായാധിപന്മാർ ന്യായവിധി വിധിച്ചു. വാസവദത്തയെ ചെവിയും മൂക്കും കൈകളും കാലുകളൊക്കെ മുറിച്ചു. ഇങ്ങനെ മുറിവേറ്റ ഒരാൾ പണ്ട് കാട്ടിലൂടെ ഓടിപ്പോയിരുന്നു, ഓർമ്മയില്ലേ? ശൂർപ്പണക.
1: മാഷെ ഇത് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഇപ്പോ ആലോചിച്ചതേ ഉള്ളൂ.
0: ശൂർപ്പണക്കയുടെ കഥ അവിടെ നിൽക്കട്ടെ. ഏതായാലും ശൂർപ്പണക്ക ആരാണ്?
1: രാവണന്റെ അനിയത്തി.
0: രാവണന്റെ സഹോദരിയാണ്.
1: സഹോദരി
0: ശൂർപ്പം പോലെ നഖമുള്ള പിള്ളാണ് അല്ലേ, മുറം പോലെ
2: നഖം. ഇപ്പൊ ഇവക്ക് ചേരുന്ന പേരന്നെ മാഷെ ശൂർപ്പണക്ക. നോക്കറ അവളുടെ നഖം.
0: പേതലും ആയിക്കോട്ടെ, നഖം കൊണ്ട് മാത്രം നമുക്ക് തീരുമാനിക്കണ്ടല്ലേ.
1: അതെ പക്ഷേ
0: വാസവദത്ത ആകെ അംഗഭംഗം വന്ന് വികൃതവേഷമായി, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു, ശരീരത്തിന് ഒരുപാട് ചോര വാർന്നൊലിച്ചു. പക്ഷെ മരിച്ചില്ല, കൊന്നില്ല. നമ്മൾ പണ്ട് കാലത്തെ ശിക്ഷകൾ എങ്ങനെയാണ്? മോഷ്ടിച്ചാൽ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ വിരൽ മുറിച്ച് കളയുക. ഈ മൂക്കും കാതും മുറിക്കൽ വളരെ പരിമിതമാണ്. പക്ഷെ നമുക്കറിയാം 1498 എന്തോർമ്മവുന്നു? 1498 കേൾക്കുമ്പോൾ
1: വാസ്കോഡഗാമ.
0: വാസ്കോഡഗാമയുടെ വരവിനെ തുടർന്നുണ്ടായ കോഴിക്കോട്ടിലെ ചില രാഷ്ട്രീയ സംഭവങ്ങൾ. സമുദ്രിയുടെ ഒരു ദൂതൻ വാസ്കോഡഗാമയുടെ കപ്പലിലേക്ക് പോയിരുന്നു. ആ ദൂതൻ്റെ കാത് മുറിച്ചിട്ടാണ് വാസ്കോഡഗാമ സമുദ്രിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത്, ഓർമ്മയില്ലേ?
1: എന്നിട്ട്
0: ആ അവിടെ ഒരു പട്ടിയുടെ കാത് തുന്നിപ്പിടിപ്പിച്ചെന്നൊക്കെ കഥയുണ്ട്. അപ്പം ഈ കാത് മുറിക്കുക, മൂക്കിൻ്റെ ഒരു ഭാഗം മുറിക്കുക, വിരലുകൾ, കാലിൻ്റെയും കൈകളുടെയും വിരലുകൾ മുറിക്കുക എന്നൊക്കെ ഒരു കാലത്തെ ശിക്ഷകളാണ്. അങ്ങനെ ചെയ്താൽ ആൾ മരിക്കില്ല, എപ്പോഴും അടയാളങ്ങളായിട്ടുണ്ടാക്കും അല്ലേ, തെറ്റിൻ്റെ അടയാളങ്ങളായിട്ട് ശിക്ഷയുടെ അടയാളങ്ങളായിട്ടുണ്ടാകും. അതുപോലെ വാസ്തവതത്തെയും മരിച്ചില്ല, പക്ഷേ വാസ്തവതത്തിയുടെ തൊഴിൽ പിന്നീട് ചെയ്യാൻ പറ്റുമോ?
1: ഇല്ല.
0: ഒന്ന് സൗന്ദര്യമേ എല്ലാം നശിച്ചു, രക്തം വാർന്നൊലിച്ചു, പിന്നെ ഈ വികൃത വേഷത്തിലുള്ള ആളുടെ തരങ്ങി പോവോ?
1: ഇല്ല.
0: വാസ്തവതത്തിയുടെ സൗന്ദര്യമായിരുന്നു ഒരുപാട് ആളുകൾ ആകർഷിച്ചതും ഒരു നാട്ടിലെ പ്രമാണിമാരെ പോലും വൈദേശിക വർത്തകരെ പോലും ആകർഷിച്ചതും. അതെല്ലാം നശിച്ചു. പക്ഷേ ഈ സമയത്ത് വാസ്തവതത്തിയുടെ ഉള്ളിൽ ഉണങ്ങാതെ എന്തുണ്ടായിരുന്നു?
1: പ്രണയം.
0: ഉപഗുപ്തനോടുള്ള പ്രണയമുണ്ടായിരുന്നു. ഈ വാസ്തവതത്തക്ക് ഇങ്ങനെ അപായം സംഭവിച്ചതോടുകൂടി ഒരുപാട് പരിചാരകന്മാരെല്ലാവരും തിരിച്ചുപോയി. വാസ്തവതത്തെ വലിയ സമ്പന്നതയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും, ആശ്രിതരുണ്ടാവും.
1: അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, പൈസ ഉണ്ടാവുമ്പോ എത്ര പേരെ അടുത്തു കൂടുക,
0: ഒന്നുമില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ആരും തിരിഞ്ഞു നോക്കാതിരിക്കും അല്ലേ. പക്ഷേ എല്ലാ തൊഴിമാരും അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് തൊഴിമാർ വാസ്തവതത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വാസ്തവതത്തയുടെ ഈ രക്തം വാർന്നൊലിക്കുന്ന കാലുകളിലും കൈകളിലൊക്കെ കാക്കകൾ വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കാൻ തൊഴിമാർ പരിചാരകന്മാരുണ്ടായിരുന്നു. ഈ പരിചാരകന്മാർ വീണ്ടും ഉപഗുപ്തനെ സമീപിച്ചു. തങ്ങളുടെ തൊഴി ഇങ്ങനെയാണുള്ളത്, ഇനിയെങ്കിലും വരണം. ഈ സമയത്ത് ഉപഗുപ്തൻ
1: ചെന്നു,
0: വരാൻ തയ്യാറായി. അതുവരെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലോ, സമയമായി, വരാൻ സമയമായി. വാസ്തവതത്തെയാണെങ്കിലോ എന്താണ് അവസ്ഥ, ഇനിയിപ്പോ വന്നിട്ടെന്താ അല്ലേ? സമയമായില്ല പോലും, സമയമായില്ല പോലും. ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി, നമ്മൾ ആദ്യം കേട്ട വാക്കുണ്ടല്ലോ, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഇല്ല തോഴി. അപ്പൊ ഇതില് ഈ വാസ്തവതത്തെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെടും ഉപഗുപ്തനോട്. ഈ സമയത്ത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തോഴിമാർ തിരിച്ചു വരുമ്പോൾ വാസ്തവതത്തെ പറയുന്ന ഒരു കാര്യമാണത്, എന്ത്, സമയമായില്ല പോലും. അദ്ദേഹം പറയുക സമയമായിട്ടില്ല എന്ന്. ക്ഷമയെൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി, എൻ്റെ ഹൃദയത്തിൽ ക്ഷമയേ ഇല്ല. ക്ഷമയറ്റു, എത്ര നാളാണ് കാത്തിരിക്കുക, എപ്പോഴും പറയുക സമയമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന്. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിന്നീട് പണമില്ലാഞ്ഞു ഞാൻ വരാൻ മടിക്കയാമാ, സാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. വാസ്തവതത്തെ കരുതുന്നതാണ് പണമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഉപഗുപ്തൻ വരാത്തത്. കാരണം ഗണികാഗ്രഹത്തിലേക്ക് വൈശാലയത്തിലേക്ക് വരണമെങ്കിൽ വലിയ പണം കൊടുക്കണ്ടേ, വലിയ പ്രമാണിമാരൊക്കെ വരുന്നില്ലേ, അതുകൊണ്ടാവാം അദ്ദേഹം വരാത്തത്. അതുകൊണ്ട് തന്നെ ഗണികയായിട്ട് ഗണിച്ചത് കൊണ്ടാവാം. പിന്നെയോ, ഗുണബുദ്ധിയാൽ ഞാൻ തൊഴി, കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. എന്താണ് പറയുന്നത്? തൊഴി അദ്ദേഹത്തിന്റെ പണമല്ല ഞാൻ മോഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രണയം മാത്രമാണ് എന്ന് നീ പറഞ്ഞില്ലേ. വശം വധ സുഖഞാനി, വശക്കേട് എനിക്ക് വരാൻ, വശമില്ലെന്നാലും വന്നത് യുക്തമല്ല. ഒരുപാട് കെഞ്ചി പറയുകയാണ്. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണുകിൽ കൊതിയാ മാർക്കും. ആശാന്റെ ഒരു പ്രത്യേകത, വാസ്തവതയുടെയും ഉപഗുപ്തന്റെയും കഥ പറയുകയാണെങ്കിലും അവിടെ ദാർശനികതകളാണ്. ഇത് ലോകതത്വമാണ്. എന്താണ്, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും, നമ്മള്

0: വെറുപ്പോളം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മണി പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ മൃഷ്ടാന്നം അല്ലെ വയറ് നിറയെ കഴിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിക്കൽ കൊതി ആർക്കും ഉണ്ടാകും. ശരിയല്ലേ?
1: അതേ സൂര്യേച്ചി,
0: ഇഷ്ടംപോലെ ആഹാരം കഴിച്ചാലും നമ്മുടെ മുമ്പിൽ നല്ല ആഹാരം എന്തും വന്നാലും നമുക്കത് തോന്നുന്നത് മനുഷ്യ സഹജമാണ്. അതുപോലെയാണ് ഒരുപാട് ആളുകൾ വിശിഷ്ട ഭോജ്യങ്ങളായിട്ട് വലിയ വിഭവങ്ങളായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രമാണിമാർ വന്നിട്ടുണ്ട്, വർത്തകർ വന്നിട്ടുണ്ട്, ധനാഢ്യന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരാണ് ഈ വിശിഷ്ട ഭോജ്യം?
1: ഉപഗുപ്തനാണ്.
0: അതിൽ കൊതി ഉണ്ടാവില്ല എനിക്കെന്നാണ് പറയുന്നത്. കമനീയകാന്തി കലരും ജനമിങ്ങനെ കമനീ വിമുഖമായാൽ കഠിനമല്ലേ. അത് സാധാരണക്കാരനായ ഒരാള് കമനീയ കായകാന്തി കലരും ജനമിങ്ങനെ. ഉപഗുപ്തൻ വളരെ സുന്ദരനാണ്. കമനീയ കായകാന്തിയുള്ള ജനങ്ങളിങ്ങനെ കമനീ വിമുഖമായാൽ, കമനിമാരോട് കാമിനിമാരോട് വിമുഖമായാൽ അത് കഷ്ടമല്ലേ കഠിനമല്ലേ എന്നാണ് പറയുന്നത്. ചങ്ങമ്പുഴയും ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. എന്തോ മനസ്സുനില് പല പല രമണികൾ വന്നോ വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നോ വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ, കിന്നര കന്യക പോലൻ മുന്നിൽ അണഞ്ഞത് നീ മാത്രം. എന്നിട്ടോ എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോട കുഴൽ മതിയല്ലോ, നിന്നുടെ പുല്ലാങ്കുഴൽ എനിക്കതൊരു പൊന്നോട കുഴലാണല്ലോ. ചങ്ങമ്പുഴയുടെ ഏറ്റവും അവസാനത്തെ കവിതയാണ് മനസ്സുനീല്. കവിക്ക് രോഗഗ്രസ്തനായ കവിയെ ശുശ്രൂഷിക്കാൻ ഒരു കാലത്ത് താൻ ഉപേക്ഷിച്ച പരിഗണിക്കാത്ത സ്വന്തം ഭാര്യയുണ്ടായിരുന്നുള്ളൂ. ആ ഭാര്യയുടെ സൗന്ദര്യമൊക്കെ തിരിച്ചറിയുന്നപ്പോഴാണ്. കവിക്കാണെങ്കിൽ മാരക രോഗം വന്ന് കിടപ്പിലാണ്. അന്ന് ശുശ്രൂഷിക്കുന്ന തൻ്റെ ഭാര്യയുടെയാണ് ഒറ്റപ്പത്തിയുടെ ആയിരം ഉടലുകൾ കെട്ടിപ്പിണിഞ്ഞൊരു മണിനാഗം
1: അല്ലേ.
0: തുമ്പ് കെട്ടിയിട്ട വാർമുടിക്ക് കവിയുടെ സൗന്ദര്യം അവിടെയാണ്, അപ്പോഴാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് കമനികൾ വന്നു അല്ലേ, അവരൊക്കെ എൻ്റെ പദവികളും പണവും കണ്ട് വാഴ്ത്തി പറഞ്ഞു. പക്ഷേ എൻ്റെ പുല്ലാങ്കുഴൽ പൊന്നോട കുഴലാണെന്ന് പറഞ്ഞ് വന്നത് നീ മാത്രമാണ്. അതുപോലെയാണ് ഒരു സാമ്യത അവിടെയും കാണാം നമുക്ക്. ഈ സമാനത ചങ്ങമ്പുഴയുടെ കവന കൗതുകത്തെ അല്പം പോലും കുറച്ച് കാണിക്കാനേ അല്ല. ചങ്ങമ്പുഴ മറ്റൊരു വഴിയാണ്, ആശാന്റെ വഴിയല്ല. അങ്ങനെ ആശാൻ തൻ്റെ നായികയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ലോക തത്വങ്ങളാണ്. ഇത് വളരെ കഠിനമല്ലേ കഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട്. വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മ തിന്മ തൻ ഫലമായിട്ടെന്ന ബോധം പൊരുളാണെങ്കിൽ, മറ്റൊരു ഫിലോസഫിയാണ്. ചെറിയ കാവ്യമാണെങ്കിലും ധാരാളം തത്വശാസ്ത്രങ്ങളുണ്ട്. എന്താണ് വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മ തിന്മ തൻ ഫലമായിട്ടെന്ന ബോധം. എന്താണ് വിളയുക? സുഖവും ദുഃഖവും വിളയുന്നത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും? നന്മ തിന്മകൾ വിതച്ചാൽ എന്താണ് വരിക? സുഖദുഃഖങ്ങൾ ഉണ്ടാവും. നന്മ വിതച്ചാല്
1: സുഖം,
0: തിന്മ വിതച്ചാല്
1: ദുഃഖം.
0: ഇതൊരു മറ്റൊരു ഫിലോസഫിയാണ് അല്ലേ. നമ്മൾ മനുഷ്യ ജീവിതത്തിൽ, ജീവിത വ്യാപാരത്തിൽ നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കവി പറയുകയാണ്. അങ്ങനെ അതൊരു പൊരുൾ ആണെങ്കിൽ കൊലയും കൊള്ളയും കൂടി കുല പരമ്പരയാൽ നലമെന്ന് ചൊല്ലും നീതി നുണതാൻ ന്യൂനം. മനസ്സിലായിട്ടില്ല, തൽക്കാലം അത് വിട്ടേക്കാം. നമുക്ക് ആരുടെത്തേക്ക് പോവാം?
1: വാസവദത്ത.
0: എന്ത് കഷ്ടായിപ്പല്ലേ, കിടപ്പ് കാണുന്നില്ലേ. അവിടത്തേക്ക് ആര് വരുന്നുണ്ട്?
1: ഉപഗുപ്തൻ.
0: തന്റെ കാമുകൻ ഏറെ നാൾക്ക് ശേഷം അവിടത്തേക്ക് വരികയാണ്. അങ്ങനെ വാസവദത്തയുടെ അരികിലേക്ക് ആരെത്തുന്നു? ഉപഗുപ്തൻ എത്തുകയാണ്. എന്നിട്ട് വാസവദത്ത ഉപഗുപ്തനെ സ്വീകരിക്കാൻ കൊണ്ടു നടന്ന തന്റെ സൗന്ദര്യം തീരെയില്ല. പക്ഷേ ഉള്ളിലുണ്ടായ മറ്റൊരു കാര്യമുണ്ട്, സ്നേഹം. അത് മാത്രമേ ഉള്ളൂ. സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടല്ലോ, പക്ഷെ അതെന്തല്ല, പ്രകടിതമല്ല. നമ്മളെ സ്നേഹത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുമോ? ശരീരത്തിൻ്റെത് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഗോചരമായ സൗന്ദര്യം നശ്വരമാണ്, അഗോചരമായ സൗന്ദര്യമാണ് അനശ്വരം. അത് സ്നേഹമാണ്, അത് വാസ്തവദത്തിൽ ആവോളമുണ്ട്. അതുകൊണ്ടാണ് ഉപഗുപ്തൻ പറയുന്നത്, വാസ്തവദത്ത താനോ ഈ വിഭിന്നമാം പ്രിയജനം നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാൻ. ഞാനിത് വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴ് വാസ്തവദത്തയുടെ പ്രതികരണം എങ്ങനെയാണ്? മൃതസഞ്ജീവിനിയോ ഈ വാക്സുധ ഇവൻ്റെ നാമ ചതുരക്ഷിരിതാനിത്ര ശക്തിയാർന്നതോ. എന്താണ് വാക്സുധയാണ്? വാക്ക് മധുരം, സുധ അമൃതല്ലേ, അമൃതാകുന്ന വാക്കുകളാണ്. മൃതസഞ്ജീവിനിയാണ് എനിക്ക്, മൃതപ്രായയായ എനിക്ക് മൃതസഞ്ജീവിനിയായിട്ട് മരണത്തിൽ നിന്ന് മോചനം തരുന്ന വാക്കുകളായിട്ടാണ് വാസ്തവദത്തക്ക് ഉപഗുപ്തൻ്റെ ഈ ആശ്വാസ വാക്കുകൾ മനസ്സിലാവുന്നത്. പിന്നീട് അതിനുശേഷമാണ്, അതാണ്ട് വാസ്തവദത്ത മരണാസന്നയാണ്, സൗന്ദര്യമെല്ലാം നശിച്ചൊരു സമയത്താണ് തൻ്റെ കാമകനെത്തുന്നത്. പുതിയ കാലത്ത് അങ്ങനെ സംഭവിക്കുമോ?
1: ഇല്ല. എന്താണ് നീ ഇത്രയും ഉറപ്പിൽ പറയുന്നത്? കലികാലം,
0: കലികാലത്തെ കാമകന്മാരൊക്കെ അങ്ങനെയാണല്ലേ. കവി ഇവിടെ നേരത്തെ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ രണ്ട് സൗന്ദര്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ഒന്ന് ആന്തരിക സൗന്ദര്യം, മറ്റൊന്ന് ബാഹ്യ സൗന്ദര്യവും. അത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരവും പരിഷ്കാരവുമാണ്. ലളിതമല്ലേ ഭാഷ, ഏതാണ്ടല്ലേ. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ബാഹ്യ സൗന്ദര്യത്തിന് നമുക്ക് അങ്ങനെ വിളിക്കാം, എക്സ്റ്റേണൽ ബ്യൂട്ടിയെ പരിഷ്കാരം എന്ന് വിളിക്കാം. സംസ്കാരം എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള സൗന്ദര്യം. പക്ഷേ കവി ഈ സംസ്കാരം പരിഷ്കാരം എന്ന വാക്കുകളൊന്നും അല്ല ഉപയോഗിക്കുന്നത്, സ്നേഹം എന്നാണ്. സ്നേഹവും സൗന്ദര്യവുമാണ് അല്ലേ. സ്നേഹത്തിനും ഒരു സൗന്ദര്യമുണ്ട്. ശരീരത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെയാണ് മനസ്സിൻ്റെ സ്നേഹം. ഈ മനസ്സിൻ്റെ സ്നേഹത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല വാസ്തുപദത്തിൽ, പക്ഷേ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് പോറലേറ്റു. ഉപഗുപ്തൻ എന്ന കാമകൻ എന്താണ് കണ്ടത്?
1: മനസ്സിൻ്റെ
0: സൗന്ദര്യമാണ്, മനസ്സിൻ്റെ സ്നേഹമാണ്. ശരി പറഞ്ഞ ആധുനിക കലികാലത്തെ കാമുകന്മാരൊക്കെ കാണുന്നത് കാമുകന്മാരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമാണ്, മനസ്സിൻ്റെ സ്നേഹമല്ല. മനസ്സിൻ്റെ സ്നേഹമാകുന്ന സൗന്ദര്യത്തെയല്ല. ഇത് കാലാതീതമല്ലേ അല്ലേ. 1923 മാത്രമല്ല, 33, 43, 2023 ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും അത് ശരിയാണ്. ഇത് കേവലം കാമുകീ കാമുകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, എല്ലാത്തിലും. അപ്പം മനസ്സിൻ്റെ സ്നേഹമാണ് ഏറ്റവും സുന്ദരം എന്ന തത്വമാണ് കരുണയിൽ കവി പറയുന്നത്. അതാണ് കരുണ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ലോല വികാരമാണെന്ത്
1: കരുണ.
0: ഉപഗുപ്തന് വാസ്തുപദത്തെയോട് തോന്നുന്ന പ്രണയത്തിന് കരുണയുടെ ഭാവമാണ്. അത് സഹതാപമല്ല, അത് സ്നേഹം തന്നെയാണ്. അതിന് കരുണ എന്ന് വിളിക്കും. ഒരുവിനെ പിരിയുവാനും ഒരു കാലത്തും രണ്ടാളെ വരിപ്പാനും പണിയായി വലഞ്ഞു തന്വി. ഉപഗുപ്തൻ പറയുകയാണ്, ഒരുവിനെ പിരിവാനും ഒരു കാലത്ത് രണ്ടാളെ വരിപ്പാനും, രണ്ടുപേരെ സ്വീകരിക്കാനും പറ്റില്ല, ഒരാളെ പിരിയാനും പറ്റില്ല. ദിനങ്ങൾ ചിലതുപോയി നടപടികളാൽ സ്നേഹം തനി പൊന്നല്ലെന്നും ആദ്യം സംശയിക്കയാൽ. ആദ്യത്തെ ആൾ എന്തല്ല, പൊന്നല്ല എന്ത് സ്നേഹം എന്ന് ധരിച്ചു പോയി. പരമസാധുയിൽ പോലും പുരുഷന് ശങ്ക തോന്നാം, പുരഗണികയിൽ പിന്നെ പറയണമോ. വാസ്തുപദത്തയുടെ മറുപടിയാണ്. സാധാരണയായ സാധ്വി, സാധ്വി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിനി, ഒരു നിരുപദ്രവകാരിയായ ഒരാളിൽ പോലും ഒരു പുരുഷന് ആണിന് സംശയം തോന്നാം. അതേസമയത്ത് പുരഗണികയിൽ പിന്നെ പറയണമോ, അറിയപ്പെടുന്ന ഗണികയാണ് ഞാൻ, സംശയം തോന്നുന്നതിൽ സംശയമുണ്ടോ?
1: ഇല്ല.
0: എന്നിട്ടും ഉപഗുപ്തൻ തന്നെ സംശയിച്ചില്ല, തൻ്റെ സ്നേഹത്തെ ശങ്കിച്ചില്ല. കുപിതനാക്കിയാൽ അവൻ കലക്കമുണ്ടാക്കും, ഭാവി വിപൽക്കരമായും തീരും അവൾക്കാകയാൽ. ഇതൊക്കെ ഈ പുതിയ കാലത്തെ കാമുകീ കാമകന്മാരുടെ ഉള്ളിൽ തട്ടാത്ത സൗന്ദര്യത്തിൽ മാത്രം. കുമാരനാശൻ തന്നെ പറഞ്ഞ വാക്ക് മാംസനിബദ്ധമായ പ്രണയത്തിനടിമപ്പെട്ട കാമുകീ കാമകന്മാരുടെ പ്രണയമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് മാംസനിബദ്ധമല്ലാത്ത കരുണയാകുന്ന കരുണാർദ്രമായ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്.
1: എന്നിട്ട് മാഷ എന്താ സംഭവിച്ചത്?
0: സംഭവിച്ചാണ് നമുക്ക് അവസാനമായിട്ട് അറിയേണ്ടത് അല്ലേ. വാസ്തവതത്തേക്ക് ദർശനം നൽകുന്നു ആര്? ഉപഗുപ്തൻ. തൻ്റെ സ്നേഹം ശരീരത്തിനേറ്റ വൈകല്യം കൊണ്ട് തളർന്നിട്ടില്ല, അല്പം പോലും ചോർന്നിട്ടില്ല എന്ന സത്യം അവരറിയിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വന്നത് എൻ്റെ സുഖത്തെ ഇച്ഛിച്ചല്ല, നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടതരമായ സൗഭാഗ്യത്തെ ഉണ്ടാക്കിത്തരാനാണ്. നിനക്കിപ്പോൾ നഷ്ടപ്പെട്ട പലതുണ്ടല്ലോ, എന്തോ സൗന്ദര്യം, ശരീരം, അതൊക്കെ തിരിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? അത് നശ്വരമാണെന്ന ബോധ്യം ബോധിപ്പിക്കുക അല്ലേ. ശരീരമല്ല, മനസ്സാണ്, സ്നേഹമാണ് ശാശ്വതമെന്ന ബോധ്യം ബോധിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലൗകിക സുഖങ്ങളിലെ ആസക്തിയാൽ വ്യാമോഹിതയായ നീ ധർമ്മോപദേശത്തിന് യോഗിയായിരുന്നില്ല. അന്ന് നിനക്ക് മൊത്തത്തിൽ ലൗകികതയാണ്, സമ്പത്തും ഒരുപാട് പേരുടെ വരുമാനം വാങ്ങി, അങ്ങനെ ഒരു ലൗകികതയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ബുദ്ധഭിക്ഷുവായ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് ഉപദേശിച്ചാൽ നിൻ്റെ കാതിലൊന്നും കൊള്ളില്ല. അപ്പം നിന്നെ പാകപ്പെടുത്തുകയായിരുന്നു. ഇന്നെല്ലാം പോയി, സൗഭാഗ്യങ്ങളെല്ലാം പോയി. അപ്പം ഇന്ന് നിനക്ക് ഈ ഉപദേശങ്ങൾ ശരിക്കും മനസ്സിലാകും. അതിനുവേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്?
1: സമയമായില്ല പോലും.
0: സമയമായി, ഉപഗുപ്തന് വരാനുള്ള സമയമെന്ന് മാത്രമല്ല, വാസ്തവതയോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ
1: സമയമായി.
0: അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീര സൗന്ദര്യം വിശ്വസനീയമല്ല, അത് വിട്ടുപിരിയുവാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള പല പ്രലോഭനങ്ങളിലേക്കും വേഗത്തിൽ വഴി കാണിക്കുകയും ചെയ്യും. എന്നാൽ അനശ്വരമായ വേറൊരു സൗന്ദര്യമുണ്ട്. നമ്മുടെ ഭഗവാൻ ബുദ്ധൻ്റെ ധർമ്മശാസനത്തെ നീ ശ്രവിക്കുമെങ്കിൽ അത് നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ബാഹ്യമായി കാണുന്ന സൗന്ദര്യമല്ല ശാശ്വതമായ സൗന്ദര്യം, അത് കരുണയാണ് എന്ന ബുദ്ധൻ്റെ തത്വമാണ് ഉപഗുപ്തൻ ഒരു ബുദ്ധഭിക്ഷു കൂടിയല്ലേ അവിടെ പറയുന്നത്. കവിത അവസാനിക്കുന്നതും അങ്ങനെയാണ്. ക്ഷിപ്രസിദ്ധി കണ്ടു തൂർന്ന വിസ്മയരസവുമല്ല, തത്ഭുത ചാപലം ഹേതുദർശിയാർന്നിട, കരുതാം മറ്റുന്നതല്ല കരുണതൻ കയത്തിലെ പരിണിതോജ്വല മുക്താഫലമില്ലാത്ത. കരുണയില്ലാതെ മറ്റൊന്നുമില്ല. കരുതാം മറ്റൊന്നല്ലത് കരുണതൻ കയത്തിലെ പരിണിതോജ്വല മുക്താഫലമല്ലാതെ. എല്ലാത്തിനും മുക്തി ലഭിക്കുന്ന ഫലം കരുണ മാത്രമാണ്. നമസ്കാരം ഉപഗുപ്ത, വരിക ഭവാൻ. നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി പതിത കാരുണികരാം ഭവാദൃശ്യ സുതന്മാരെ ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാസവദത്തയുടെ ഇഹലോകം അത് അവസാനിച്ച് പരലോകത്തേക്കുള്ള യാത്രയിൽ പറയുകയാണ്. പതിത കാരുണികരാം ഭവാദൃശ്യ സുതന്മാരെ, അങ്ങയെ പോലുള്ള ആളുകൾ ഇവിടെ ഇനിയും വേണം. ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. ക്ഷിതി ആരാണ്? ആ ഭൂമി ദേവിക്ക് അങ്ങയെപ്പോലെ ഈ തത്വം ബോധിപ്പിക്കുന്ന ആളുകളുടെ ആവശ്യമുണ്ട്. വീണ്ടും വരിക എന്ന് പറയുന്നു. ഉപഗുപ്തന് നമസ്കാരം പറയുന്നു. അങ്ങ് വീണ്ടും വരിക. നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവക്കായി വരിക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുമാരനാശാന്റെ കരുണ എന്ന കാവ്യം അവിടെ ഉപസംഹരിക്കുന്നുണ്ട്.
2: പറഞ്ഞു മനസ്സിലായില്ലേ സൂര്യേച്ചി? ബാഹ്യ സൗന്ദര്യമല്ല ആന്തരിക സൗന്ദര്യത്തിനാണ് പ്രാധാന്യം.
1: അതെ, അതായത് അധിക നേരമൊന്നും കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്, നിന്നിട്ട് കാര്യവുമില്ല.
2: അധികം ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കരുതെന്ന്
1: നിന്നോടാ ഞാൻ പറയുന്നേ.
2: അതന്നെ ഞാനും പറയുന്നു.
0: നമ്മള് പരസ്പരമല്ല, ശ്രോതാക്കളോടാണ് പറയുന്നത് അല്ലേ. ശരീരത്തിന്റെ സൗന്ദര്യം ക്ഷണികമാണ്. അത് അതിൻ്റെ നിറവ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പുതിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് മോടി കൂട്ടിയത് കൊണ്ടോ ഒരു കാര്യമില്ല. എന്താണ് നമുക്ക്? അകമേ
2: സൗന്ദര്യം
0: വേണം.
1: മിന്നുന്നതെല്ലാം
2: പൊന്നല്ല.
0: അപ്പോൾ തീർച്ചയായിട്ടും കരുണ എന്ന ഈ കാവ്യം ആശാന്റെ പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ്. അതിൻ്റെ കഥ ഏതാണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ആശാൻ, ആശയഗംഭീരനായ ആശാൻ, തൻ്റെ അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ആശയങ്ങളുടെ ചെറിയൊരു ഭാഗം പോലും നമുക്ക് ചികഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടല്ലേ. അത്രമാത്രം അക്ഷരശുദ്ധിയുള്ളവരല്ല നമ്മൾ. ആ ബോധ്യത്തോടു കൂടി ബാക്കി ഭാഗം ശ്രോതാക്കൾ പൂരിപ്പിക്കട്ടെ.
2: ഇന്നത്തെ ചാരുവസേര
1: ഇവിടെ നിർത്തുന്നു.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.
1: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
0: വായനാ വസന്തം.
2: മതിമോഹന ശുഭ നർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
0: വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1992 തുളസീദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏഴര പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: എടാ അമ്പുചാച്ചാ, ഇവാറെ കൊല പറ്റിയിട്ടുണ്ട്, ഓരോന്നോരോന്നിട്ട് അല്ലെങ്കിലേ നഷ്ടക്കച്ചോടത്തില.
4: ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മലയാളി?
3: നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ടാ, നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരണ്ടത് കേട്ടോ. എടുത്തു പോ. എടാ അമ്പുചാച്ചാ, ഇന്ന ആരും ചോദിച്ചാ ഞാൻ കുഞ്ഞിരാമനായ തൊടിയിൽ നിന്ന് വലക്കണം
5: കേട്ടോ.
3: പുഴി എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറിയെന്നെ. തേങ്ങേ, ആ തേങ്ങാ കോയ പോയോ? അയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു.
4: അമ്മച്ചിക്ക് സുഖം തന്നെ അല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിലെ തേങ്ങ പറിക്കാൻ പോയി.
3: എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ വെച്ചെ.
6: അയമുട്ടിക്ക് എങ്ങോട്ടാ?
3: ഞാൻ ആകാശത്തേക്ക്, അവിടുന്ന് നേരം ഇനി സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരുന്നോ? ഒരു ആവശ്യമില്ലാണ്ട്
6: വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കും വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ.
3: പോയാ, തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു.
6: എനിക്കൊരു അത്യാവശ്യമില്ല.
3: എന്നാ എനിക്കുണ്ടോ? പോയല്ലേ, വിട്ടോ വിട്ടോ, എടോ ഇങ്ങോട്ട് വാടോ, ഒരു വള്ളോ ഇങ്ങോട്ട് അടുപ്പിക്കണോ? ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. എടോ കണ്ണി ചോരയില്ലാത്തവനെ,
6: കണ്ണു കൂളിംഗ് ഗ്ലാസാ.
3: എടോ എന്നെ രക്ഷിക്കണോ?
6: ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട.
3: വെള്ളത്തിന് നല്ല ടേസ്റ്റാ.
6: കുടിച്ചോ കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ.
3: എടോ ഒരു അത്യാവശ്യം കാര്യം
6: ഉണ്ടല്ലോ, നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും.
3: രക്ഷിക്കണോ എന്നെ?
7: ഓടിവായോ, രക്ഷിച്ചോ.

0: 1992 തുളസീദാസ് സംവിധാനം ചെയ്ത് ജോയ് തോമസ് നിർമ്മിച്ച ഒരു മലയാള ചലച്ചിത്രമാണ് ഏഴര പൊന്നാന. ജയറാം, സിദ്ദിഖ്, കനക, തിലകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സായ്കുമാർ, ജഗതി ശ്രീകുമാർ, മാമുക്കോയ, മാള അരവിന്ദൻ, റിസബാവ, ബാബു ആന്റണി, കൃഷ്ണൻകുട്ടി നായർ, എ സി സൈനുദ്ദീൻ, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, അഞ്ജു എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി എത്തി.
1: ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടെന്ന്?
2: ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് തായി
1: അതിന്റെ ഒരു വീട് വീട്
2: അലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ, അലവലാതിയുടെ കയ്യിൽ നിന്ന് അടിയുള്ളും ചെയ്തു. അടി എനിക്ക് വീട് സാറിന് വേണം, പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിന് കൊണ്ടുപോകാൻ ഒരു പാലുവണ്ടി വരും.
3: പാലുവണ്ടി
2: അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. പത്ത് വിലുവ കോട്ടും സൂട്ടും ഇട്ട് 10 പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയായിട്ട ലോഡ്ജിൽ താമസിക്കുന്നത്? നക്കി നായ
4: ആരടാ നക്കി? നിന്റെ തന്തയാണ്.
5: അതായി പാത്രം എടുക്കണേ. അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ വെച്ചു സാറിനോട് സുഖമായിട്ടിരിക്കാം. നമ്മളെങ്ങോട്ടാ?
2: ഞാൻ ആ കവല അറിയിക്കോളാം.
5: കയറി ഓടിച്ചോ.
2: അയ്യോ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയില്ല.
6: അയ്യോ ചേട്ടന് പിന്നെ എന്താ അറിയാം?

0: ഇതേതാ ദാസെ പുതിയ ഇറക്കുമതി?
1: പതുക്കെ പറ പുലിയാ.
2: പുലിയോ?
1: ആ അച്ഛൻ ഇവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാ അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ.
2: പുലിയാണെന്ന് ഉറപ്പുണ്ടോ?
1: ശരീരത്തിൽ വെടികൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി. പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.
2: എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ?
3: അതെ, നമ്മളെ കെട്ടോള് സ്നേഹം കൂടുമ്പോ ഇന്ന അങ്ങനെ വിളിക്ക. അയമൂന്ന്
1: ഒരു പുന്നാരത്തിന്.
3: പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. എന്തോ മൂപ്പര കണ്ണും മൂറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല.
1: എന്ത് പിടുത്തം കിട്ടുന്നില്ല?
3: ഒരു വിശ്വാസം വരില്ല.
1: അങ്ങനെ ഒന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ.
3: അതാ ജയിൽ പുള്ളിയോ?
1: ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ.
3: ഞവള പോലെ.
1: അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിരുന്നു. അയമുട്ടിക്ക നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖ അല്ല മനസ്സാ.
3: മകനെ മോസ്തുതി, എവിടെ ഇപ്പ അഹൻ അച്ചു?
1: ദാ വരുന്നടോ. എന്താ
4: എന്താ
3: കേറി പോടി അകത്ത്.
4: ആ ദാസമന്ത്രിതോ, സത്യം പറച്ചു. ആ വന്നവൻ ആരാ?
1: ഏവൻ
4: ആ കാറിൽ വന്നവൻ.
1: ആഹ, നല്ല വാർത്തയല്ലേ. 2-3 മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന നിമിഷം കളയുന്നത്?
4: അല്ല, ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം.
1: എന്താ ഇപ്പൊ അങ്ങനെ സംശയം?
4: അവൻ പുലിയല്ലേ?
1: പുലി ആയാലെന്ത്, സിംഹം ആയാലെന്ത്?
4: സത്യം ദാസ് ആരോടും തുറന്ന് പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റാ വീഴുകയല്ലേ.
1: അവൻ ആരോടും പറയില്ല, അവനെനിക്ക് നല്ല വിശ്വാസ, അത് ഉറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാള് മാറിയില്ല.
2: കർത്താവേ, ഇത് പുലി തന്നെ.
1: മുട്ടിക്കോയാ, ഞാൻ വരെ അല്പ വൈകിയല്ലേ. കാലത്ത് 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം. അവർക്ക് 2 പേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്ത്. 2 പേരും കണ്ണീരും കൈവാട്ടി 2 വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ?
3: പിടുക്കൻ
1: സന്തോഷം ചത്തില്ല. ആഹാ, സാറോട് ഉണ്ടായിരുന്നോ?
5: ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാം.
1: ആ, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ.
5: പിന്നെ ഉറപ്പിക്കാം.
1: ഐശ്വര്യം മറ്റേ 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക അഡ്വാൻസ്.
6: കമ്മീഷൻ വേറെ ഉണ്ട്.
1: ഐശ്വര്യട്ടെ കൈ കൊണ്ട്
3: നിന്നിട്ടില്ലേ പിടിച്ചു വലി.
6: ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടാക്കി കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
3: ഒരു വിരോധത്തിലും
1: എന്റെ കാര്യം 2 രൂപയെ.

0: പതിനെട്ട് വർഷമായി മാധവമേനോന്റെ മകൻ ബാലനെ കാണാനില്ല. ഗ്രാമവാസികളും ബന്ധുക്കളും ഇയാൾ മരിച്ചെന്ന് കരുതുന്നു. അതേസമയം മുംബൈ ആസ്ഥാനമായുള്ള കള്ളക്കടത്തുകാരനായ വിക്രമൻ ഗ്രാമത്തിൽ വന്ന് ബാലന്റെ വേഷം ഏറ്റെടുക്കുന്നു. എന്നാൽ യഥാർത്ഥ ബാലൻ മടങ്ങി വരികയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
1: ഒന്നും
2: പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക.
1: കാറ്റിന്റെ ആവശ്യം ഇല്ലേ?
2: ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്.
3: അയ്യോ,
1: എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്ക. അയ്യോ, എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ
2: തരാതിരിക്കുമോ?
1: ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും. അശ്വതി,
3: നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ?
1: ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പി പിടിച്ച് അങ്ങോട്ട് കത്ത്, അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം.
3: എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്?
1: കുത്തിന് പിടിക്കാനേ ബാക്കി.
2: ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ.
1: ഞാനോ?
2: അല്ലടോ, നീ നിക്കുന്നു. ചത്ത് മണ്ണടിഞ്ഞു പോയവൻ ഇനി തിരികെ വരാൻ പോവല്ലേ? എന്തോ ഒരു വിവരക്കേട്.
4: അല്ല, ഇത് വേണ്ടേ.
2: ഇണ്ടല്ലേ അവിടുത്തെ പുല്ല് വരും.
4: സാറെന്താ ഇവിടെ നിക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ?
5: എന്തവിടെ?
4: എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് നൂറ്റൊന്നോടം വെള്ളത്തിൽ ആ പെൺകുച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടം നല്ല. എന്താ പറയാ, ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. ശങ്കരക്കുട്ടിയാണോ? അല്ല, ആനയെ പത്മരാമനാണ് രണ്ട് പാപ്പാമരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ. ആന വരും.
6: പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം.
7: അല്ലെങ്കിലോ?
6: അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക്
7: ഹലോ. എന്താ, രണ്ടുപേരും കൂടി പ്രേമിക്കാ?
6: അയ്യേ,
7: ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ല?
6: എടുത്തു. അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയറായി. അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ
8: ദാസാ, നീ ഒന്നാ ചോദിക്കട്ടെ.
6: എന്തോ?
8: നീ കാറിനകത്തൊരു മദാമയം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങി എന്ന് കേട്ടല്ലോ.
6: വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി.
8: നീ അവരുടെ ഏത് ഭാഷയില സംസാരിച്ചെ?
6: ഇംഗ്ലീഷില്.
8: അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ.
6: അറിയാൻ വയ്യാത്ത ഭാഷയതുകൊണ്ട് വലിയ കഷ്ടപ്പാടും ഉണ്ടായില്ല.
9: അധികം അടുത്ത് പോണ്ടത് കടിക്കും.
10: ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം.
11: ഇതായിരുന്നു സാറോ. പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യമല്ലേ? ഇനി സൗകര്യത്തിന് കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൊടു. ഏ, എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ
3: എടുക്കാനുള്ള. മന്ത്രം കൊണ്ടാ വന്നത്, ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. പൊട്ട് തൊഴു പാലിട്ടാ.
5: എന്താ
3: എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ പാലേട്ടിനെ കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരേ. വാ പാലിട്ടാ.
2: ദൈവമേ, ഞാനും ജപിച്ച മന്ത്രം വലിച്ചൊന്നു.
5: ഇനി നാട്ടിൽ ഒരു കളി കളിക്കാം.
1: ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു.
6: ഒരത്ഭുതമില്ല, സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല.
1: എന്നെയോ?
6: തന്നെയല്ല ബാലനെ.
2: എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ?
6: എടോ,
2: എന്തോ
6: തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയം ഉടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്.
2: എന്നാൽ അത് അവൻ തന്നെ, സംശയം വേണ്ട.
6: യവൻ
2: ആ വന്നവൻ ഈ അച്ചൂന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ.
6: അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടിയോടെ ഉണ്ടായിരുന്നു പറ.
11: അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു. പാവം, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കുന്ന അമ്മയെ അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് സ്ത്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം.
6: അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ.
11: അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്.
6: അച്ഛേ,
11: ഓ
6: ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ.
11: എന്തിനു രണ്ടായിട്ട് പങ്കുവെക്കണം? പങ്കുവയ്ക്കാൻ ഇനി വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് വേണം. ഞാൻ
2: സ്വത്ത് പങ്കുവെക്കാൻ വരട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തല എഴുതിയിട്ട് മതി.
11: തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. കൊഞ്ഞ കൊള്ളി
2: അടങ്ങു.
11: ഞാൻ അടങ്ങില്ല. പത്തി ഉയർത്തി പോയി, ഇനി കൊത്താതെ താഴില്ല. എന്നെ വിട്.
2: അയ്യോ, അവൻ കൊത്തുവെന്ന് പറഞ്ഞാ കൊത്തും.
12: ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാളിച്ചു.
11: എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ.
9: അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്?
11: അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ?
9: അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും.
11: ഇവിടെ
9: ഇവിടെ തന്നെ കാണും. വാതിൽ ഉറക്ക്, എനിക്കൊന്ന് ഉറങ്ങണം.
11: ഉറങ്ങാനോ?
9: ആ വാതിൽ ഉറക്ക്.
11: തല മണ്ണു തിന്നും, എന്നെ ഒന്നാം പ്രതി ആക്കരുത്.
9: മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നു, അതോ ഞാൻ ചവിട്ടി പൊളിക്കണം?
11: വാതില് തുറക്കാം. ഞാൻ തുറക്കാൻ പോവായിരുന്നു. തുറന്നു.
9: ഞാനൊന്ന് ഉറങ്ങട്ടെ.
11: ഗുഡ് നൈറ്റ്. ഇങ്ങനെ ഉറക്കാം. പട്ടിയും ബാഗ് ബാഗ്.
9: താങ്ക് യു. ഗുഡ് നൈറ്റ്.
11: ഉറക്കാം. ഞാനോട് പറഞ്ഞു.
0: ജഗദീഷ് ശ്രീകുമാർ, മാള അരവിന്ദൻ, മാമുക്കോയ എന്നിവർ ചേർന്ന് നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കി.
6: അച്ഛ, കാപ്പിയൊന്നുമില്ലേ?
11: കാപ്പി? ഞാനിവിടെ വല്ലവന്റെയും കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന് ക്യാപ്പി. ഞാൻ എനിക്ക് തങ്കോസ്മം കലക്കി തരാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങിപ്പോക്കോ. പോ പോ പോ. എന്താ ഇത്?
9: പണം.
11: പണം ഞാൻ കൈകൊണ്ട് വിടൂല, പോക്കറ്റിലോട്ട്. അപ്പൊ എന്താ വേണ്ട? ചായ വേണോ? കാപ്പി വേണോ? ബൂസ്റ്റ്?
9: നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്?
11: കിടത്തിയതല്ലല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ചു പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാ. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാ. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ?
9: വേണ്ട, ഭാഗിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തുകൊണ്ട്
11: പോകുള്ളൂ. അറം പറ്റുന്ന വാക്കുകൾ പറയാതെ.
9: എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ?
11: ആ അവനെ പ്രസവിക്കുന്നതിനും ആ സ്ത്രീ വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം?
9: ആ എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ.
11: അതെ അതെ.
0: മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. KJ യേശുദാസ്, KS ചിത്ര, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ഗാനങ്ങൾ പാടി മനോഹരമാക്കി.
12: അവൻ നല്ല ഉറക്കത്തിലാണ്.
5: ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം.
12: ആംലേറ്റ് ആയിട്ടാണോ ബുൾസ ആയിട്ടാണോ?
5: എങ്ങനെയെങ്കിലും നൂറ്റൊന്നാവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ.
12: അയ്യോ,
5: രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു.
9: അയ്യോ, മുട്ട പൊട്ടിപ്പോയി.
5: താൻ തിന്നോളൂ.
12: ഞാൻ പോവാ.
5: എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വേണോ?
12: ഞാൻ പോവാ.

0: 1992 തുളസീദാസിന്റെ കഥയ്ക്ക് രഘുനാഥ് പലേരിയാണ് തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയത്. ഛായാഗ്രഹണം സാലു ജോർജ്, ചിത്ര സംയോജനം ജി മുരളി, കലാസംവിധാനം ഒരുക്കിയത് MB വത്സൻ, ഗായത്രി അശോകാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സഹസംവിധാനം ജോണി ആന്റണി. കാർത്തിക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജൂബിലി പിക്ചേഴ്സാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 1992 തുളസീദാസിന്റെ സംവിധാനത്തിൽ ജോയ് തോമസ് നിർമ്മിച്ച 7.5 പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ ഖജനാവിൽ 6,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല. ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരും. മേഖലയിൽ നിക്ഷേപം നടത്താൻ നിരവധി സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്

0: ഉദ്ഘാടൻ അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. വി ബി ജി റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തായകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ ജപ്പാൻ 16th വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ജെ പി നദ്ദ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം ഇന്ന് 78th ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 500,000 കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന മത്സരം. പാസ്പോർട്ട് ഭേദഗതി ചട്ടം 2026 പ്രകാരം പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് 36 പേജ് വരുന്ന പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഇനി മുതൽ 2500 രൂപയാകും ചെലവ്. 60 പേജുകളുള്ള സാധാരണ പാസ്പോർട്ടിനും അതിന്റെ പുതുക്കലിനും നിരക്ക് 3500 രൂപയായി നിശ്ചയിച്ചു. തത്കാൽ സ്കീമിന് കീഴിൽ ഇതിന് 6000 രൂപയാകും. UPI ഇടപാടുകൾ ജൂൺ മാസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനയോടെ 2200 കോടിയായി ഉയർന്നു. ഇടപാടുകളുടെ ആകെ മൂല്യം 20% ഉയർന്ന് 28,00,000 കോടി രൂപയിലെത്തിയതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ മാസത്തിൽ പ്രതിദിനം ശരാശരി 757.5 ലക്ഷം UPI ഇടപാടുകളാണ് നടന്നത്. കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ആർ ഗോപികൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് PV ജിജോ അർഹനായി. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് ബ്യൂറോ ചീഫാണ് PV ജിജോ. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ട് മേയറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വിവിധ മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2

നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLA പി വി മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, നാടക നേരത്തിൽ നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

തദ്ദേശീയ അറിയിപ്പുകൾ. നീലേശ്വരം പാലാത്തടത്തെ സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ജോലി ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഈ കോഴ്സ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത. ഈ മാസം 15 വരെ അപേക്ഷിക്കാം. SSEU.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467228133 മറ്റൊരു നമ്പർ 9539179676. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് ഇന്ന് രാവിലെ 11 മണി മുതൽ ഓഗസ്റ്റ് 3 വരെ agrimissionary.nic.in/index വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വ്യക്തിഗത കർഷകർക്ക് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479729655150 മറ്റൊരു നമ്പർ 7907425006. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിവാഹ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 3,50,000 രൂപയാണ് പരമാവധി വായ്പ. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സീലാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0462205036 മറ്റൊരു നമ്പർ 9188934105. നിർമ്മലഗിരി കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BBA, കൊമേഴ്സ് കോഴ്സുകളിൽ SSC ST വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ഹിസ്റ്ററി, മലയാളം എന്നിവയിൽ SSC വിഭാഗത്തിലും BCA ST വിഭാഗത്തിലും ഒഴിവുണ്ട്. യോഗ്യരായവർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി തൊഴിലറിയിപ്പുകൾ. തലശ്ശേരിയിലെ സർക്കാർ സ്ഥാപനത്തിൽ യോഗ അധ്യാപകന്റെ ഒഴിവുണ്ട്. തലശ്ശേരി താലൂക്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7-നകം തലശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ന്യൂ മാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 11 കലക്ടറേറ്റ് ഹാളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490023324855. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ. SSLC, HDV ബാഡ്ജ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടാം. അപേക്ഷകൾ ഈ മാസം 13 മുൻപ് അയക്കണം. കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് കൊളച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0460022445000. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ സുവോളജി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ചുരുക്കപ്പട്ടികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. ഈ മാസം 8 വൈകിട്ട് 4 മണിക്ക് മുൻപായി തപാൽ വഴിയോ നേരിട്ടോ കോളേജിൽ നൽകണം. ഫോൺ 0490023462. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാട്ടുവിശേഷം. ഒയിസ്ക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ EA ഡെന്നി അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നെല്ലൂനിയിൽ നടക്കും. നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. വിബിജി റാംജി നിയമപ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.

0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നു ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
2: सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്ട്രക്കസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനി

183.50 രൂപ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുകയായി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490029708 96. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം കൃഷ്ണേട്ടാ. എന്താണ് ഒരു ചിരി?
2: ഒന്നുമില്ല, ആളെ മനസ്സിലായില്ലെന്നുള്ള ചിരി.
1: നമ്മൾ എത്ര നാളായിപ്പോ സംസാരിക്കുന്നു.
2: അതെ അതെ.
1: എന്തുണ്ട് വിശേഷം?
2: നല്ല മഴ പെയ്യുന്നു.
1: എന്തൊക്കെ സ്പെഷ്യൽ ആക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വിളിച്ചതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും, കാരണം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ കൃഷ്ണേട്ടൻ വിളിക്കാറുള്ളൂ. കാര്യമായ വിശേഷമാണ്.
2: അതെ, ഞങ്ങളുടെ മധുരവാണി ഗ്രൂപ്പിലെ ഭാവ ഗായകൻ ചന്ദ്രഭാനു തില്ലങ്കേരിയുടെ 37-ാം വിവാഹ വാർത്തയാണ്.
1: ആഹാ, അപ്പൊ ഈ ഭാവ ഗായകൻ എന്നുള്ള ഒരു ഇത് നിനക്കൊരു ആദ്യത്തെ അറിവാട്ടോ. അങ്ങനെ ഒരു സംഭവം നിങ്ങളെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ. ഓക്കെ, എന്തായാലും ചന്ദ്രഭാനു സാറിനും ജ്യോതി ഏച്ചിക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തില്. ഇനിയും ഇതുപോലെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്? മധുരവാണി ഗ്രൂപ്പിന്റെയും കൃഷ്ണേട്ടൻ അറിയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ആ പാട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ചന്ദ്രഭാനേട്ടാ, അപ്പൊ കൃഷ്ണേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. വേറെ വിശേഷം ഒന്നുമില്ലല്ലോ, നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ?
2: തീർച്ചയായും.
1: വിളിച്ചാൽ സന്തോഷം.
2: ഓക്കെ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കൂ. മറിയുന്നോ?
2: ഓക്കെ,
1: ആരാണ് വിളിക്കുന്നത്? വട്ടിപ്പുറത്തുനിന്ന് ശോഭേജി. കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം മുന്നേ വിളിച്ചിണ്ടായില്ലേ?
2: ഇല്ല, ഞാൻ ഇപ്പൊ കുറച്ചായി വിളിക്കാതെ. ക്രോണിക് മാച്ചറിലെ സ്വയംവര ചന്ദ്രികയെ സ്വർണമണി മേഘമേഖലയിൽ പാടില്ലേ?
1: ഓക്കെ, ആ പാടുന്നോ?
2: ആ പാടാൻ അറിയില്ലപ്പാ.
1: ആയിക്കോട്ടെ, ആർക്ക് വേണ്ടിട്ടാണ് പാട്ട് ചോദിച്ചത്?
2: എല്ലാ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി, തന്റെ തൊഴിലുറപ്പിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും വേണ്ടി.
1: അതെ, എല്ലാരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ പാട്ട് കൊടുത്താലോ?
2: ആ ഓക്കെ
1: ഓക്കെ ശോഭേച്ചി, അപ്പൊ പാട്ട് കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ധാരാളം നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: കൊറേ ആയല്ലോ ഈ ശബ്ദം കേട്ടിട്ട്. എന്താ വിളിക്കാത്തത്? ഇപ്പം
3: വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
2: വിജയേട്ടൻ അവിടെ എവിടെയാ? മൈസൂർ തന്നെയാണോ ഉള്ളത്?
3: മൈസൂരാണുള്ളത്.
2: സുഖാണ് അവിടെ? എങ്ങനെ കാലാവസ്ഥ?
3: കാലാവസ്ഥ ഇപ്പൊ വെയിലില്ല, അങ്ങനെ ഇടയ്ക്ക് മഴ ഉണ്ട്, തണുപ്പുണ്ട്.
2: ആണല്ലേ, നമ്മളെ നാട്ടിൽ നിന്ന് നല്ല മഴയാണ്.
3: നാട്ടിൽ മഴയാണല്ലേ.
2: വേറെന്താ വിശേഷം അവിടെ?
3: ഇവിടെ നല്ല വിശേഷം.
2: നാട്ടിൽ എപ്പോഴാ ലാസ്റ്റ് വന്നത്?
3: നാട്ടിലിപ്പോ വന്നിട്ട് ഒരു 2-3 മാസത്തോളായി. ഇതിൽ അടുത്താഴ്ച വരുന്നുണ്ട്.
2: ആണോ? റേഡിയോ മലബാറിലേക്ക് വരാനുള്ള സമയമായില്ലെന്ന് തോന്നുന്നുല്ലേ.
3: അവിടെ കണ്ണൂർ ഭാഗത്ത് വരുമ്പോ എന്തായാലും വരും.
2: മൈസൂരില് നോക്കാം, നമ്മളടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്.
3: നല്ല കാലാവസ്ഥയാണ്.
2: ആണല്ലേ,
3: മഴയൊന്നും ഇല്ല.
2: തണുപ്പുണ്ടോ പൊതുവെ? എങ്ങനെയാ രാവിലെയൊക്കെ?
3: തണുപ്പുണ്ട്, ഇപ്പൊ കുറവാണ്, പക്ഷെ രാത്രിയൊക്കെ തണുപ്പുണ്ട്.
2: അതെ അല്ലേ,
3: നാട്ടിലത്തെ പോലെ എന്തായാലും ഇവിടെ ചൂടില്ല.
2: അതെ അതെ. നാട്ടിൽ വന്ന് എത്ര നാള് നിക്കും?
3: നാട്ടില് ഒരു 5 ഇങ്ങനെ നിക്കുള്ളു. പാലക്കാട് പോയാല് ഒരു 3-4 അത്ര. അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റൂലല്ലോ, കുറച്ച് ദൂരാണ്.
2: ട്രെയിനിന് തന്നെയാണോ പോവാറ്?
3: ഇല്ല, ഞങ്ങള് വണ്ടി ഞങ്ങള് കാറിൽ പോയി വരും.
2: സെൽഫ് ഡ്രൈവ് ആയിട്ട് പോലെ?
3: ആ അതെ അതെ. ബത്തേരി ആണെങ്കിൽ ഞങ്ങള് രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരും. അത് പിന്നെ അടുത്താണല്ലോ.
2: അതെ അതെ. ഇന്ന് വിജയേട്ടൻ ഏത് പാട്ട് കേൾക്കണം?
3: ഹീനാന്നുള്ള സിനിമയിലെ വെള്ളിച്ചില്ലും ഇതറി.
2: രണ്ടുപേര് പാടുന്നോ? വേറെ ഏതെങ്കിലും പാട്ട് പാടുന്നോ?
3: ഇല്ല ഇല്ല, പാട്ട് പിന്നെ ഒരു ദിവസം പാടാം. അന്നൊരു പ്രാവശ്യം അവരോട് പറഞ്ഞു, ഞാൻ പിന്നെ ഒരിക്കൽ പഠിച്ചിട്ട് പാടാം. ഇതുവരെ പാടാൻ
2: ഇതുവരെ പഠിച്ചില്ല അല്ലേ.
3: ഇല്ല ഇല്ല.
2: ആ എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് പാടിത്തരണം കേട്ടോ.
3: തീർച്ചയായിട്ടും പാടാൻ ശ്രമിക്കാം.
2: ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
3: എല്ലാവർക്കും,
2: കേൾക്കുന്ന എല്ലാവർക്കും നമുക്ക് സമർപ്പിക്കാം. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയാം. മൈസൂരുള്ള ഫ്രണ്ട്സിനോടും പാലക്കാടും ബത്തേരിയുള്ള എല്ലാവരോടും അന്വേഷണം പറയാം. അപ്പൊ പാട്ട് കേൾക്കാം വിജയേട്ടാ.
3: ഓക്കെ, താങ്ക് യു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതാരാണ് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ
3: ഹലോ, ഞാൻ മോറയിൽ നിന്ന് വിസ്മയാണ് സംസാരിക്കുന്നത്.
2: ആണ്, ആദ്യമായിട്ട് വിളിക്കുകയാണെന്ന് തോന്നി. പേര് ഇതുവരെ ഇവിടെ കേട്ടിട്ടില്ല. മൊറാഴ എന്നുള്ള പരിചയമുണ്ട്. അഞ്ജനയുടെ ആരെങ്കിലും ആണോ? ആഹാ, ഏച്ചി ഇവിടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇന്ന് ലീവാണ്.
3: ലീവാണ്.
2: എവിടെയായിരുന്നു പഠിക്കുന്നുണ്ടായത്? മറന്നുപോയി ഞാൻ.
3: ഞാന് ഫൈനൽ കോളേജിൽ ബിഎ ഹിന്ദി പഠിക്കുന്നു.
2: ആ, ഏത് ഇയർ ആണ്?
3: ഇപ്പോ തേർഡ് ഇയർ.
2: ഇപ്പോ തേർഡ് ഇയർ. എങ്ങനെയുണ്ട് ജീവിതം?
3: നല്ല അടിപൊളിയാണ്.
2: പയ്യന്നൂർ കോളേജ് ഫേമസ് അല്ലേ?
3: അതെ അതെ.
2: നല്ല അറ്റ്മോസ്ഫിയർ ആണ്.
3: ഓ അതെ, ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്.
2: വീട്ടില് വേറെ ആരാ ഇപ്പൊ ഉള്ളത്?
3: വീട്ടില് ഞാനും.
2: ഏച്ചി ഇവിടെ ഇല്ലല്ലോ, നാട്ടിലില്ലല്ലോ അല്ലേ? അമ്മയും മോളും ആണ്.
3: ഓക്കെ,
2: അപ്പൊ ഒരു പാട്ട് കാര്യാണെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു പാട്ട്. ഏതെങ്കിലും ഒരു രണ്ടു മൂന്ന് വരി, ഏതെങ്കിലും പാട്ടിന്റെ രണ്ടു മൂന്ന് വരി.
3: കുഞ്ഞിക്കാവിൽ മാനസം നുള്ളിക്കെടുത്താതിനി വെറുമൊരു പോലെ കൊണ്ടു മുറിയും ചെറുമുളമോട്ടു കൊണ്ടു വിളറും ഒരു മേത്ത കൈതലിന്റെ മുഖമേ വിളിപ്പിടയാതിനി
2: അടിപൊളി. കുറെ കേക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശ്രോതാക്കള് ചെലപ്പോ എന്നെ ഓടിക്കും കൊറേ സമയം അവർ ബഹിരിച്ചാല്. പക്ഷെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ ഒരു അവസരം തരികയാണ്, നമ്മൾ അടുത്ത ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് കുറച്ച് ഒരു 12 പാട്ട് സെലക്ട് ചെയ്ത് അതിനെ കുറിച്ച് നറേഷനൊക്കെ പറഞ്ഞ് അയച്ചു തന്നാൽ നമുക്ക് കൊടുക്കാം. ചേച്ചിയോട് ചോദിച്ചാൽ അതിന്റെ ഇതൊക്കെ പറഞ്ഞുതരും, അല്ലെങ്കിൽ പിന്നെ വിളിച്ചാലും ഞാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്തായാലും ഈ പരിപാടിയിലെ കൂടി ഏത് പാട്ടാ കേക്കണ്ടേ? ആശാ ഭോസ്ലേനെ ഭയങ്കര ഇഷ്ടാണ്. കൂടുതല് ഹിന്ദി ആണോ കേൾക്കാറ്?
3: ഹിന്ദി, അതെ, ഹിന്ദി, തമിഴ് ഒക്കെയാണ് കൂടുതൽ കേൾക്കാറ്.
2: വീട്ടില് വേറെ ആരാ പാടുക?
3: വീട്ടിലില്ല, ഞാൻ പിന്നെ ഏച്ചി പാടും.
2: ഏച്ചി പാടുന്ന അറിയാം.
3: അതെ അതെ, പിന്നെ ഞാൻ പാടും.
2: പരിപാടികൾക്കൊക്കെ നാട്ടില് നടക്കുന്ന ക്ലബിന്റെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? കോളേജിൽ എങ്ങനെയാണ്?
3: കുറവാണ് കോളേജില്, സ്റ്റുഡൻസിന്റെ അത്രയൊക്കെ നമ്മള് പാടും, അല്ലാണ്ട് പരിപാടിക്കൊക്കെ പാടാൻ
2: പഠിച്ചിട്ടുണ്ടോ പാട്ട്?
3: പഠിച്ചിനായിരുന്നു.
2: പോയോ?
3: പഠിക്കുന്നു.
2: എസ് എൽ സി എല്ലാം ആയപ്പോഴാണോ നിർത്തിയത്?
3: അല്ലല്ല, ഞാനൊരു 7th ഒക്കെ ആവുമ്പോ.
2: അപ്പൊ ഏത് വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്?
3: ഞാനൊരു 2nd സ്റ്റാൻഡേർഡ് അങ്ങനെ ആവുമ്പോ.
2: ആണല്ലേ?
3: പഠിച്ചിരുന്നു.
2: അതെയോ?
3: അപ്പളേക്ക് ടീച്ചർ സ്ഥലം മാറിപ്പോയി, അപ്പൊ പിന്നെ കിട്ടിയില്ല.
2: വേറെ ടീച്ചറെ അടുത്ത് പോവാൻ മടിച്ചു.
3: അതെ അതെ.
2: ഇനി എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട്, അവസരം കിട്ടുമ്പോ പൊടി തട്ടി എടുക്കുക. കോളേജില് വേറെന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? വേറെ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ?
3: പിന്നെ ഓരോ ഓണപരിപാടി അതൊക്കെ
2: അങ്ങനെയൊക്കെ.
3: പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പരിപാടികളൊക്കെ ഉണ്ടാവുന്നുണ്ട്.
2: അപ്പൊ എല്ലാത്തിനും സജീവാണ്, ആക്റ്റീവ് ആയിട്ട് പങ്കെടുക്കുന്ന ആളാണ്.
3: ഓക്കെ,
2: അപ്പൊ അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്നു പാട്ടൊക്കെ അയച്ചു തരാൻ വേണ്ടിയിട്ട് ഇഷ്ടങ്ങളിലേക്ക്. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഫ്രണ്ട്സിനോടൊക്കെ പറയാം കേട്ടോ. അപ്പൊ ആശാ ഭോസ്ലെയുടെ നല്ലൊരു പാട്ട് കേട്ടോളൂ. താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളില്
3: അടുത്ത് തരാം നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: ഇത് ആരാണ്?
4: ഇത് എടവേലിക്കുന്ന റിജ്ന.
3: റിജ്ന എടവേലിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെയല്ലേ?
4: എടവേലിക്കൽ വിഘ്നേശ്വര സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു.
3: ആഹാ, എനിക്ക് പോടി ആളാരാന്ന്. ഇത്രയായിട്ട് ഇപ്പോഴാണ് വിളിക്കാൻ അവസരം കിട്ടിയല്ലേ? ഇന്ന് കിട്ടി. ചെലവുണ്ടോ? ഇന്ന് കിട്ടിയതുകൊണ്ട് ചെലവുണ്ടോ?
4: ഓക്കെ,
3: എന്ത് വേണമെങ്കിലും ഇന്ന് തരൂല്ലേ?
4: പിന്നെ
3: ഭക്ഷണം കഴിച്ചോ?
4: ഭക്ഷണം
3: കഴിച്ച പാടാണ്. അപ്പൊ നല്ല സമയം, വിശപ്പൊക്കെ മാറിയിട്ടാണ് വിളി വരുന്നത്.
4: മാറിയിട്ടാണ് വിളിക്കുന്നത്.
3: ഏത് പാട്ട് കേക്കാനാ വിളിച്ചേ?
4: സമൂഹം എന്ന് പറഞ്ഞ സിനിമയിലെ തൂ മഞ്ഞിൽ എന്ന് പറയുന്ന
3: പാട്ട്.
4: ആ പാട്ട്
3: ഇഷ്ടാണ്? പാട്ട്
4: ഇഷ്ടോ? ഭയങ്കര.
3: അതെ, കേട്ടിരിക്കും
4: കേട്ടിരിക്കും.
3: സാധാരണ പാട്ട് പാട്ട് പരിപാടിയാണോ ഇഷ്ടം റേഡിയോയിലത്തെ?
4: റേഡിയോയിലെ നാടകം എല്ലാം ഇഷ്ടമാ മൊത്തത്തിലുള്ളോ.
3: ഇവിടുത്തെ എല്ലാരും നന്നായിട്ട് അറിയാൻ തോന്നല്ലോ.
4: എല്ലാരും അറിയാം.
3: അറിയാല്ലേ? ഞാൻ വെച്ച് എന്നെ മാത്രമേ അറിയുള്ളൂ. സ്ഥിരായി സാധനം വാങ്ങിക്കാൻ വരുന്നോണ്ട് എന്നെ മാത്രമേ അറിയുള്ളൂ എന്നാ ഞാൻ വിചാരിച്ച. എല്ലാരെയും അറിയാം. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരണം. വന്നിട്ടില്ല. അതിലെ പോകുന്നതേ കണ്ടിട്ടുണ്ടാവും. നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
4: പോകുന്നേം കണ്ടിട്ടില്ല. ബാക്കി എല്ലാരും കണ്ടിന്.
3: ആണോ? ഒരു ദിവസം സാറുള്ള ദിവസം വരും. വന്നാലും നമ്മള് വെറുതെ വിടൂല. എന്തെങ്കിലും പരിപാടിയെല്ലാം എടുപ്പിക്കുവേ. റെഡിയായിട്ട് വരണേ. പാട്ട് സെലക്ട് ചെയ്തിട്ട് വന്നു, ബാക്കി നമുക്ക് ഇവിടുന്ന് ചെയ്യാം. പാട്ട് ഇഷ്ടപ്പെട്ട ഒരു 10 പാട്ട് സെലക്ട് ചെയ്തിട്ട് വന്നാ മതി. രണ്ടുപേര് പാട്ട് പാടിത്തരുന്നു. നല്ല ശബ്ദാണ്
4: പാട്ട് പാടുന്ന. ഇപ്പോ തണുപ്പ് വന്നിട്ട് ജലദോഷം.
3: അതൊന്നും കുഴപ്പമില്ല, ഇത് മത്സരം. രണ്ടുപേര് പാട്ട്
4: ഇപ്പൊ വേണ്ട, പിന്നെ പാടാം.
3: പിന്നെ പാടിത്തരണം. നേരത്തെ വിളിച്ചിട്ട് ഒരു കൊല്ലത്തിന് മുന്നേ എനിക്ക് ഓഫർ ചെയ്തതാണ്. ഇതുവരെ നമുക്ക് പാട്ട് തന്നില്ല, അതുപോലെ ആവരുത്.
4: പാട്ട് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ്
3: ആണല്ലേ. സിനിമ കാണുന്നുണ്ടോ?
4: സിനിമ കാണാം, സിനിമയെല്ലാം കാണാം.
3: ഒന്നും ഒഴിവാക്കൂല,
4: ഒഴിവാക്കൂല. പറ്റുന്നതെല്ലാം കാണാം.
3: അതെ, ഡ്യൂട്ടി ഡ്യൂട്ടി പോലെ ചെയ്യും. എപ്പോ അവിടെ കാണാം സിനിമ? എങ്ങനെ ഒപ്പിക്കുന്നു? എപ്പോഴാണ് ഇതൊക്കെ നടത്തുന്നത്? വീട്ടിലൊന്ന് പരിചയപ്പെടുത്തു.
4: വീട്ടിലെ ഭർത്താവ്, ഒരു മോൻ.
3: അവരുടെ പേരൊക്കെ പറഞ്ഞോളൂ.
4: ഭർത്താവിന്റെ പേര് ദിനേശൻ, മോന്റെ പേര് തേജസ്.
3: ഓക്കെ, മോൻ എന്താ പഠിക്കുവാണോ?
4: മോനിപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കോഴിക്കോട്.
3: ഞാൻ ഞെട്ടി. ഡിഗ്രിക്ക് പഠിക്കുന്ന മോനോന്ന് വിചാരിച്ചിട്ട് സർപ്രൈസ് ആക്കി കളഞ്ഞു വിട്ടെന്നാ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
4: അവര് ആദ്യം ബസ്സിലേന്ന്, ഇപ്പൊ നാട്ടിൽ നിന്ന് കുറച്ച് റബ്ബർ കാര്യമായിട്ട് ഇങ്ങനെ
3: ചെയ്താണല്ലേ. അപ്പൊ സ്വസ്ഥം, സമാധാനം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് വരവിന് വേണ്ടിട്ടുള്ള പ്രതീക്ഷയിലാണ്. കാണാം പാട്ട്, മനോഹരമായ പാട്ട്. ഇതാ കേട്ടോളൂ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൂടെയുള്ളവരോടും ഞങ്ങൾ ചോദിച്ചതായിട്ട് പറയാം.
4: ഓക്കേ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. അടുത്തത് ആരാ വിളിച്ച് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: മുഹമ്മദ്, പടക്കേ വാവനൂര്, പാലക്കാട്.
3: മനസ്സിലായി, മൊത്തം അഡ്രസ് പറയണല്ലേ. അതാണ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇനി ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്?
2: എനിക്കിന്ന് അവനോ അതോ അവളോ സിനിമയിലെ വെള്ളത്തിൽ എഴുതിയ പോലെ ആ പാട്ട്
3: പാടുന്ന രണ്ടുപേരി
2: പഴയ
3: പാട്ടിന്റെ ആളാണ്.
2: ആ പഴയ പാട്ട് നമ്മൾ ഒരു 75-90 കാലഘട്ടത്തിൽ വാനോളാ കൂടുതൽ ഇഷ്ടപ്പെടുക, ആവശ്യപ്പെടും ചെയ്യുന്നത്.
3: അതെല്ലേ. നാട്ടിൽ നടക്കുന്ന പാട്ട് പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? കേൾക്കാൻ പോവാറുണ്ടോ?
2: ഇല്ലില്ല, കേൾക്കുക, ആസ്വദിക്കുക, അങ്ങനെയൊക്കെ തന്നെ.
3: കേൾക്കാൻ പോവാറുണ്ടോ അധികം?
2: സമയം കിട്ടാറില്ല, അതിനായിട്ട് പോകാൻ സമയം കിട്ടാറില്ല.
3: റേഡിയോയിലൂടെ
2: കേൾക്കുന്നത് പാട്ടുകള് ഇതിപ്പോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു.
3: ആണല്ലേ. എങ്ങനെ, യൂണിഫോമിന്റെ തിരക്കുണ്ടായിരുന്നോ ഇത്തവണ?
2: ആ യൂണിഫോമിന്റെ തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വരെ നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂളുകാരെ, അതാണ് കഴിഞ്ഞു. പിന്നെ അതിന്റെ കഴിഞ്ഞ പ്ലസ് വൺ അങ്ങനെ
3: എങ്ങനെയാണ്, സ്ഥിരമായിട്ട് വരുന്നവരുണ്ടോ അല്ലെ പറഞ്ഞു അറിഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ടോ?
2: സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. പിന്നെ ഇപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് 2 km ദൂരന്നൊക്കെ വരുന്ന ആൾക്കാർ വരും എന്റെ അടുത്ത്.
3: ആണല്ലേ. എല്ലാ ഡ്രസ്സും ബോയ്സിനെയും ഗേൾസിന്റെ ഒക്കെ തയ്ക്കും?
2: എല്ലാം തയ്ക്കും. ഇപ്പോഴത്തെ മോഡൽ അധികം തയ്ക്കാൻ നിൽക്കാറില്ല, അത് അളവ് കൊടുത്താൽ നമ്മൾ ശരിയാക്കി കൊടുക്കുക. അവര് റെഡിമെയ്ഡ്
3: കൊണ്ടിട്ടുണ്ടല്ലോ,
2: അതൊക്കെ പിന്നെ അളവ് പോലാണ്ട് ശരിയാക്കി കൊടുക്കുക. ആ പിന്നെ ഭാര്യ ഹെൽപ്പ് ചെയ്യാറുണ്ട്,
3: അതുകൊണ്ട് കാര്യങ്ങൾ നടക്കും.
2: അതെ അതെ.
3: പിന്നെ ഇന്ന് പാട്ട് ചോദിച്ച പാട്ട് ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ?
2: നമ്മുടെ ശ്രവ്യധാര ഗ്രൂപ്പിലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആയിക്കോട്ടെ,
3: എല്ലാ പ്രിയപ്പെട്ട,
2: പിന്നെ അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന കൃത്യം, പിന്നെ അവിടെ നിലത്തിര അംഗങ്ങൾക്കും എല്ലാവർക്കും ആയിക്കോട്ടെ കേട്ടോ.
3: എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു, അപ്പോ കേൾപ്പിക്കാം നമുക്ക് എന്നാലേ.
2: ഓക്കെ, താങ്ക് യു.
3: വിളിച്ചതിൽ സന്തോഷം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ
2: ഹലോ
3: ഹലോ
2: ഹലോ നമസ്കാരം. നമസ്കാരം
3: നമസ്കാരം.
2: ആരാണ്?
3: ഞാൻ പൈസക്കുന്നാണ് വിളിക്കുന്നത്.
2: നമ്മളെ സ്വന്തം
3: എന്റെ പേര് റെൽന എന്നാണ്. ഞാൻ പഴക്കുന്നാണ് വിളിക്കുന്നത്.
2: റെൽന ആദ്യമായിട്ട് വിളിക്കുകയാണല്ലേ?
3: അതെ അതെ.
2: പരിപാടികളും കേൾക്കുന്ന ആളാണ്?
3: അതെ, പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്.
2: ഏത് പരിപാടിയാണ് കൂടുതൽ? പാട്ടാണോ ഇഷ്ടം, വേറെ പരിപാടികളാണോ?
3: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
2: ആണല്ലേ. എന്താ ചെയ്യുന്ന റെൽന?
3: ഞാൻ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന.
2: എവിടെ?
3: എംറ ഫർണിച്ചേഴ്സ് എൽ എൽ പി. എവിടെയാണ്? ഉളിയിലാണ്.
2: ഉളിയില്. വെറുതെ കൊറേ നാളായോ വിളിക്കണമെന്ന്? അങ്ങനെ കിട്ടിയതാണോ? എങ്ങനെയാണ്?
3: ഇടയ്ക്ക് വിളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല.
2: ഇന്ന് സമയം കിട്ടി. ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
3: അതായത് ഇന്ന് ചേച്ചിയുടെ മോന്റെ പിറന്നാളാണ്. പേര് ഇവിക്തന്ന്. അവര് നാട്ടിലില്ല, അപ്പൊ അവന് വേണ്ടിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഏതാ പാട്ടെന്ന് വെച്ചാല് കുഞ്ഞു പാവയ്ക്കുന്നല്ലോ, ആ ഒരു പാട്ടാണ് വേണ്ടത്.
2: കുഞ്ഞു പാവയ്ക്കുന്നല്ലോ, നല്ല നാള് പിറന്നാൾ അല്ലേ?
3: അതെ അതെ.
2: പാട്ട് പാടുവോ?
3: ഇല്ല, പാട്ട് പാടില്ല.
2: നമ്മളെ മോന് വേണ്ടിട്ട് രണ്ടുപേരും പാടുന്നോ?
3: ഇല്ല.
2: കേൾക്കുമായിരിക്കും. നമുക്ക് ആശംസകൾ അറിയിക്കാം. റേഡിയോ മലബാർ ടീമിന്റെ ആശംസ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മോന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നേരുന്നു. വീട്ടിലാരൊക്കെയുള്ളത്?
3: വീട്ടില് അമ്മ, ഏട്ടൻ, പിന്നെ മാമന്മാരെല്ലാരും ഉണ്ട്.
2: എല്ലാരും ഉണ്ടല്ലേ. അപ്പോ ഒരു ദിവസം റേഡിയോയിലേക്ക് വരിക, പഴശ്ശിയിലാണല്ലോ.
3: അതെ.
2: അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ?
3: ഓക്കെ.
2: വിളിച്ചതിൽ സന്തോഷം.
3: ഓക്കെ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ്. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: നമസ്കാരം, ബാബു വാണിക്കേരി.
2: ആഹാ, ബാബേട്ടാ, എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം,
2: നല്ല വിശേഷമാണ്. ഇന്ന് മഴ ആയതുകൊണ്ട് വീട്ടിലടങ്ങിയിരിക്കുകയാണോ?
3: പോയി, ഉച്ചവരെ പോയി.
2: അതെ അല്ലേ, മക്കളെല്ലാം വീട്ടിലുണ്ടാവും. എന്താ ചെയ്യുന്നത്? അവരുണ്ടോ? അവിടെ സംസാരിക്കുന്നില്ലണ്ടോ? അവര് ആണോ? എങ്ങനെയാണ് സമയം? പഠിപ്പ് ഇപ്പം പഠിക്കാൻ ക്ലാസ്സെല്ലാം തുടങ്ങിയല്ലോ അല്ലേ? ചാവശ്ശേരി അല്ലായിരുന്നോ പഠിക്കുന്നത്? എടയന്നൂരാണ്. ഏതായിരുന്നു എടുത്തത് ബാബുട്ട?
3: ആഹാ,
2: അങ്ങനെ ഇപ്പം ഇന്ന് പഠിച്ചോളൂ?
3: അതെയാ.
2: സമയം ഇന്ന് ലാസ്റ്റ് കോളർ ആണ്. ഇന്ന് എന്താണ് വിളിച്ചതിന്റെ പ്രത്യേകത? എന്തെങ്കിലും ഉണ്ടാവും? കൃഷ്ണേട്ടനാണ് ആദ്യത്തെ കോള് ആശംസ അറിയിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടായത്. ആശംസ അറിയിച്ചുകൊണ്ടാണ് പാട്ട് കേൾക്കേണ്ടത്. എന്തെങ്കിലും പരിപാടി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ?
3: ഇല്ല.
2: പെട്ടെന്ന് അറിഞ്ഞതാണോ? നിങ്ങളൊരു സർപ്രൈസ് എന്തെങ്കിലും ആക്കിക്കൂടായിരുന്നു? പറഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കുന്നുള്ള സംശയം കൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ചന്ദ്രഭാനേട്ടന് വേറെ നിങ്ങൾ എന്തെങ്കിലും സർപ്രൈസ് എല്ലാം ഒപ്പിച്ചുകൂടായിരുന്നോ? ഒന്നിനു സമയം കിട്ടില്ല. ചന്ദ്രഭാനേട്ടന് അറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ
3: ചെയ്യുന്നുള്ള.
2: ബാബേട്ട വീട്ടിലാരൊക്കെയാ ഉള്ളത് ഇപ്പം?
3: കുട്ടികൾ
2: പുറത്തു പോയി എന്ന് പറഞ്ഞു. ആഹാ, വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ വേറെ നമുക്കെന്നാൽ ആശംസ അറിയിക്കാം. നമ്മുടെ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം
3: അല്ലേ?
2: മധുരവാണി ഗ്രൂപ്പിന്റെ ആശംസകളും ഈ അവസരത്തിൽ. അപ്പോ ചന്ദ്രഭാനേട്ടനും ജ്യോതിയേച്ചിയും എന്താ പറയാ, അടിപൊളിയായിട്ട് വിവാഹ വാർഷികം ആശംസിക്കുകയായിരിക്കും, ആഘോഷിക്കുകയായിരിക്കും. നല്ല സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ സർപ്രൈസ് ആയിട്ടൊന്ന് പോട്. മനോഹരമായ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആശംസ അറിയിച്ച ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പാട്ട്, കേട്ടോ.
3: ഓക്കേ.
2: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയിൽ ഇതുവരെ കൂടെയുണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് രാമകൃഷ്ണൻ പഴശ്ശി.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: നാടകനേരം.

നെല്ലിക്ക, നാടകത്തിന്റെ അവസാന ഭാഗം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, മല്ലിക, അശ്വിനി കവണിശ്ശേരി, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഗീത, സൂര്യ എടവന, ഗായത്രി, രാജശ്രീ നാരായണൻ, റോജ, അർഷിത. നാടകരചന: കൃഷ്ണകുമാർ. നാടക സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം: അശ്വിനി കവണിശ്ശേരി. നെല്ലിക്ക. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരാണ് നെല്ലിക്ക. സുരേഷ്, ദിനേശ്, ശ്യാം തുടങ്ങിയവർ മുഖ്യ സംഘാടകരാണ്. സഹപാഠിയായിരുന്ന ജയദേവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ ചില ദുരന്തങ്ങൾക്ക് ശേഷം വീട്ടിൽ അടച്ചുകൂടുകയാണ് അദ്ദേഹം. ജയദേവന്റെ അമ്മ ശാന്ത ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സുരേഷ്, ശ്യാം, ദിനേശ് തുടങ്ങിയവർ ജയദേവനെ ചെന്ന് കാണുന്നു. തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ജയദേവനെയും സഹകരിപ്പിക്കുന്നു. ദിനേശും ഗീതയുമായുള്ള കുടുംബ പ്രശ്നങ്ങൾ

തുടരുകയാണ്. തന്നെയും കുടുംബത്തെയും പരിഗണിക്കാതെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്ന ദിനേശനോട് ഗീതക്കുള്ള പരിഭവം തുടരുന്നു. നെല്ലിക്ക കൂട്ടായ്മയുടെ സംഗമ ദിവസം പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ജയദേവൻ നടത്തിയ പ്രസംഗത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് മല്ലികയെ ക്ഷണിക്കുന്നു. സംഗമത്തിൽ ഒരു സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ജയദേവൻ്റെ അമ്മ ടീച്ചർ. എന്നാൽ അവിടത്തേക്ക് അപരിചിതയായ ഒരു യുവതി കടന്നു വരുന്നു. അത് ജയദേവൻ്റെ മകൾ റോജയായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന ജയദേവനും മല്ലികയും സുരേഷും റോജയെ കണ്ട് ആശ്ചര്യപ്പെടുന്നു. റോജയെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം ജയദേവനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ആശുപത്രിയിലെത്തിയ ജയദേവനിൽ നിന്നും സുരേഷ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ രാഘവനുമായി സംസാരിച്ചപ്പോഴാണ് റോജ മയക്കുമരുന്ന് വേട്ടയിൽ പിടിയിലായ കാര്യം അറിയുന്നത്. റോജയെ രക്ഷിക്കാനായി രാഘവനും സുരേഷും മുംബൈയിലേക്ക് പോവുകയാണ്. റീഹാബിലേഷൻ ഷെൽട്ടറിൽ നിന്ന് റോജയുമായി തിരിച്ച് നാട്ടിലേക്ക്. ദിനേശനും ഗീതയും തമ്മിലുള്ള പരിഭവങ്ങൾ അപകടകരമായ രീതിയിലേക്ക് വികസിക്കുകയാണ്. മല്ലികയുടെയും ടീച്ചറുടെയും സമയോചിതമായ ഇടപെടലിലൂടെ ദിനേശനും ഗീതയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. തൻ്റെ മകളെയും കൂട്ടി ജയദേവൻ വീട്ടിലേക്കെത്തുന്ന വിവരം മല്ലിക അമ്മയോട് പറയുന്നു. ജയദേവൻ്റെ വീട്ടിലേക്ക് വിരുന്നിനായി കൂട്ടുകാരെത്തുകയാണ്, ഒപ്പം തൻ്റെ മകളും. നാടകത്തിൻ്റെ അവസാന ഭാഗം ഇവിടെ ആരംഭിക്കുന്നു.

0: ജയ, നീ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ?
1: ആ, മല്ലികയെ വിളിച്ചിരുന്നു.
0: റോജ, ആർ യു ഓൾവേസ് നോൺ വെജ്?
1: നോൺ വെജ് വീട്ടിലുണ്ടാവും.
0: അതല്ല, ഡ്രൈവർ ആ റെസ്റ്റോറൻ്റ് അടുത്ത് വണ്ടി നിർത്തും. വാ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ആവാ.
1: റോജ, ഇറങ്ങ്, വാ.
0: ഇവിടെ ബുഫേ പോലെയാ, ടേബിളിൽ സപ്ലൈ ഇല്ല, വേണ്ടത് എടുക്കാം. റോജ, നീ ഇങ്ങനെ സൈലന്റ് ആവല്ലേ?
2: വയലന്റ് ആയിരുന്നല്ലോ കുറെ.
0: അത് ശരിയാ. നൗ ഇൻ ബിറ്റ്വീൻ, അതായത് സൈലന്റിനും വയലന്റിനും ഇടയിൽ.
1: മോളെ, ഇതൊക്കെ ഒരു നിമിത്തമായി കണ്ടാ മതി. അച്ഛന് നിന്നെ തിരികെ കിട്ടാനുള്ള നിമിത്തം.
2: എനിക്കങ്ങനെ തോന്നുന്നില്ല.
0: നിനക്ക് എങ്ങനെ തോന്നിയാലും ഞാനൊരു കാര്യം പറയാം. യു ഷുഡ് ഒബേ യുവർ ഡോക്ടർ. ആഴ്ചകകം നീ റിക്കവർ ആകും.
1: നിനക്ക് ഇനി പുതിയ ജീവിതം.
2: ജീവിതം പുതിയതും പഴയതും അങ്ങനെയുണ്ടോ?
1: ഉണ്ട്. വീട്ടിൽ നിനക്ക് മുത്തശ്ശിയുണ്ട്, പിന്നെ
0: പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആഫ്റ്റർ ഓൾ നാട്ടിന് പുറത്തൊരു വീടുണ്ട്.
2: നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്?
1: Because I am your father.
2: Father.
0: റോജ, നോക്ക്, പഴയ കഥകൾ മറക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, മറക്കാനാവുകയില്ല. പക്ഷേ പഴയത് ഓർക്കുന്നത് ജീവിതം തകർക്കാനാവരുത്.
1: മോളെ, വീട്ടില് അമ്മയ്ക്ക് നിന്റെ മുത്തശ്ശിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ആശുപത്രിയിലായിരുന്നു, അവിടുന്ന് നാട്ടിലേക്ക് കൂട്ടി വരുന്നു എന്ന് മാത്രമാ പറഞ്ഞത്.
0: തൽക്കാലം അത് മതി. ആ, പിന്നെ ഇവിടെ എന്തെങ്കിലും കോഴ്സിന് ചേരണം.
2: മുംബൈയിലേക്ക് തിരിച്ചു പോകണം.
0: അതൊക്കെ പിന്നീട്. നോക്ക്, നീ ചെറിയ കുട്ടിയൊന്നുമല്ല, പറ്റൊക്കെ പാടാൻ ഇനിയും ആർക്കും നിന്നു കൊടുക്കരുത്.
2: പക്ഷേ ജേക്കബ് തോമസ്,
1: നിനക്ക് എത്ര ഇഷ്ടായിരുന്നു. എന്നിട്ട് പോലീസ് വന്നപ്പോ ബാഗ് മാറ്റിവെച്ച് മയക്കുമരുന്ന് വെച്ച ബാഗ് നിന്റേതാക്കി.
0: ആ ഓഫീസർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാ. എന്നിട്ട് നീ ജേക്കബിനെ രക്ഷിക്കാൻ ആ ബാഗ് നിന്റേതാണെന്ന് പറഞ്ഞു, നിന്നെ ചതിച്ചയാളെ രക്ഷിക്കാൻ.
2: ഐ കാൻ ബിലീവ്. ഒന്നും വിശ്വസിക്കാനാവുന്നില്ല.
1: വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛനോടുള്ള വെറുപ്പും നീ മാറ്റണമെന്ന് പറയുന്നില്ല. കേസ് നടപടികൾ തീരും വരെ, നിന്റെ ഹെൽത്ത് വീണ്ടെടുക്കും വരെ, എന്തെങ്കിലും ഒരു ജോലി കിട്ടും വരെ, അതുവരെയെങ്കിലും ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുക. എന്നിട്ട് യു ക്യാൻ ഡിസൈഡ്.
0: അതെ, നിനക്ക് തീരുമാനിക്കാം. പിന്നെ അറിയാലോ, നർക്കോട്ടിക് കേസ് അത്ര സില്ലിയല്ല. മാത്രമല്ല, ആ ജേക്കബ് തോമസ് ആ നെറ്റ്വർക്കിലെ പ്രധാന ആളാണത്രേ. ഇൻസ്പെക്ടർ രാഘവ്.

0: പറഞ്ഞത് നീയും കേട്ടതല്ലേ?
1: അദ്ദേഹമാണ് നിന്നെ രക്ഷിച്ചത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ
2: രക്ഷിച്ചത് അദ്ദേഹമല്ലല്ലോ.
0: പിന്നെ പിന്നെ ആരാ? ഇഷി വന്നപ്പോ മുങ്ങിയ നിന്റെ അങ്കിൾ ഭാർഗവനോ? അയാളും ഉടൻ അറസ്റ്റിലാകുമെന്നല്ലേ പറഞ്ഞത്?
2: അങ്കിൾ സുരേഷ് അങ്കിൾ, എനിക്കറിയാം. രക്ഷിച്ചത് ഒരു പേപ്പറാണ്, ഒരു റിക്വസ്റ്റ് പേപ്പർ. ഞാൻ നിർബന്ധിച്ച് എഴുതി വാങ്ങിയ ഒരു കത്ത്. എൻ്റെ ബാഗ് ഏതാണെന്ന് പോലീസിന് മനസ്സിലായത് അതുകൊണ്ടാ. ബാങ്കിലേക്ക് നോമിനി ഡിറ്റാച്ച്മെന്റ് ആപ്ലിക്കേഷൻ.
0: റോജ,
2: എൻ്റെ അച്ഛൻ്റെ എഴുത്ത്.

0: മല്ലികേ, മോളെ മല്ലികേ, നീ ആ സംഭാരമൊന്ന് ജഗ്ഗിലിങ് എടുത്തോ.
1: രാത്രി സംഭാരം വേണോ അമ്മേ?
0: നീ വെച്ചോ, ഇഷ്ടാണെങ്കിൽ കഴിച്ചോട്ടെ.
1: ശരി.
0: എവിടെ എവിടെ എന്റെ പേരക്കുട്ടി?
1: കുളിക്കാന്നാ പറഞ്ഞത്, മുറിയിലുണ്ട്.
0: ഓ അതെയോ, ഊണ് കഴിക്കാൻ പറഞ്ഞോ നീ?
1: പറഞ്ഞു, ഇപ്പൊ വരും.
0: വർത്താനം വളരെ കുറവാ. നീ വേണം മോളെ അവളെ നേരെയാക്കി കൊണ്ടുവരാൻ.
1: അതെന്താ അമ്മ അങ്ങനെ? ഞാനത് ചെയ്യില്ലേ. പിന്നെ അമ്മ പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, അമ്മയ്ക്ക് അധികമൊന്നും അറിയില്ലെന്നാ പറഞ്ഞത്.
0: ആ അത് നന്നായി. എത്ര കാലം കൂടിയിട്ടാ വീട്ടിൽ ആളനക്കം. എല്ലാവർക്കും ഒന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയത്. പിന്നെ ജയനും വരൂലേ?
1: ജയദേവൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു.
0: അതെന്താ?
1: അത് റോജയുടെ ഒരു മൂഡ് നോക്കിയിട്ട് വിളിക്കാം അമ്മേ.
0: എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ജയനും വലിയ സന്തോഷമായി കാണും. എല്ലാം നിന്റെ ഭാഗ്യ. പണ്ടൊക്കെ പറയും, ബാക്കിയുള്ള പെൺകുട്ടികൾ വീട്ടിൽ കയറി വന്നാല് നല്ല കാലം വരുമെന്ന്. നീ വന്നപ്പോ എന്റെ മോന് മോളെ കിട്ടിയില്ലേ? എനിക്കാണെങ്കിൽ ഒരു മോളും ഒരു പേരമോളെയും കിട്ടിയില്ലേ
1: അമ്മേ.
0: ആ നീ വിളിക്ക്, ചെല്.
1: ശരി, ഞാനിപ്പൊ വിളിക്കാം. അമ്മ ഇരുന്നോ?
0: എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരിക്കലും സംഭവിക്കൂലെന്ന് കരുതിയതാ. ദൈവമേ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാക്കല്ലേ. ആ മോള് വാ, ഇരിക്ക്.
1: റോജയുടെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് നാളെ മുതൽ അത് ഉണ്ടാക്കാം കേട്ടോ.
0: പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അല്ലേ മോളെ? അല്ല, നീ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ?
2: ആ ചിലതൊക്കെ.
0: ദാ അത് കണ്ണിമാങ്ങ അച്ചാറാ.
2: റെഡ് ചില്ലി?
1: ആ നല്ല എരിവാ, പക്ഷേ നല്ല ടേസ്റ്റാ.
0: മല്ലിക, നീ ഒരിക്ക.
1: ശരി അമ്മേ.
0: ദാ ഇതാണ് സംഭാരോ. കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകും ഒക്കെ ഉണ്ട്.
1: പക്ഷെ ഊണ് തീരാറാവുമ്പോഴാ കഴിക്കുക കേട്ടോ.
2: പുളിയും എരിവും അല്ലേ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടാ.
0: എന്നാ കഴിക്ക്. കഴിക്ക്.
2: കഴിക്ക.
1: ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അധിക നേരം ഇരിക്കരുതെന്നാ, റോജ കഴിച്ചോളൂ.
2: അത് പിന്നെ
0: എന്താ മോളെ, മോക്കിതൊന്നും ഇഷ്ടായില്ലേ?
2: അതല്ല.
1: പിന്നെന്താ?
2: അത് പിന്നെ.
1: ആ പറഞ്ഞു.
2: ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? വിളിക്കരുതോ
1: മോളെ?
0: ജയ മോനെ, വാടാ വാടാ, വന്ന് കഴിക്കേ. മോള് വിളിക്കുന്നടാ.
1: അമ്മേ, കുഴച്ചു വെച്ചതല്ലേ, കഴിച്ചോ. ജയദേവൻ വന്നോളൂ.
2: ഞാൻ എന്താ വിളിക്കേണ്ടത്? അച്ഛമ്മന്നല്ലേ
1: മോളെ?
2: ശരിയല്ലേ അച്ഛമ്മേ. ആ കുഴച്ചു വെച്ചത് ഇങ്ങോട്ട് തന്നോളൂ.
0: എന്റെ പൊന്നു മോളെ.

0: ഇതെന്റെ കുട്ടിയാ, ചോറുരള ഉരുട്ടി തന്നല്ലേ നീയും പണ്ട് വയറ് നിറക്കാറ്.
1: ഏ,
0: ഇനി നിനക്കില്ല എന്റെ മോക്ക. മല്ലികേ, നീ ഒരു തവണ കൈ കഴുകിയതല്ലേ, പിന്നെന്താ പിന്നെന്താ വീണ്ടും? ഏ, വാ വന്നിരിക്ക്, എന്റെ മക്കളെല്ലാം വാ.

0: മല്ലികേ, ഇത് സ്വപ്നമോ അതോ ജീവിതമോ?
1: ജീവിതം, സ്വപ്നസമാനമായ ജീവിതം.
0: ഈ ബന്ധങ്ങളുടെ ഒരു തീവ്രത.
1: ശരിയാ, സത്യം പറഞ്ഞ എന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു അവിടെ ഡൈനിങ് റൂമില്.
0: കണ്ണീര് കഴുകാൻ വീണ്ടും വാഷ് ബേസിൽ ടാപ്പ് തുറക്കുന്നത് ഞാനും ശ്രദ്ധിച്ചു.
1: ശരിക്കും റോജ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്താ, അല്ലേ?
0: അതെ, എല്ലാം ഒരു മിറാക്കിൾ പോലെ.
1: അല്ല, ഇനി കേസിന്റെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ടോ?
0: കുറച്ച്, പിന്നെ ഫൈൻ അടച്ചു. ഏതാണ്ട് കേസ് ക്ലോസ് ചെയ്ത പോലെ തന്നെയാ.
1: അവൾക്കിപ്പോ ആളുകളെ തിരിച്ചറിയാം, ചതിച്ചവരെയും കൂടെ നിൽക്കുന്നവരെയും ഒക്കെ.
0: ആ, പക്ഷേ വളരെ സെൻസിറ്റീവാണ്, എപ്പോഴും ശ്രദ്ധ വേണം. നീ അല്ലെങ്കിൽ അമ്മ.
1: അത് പ്രത്യേകം പറയണോ?
0: പക്ഷേ വല്ലാതെ കെയർ ചെയ്യുന്നു എന്ന് തോന്നാനും പാടില്ല.
1: ആ, പിന്നെ പറയാൻ മറന്നു, നിങ്ങൾ പോയ ശേഷം വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടായി.
0: അതെന്താ?
1: ഒന്ന് ദിനേശന്റെ ഇഷ്യൂ, അത് ഞാനും അമ്മയും കൂടി ഏതാണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്.
0: ആ, സുരേഷ് പറഞ്ഞിരുന്നു. വേറെ ഏതാ?
1: അത് നമ്മളെ ഗ്രൂപ്പിലെ സുധാകരനില്ലേ, രാത്രി വൈകി സുധയെ വിളിച്ചു, മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അന്ന് സുധയുടെ മോളും ഭർത്താവും ഉണ്ടായിരുന്നു വീട്ടില്, പിന്നെ കുറച്ച് പ്രശ്നമായി.
0: സുരേഷിനെ കാണട്ടെ, എന്തെങ്കിലും ചെയ്യണം.
1: പിന്നെ നെല്ലിക്ക ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടണമെന്നാ അമ്മ പറയുന്നത്.
0: നമുക്ക് അതിന് മുൻകൈ എടുക്കാനാവില്ലല്ലോ.
1: ശരിയാ, ഈ ജീവിതത്തിന് നമ്മള് നെല്ലിക്കയോട് കടപ്പെട്ടിരിക്കുകയല്ലേ.
0: അതും ശരിയാ.
1: ജയദേവ, അത് ഭർത്താവിനെ പേര് വിളിക്കുന്നത് ഔചിത്യമാണോ?
0: ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, സമപ്രായക്കാരല്ലേ, പേര് വിളിച്ചാ മതി. നീ കാര്യം പറ.
1: എന്നോട് നേരത്തെ ചോദിച്ചില്ലേ സ്വപ്നാണോ യാഥാർത്ഥ്യമാണോ എന്ന്?
0: അതെ,
1: സത്യത്തില് എന്റെ അനുഭവം അത് തന്നെയാ. ഇങ്ങനെ ഒരു ജീവിതം സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ.
0: നമ്മൾ നിശ്ചയിക്കുന്നതല്ലോ സംഭവിക്കുക.
1: ഇന്ന് അമ്മ പറയായിരുന്നു, വീട്ടിലേക്ക് പടികയറി വരുന്ന പെണ്ണും ഭാഗ്യവും.
0: അതെ, എന്റെ മാത്രമല്ല, നീ ഈ വീടിന്റെയും ഭാഗ്യമാണ് മല്ലികേ.
1: അങ്ങനെയല്ല, നിങ്ങളും ഈ വീടും അമ്മയും ഒക്കെ എന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളാ
0: മല്ലികേ.
1: ഒരു ജീവിതം തന്നു, നല്ലൊരമ്മയെ തന്നു, ശുദ്ധവായുള്ള നല്ലൊരു വീടും, പിന്നെ അതിനെല്ലാം അപ്പുറം
0: അതിനപ്പുറം
1: ഒരു മകളെ തന്നു.
0: മല്ലികേ,
1: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
0: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്.
1: അമ്മയെ അച്ഛമ്മന്ന് വിളിച്ചു അവള്. അപ്പോ അമ്മയുടെ മുഖത്തെ ഭാവം അത് കണ്ടപ്പോഴാ ഞാൻ. ജയദേവ,
0: അടുത്താഴ്ചയല്ലേ റിസപ്ഷൻ, അതിനെന്തൊക്കെയാ വേണ്ടത്?
1: നമുക്കത് 2 ദിവസത്തേക്ക് മാറ്റിയാലോ?
0: അതെന്തിനാ മാറ്റുന്നത്?
1: അത് 21-ാം തീയതി ആക്കിയാലോ?
0: അന്ന് വർക്കിംഗ് ഡേ അല്ലേ.
1: അതിനെന്താ, ശ്യാമിന്റെ വൈഫിനല്ലേ ലീവ് എടുക്കുന്ന പ്രശ്നമുള്ളൂ.
0: ആ, സുരേഷിനോട് ഡിസ്കസ് ചെയ്യണം. അല്ല, എന്തിനാ മാറ്റുന്നത്? അത് പറഞ്ഞില്ലല്ലോ.
1: 21-ന് ഒരു വിശേഷമുണ്ട്.
0: വിശേഷം? എന്ത് വിശേഷം?
1: ഒരു പിറന്നാളാ, നമ്മുടെ മോള് റോജയുടെ പിറന്നാള്.
0: മല്ലികേ,

0: ഗായത്രി, നീ നമ്മളെ ദിനേശന്റെ പ്രശ്നങ്ങൾ തീർത്താ?
1: ആ, അതേതാണ്ട് തീർന്നവട്ടാ. എനക്ക് ഇടപെടേണ്ടി വന്നില്ല.
0: അതെന്താ?
1: അവിചാരിതായിട്ട് ആ ടീച്ചറും മല്ലിക ചേച്ചി ഇടപെട്ടു. അവരുടെ വീട്ടിൽ വന്നിരുന്നത്രേ.
0: ടീച്ചറുടെ ഉപദേശ പരമ്പരയിൽ വീണ് കാണും.
1: ഏതാണ്ട് ഗീതേനെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞേ.
0: ഹോ, ഒരു എപ്പിസോഡ് ക്ലോസ് ആയി, സമാധാനം.
1: ഒന്ന് ക്ലോസ് ആയിട്ട് ഇപ്പൊ എന്താ കാര്യം? എപ്പിസോഡുകൾ ടി വി സീരിയല് പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമല്ലേ.
0: അതെന്താ?
1: സുധ മല്ലിക ചേച്ചിനെ വിളിച്ചോലു. ആ സുധാകരനില്ലേ, അയാള് വീണ്ടും തുടങ്ങിയോലു നിശ്വാസല്ലാപം.
0: ഓഹോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ?
1: കഷ്ടകാലത്തിന് അയാളുടെ ശൃംഗാര സല്ലാപങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത് സുധയുടെ മോള്. കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യമായിട്ട് വീട്ടിൽ വന്നതാ. അതുകൊണ്ട് മോളുടെ ഭർത്താവും കേട്ടു. ഗീതേനെ കുറിച്ച് അവരെന്താ കരുതിയിട്ടുണ്ടാവുക?
0: ഇത് വലിയ കഷ്ടായല്ലോ. ഒരു തവണ താക്കീത് നൽകിയതാ.
1: ഇതിന് താക്കീതൊന്നും പോരാന്ന്, കൊട്ടേഷനെ തന്നെ ഇറക്കണം.
0: കൊട്ടേഷനോ?
1: നിങ്ങൾക്കാവൂലേ പറ. ആളുകളുണ്ട് ഇതുപോലത്തെ ഞരമ്പ് രോഗികളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ പെൺ കൊട്ടേഷൻ.
0: അമ്പോ, നീ കൊള്ളാല ശ്രീമതി.
1: പിന്നെ പ്രസിഡന്റിന്റെ ഭാര്യയെ പോയില്ലേ, നിങ്ങളെ മാനം കൂടെ ഞാനല്ലേ നോക്കണ്ട്.
0: അത് വേണം, അത് വേണം. അല്ല, നിങ്ങളെ ചാർജ് എത്രയാ?
1: അതൊക്കെ അവര് നോക്കിക്കോളും, അങ്ങനത്തെ ഓപ്പറേഷനാ.
0: എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, ഡീൽ. ഓക്കെ.
1: ഓക്കെ. അല്ല, ജയദേവന്റെ വിശേഷങ്ങൾ പറ.
0: ജയനിപ്പോ വളരെ ഹാപ്പിയാ.
1: ആക്ച്വലി റോജിക്ക് എന്താ പറ്റിയത്?
0: അതൊരു നീണ്ട കഥയാ.
1: എന്നാലേ നിങ്ങൾ അടുക്കളയിലേക്ക് വാ, കുറച്ച് പഴുത്ത മാങ്ങയുണ്ട്. ഞാനത് തോലി ചെത്തി ശരിയാക്കുമ്പോഴേക്കും കഥ തീർക്കണം.
0: റോജിയുടെ കഥ പറയും മുമ്പേ റോസിയുടെ കഥ പറയണം.
1: റോസിയാ? അതാരാ?
0: ജയന്റെ ഭാര്യ. മുംബൈയിൽ സെറ്റിൽഡ് ആയ മലയാളി ഫാമിലി.
1: അല്ല, അവരെങ്ങനെ മരിച്ചേ?
0: റോസി ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലുള്ള ആളാ. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ആയപ്പോ എല്ലാരും വീട്ടിലായി. അപ്പോഴും ജയനും റോസിയും ഒരേ കലഹം തന്നെ. ബേസിക്കലി രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാ അവര്. അല്ലാതെ കലഹത്തിന് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആ പിന്നെ റോസി ഉണ്ടല്ലോ, അവള് ഭയങ്കര വാശിക്കാരിയാ. ഒരു ദിവസം സാനിറ്റൈസർ കൊണ്ട് അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, പക്ഷെ വിജയിച്ചില്ല. അതോടെ രോഗിയായി. പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് മരിച്ചു. അമ്മയുടെ അച്ചടക്കമില്ലാത്ത ജീവിതം മോൾക്കാ കിട്ടിയത്. അമ്മയുടെ മരണത്തിന് കാരണം അച്ഛനാണെന്ന് അവള് വിശ്വസിച്ചു. അതോടെ അച്ഛനോട് വെറുപ്പുമായി.
1: ഒരു അങ്കിൾ ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
0: അതെ, ഭാർഗവൻ. ബിസിനസ്സാണ്. എന്താണ് ബിസിനസ് എന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഡേർട്ടി ബിസിനസ്, നർക്കോട്ടിക്സ്. ഡേർട്ടി ബിസിനസ്.
1: റോജക്ക് ഒരു കാമുകൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
0: ജേക്കബ് തോമസ്, ഭാർഗവന്റെ ബിസിനസ് പാർട്ട്ണർ. അയാള് റോജയെയും ബിസിനസിന് ഉപയോഗിച്ചു. അങ്ങനെ ആ പോലീസിന്റെ പിടിയിലായത്.
1: എന്നിട്ട് റോജയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടോ?
0: അവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ നിന്നാ പിടിച്ചത്. പയ്യൻ ബാഗുകൾ തമ്മിൽ മാറ്റി. മയക്കുമരുന്ന് ബാഗ് റോജയുടേതാണെന്ന് പറഞ്ഞു. പക്ഷേ ഓഫീസേഴ്സിന് കാര്യം മനസ്സിലായി. പിന്നെ റോജയുടെ ബാഗിൽ ജയദേവൻ സൈൻ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിലെ വിലാസം നോക്കിയിട്ടാ പോലീസ് നാട്ടിലെത്തിയത്.
1: അതെന്തോ നോമിനിനെ മാറ്റാനല്ലേ? എന്നിട്ട് മാറ്റിയാ?
0: ഇല്ല, റിക്വസ്റ്റ് ബാങ്കിൽ കൊടുത്തില്ല. ആ പയ്യൻ പറഞ്ഞു കാണും. എന്തായാലും ഫൈൻ അടക്കാൻ ബാങ്കിൽ നിന്ന് വലിയൊരു തുക എടുക്കേണ്ടി വന്നു.
1: അപ്പോ ഇനി റോജ ഇവിടെ തന്നെ അല്ലേ? എന്തായാലും നന്നായി. ഇതാ മാങ്ങ തന്ന്. സുരേഷേട്ടാ, റോജ ലിവിംഗ് ടുഗദർ എന്നൊക്കെയല്ലേ പറഞ്ഞേ?
0: അതെ.
1: മയക്കുമരുന്ന് കുത്തിവെക്കാറുണ്ടെന്നും അല്ലേ?
0: അതെ, അവിടെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടറിലെ കൗൺസിലർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. റിക്കവർ ആകാൻ കുറച്ച് നാളെടുക്കും.
1: എടുക്കും.
0: എന്താ ഗായത്രി?
1: ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ റോജയിൽ അത് കുത്തിവെക്കണമെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ടാവും.
0: അതെന്താ? നീ എന്താ ഉദ്ദേശിച്ചത്?
1: അതുപോട്ടെ. ടീച്ചർ വീട്ടില് വരുന്നുണ്ടല്ലോ, അത് 21-ാം തീയതിയിലേക്ക് മാറ്റിയതായിട്ട് മല്ലിക ചേച്ചി പറഞ്ഞത്.
0: ആ, ജയനും വിളിച്ചു. എന്തിനാണോ മാറ്റിയത്?
1: എന്തെങ്കിലും തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ നെല്ലിക്ക സംഗമം പോലെ എന്തെങ്കിലും സർപ്രൈസ് തരാനായിരിക്കും.
0: ദാ മാങ്ങ തീർന്നു.
1: നിങ്ങളെ കഥയും തീർന്നില്ലേ?
0: കഥ കഴിഞ്ഞു, നിനക്കിന്ന് കഥയൊന്നും പറയാനില്ലേ?
1: ഉണ്ടല്ലോ.
0: അല്ല, ലൈറ്റ് ഓഫ് ആക്കണ. കഥ കേട്ട് കരച്ചില് വന്നാ കാണാതിരിക്കണ്ടേ?
1: ഒന്ന് പോ സുരേഷേട്ടാ, ഇത് ടീച്ചർ പറഞ്ഞ കഥയാ, പഞ്ചതന്ത്രത്തിലെ.
0: ഓ നീലപ്പുല്ല്, നീ അത് വിട്ടില്ലേ?
1: വിട്ടതായിരുന്നു. ഇപ്പോഴാ ആ കഥ ശരിക്കും മനസ്സിലായ. മനസ്സിലായപ്പോ അത് കേക്കേണ്ടത് നിങ്ങൾ തന്നെയാന്ന് തോന്നി.
0: അതെന്ത് കഥ, കേൾക്കട്ടെ?
1: കഥ സിമ്പിൾ. കാട്ടിലെ പുല്ലിന്റെ നിറം നീലയാണെന്ന് കഴുത, പച്ചയാണെന്ന് പുലി. തർക്കം അങ്ങനെ രാജാവിന്റെ മുന്നിലെത്തി. സിംഹമാണല്ലോ രാജാവ്, കഴുത പറഞ്ഞതാ ശരിയെന്ന് രാജാവ് വിധിച്ചു.
0: ബെസ്റ്റ് രാജാവ് തന്നെ.
1: കഥ തീർന്നില്ല. കഴുത സന്തോഷത്തോടെ പോയി. പുലി രാജാവിനോട് ചോദിച്ചു, ശരിക്കും പുല്ല് പച്ചയല്ലേന്ന്. അപ്പൊ രാജാവ് പറയാ, എടോ പുലി, പച്ചയാന്ന് നിനക്കറിയാം, എനിക്കും അറിയാം. പക്ഷേ പുല്ലിന്റെ നിറത്തെ ചൊല്ലി തർക്കിച്ച് സമയം കളയുന്ന നിന്നെപ്പോലൊരു വിദ്യയെ ഒരു പാഠം പഠിപ്പിക്കാനാ അങ്ങനെ പറഞ്ഞത്. എങ്ങനെയുണ്ട്?
0: ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്
1: സുരേഷേട്ടാ.
2: മല്ലികേ, പറഞ്ഞോരെല്ലാം വരൂലേ മോളെ?
1: ശ്യാമിന്റെ ഭാര്യയുടെ കാര്യം സംശയ, ലീവ് കിട്ടിയില്ല അത്രേ, ബാക്കി എല്ലാരും ഉണ്ടാവും.
2: എത്രയാളുണ്ടാവും മോളെ?
1: ദിനേശനും ഫാമിലിയും നാലാള്, പിന്നെ സുരേഷനും ഗായത്രിയും.
2: അപ്പൊ ആറ്.
1: പിന്നെ ശ്യാമും ഉണ്ടാവും.
2: അപ്പൊ ഏഴായില്ലേ? നമ്മളും കൂടി 11, 12 അത്രയല്ലേ ഉണ്ടാവും അല്ലേ? ആ 12 പേർക്കു ഒന്നായിട്ടിരിക്കണം ഭക്ഷണത്തിന് കേട്ടാ.
1: ആമേ, അത് ശരിയാക്കാം. അപ്പുറത്തുള്ള 2 ടേബിളും ഒന്നിച്ചു വെച്ചാ പോരെ?
2: മതി. അല്ല, ജയൻ എവിടെ?
1: ഇല മുറിക്കാൻ പോയിരുന്നു, പിന്നെ ദിനേശനെ വിളിച്ചു, ഇപ്പൊ ജംഗ്ഷനിൽ പോയതാ കൂട്ടാൻ വേണ്ടി.
3: അച്ഛമ്മേ.
2: മോള് വാ, എന്റെ സുന്ദരിക്കുട്ടി, ഇങ്ങ് വാ.
3: എങ്ങനെയുണ്ട് ഈ ഡ്രസ്? ഞാൻ ആദ്യമായിട്ടാ ഇതിടുന്നത്, ഭംഗിയുണ്ടോ?
2: പണ്ട് കാലത്ത് പെൺകുട്ടികളുടെ ഡ്രസ്സാ ആ ചുരിദാറ് വരുന്നതിന് മുന്നേ, പാവാടിയും ബ്ലൗസും.
1: മോൾക്ക് ഇഷ്ടായോ?
3: പിന്നെ നല്ല കളർ കോമ്പിനേഷൻ, വയലറ്റ് ബ്ലൗസ്, യെല്ലോ സ്കേർട്ട്, പിന്നെ ഈ ഗോൾഡൻ ബോർഡർ, ഇതെനിക്ക് വലിയ ഇഷ്ടായി.
1: അതാണ് കസവ്.
2: മോളെ, നിന്റെ മുടി എപ്പോ ഇങ്ങനെ ചീകി ഒതുക്കി വെക്കണം കേട്ടാ.
3: അതൊന്നും എനിക്കാവില്ല.
2: ഏ,
3: അച്ഛമ്മ വേണേ ചെയ്തു തന്നോളൂ, ഞാനിവിടെ ഇരുന്ന് തരാം.
2: പിന്നെന്താ, ഈ അച്ഛമ്മക്ക് വേറെ എന്താ ഇവിടെ പണി?
3: ഇന്ന് കുറേ ആളുകൾ വരുമോ?
1: കുറച്ച് പേര്, ഒരു 5-6 പേര് അച്ഛന്റെ ഫ്രണ്ട്സാ.
2: എന്റെ കുട്ടിയുടെ പിറന്നാളല്ലേ, ചെറുതായൊന്ന് ആഘോഷിക്കന്നെ.
3: ഓ, അതാണോ?
1: ആ പിന്നെ അച്ഛമ്മ നിനക്കൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്.
3: എന്താത്? എന്താ അച്ഛമ്മേ, പറ?
2: അതൊക്കെ ഉണ്ട്, അതും കൂടി ആയാല് എന്റെ മോള് കൂടുതൽ സുന്ദരിയാ.
3: എന്നാ താ അച്ഛമ്മേ.
2: ആയില്ല, അച്ഛനും വരട്ടെ. എന്നിട്ട് പൂജാമുറിയിൽ എന്റെ മോളിരിക്കും, ഞങ്ങളൊക്കെ തലയിലരിയിട്ട് അനുഗ്രഹിക്കും. അന്നേരം അച്ഛമ്മ മോക്ക സമ്മാനം തരും.
3: എന്താണെങ്കിലും പറ, സസ്പെൻസ് ആക്കാതെ പറ. അച്ഛമ്മ പറ.
1: അമ്മേ, മോളുടെ ഈ കഴുത്തില് ഒരു നല്ല സ്വർണമാല.
3: അച്ഛമ്മേ.
2: അതെ, പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാനാ? പെൻഷൻ പറ്റുമ്പോ കിട്ടിയ കാശുണ്ട്, എന്തിനാ വെറുതെ ബാങ്കിലെല്ലാം കൊണ്ടുപോയിടുന്ന്? അല്ലേ മോളെ?
3: അച്ഛമ്മേ,
2: ഇനിയെല്ലാം എന്റെ മോക്ക്.
3: അപ്പോ ഈ ഡ്രസ് ഗിഫ്റ്റായി തന്നത് ആരാ?
2: മറ്റാരായിരിക്കൂ, മല്ലികയല്ലാണ്ട്?
3: അമ്മ. എന്റെ അമ്മ അല്ലേ?
2: പിന്നെ അല്ലാണ്ട്? അല്ലേ മല്ലികെ, നീ എന്താ ഒന്നും പറയാത്ത കുട്ടി? ഏ
3: അമ്മേ, അങ്ങനെ വിളിച്ചൂടെ എനിക്ക്?
1: അങ്ങനെ വിളിക്കാവൂ.
3: അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. ദാ അച്ഛൻ ഇപ്പൊ എത്തു, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണ്ടേ? ഏ,
1: ഞാനെന്നാല് അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
3: ചെല്ല് അമ്മ, ചെല്ല്. കുറച്ചു നേരം ഞാൻ അച്ഛമ്മയോടൊപ്പം ഇരിക്കട്ടെ, ചെല്ലുന്നേ.
1: ശരി, എത്ര നേരം വേണമെങ്കിലും ആയിക്കോട്ടെ.
3: അമ്മയ്ക്ക് സന്തോഷം അടക്കാനാവുന്നില്ല അല്ലേ അച്ഛമ്മേ?
2: ശരിയാ, കൊറേ കഷ്ടപ്പാടുകൾ സഹിച്ച കുട്ടിയാ, ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ സന്തോഷം ഇല്ലാതിരിക്കുവോ?
3: അച്ഛമ്മേ, ഇന്നെന്റെ പിറന്നാളാണെന്ന് ആരാ കണ്ടുപിടിച്ചേ?
2: നിന്റെ അമ്മ തന്നെ.
3: അപ്പോ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ?
2: എന്റെ മോള് തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ?
3: അതല്ല അച്ഛമ്മേ, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്.
2: എല്ലാം മോളെ ഇഷ്ടം.
3: ഓക്കെ, അപ്പൊ 1.5 മണിക്കൂർ കൊണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഏ,
2: പുറത്തു പോവാനാ? അതൊന്നും വേണ്ട മോളെ.
3: പ്ലീസ് അച്ഛമ്മേ, റോഡിലിറങ്ങിയ ഓട്ടോ കിട്ടും, 5 മിനിറ്റ് മാത്രല്ലേ വേണ്ടു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്.
2: അതെന്താ?
3: ഈ ഡ്രസ് ഇട്ട് സ്റ്റുഡിയോയിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം.
2: ഈ സമയത്ത് നീ പോണ്ട മോളെ.
3: അച്ഛനും ഫ്രണ്ട്സും ഒക്കെ വരുമ്പോഴേക്കും ഞാൻ എത്തും. എന്റെ അമ്മ പാവല്ലേ. എന്തെങ്കിലും കൊടുക്കണ്ടേ പ്ലീസ് അച്ഛമ്മേ?
2: മോളെ, ഞാൻ ഒന്ന് മല്ലികയോടും കൂടി ഒന്ന് ചോദിക്കട്ടെ.
3: അയ്യോ വേണ്ട, അമ്മ സമ്മതിക്കില്ല. പിന്നെ സ്റ്റുഡിയോയിലേക്ക് പോയതാണെന്നേ പറയാവൂ. ഓക്കെ, പ്ലീസ്. താങ്ക് യു അച്ഛമ്മേ, ഞാൻ പെട്ടെന്ന് വരും കേട്ടോ.
2: ഈ കുട്ടിയോട് എന്താ ഞാൻ പറയാ? ആ മോളെ സന്തോഷല്ലേ വലുത്. വേഗം പോയി വരട്ടെ അല്ലേ. മോളെ, മല്ലിക, ദാ അവര് വന്നേ.
0: ടീച്ചറെ, സുഖല്ലേ?
2: സുഖം തന്നെ സുരേഷ. നിങ്ങളൊക്കെ ചേർന്ന് വയസ്സുകാലത്ത് ടീച്ചർക്ക് സന്തോഷവും സമാധാനവും അല്ലേ തരുന്നത്.
4: ടീച്ചറെ, ഞങ്ങളുണ്ടേ.
2: വാ ദിനേശ. ഗീതേ, കുട്ടികളെന്താ കൂട്ടാഞ്ഞേ?
1: അവര് കഴിഞ്ഞ ദിവസം മുതല് ഡാൻസ് ക്ലാസ്സിന് ചേർന്നിനി.
4: ആഴ്ചക്ക് ഒരു ക്ലാസ്.
1: അത് മുടക്കണ്ടെന്ന് ദിനേശാട്ടനും പറഞ്ഞു.
5: എന്താ പറഞ്ഞത്?
1: മുടക്കണ്ടെന്ന്?
6: അല്ല ഗായത്രി, ഗീത ഇപ്പോ ആര് പറഞ്ഞു എന്നാ പറഞ്ഞത്?
1: ദിനേശേട്ടൻ.
2: നന്നായി, ടീച്ചർക്കിപ്പൊ വളരെ സന്തോഷായി. അല്ല ശ്യാം എവിടെ? ജയ
7: ഊണാകുമ്പോഴേക്കും എത്തും. ബാങ്കിൽ പോയി ഭാര്യയും കൂട്ടി വരാന്നാ പറഞ്ഞത്.
6: എല്ലാരും ഇങ്ങനെ പുറത്തു നിൽക്കാതെ അകത്തേക്ക് വാ. വാ എല്ലാരും വാ.
1: ചേച്ചി, ഭക്ഷണമൊക്കെ ആയോ? ഞങ്ങൾ സഹായിക്കണ.
5: സഹായിക്കാൻ കുറച്ചു നേരത്തെ വരേണ്ടതായിരുന്നു.
6: ഒന്നും വേണ്ട, എല്ലാം റെഡിയായി.
0: അല്ല, വിരുന്ന് ഇന്നത്തേക്ക് മാറ്റിയത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ.
2: ഇന്ന് ഇന്നിവിടെ ഒരു വിശേഷമുണ്ട്. ഒരു പിറന്നാളാ, എന്റെ മോളെ പിറന്നാള്. മോളെന്ന് പറയുമ്പോ സംശയിക്കണ്ട, കൊച്ചുമോളുടെ, എന്റെ റോജേന്റെ.
4: അല്ല, എന്നിട്ട് പിറന്നാള് കാര്യം എവിടെ?
7: അമ്മ റോജ എവിടെ പോയി? റോജ
2: അവളിപ്പോ എത്തു. നിങ്ങളിരിക്ക് മോളെ. മല്ലികേ,
6: ദാ മാങ്ങയും പഴുത്ത ചക്കയാ. ഇതും കഴിച്ച് വിശേഷങ്ങൾ പറയാം.
1: ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണിയുണ്ട്.
4: ടീച്ചറെ, പിന്നൊരു കാര്യം, ഗീതേനെ കൊണ്ട് കറിയിൽ ഉപ്പിടാന്ന് പറഞ്ഞേക്കറേ.
1: ഒന്ന് പോ ദിനേശാട്ടാ.
0: ജയദേവ, ഈ സിറ്റുവേഷൻ എങ്ങനെയാ ലിറ്ററേച്ചറിൽ പറയാ?
4: എന്ത് സിറ്റുവേഷൻ?
7: മനസ്സിന്റെ സന്തോഷം ഒരു വീടുണർത്തും. എല്ലാവരും എന്തൊരു ആഘോഷത്തിലാ.
4: അല്ല, പണ്ടാരോ പറഞ്ഞില്ലേ നിങ്ങളില്ലാതെ എന്ത് ആഘോഷം?
0: ഇതിലാരാ നിങ്ങൾ?
4: അത് അതിവിടെ ആർക്കാ അറിയാത്തത്.
7: എന്നാലേ ആ നിങ്ങളെ ഇവിടെ കിട്ടില്ല.
4: കഷ്ടം വെറുതെ മോഹിക്കുവാൻ മോഹം.
0: അല്ല ദിനേശ, ശ്യാമുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ തീർന്നില്ലേ?
4: പിന്നെ ഓരോ തെറ്റിദ്ധാരണകൾ.
7: സുരേഷ്, നമ്മുടെ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ശരിക്കൊന്ന് ആലോചിക്കണം. അതിന്റെ റൂട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം.
0: യെസ്, മാറുന്നുണ്ട്. എന്തൊക്കെ കുഴപ്പങ്ങളാ?
4: അത് ഈ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം സൈക്കിക് ഡിസോർഡറാണ്.
0: അമ്പട രാവണ സണ്ണി കുട്ട കൊള്ളാലോ.
6: അമ്മ റോജ എന്താ വരാത്തെ?
2: അവള് വരും മോളെ. മോളെ, നീ കൊടുത്ത വേഷത്തില് സ്റ്റുഡിയോ നോക്കൊരു ഫോട്ടോ എടുക്കണത്രേ.
1: ചേച്ചി, റോജ എന്താ വിളിക്കാറ്?
2: അമ്മേന്ന്. അങ്ങനെയല്ലേ വിളിക്കേണ്ടത്?
1: പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ?
2: ദിനേശിന് നല്ല മാറ്റമുണ്ടല്ലേ.
1: ടീച്ചറുടെ ഉപദേശം കുറിക്ക് കൊണ്ട്.
6: അതുമാത്രല്ല, ഗീതനെ നഷ്ടപ്പെടുവോന്ന് പേടി. ഗീതേ, നിന്നെ വല്യിഷ്ട. അമ്മ അത് പറഞ്ഞപ്പോ ദിനേശന്റെ കണ്ണ് നിറഞ്ഞു ശരിക്കും.
1: അയ്യോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ഇനി അതും പറഞ്ഞ് വഴക്കാക്കണ്ട.
5: വഴക്കൊന്നും ഇല്ല ഗായത്രി.
1: പിന്നെ
6: ഹാ, കെട്ടിപ്പിടിച്ചൊരു സ്നേഹപ്രകടനം അല്ലേ ഗീതേ?
1: ഒന്ന് പോ ചേച്ചി.
2: അല്ല മോളെ ഗായത്രി, മോളെ വീട്ടിലൊന്നും പോവാറില്ലേ?
1: ഉവ ടീച്ചറേ, കഴിഞ്ഞ ആഴ്ച പോയിരുന്നു.
2: ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ കേൾക്കുക. ഇനി നിങ്ങളെ നെല്ലിക്കയും പേരക്കയും ഒന്നും വേണ്ട. ഇതേപോലെ ഒരു വിരുന്ന് ഇടക്കിടക്ക് ഓരോരുത്തരുടെ വീട്ടില്, അതുപോരെ.
1: അത് ഞാൻ ഇന്നുകൂടി ദിനേശേട്ടനോട് പറഞ്ഞതാ. അടുത്ത മാസം മോളുടെ ബർത്ത്ഡേ ആണെന്ന്. നിങ്ങൾ എല്ലാവരെയും വിളിക്കണമെന്ന്.
6: ആ അത് നന്നായി. അടുത്ത മാസം സുരേഷിന്റെ വീട്ടില്, പിന്നെ ശ്യാമിന്റെ വീട്ടില്, അങ്ങനെ അങ്ങനെ അല്ലേ?
2: അതെ ഗായത്രി, അമ്മയോടും മറ്റും വരാൻ പറയണം ഞങ്ങള് വരുമ്പോ.
1: അതൊന്നും വേണ്ട ടീച്ചറെ.
6: അതെന്താ, കോഴിക്കോടല്ലേ, വന്നു പോകാവുന്ന ദൂരല്ലേ ഉള്ളൂ.
2: കോഴിക്കോട് എടിയാ? അവിടെ ആരല്ലേ ഉള്ളേ?
1: കൊറേ ആളുകളുണ്ട്.
6: കുറെ ആളാ?
5: കൂട്ടുകുടുംബായിരിക്കും അല്ലേ?
1: ആ, അമ്മയും മക്കളും.
6: അല്ല, ഗായത്രിക്ക് കുറെ സഹോദരങ്ങളുണ്ടോ?
1: നമുക്കത് പിന്നീട് പറയാം അല്ലേ. അല്ലേ ടീച്ചറെ,
2: മോള് പറഞ്ഞോ, ഊണ് കഴിക്കാൻ നേരാവുന്നല്ലേ ഉള്ളൂ, പിന്നെ റോജിയും വരണല്ലോ.
5: പറയൂ ഗായത്രി, എത്ര പേരുണ്ട്?
1: 42.
5: ഏ, 42? നീ തമാശ പറയാ.
1: തമാശയൊന്നല്ല, കോഴിക്കോട് എന്റെ വീട്ടില് അമ്മയും 42 മക്കളും ഇപ്പോഴും ഉണ്ട്.
6: അല്ല ഗായത്രി, നീ എന്തായി പറയുന്നേ?
2: നീ എന്താ പറയുന്ന മോളെ?
1: 42 പേരുടെ അമ്മയെ കുറിച്ചാവും ആശ്ചര്യം അല്ലെ? അമ്മയുടെ പേര് പറഞ്ഞാ ഒരു പക്ഷെ നിങ്ങളുടെ ആശ്ചര്യം മാറും. മദർ സുപ്പീരിയർ.
2: ഗായത്രി,
1: സ്നേഹ വീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറെ മക്കൾ, അതിലൊരു മകളാ ഗായത്രി.
2: ഗായത്രി,
1: ഓർഫൺ. പക്ഷെ അതിന്റെ മലയാളം ഇവിടെ അനാഥ എന്നല്ല, ഞങ്ങളും അനാഥരല്ല, സനാഥര അല്ല ടീച്ചറെ?
2: മോളെ,
1: സുരേഷേട്ടനോടൊപ്പം എല്ലാ മാസവും പോവും, വൈകും വരെ അവരോടൊപ്പം കഴിയും, ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുക്കും.
0: ഗായത്രി.
1: അല്ലേ സുരേഷേട്ടാ.
0: ഗായത്രി, നീ
1: സോറി, ആരോടും പറയില്ലെന്ന് പറഞ്ഞതും മറന്നിട്ടല്ല, ടീച്ചർ നിർബന്ധിച്ചപ്പോ. സോറി സോറി സുരേഷേട്ടാ, സോറി.
4: ഏയ് സ്റ്റോപ്പ്, നിർത്ത് നിർത്ത് നിർത്ത്, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്.
0: ദിനേശ,
4: നീ മിണ്ട.
7: എന്താ ദിനേശ, നീ കാര്യം പറ.
4: നമ്മള് ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു. എത്ര നേരായി അവർ നമ്മെ കാത്തിരിക്കുന്നു, ഇങ്ങനെ മറക്കാവോ മല്ലികെ?
2: ദിനേശ, നീ ആരെ കുറിച്ചാ ഈ പറയുന്നേ?
4: മറ്റാരെ കുറിച്ചാ? അടുക്കളയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം. അവരെത്ര നേരായി നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ, ശരിയല്ലേ? നവാ.
5: ഓ ദിനേശേട്ടാ, നിങ്ങളെ തലയിലുള്ളത് നമ്മുടെ മുഖത്താക്കല്ലേ?
4: യു മീൻ ചളി? ഓക്കേ മല്ലികെ, അതിന്റെ സംസ്കൃതം എന്താ? പങ്കം. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല നല്ല ചെടികളും പൂക്കളും ഒക്കെ ചളിയിൽ നിന്നാണ് ഉണ്ടാവുക. സോ താങ്ക് യു മൈ ഡിയർ ഗീത ഫോർ യുവർ കോംപ്ലിമെന്റ്.
0: ദിനേശ,
4: ചുമ്മാ സിറ്റുവേഷൻ മാനേജ് ചെയ്ത.
5: ഇന്നത്തെ VIP റോജയല്ലേ, അവള് വരട്ടെ.
4: വിഡ്ഢിത്തം പറയാതിരിക്കൂ മിസ്സസ് ഗീത. It is not Roja.
5: പിന്നെ ആരാ?
4: മജ.
5: മജയാ?
4: Yes, റോസി ജയദേവൻ. റോജ ആ റോജയല്ല ഇപ്പോ. മല്ലിക ജയദേവൻ മജ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?
0: എന്റെ ദിനേശ, നിന്റെ ഒരു കാര്യം.
4: ഹലോ ശ്യാമേ, തിരക്കില്ല, നമ്മള് ഉണ്ട് കഴിയുമ്പോഴേക്ക് എത്തിയാ മതി. പിന്നെ ഒരു ചൂരിദാർ സൈസ് ശരി, മെറ്റീരിയൽ മതി, നമുക്ക് തയ്ക്കാലോ. ആർക്കെങ്കിലും വാങ്ങിക്കോ, ഞാൻ എത്ര നാളായി പറഞ്ഞിട്ട്, ഇന്നേ വരെ നിങ്ങൾ വാങ്ങിനാ. വേണ്ട, ആയിക്കോട്ടെ. എന്തേ ഗീതേ, നീ ഇപ്പൊ എന്തെങ്കിലും ഒന്നും പറയാത്തത്?
5: എനിക്കറിയാം ആർക്കാന്ന്.
4: യെസ്, ഇതാണോ എന്റെ ഗീത? ഏ
0: ജയ, സമയം വൈകുന്നു, നീ ഒന്ന് വിളിച്ചു നോക്ക് റോജയെ.
7: മല്ലികെ, എന്റെ ഫോൺ അവിടെ, ഒന്നും കെടുത്തെ.
6: ഓ, അത് കാറ് തന്നെയാന്ന് തോന്നുന്നു.
7: ആ, ഞാൻ എടുത്തോളാം.
6: അമ്മേ, അമ്മ എന്തിനാ അവളിപ്പോ?
2: മല്ലികെ, അവളൊരാഗ്രഹം പറഞ്ഞപ്പോ തടയാൻ തോന്നിയില്ല. മല്ലികെ,
5: എന്താഗ്രഹ?
2: മല്ലികക്ക് അവളുടെ അമ്മക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ.
6: അമ്മേ,
2: നിന്നെ അത്രക്ക് ഇഷ്ടാ എന്റെ കുട്ടിക്ക്. ഞാൻ പോലും മറന്ന പിറന്നാള് ഓർത്തു വെച്ച എന്റെ അമ്മക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്താ പറയണ്ട അവളോട്?
0: ടീച്ചർ വിഷമിക്കണ്ട, അവളിപ്പോ ഇങ്ങെത്തും. ദാ ജയം വരുന്നുണ്ട്. എന്താ ജയ, എന്താടാ നീ വല്ലാണ്ടിരിക്കുന്നെ? എന്താ വിളിച്ചിട്ട് കിട്ടിയില്ലേ? എന്താ അതില്? നീ എന്താ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നെ? ആ ഫോണിൽ നിന്ന് നോക്കട്ടെ. എന്താ അത്? വോയിസ് മെസ്സേജാ. ഇത് റോജയുടേതാണല്ലോ. എടാ ജയദേവ,
3: എല്ലാരും സദ്യയൊക്കെ കഴിച്ചോ? എന്നെ കാത്തിരിക്കണ്ട കേട്ടോ. സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.

സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. എനിക്ക് തൊണ്ടയിടറുന്നു, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും പിന്നെ എൻ്റെ പുതിയ അമ്മയുടെയും സ്നേഹം കൊണ്ട് ഞാൻ കുറേ സന്തോഷിച്ചു. അച്ഛാ സോറി അച്ഛാ, കുറേ നാൾ മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്നത് ഇതുപോലൊരു അച്ഛനോടാണല്ലോ. ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം, ഒരുപാട് കുറ്റബോധം.

0: അമ്മ നിങ്ങൾക്കൊപ്പം. അതൊന്നും അറിയാത്ത എനിക്ക് ജീവിക്കാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ എന്റെ പുതിയ അമ്മയോട് പറയണം, മറക്കാനാവില്ലെന്ന്. ഇതുവരെ ആഘോഷിക്കാത്ത എന്റെ ബർത്ത്ഡേ ഓർത്തെടുത്തില്ലേ അമ്മ? അമ്മേ, അമ്മ സമ്മാനിച്ച ഈ കസവ് ഡ്രസ് ഇട്ടോണ്ടാ മോള് പോകുന്നത്. കുരുത്തം കെട്ട മോള് കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് ശരീരവും മനസ്സും അശുദ്ധമാണ്. അമ്മയെപ്പോലെ നല്ല വാക്ക് പറയാൻ അറിയില്ല. എല്ലാവർക്കും നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. അച്ഛാ, സുരേഷ് അങ്കിളൊത്ത് അന്വേഷിച്ചിറങ്ങൊന്നും വേണ്ട കേട്ടോ. കാരണം മോള് പോകുന്നത് അങ്ങ് അകലെയാ. കടലിനകാതമോ നീലിമയിൽ
1: അച്ചടക്കമില്ലാത്ത പുതിയ കാല ജീവിതത്തിൻ്റെ പ്രതീകമായ റോജ കാലിടറ് വീണു. തിരിച്ചെഴുന്നേൽക്കാനാകാത്ത വിധം മനസ്സിനെ മയക്കുന്ന മാരക വിഷങ്ങൾ, മരുന്നെന്ന പേരിൽ, ലഹരിയെന്ന വിശേഷണത്തിൽ ഒരു തലമുറയുടെ പ്രതീക്ഷകളുടെ വിഹായസാകെ കരിമേഘങ്ങളുടെ ഇരുളിമ പരത്തുന്നു. സഹപാഠിക്കൂട്ടായ്മ എന്ന മേൽവിലാസത്തിൻ്റെ മറവിൽ ബന്ധങ്ങൾ മറക്കുന്നവർക്ക്, മയക്കുമരുന്നിൻ്റെ ക്ഷണികാലസ്യങ്ങളിലേക്ക് ചേക്കേറാനൊരുങ്ങുന്ന ആളുകൾക്ക് ബന്ധങ്ങളുടെ, സൗഹൃദങ്ങളുടെ ഇത്തിരി മധുരം പകരാൻ സാധിച്ചെന്ന ചരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ നെല്ലിക്ക ഇവിടെ അവസാനിപ്പിക്കുകയാണ്.

കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, പോലീസ് ഓഫീസർ രാഘവ്, അമൽ മണി മട്ടന്നൂർ, മല്ലിക, അശ്വിനി കവണശ്ശേരി, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഗീത, സൂര്യ എടവന, ഗായത്രി, രാജശ്രീ നാരായണൻ, റോജ, ഹർഷിത. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.

സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.

കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

ക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിലെ യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി യേശുദാസ് തന്നെ ആലപിച്ച മറ്റൊരു ഗാനം ചിത്രം 10-ാം ഉദയം.

അട്ടക്കഥ എന്ന ചിത്രത്തിലെ ചിത്ര ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ചിത്രയും ബാലുവും ചേർന്ന് ആലപിച്ച മറ്റൊരു ഗാനം, ചിത്രം പോലീസ്.

യേശുദാസ്, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ടൈഗർ സലീം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജനകീയത്തിലൂടെ കാനായി നാരായണൻ വൈദ്യർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അതാണ് അടുത്ത് ചോദിക്കാനുള്ളത്. പയ്യന്നൂരിലെ കാനായി എന്ന ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഡെറാഡൂണ്, അതുപോലെ ഡൽഹിയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കാനും എക്സിബിഷനിൽ പങ്കെടുക്കാനും സെമിനാറുകളിലൊക്കെ പങ്കെടുത്തുന്നുണ്ടല്ലോ, ആ അനുഭവങ്ങൾ ഒന്ന് ആദ്യം മുതൽ ഓർമ്മിച്ചെടുത്തല്ലോ.
2: അതെന്നുവെച്ചാൽ ഞാൻ ഡൽഹിയിൽ
1: ആദ്യമായി നമ്മുടെ കാനായി നിന്ന് പുറത്തേക്ക് എവിടെയാ പോയത്?
2: ആദ്യമായി നമ്മൾ തമിഴ്നാട്ടിൽ പോയിനി, കർണാടക പോയിനി, ഗോവയിൽ പോയിനി, ഡൽഹിയിലാണ് ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൽഹിയിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് ഞാൻ ദാഹശമനികളുണ്ട്, തേനുണ്ട്, അങ്ങനെ മരുന്നുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ദാഹശമനികൾ, നന്നാറി, പതിമുഖം, കരിങ്ങാലി, തേൻ, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ ഈ കുടുംബശ്രീയായിട്ട് പിന്നെ ഓപ്പറേറ്റ് ചെയ്തോടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ മാത്രം നമ്മൾ കണ്ണൂർ ജില്ലയിൽ ആരെ ഏതെല്ലാം കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ശേഖരിച്ച് ഏച്ചൂരിലൊരു പെൺകുട്ടി ഞാനും വന്ന് ഡൽഹിയിലേക്ക് പോകുന്നു. നമ്മൾ സാധനങ്ങളെല്ലാം ഈ കണ്ണൂർ ജില്ലയിൽ മിക്ക കുടുംബശ്രീ ഉണ്ടാക്കുന്ന അച്ചാറുകളായാലും പിന്നെ മരുന്നുകളായാലും അല്ലെങ്കിൽ പിന്നെ ചവിട്ടി ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധന ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ട്രെയിനിലേക്ക് കൂടി ഡൽഹിയിലേക്ക് കൊടുത്തയച്ചു. ഞങ്ങൾ പിന്നീട് നമ്മൾ പോവുകയും ചെയ്തു. ഞങ്ങളുടെ എത്തി നമ്മൾ പിന്നെ അവർക്ക് പ്രത്യേക സ്റ്റാൾ, നമ്മൾ പ്രകൃതി മൈതാനിലായിരുന്നു നമ്മളെ സ്റ്റാളുകളിൽ ഒരുക്കി തന്നത്. കണ്ണൂർ ജില്ലക്ക് ഒരു സ്റ്റാളാണ്. അങ്ങനെ അവിടെ എത്തി സാധനം കൂടെ നിരത്തിയെല്ലാം വെച്ച് അവിടെ എല്ലാം കൂടെ ആയി. അപ്പോൾ ഞാൻ എനിക്ക് ഈ കണ്ണൂരിലെ ഒരു പ്രധാനമായിട്ട് വാർത്ത പറയാനില്ലെന്ന് പറഞ്ഞാൽ, ഈ കണ്ണൂർ ജില്ലയിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഈ ചവിട്ടി, നമ്മൾ നിലത്തിട്ട് ചവിട്ടുന്നുണ്ടല്ലോ, അത് നല്ല ഡിസൈൻ ചെയ്ത ചവിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നേരം നമ്മൾ കേരള ഹൗസ് എന്ന് കുറേ ആൾ അവിടെ വന്നു ഞങ്ങളെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചവിട്ടി ഞാനിത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നല്ല സ്റ്റിക്കറിലൂടെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേരള ഹൗസ് എന്ന് വന്ന പത്രപ്രവർത്തകന്മാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരിതിൻ്റെ ഫോട്ടോ എടുത്ത് മനോരമ മാധവ് എല്ലാ കേരളത്തിലെല്ലാ പത്രങ്ങളിൽ ഇത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പരിചയപ്പെടുന്ന ഫോട്ടോ ആണ്, ഇപ്പോൾ എൻ്റെ പോത്ര കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള സംഭവം.

0: വന്ന്.
1: അതുപോലെ തന്നെ അവിടെ മറ്റ് സ്റ്റേറ്റുകളിലത്തെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കാശ്മീരിൽ നിന്ന് വന്ന ഒരു ഒരു തേൻ വിൽപ്പന ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് 1 കിലോ തേന് 15,000 രൂപ വില ഉണ്ടായിരുന്നു. നമ്മുടെ തേനുണ്ട്, നമ്മുടെ 500 രൂപ കൊടുക്കുന്നു, അവരുടെ 15,000 രൂപ കൊടുക്കും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ തേൻ കുങ്കുമത്തോട്ടം എടുക്കുന്നതാണ്, നമ്മൾ റബ്ബർ തോട്ടോ കശുവാൻ തോട്ടം തെങ്ങുന്നോട്ടം എടുക്കുന്നത്, അതിന്റെ വ്യത്യാസങ്ങളതാണ്. പക്ഷെ ആ തേൻ അത്രയും മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഓരോ തോട്ടത്തിന് എടുക്കുന്ന തേന്, ഓരോ തേൻ ഉൽപ്പന്നം എടുക്കുന്ന ഓരോരോ ഉൽപ്പന്നത്തിനും പ്രത്യേക പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഏറ്റവും നല്ല വിജയം നമുക്ക് ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയതാണ്. പ്രകൃതി മൈതാനം 15 ദിവസം ഞാൻ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു.
0: പിന്നെ മറ്റ്
1: ഞാൻ JSS മെഡിക്കൽ കോളേജിൽ ഒരു അവിടുത്തെ ഒരു ക്യാമ്പിന് നമ്മൾ പങ്കെടുത്തതാണ്. പിന്നെ ആ ക്യാമ്പിൽ പങ്കെടുത്തവരെ ഒരു പ്രത്യേക നമ്മളെ ചെലവും കാര്യമായിട്ട് നമുക്ക് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് തന്നെ. അങ്ങനെ ആയുഷ് മന്ത്രാലയത്തിന്റെ ഒരുപാട് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ, കർണാടക, ഗോവ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കലുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ചെടികളെയാണ് ഞാൻ സംരക്ഷിച്ച് കൂടുതൽ വരുന്നത്. ചെടികളില്ലെങ്കിൽ നമുക്കൊന്നും നിലനിന്ന് പോകാൻ വേണ്ടി കഴിയില്ല.
0: ചെടികളെ നിലനിർത്താൻ ഇപ്പൊ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ?
1: അതായത് പ്രകൃതി നമ്മൾക്ക് ചൂടിനെ അതിജീവിച്ച് പോകാൻ കഴിയുന്നില്ല. മഴ വന്നാൽ അതും ദോഷമാണ്. പിന്നെ ചില ഈ റേഡിയേഷൻ കൊണ്ട് ചെറിയ ചെലുകൾക്ക് പ്രയാസങ്ങൾ ബാധിക്കുന്നു.
0: മൊബൈൽ ടവർ
1: പോലത്തെ ഇങ്ങനെ കൊണ്ട് ഈ ഇതിനു കൊണ്ട്. പിന്നെ സൂര്യപ്രകാശത്തിന്റെ അതിമായ ചൂടുകൾ കൊണ്ടും അമിതമായ മഴ കൊണ്ടും ചെടികൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനെ പരിപാലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസങ്ങളാണ്. അപ്പൊ എന്തായാലും ഒരു 1000 ചെടികൾ ഇപ്പം നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്നെല്ലാം വിദേശത്തെല്ലാം ആൾക്കാർ വരുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒരു 18 സെന്റ് സ്ഥലം അതിനകത്ത് നീക്കി വെച്ച് അവിടെ ഓല മേഞ്ഞ് ഓലയും പുല്ലും മേഞ്ഞ ഷെഡുകളിലാക്കി അവിടെ ഒരു 10-40 കുട്ടികൾക്ക് ഇരുന്ന് ക്ലാസ് കൊടുക്കാനുള്ള പ്രത്യേക ഒരു പ്രകൃതിമായ സംഭവം ഞാൻ ആക്കി ഏകദേശം ഒരു പകുതി ഭാഗം തീർന്നു. അതിലേക്ക് ഞാൻ പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കും. ഇപ്പം ഇതിനിടയ്ക്ക് ഈ പിലിക്കോട് കാർഷിക കോളേജിൽ 15 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാനവിടെ പ്രത്യേകമായിട്ട് നമ്മളെ മരുന്നുകളും കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അവിടെ പുറത്തുനിന്നും വരുന്ന കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ MBR കോളേജിൽ നിന്നാണ് അവിടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ MBR കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് ചെയർമാൻ കുഞ്ഞനാണ്. അവരും അവർക്ക് ഞാനൊരു വേദികൾ ഞാൻ ഒരു ഉദ്ഘാടനം ഞാനൊരു ആശംസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിന് മുമ്പിൽ 2 നിർമ്മാതാക്കൾ എൻ്റെ പൂത്തിട്ടുണ്ട്, ഇത്രയും സസ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ചെയർമാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ കുട്ടികളെയും കുട്ടികളും നിങ്ങളെ തോട്ടം കാണാൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിനും ഞാനിത് ഒരുക്കിയിട്ട് നിങ്ങൾ വരണ്ടെന്ന് ആ ചെയർമാനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഇന്നും നിലനിന്ന് പോകുന്നത്.
0: ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ആ പുല്ലുമേഞ്ഞ ആ ഒരു ആശ്രമം പോലത്തെ ഔഷധശാല കാണാൻ താല്പര്യമുണ്ടാവും, വൈദ്യരെ ബന്ധപ്പെടാനും താല്പര്യമുണ്ടാവും. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞൂടെ?
1: അത് 9871 4756 കാനായി നാരായണ ബേദരാണ്. യാത്ര നെരിക്കമ്പളി കാനായി എൻ്റെ വീട്, മയ്യന്നൂർ നഗരസഭയുടെ 11-ാം വാർഡ്, അത് 10-ാം വാർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഈ സസ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയായിട്ട് കണ്ടെത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട പൂരക്കളി ഇതെല്ലാം നമ്മൾ കലാകായികമായിട്ട് ക്ഷേത്രങ്ങളിൽ പൂരക്കളി കളിക്കുന്നുണ്ട്. തെയ്യം സംബന്ധമായിട്ട് അതിന് അങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഇനി സൈഡ് ഭാഗമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
0: മറ്റു
1: കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ കൃഷിപ്പണി എല്ലാം കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി എല്ലാം വീട്ടിലേക്ക് കൊണ്ട് നല്ല പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗർണമി നെല്ലിൻ്റെ 50 പറ നെല്ലി പ്രൈസ് നമുക്ക് നല്ല നെല്ലായിരുന്നു. പിന്നെ നമര നെല്ല്, നമര കർക്കിടകത്തിൽ നമ്മൾ 30 കർക്കിടക കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത് ക്ലബ്ബുകൾ ആരാധനകൾ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ഉപ്പള ആശ്രമത്തിൽ ഈ കർക്കിടക കഞ്ഞി 8 വർഷത്തോളം ഞാൻ ഇത് കൊടുക്കുന്നു. അവിടെ അവിടെ 10 ഇല തോരൻ കൊടുക്കും. 10 ഇല തോരനും പിന്നെ ഒരു 100-100 ഇലകൾ ചേർത്തുള്ള കഞ്ഞി കൊടുക്കുന്നുണ്ട്.
0: 100
1: ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭക്ഷിക്കുന്നത് മാങ്ങ ഭക്ഷിക്കുന്നത് മാങ്ങേൻ്റെ ഇല എടുക്കാം, ഇഞ്ചി ഭക്ഷിക്കുന്ന ഇഞ്ചിയുടെ ഇല എടുക്കാം, മഞ്ഞൾ ഭക്ഷണം മഞ്ഞളിൻ്റെ ഇല എടുക്കാം. അങ്ങനെയുള്ള എന്തൊക്കെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ഇലകൾ നമ്മൾ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു ബുക്ക് എഴുതി ഇലയറിവ് എന്നൊരു ബുക്ക്, 140 ഇലകളിൽ ഭക്ഷ്യയോഗ്യമാണ്. 2000 അടിച്ചിട്ട് അത് തീർന്നു. വീണ്ടും കോപ്പി അടിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചു. 2nd കോപ്പി ഇറക്കാൻ വേണ്ടി അടുത്ത് ഇറക്കും. അപ്പോൾ ഇത്തരം ഇത് നമ്മൾ 140 ഇലം ഭക്ഷ്യയോഗ്യമാണ്. ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ പച്ചകൾക്ക് ഔഷധമുണ്ട്. അതൊന്നും മനുഷ്യന് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് പക്ഷികൾക്ക് ഈ പുല്ല് മേയുന്ന പശുക്കൾക്ക് അവർക്ക് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ മാറുന്നത് ഈ പുല്ലിൽ നിന്നാണ്. മത്സ്യം വെള്ളത്തിൽ ഒഴുകുന്ന മത്സ്യങ്ങൾക്ക് രോഗമുണ്ട്. അപ്പോൾ മത്സ്യങ്ങളുടെ പോകുന്നത് ഈ അരുവികളിൽ പോകുന്നത് നമ്മളെ തലമുടി കാണാൻ കിഴഞ്ഞിരിക്കുന്ന വേരുകളുണ്ട്. ആ വേരുകളിൽ നിന്ന് കിട്ടുന്ന ഔഷധമാണ് മത്സ്യങ്ങളുടെ ഔഷധമായിട്ടുണ്ട്. രോഗമില്ലാത്തവരായിട്ട് ആരുമില്ല. അവർക്കെല്ലാം പ്രകൃതി തന്നെ അതിന് മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇന്ന് രോഗങ്ങൾ അവർക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ രോഗങ്ങളുണ്ട്, അത് പശുവിനായാലും മത്സ്യങ്ങൾക്കായാലും മൃഗം എല്ലാറ്റിനും രോഗങ്ങളുണ്ട്. പക്ഷെ അതിന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ അവരെ രോഗത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്.
0: നമ്മുടെ രോഗങ്ങൾക്കും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്.
1: അത് നമ്മൾ അത് അറിഞ്ഞ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതാണ് നമുക്കിൽ അറിയുന്നപ്പോൾ നമ്മൾ അമിതമായ ഭക്ഷണ രീതികൾ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മുടികൊഴിച്ചൽ ഇതെല്ലാം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പണ്ട് കാലത്ത് നമ്മൾ നെല്ലി, അതായത് അമ്ലം കുറയുന്നതുകൊണ്ട് ഏറ്റവും മുടികൊഴിച്ചൽ കൂടിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് നെല്ലിപ്പല തീർക്കാത്ത ഒരു കിണറുണ്ടാവില്ല. അടിയിൽ നെല്ലിപ്പല തീർത്ത് അതിൻ്റെ മേലെ കല്ല് വെച്ച് ആ ജലാംശം കുളിക്കലും കുടിക്കലും നമ്മൾ ഉപയോഗിച്ച് വന്നത്.
0: അതുകൊണ്ട്
1: പറഞ്ഞാൽ നമ്മൾ തലക്കിൽ അമ്ലങ്ങൾ ഉണ്ടാവില്ല. ഈ ജലത്തിലെ അശുദ്ധമായ ജലം ശുദ്ധമായിക്കൊണ്ടിരും. ആ ജലം ശുദ്ധിയായിക്കൊണ്ടെന്ന് നമ്മൾ ആ വെള്ളത്തിൽ കുളിക്കും. ആ കുളിയും കുളിയും മുടി കൊഴിച്ചാൽ താരം നിരക്കം കവക്കിട്ട് ഓർമ്മശക്തി ജലം കൂടുതൽ കിട്ടും. പിന്നെ നമ്മളൊരു അമ്മ നമ്മൾ പ്രസവിച്ച അമ്മ അമ്മ 90 ദിവസം നെല്ലിക്കായ ഇട്ട് വെള്ളത്തിൽ തല കുളിച്ചുകൊണ്ടിരിക്കും. 90 ദിവസം ചെയ്യും അത്. അപ്പൊ നമ്മളും കുറേ കിട്ടും, നല്ലോണം കിട്ടും, നമ്മളും കിട്ടും, അവരെ ഓർമ്മശക്തി ബുദ്ധിശക്തി അവരെ മുടി കൊഴിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഒരു ദിവസം പോലും നമ്മൾ അമ്മമാർ നമ്മളെ മക്കളായാലും ഒരു നെല്ലിക്കയിട്ടും തലയിൽ കുളിക്കുന്നില്ല. ഇതിലെന്താന്ന് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാല്ല. ഏറ്റവും ഗുണം കിട്ടുന്ന നെല്ലിക്ക തലയിൽ തളം വെച്ച് കുളിച്ചാൽ. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് ഇന്ന് രോഗങ്ങൾ കൂടാനുള്ള കാരണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
0: പാരമ്പര്യ അറിവുകളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അതൊരു പഴഞ്ചനാണെന്നാണ് പലരുടെയും വിശ്വാസം.
1: എന്നാൽ ചില കുടുംബങ്ങൾ ഇന്നും അത് നിലനിന്ന് പോകുന്ന കുടുംബങ്ങൾ അപൂർവങ്ങളായിട്ടുണ്ട്. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പഴയ ഇലകളെല്ലാം നമ്മൾ ഭക്ഷ്യയോഗമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തമരയാലും തകരയാലും ചെയ്യാൻ ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിലേക്ക് മാറ്റം കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് അതൊരു കൂടുതൽ ഇതിലേക്ക് മാറിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്.
0: വൈദ്യര് എന്താണ് ഇനി അടുത്ത ആലോചന, എന്തൊക്കെ ചെയ്യാൻ കഴിയും?
1: എനിക്ക് കുറച്ച് കൂടി ഈ ചെടികളെ കുറെ കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
0: പുതിയ തലമുറയെ
1: പഠിപ്പിക്കണം. പക്ഷെ അത് ആരും തയ്യാറായിട്ട് വരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ക്ലബ്ബുകളായാലും മറ്റുള്ളതായാലും ഞാൻ ലാഭിച്ചതൊന്നുമില്ല. നമുക്കൊരു 10 വയസ്സ് ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വന്ന് വീട്ടിൽ ഇനി പതാണ്ട് ഞാൻ ഈ 1000 ആക്കിയിട്ട് അവിടെ നിന്ന് ഇരുന്ന് പഠിപ്പിക്കാലോ ഒന്നുമില്ല. അതിനും വരുവോ കുട്ടികളൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളെല്ലാം മൺമറഞ്ഞ് പോയി കഴിഞ്ഞാൽ മറ്റൊരു തലമുറ പഠിക്കണ്ടേ? അപ്പൊ നമ്മൾ നേരത്തെ കേരളത്തിലെ മലയാളി പഠിക്കുന്നതിലും വിദേശത്തിലെ ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കുന്നില്ല.
0: വൈദ്യർക്ക് അങ്ങനെ ഒരു ഏറ്റുവാങ്ങിയ തലമുറ ഉണ്ടോ? മക്കള്
1: എന്ന് പറഞ്ഞാൽ മകനും മകളും ആണ്. മകളെ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികൾ അവരെ വേറെ താമസിക്കുന്നുണ്ട്. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഭാര്യത് ഞാനില്ലെങ്കിലും ഭാര്യ കൈകാര്യം ചെയ്യുന്നുണ്ട്, മകനും നമ്മളെ സഹായിക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും വളരെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. അറിവിന്റെ ഒരുപാട് അക്ഷയ ഖനികളാണ് ഇവിടെ തുറന്നത്. ഇത്രയൊന്നും അല്ല ഇനിയും അങ്ങയുടെ മനസ്സിലുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രകൃതിയുടെ ഔഷധമൂല്യമുള്ള സസ്യങ്ങളെ പരിപാലിക്കുവാൻ അങ്ങേക്ക് ആരോഗ്യം ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പുതിയ തലമുറ, അങ്ങ് ആശങ്കപ്പെടുന്നത് പോലെ പുതിയ തലമുറ വരും, അങ്ങയുടെ ആശങ്കകളിൽ മാറിക്കൊണ്ട് പുതിയ തലമുറ ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി.
1: നന്ദി. നമസ്കാരം.
2: കാനായി നാരായണൻ വൈദ്യരാണ് ഇതുവരെ സംസാരിച്ചത്. ജനകീയം.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. വായനാ വസന്തത്തിൽ ഇപ്പോൾ കേൾക്കാം ടി പത്മനാഭന്റെ മകൻ എന്ന കഥ. അവതരണം ശിവന്യ പി വി, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി.
1: ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ഭാര്യ വീണ്ടും ചോദിച്ചു, നിങ്ങൾ അവനെ കണ്ടില്ലേ? വീട്ടിലെത്തിയ ശേഷം ഒന്നിലധികം തവണ ഭാര്യ ഈ ചോദ്യം അയാളോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊക്കെ അയാൾ മകനെ കണ്ട വിവരം അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? അയാൾ വിചാരിച്ചു. അല്ലെങ്കിൽ എന്തു തന്നെ പറഞ്ഞാലാണ്? കേൾക്കുമോ? കേട്ടാൽ തന്നെ മനസ്സിൽ പതിയുമോ? അയാൾ സങ്കടത്തോടെ തലയാട്ടി. വയ്യ വയ്യ, മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ അകലെയുള്ള തീർത്ഥാടന നഗരിയിലെ ക്ഷേത്രത്തിൽ പോയ അയാൾ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയതായിരുന്നു. അയാൾ അവരുടെ ക്ഷീണിച്ച കൈകൾ സ്വന്തം കൈയിലെടുത്ത് തലോടിക്കൊണ്ടിരുന്നു. പേശികളുടെ ശക്തിയൊക്കെ തീർത്തും വേർപ്പെട്ട് നരമ്പുകൾ അവിടിവിടെ പൊന്തി നിന്ന കൈകൾ ദുർബലമായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ കൈകളെ പോലെയായിരുന്നു. ചോരയുടെ ചൂടോ പ്രകാശമോ ഒന്നുമില്ലാതെ ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ കസേര ഒന്നുകൂടി അവരുടെ അടുത്തേക്ക്

നീക്കിയിട്ടു. പുറത്ത് സന്ധ്യയുടെ മിനുക്കം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ഇരുട്ടു ചുറ്റും വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്തു. അയാൾ മുറിയിൽ വിളക്ക് തെളിച്ചു വച്ചു. അതൊരു പഴയ വീടായിരുന്നു. അവിടെ ഇലക്ട്രിക് ലൈറ്റോ പൈപ്പ് വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടത്തെ മുറികളിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും ഇരുട്ട് കട്ട പിടിച്ച് കിടന്നിരുന്നില്ല. ആഴമേറിയ കിണറ്റിൽ എപ്പോഴും വെള്ളവും ഉണ്ടായിരുന്നു. മാവും പിലാവും തെങ്ങും പുളിയുമൊക്കെയുള്ള വിശാലമായ പറമ്പിൻ്റെ നടുവിൽ കാലത്തിന് സംഭവിച്ച ഒരു ഓർമ്മ തെറ്റുപോലെ ആ വീട് നിന്നു. അയാൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പൊടുന്നനെ ചോദിച്ചു, ഇന്നലെയും ഇന്നും മരുന്ന് കഴിച്ചില്ലേ? ഭാര്യയൊന്നും പറയാതിരുന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് ഷെൽഫിൻ്റെ അരികെ ചെന്ന് അവിടുത്തെ മരുന്നുകുപ്പികളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് വളരെ മൃദുവായി വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മരുന്ന് കഴിച്ചുവോ എന്ന്. അപ്പോഴും ഭാര്യ ഒന്നും പറഞ്ഞില്ല. ഭാര്യ ഉറങ്ങുകയല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. വീണ്ടും ചോദിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. മകന്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം ചുമരിലുണ്ടായിരുന്നു. അവൻ 10-ാം ക്ലാസ് പാസ്സായപ്പോഴെടുത്തത്. ആ ചിത്രത്തിലേക്കു തന്നെ നോക്കിയിരുന്നപ്പോൾ അത് പതുക്കെ ചലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. നോക്കിയിരിക്കെ മകൻ പതുക്കെ ചിത്രത്തിൽ നിന്ന് പുറത്തു വന്നു. മകൻ പറഞ്ഞു, അച്ഛാ, ഇന്ന് സ്കോളർ ജിപ്സി എന്നിട്ടൊരു പിറന്നാളിന് താൻ അവന് സമ്മാനമായി കൊടുത്ത പാൽഗ്രേവിൻ്റെ ഗോൾഡൻ ട്രഷറി അയാളുടെ കയ്യിൽ വെച്ചുകൊടുത്തു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പുസ്തകം പകുത്തു മാത്യു ആൻഡ്രോയിഡിൻ്റെ പ്രസിദ്ധമായ ആ കവിത ഉറക്കെ വായിക്കാൻ തുടങ്ങി. പോവുകയിടയാ കുന്നിൻ മുകളിൽ നിന്ന് ഇതാ നിന്നെ അവർ വിളിക്കുന്നു പോവുക. വൈകാതെ അയാളും മകനും ആ കവിതയിൽ ലയിച്ചു ചേർന്നു. ഒടുവിൽ സ്കോളർ ജിപ്സി തീർന്നപ്പോൾ മകൻ പറഞ്ഞു, എനി അലർജി. അയാൾ പറഞ്ഞു, നാളെ പോരെ. അവൻ പറഞ്ഞു, പോരാ, ഇന്ന് തന്നെ വേണം. അയാൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു, എന്നാൽ നീ തന്നെ വായിക്ക്, ഞാൻ കേൾക്കാം. അവന്റെ മധുരവും ആർദ്രവുമായ ശബ്ദം അവിടെ എങ്ങും പ്രതിധ്വനിച്ചപ്പോൾ അയാൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. കവിത വായിച്ചു തീരുന്നതുവരെ മകനെ അയാൾ നിർമേഷമായി നോക്കിയിരുന്നു. പിന്നീട് അയാൾ അവനോട് പറഞ്ഞു, വാ, നമുക്ക് നടക്കാൻ പോവാം. ഞാൻ നിനക്ക് ഇന്ന് രാത്രി കോളർ ജിപ്സി നടന്നുപോയ വയലുകളും മൈതാനങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഗ്രേയുടെ ഗ്രാമത്തിലെ പഴയ പള്ളിയും സെമിത്തേരിയും അവിടുത്തെ കുഴിമാടങ്ങളും ഒക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പൊടുന്നനെ ചോദിച്ചു, ആരോടാ സംസാരിക്കുന്നത്? അയാൾ ഞെട്ടി. അയാൾ ഒന്നും പറഞ്ഞില്ല. ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ വീണ്ടും ചുമരിലെ ചിത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. അത് വളരെ പഴയ ഒരു ചിത്രമായിരുന്നു. അവനൊരു കുട്ടിയായിരുന്നപ്പോൾ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അവൻ വളരെ മിടുക്കനായി പഠിച്ചു വളർന്ന് വലിയ ഉദ്യോഗസ്ഥനുമായി. കല്യാണവും കഴിഞ്ഞ് 2 കുട്ടികളുമായി, അച്ഛനുമായി. ഇപ്പോൾ അയാൾ ഒരു ഞെട്ടലോടെ തന്നോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ അവൻ എവിടെയാണ്? ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ? അതുതന്നെ അറിയില്ലല്ലോ. പണ്ട് ആളുകളോട് അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. അയാൾ ഓർത്തു, ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി കൂടിയാണ്. അവനെ വളർത്തിയത് അങ്ങനെയായിരുന്നല്ലോ. അവനോട് എന്നും പെരുമാറിയതും അങ്ങനെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ആളുകൾ ചോദിക്കുന്നു, മകൻ ഇപ്പോൾ എവിടെയാ? വരാറേയില്ലേ? കണ്ടിട്ട് കുറേയായി. അയാൾക്ക് അവരോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എവിടെയാണെന്ന് വ്യക്തമായി അയാൾക്കും അറിയില്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമായി ഒരു ഡ്രാഫ്റ്റ് വരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടത് പണമല്ലല്ലോ. പണത്തിന് ഒരിക്കലും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ ദാഹിച്ചു വലഞ്ഞ വെള്ളം കിട്ടിയാലുള്ള ആർത്തിയോടെ തന്നെ മകനെ പണ്ട് അവൻ കല്യാണത്തിന് മുമ്പ് അയച്ചിരുന്ന എഴുത്തുകളിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് അയാൾ വീണ്ടും വായിക്കുന്നു. ഭാര്യ അതുകണ്ട് സന്തോഷത്തോടെ ചോദിച്ചു, അവൻ്റെ എഴുത്താ? എപ്പോഴാ വന്നത്?
എന്നു ചോദിക്കുമ്പോൾ എന്തു പറഞ്ഞു?

0: ഞാണ് അവളെ. അയാൾ മകന്റെ ചിത്രത്തിലേക്ക് നോക്കി ഖേദത്തോടെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിന് പോകാൻ സത്യത്തിൽ അയാൾക്ക് വളരെയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വന്ന് ക്ഷണിച്ചിട്ടില്ല, ഒരു കത്തയച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതുകൊണ്ടൊന്നും മാത്രമല്ല, പഴയതുപോലെയൊന്നും യാത്ര ചെയ്യാൻ ഇപ്പോൾ വയ്യ. അയാൾക്കും വയസ്സാവുകയാണല്ലോ. പ്രായത്തിൻ്റെ അവശതകളിൽ നിന്ന് അയാളും മുക്തനല്ലല്ലോ. ഇതിനൊക്കെ പുറമേ ഭാര്യയെ ഇന്നത്തെ നിലയിൽ തനിച്ചാക്കി വേറൊരാൾ വീട്ടിലുണ്ടെങ്കിൽ പോലും രണ്ടു ദിവസത്തിൽ പുറമേ പോകാൻ അയാളും ഇഷ്ടപ്പെട്ടില്ല. ആരും കല്യാണമായാലും ശരി. പക്ഷേ ഭാര്യ അത് സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, പോകണം, പോയിട്ടില്ലെങ്കിൽ മോശമാണ്. പിന്നെ രണ്ടു ദിവസത്തേക്കല്ലേ, രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെയൊന്നും. ഭാര്യയുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. തീർച്ചയായും മകൻ അവിടെ ഉണ്ടാകും, എന്ത് തിരക്കാണെങ്കിലും. പിന്നെ തിരക്കൊക്കെ ഭാര്യയുടെ വീട്ടിലെ കാര്യത്തിനാകുമ്പോൾ. അയാൾ അങ്ങനെ ആലോചിച്ചു നിൽക്കെ ഭാര്യ വീണ്ടും പറഞ്ഞു, പോകണം. അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വരണ്ടായിരുന്നില്ല എന്നും തോന്നി. ബന്ധുവീട്ടുകാർ ഉപചാരങ്ങൾ ചെയ്യാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല. അയാൾക്ക് എന്നല്ല, ക്ഷണം സ്വീകരിച്ചു വന്ന സകലർക്കും അവിടെ തന്നെ വലിയ ഹോട്ടലുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. അയാളോട് അവർ പ്രത്യേക അടുപ്പം ഭാവിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഏട്ടത്തി വന്നില്ലല്ലോ എന്ന സങ്കടം മകന്റെ ഭാര്യയുടെ അച്ഛൻ പരസ്യമായി പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നു. മകനും അയാളുടെ മുമ്പിൽ ഭവ്യത്തോടെ നിന്നു. പക്ഷേ ഇതൊക്കെയായിട്ടും താൻ ഇവിടെ ഒരു അധിക പറ്റാണ് എന്ന് അയാൾക്ക് തോന്നി. അവിടുത്തെ എയർ കണ്ടീഷൻ മുറികൾ, വലിയ കാറുകൾ, സിൽക്കിലും പൊന്നിലും കുളിച്ചു നിന്ന ചായം പുരട്ടിയ സ്ത്രീകൾ, അയാൾക്ക് തികച്ചും അപരിചിതമായ ഒരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇവരുടെ ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ നടുവിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രാത്രി തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അയാൾ മകനെയും കൂട്ടി വെളിയിൽ ഇറങ്ങി. വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒഴിവു കഴിവ് പറഞ്ഞേക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെരുവുകളിൽ തിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. അയാൾ പലതും ഓർത്തുകൊണ്ട് പതുക്കെ നടന്നു. ഇടയ്ക്ക് അയാൾ മകന്റെ മുഖത്തേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു. മകന്റെ മുഖം അയാൾക്കറിയാൻ കഴിയാത്ത വണ്ണം മാറിപ്പോയിരുന്നു. വേണ്ടതിലധികം ഇപ്പോൾ തന്നെ തടിച്ചു കഴിഞ്ഞിട്ടുള്ള മകന്റെ ശരീരത്തിൽ കൊഴുപ്പ് അവിടെ ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു. ഏറെ നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അയാളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. സങ്കടമായിരുന്നു കൂടുതൽ. അയാൾ വിചാരിച്ചു, ഇവൻ എൻ്റെ മകൻ, ഞാൻ സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മകൻ ഇപ്പോൾ എന്നെയും ഇവൻ്റെ അമ്മയും ഒക്കെ മറന്ന് അയാളുടെ മകനോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിനക്കെന്തു പറ്റി? നീ ഞങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് കാലം എത്രയായി? നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് കാലം എത്രയായി? എപ്പോഴെങ്കിലുമായി നീയൊരു ഡ്രാഫ്റ്റ് അയക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങൾ വേണ്ടത് നിന്റെ പണമല്ലല്ലോ. നിന്നോട് ഞങ്ങൾ ഒരിക്കലും പണത്തിന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നെ ഏറ്റവും നല്ലതുപോലെ അറിയുന്നത് നിനക്കാണല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പണത്തിനു വേണ്ടി ആശിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? സ്കൂൾ മാസ്റ്റർ എന്ന നിലക്കുള്ള എൻ്റെ ശമ്പളവും പറമ്പിലെ പഴയ തെങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആദായവും തന്നെ എനിക്ക് ധാരാളം മതിയാകുമായിരുന്നല്ലോ. ഞാൻ അതിൽ ഏറ്റവും സംതൃപ്തനുമായിരുന്നല്ലോ. നീ പഠിക്കാൻ കോളേജിൽ പോയപ്പോൾ പണത്തിന് മുട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിന്നെ ഞങ്ങൾ ഒരിക്കലും അറിയിച്ചില്ല. നിന്റെ ഒരു ആവശ്യവും നിറവേറ്റാതിരിക്കുകയും ചെയ്തില്ല. നീ ഇവിടത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പോടെ വെളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും ഒരു ഇല്ലായ്മയും നിന്നെ അറിയിച്ചില്ലല്ലോ. നീ ജീവിതത്തിൻ്റെ ഓരോ പടവും കയറിയപ്പോൾ ഞങ്ങൾ എത്ര സന്തോഷിച്ചു, നിന്റെ അമ്മയും ഞാനും. ഇനി നിന്റെ കല്യാണത്തെക്കുറിച്ചാണെങ്കിലോ, ഇപ്പോഴും ചിലരില്ലെങ്കിലും വിചാരിക്കുന്നുണ്ട് പണം വാങ്ങിയാണ് ഈ കല്യാണം ഞാൻ നടത്തിയത് എന്ന്. അവരെ കുറ്റം പറയാനും വയ്യ. നിന്റെ ഭാര്യ വീട്ടുകാർ പണക്കാരാണ്. ഇപ്പോഴത്തെ നാട്ടുനടപ്പ് അങ്ങനെയാണ് താനും. പക്ഷെ സത്യം നീ അറിയുമല്ലോ, നിന്റെ ഇഷ്ടമറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമമുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര വലിയവരുടെ അടുക്കൽ എന്ന്. പക്ഷേ ഞങ്ങൾ അത് പുറത്തു കാണിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുതെന്ന്. അതുമാത്രമല്ല, ഈ ജീവിതത്തിൽ അതിനുവേണ്ടിയാണല്ലോ ഇത്രയും ക്ലേശിച്ച് ഇതുവരെ എത്തിയതും. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? തനിക്ക് വിഷമമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാനിനി അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഒന്നുകൂടി, നിന്റെ ഭാര്യ എത്ര തവണ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നിന്റെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്? അവിടെ താമസിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചില മര്യാദകളില്ലേ? നിന്റെ കുട്ടികൾ, നിന്റെ അമ്മയും ഞാനും അവരെ ശരിക്ക് കണ്ടിട്ട് തന്നെയുണ്ടോ? ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും നാട്ടിൽ നിനക്കുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ആയിരുന്നു അയാളുടെ മനസ്സിൽ. അല്ല, ഇതുമാത്രമല്ല, ഇനിയും പലതും ഉണ്ടായിരുന്നു അയാളുടെ മനസ്സിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഉറക്കെ വിളിച്ചു ചോദിക്കണമെന്നും അയാൾ വിചാരിച്ചിരുന്നു. പക്ഷേ അയാൾ ഒന്നും ചോദിച്ചില്ല. നീ വീട്ടിലേക്ക് വരില്ലേ? നിന്റെ അമ്മയെ കാണണ്ടേ എന്നുപോലും. എന്തോ അയാൾക്ക് അതൊന്നും കഴിഞ്ഞില്ല. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ ഇത്രമാത്രം പറഞ്ഞു, നാളെ രാവിലെ കല്യാണം കഴിഞ്ഞ് ഉടനെ ഞാൻ പോകും കേട്ടോ. മകൻ അറച്ചുകൊണ്ട് പറഞ്ഞു, സന്ധ്യക്ക് നിൽക്കുന്നില്ലേ? അയാൾ ചിരിച്ചു. രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ അതൊക്കെ ഓർത്ത് ഭാര്യയോട് ക്ഷീണിച്ച കൈകൾ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തിരുട്ടിന്റെ ശക്തി കൂടിക്കൊണ്ടുവന്നു. വൃക്ഷത്തലപ്പുകളിൽ മിന്നാമിനുങ്ങുകൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ പൊടുന്നനെ അയാളുടെ കൈ അമർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, എപ്പോഴാണ് അവൻ വരിക? നാളെ വരുമോ? ഭാര്യയുടെ ശബ്ദത്തിൽ ഭീതിയുണ്ടായിരുന്നു, എങ്കിലും അത് ദണ്ഡമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവൾ അയാളോട് സംസാരിച്ചിരുന്നില്ല. അയാൾക്ക് ഭയം തോന്നി. ഭാര്യ വീണ്ടും ചോദിച്ചു, പറയൂ, അവൻ നാളെ വരില്ലേ? അയാൾ പറഞ്ഞു, നാളെ എങ്ങനെയാണ് വരാൻ കഴിയുക? അവിടെ അവൻ്റെ എന്തൊക്കെ ജോലിയുണ്ട്? ഭാര്യ പറഞ്ഞു, അപ്പോ പിന്നെ എപ്പോഴാ വരിക? അയാൾ ഒന്നും പറയാതെ നിന്നപ്പോൾ അവർ സംശയത്തോടെ ചോദിച്ചു, ഇനി വരില്ല എന്നുണ്ടോ? ശത്രുക്കളുടെ കയ്യിൽ പെട്ടിപ്പിടയുന്ന ഒരു പക്ഷിയുടെ ചിറകടി പോലെയുണ്ടായിരുന്നു അവരുടെ ശബ്ദം. അയാൾ പൊടുന്നനെ പറഞ്ഞു, വരും, മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് തീർച്ചയായും വരും. ഭാര്യയുടെ കൈ പതുക്കെ അയഞ്ഞു. അവർ പറഞ്ഞു, എനിക്കറിയാം അവൻ വരുമെന്ന്, എനിക്കറിയാം. അവരുടെ മുഖത്ത് എന്തെന്നില്ലാതെ ശാന്തിയുണ്ടായിരുന്നു. അയാൾക്ക് പിന്നീട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണ ദിവസം രാവിലെ ഏതോ ഒരു പ്രമാണിയോടെ, അവൻ ഇപ്പോൾ വലിയ തിരക്കിലാണ്, ഈ കല്യാണത്തിന് തന്നെ എങ്ങനെയോ വന്നു എന്നേയുള്ളൂ. മറ്റന്നാൾ ഒരു കരാർ ഒപ്പിടാൻ ആയി കമ്പനിയിൽ അവനെ കൊറിയറിലേക്ക് അയക്കലാണ് എന്ന് ഭാര്യയുടെ അച്ഛൻ, അതായത് അവൻ്റെ ഭാര്യയുടെ അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞതായി കേട്ടിരുന്നു അയാൾ.
1: ഇപ്പോൾ കേട്ടത് ടി പത്മനാഭന്റെ മകൻ എന്ന ചെറുകഥ. അവതരണം ശിവന്യ പി വി, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി. തുടർന്ന് പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. തുടർന്ന് കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഇനങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. 6:05 രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിത സ്വാതി ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന ആനപ്പൂട എന്ന കഥയും അമ്മ എന്ന കഥയും കേൾക്കാം. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. ഇതിൽ അരവിന്ദാശൻ കൊതേരി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി.

0: വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
1: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് ബിജെപി അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. അഞ്ച് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM
3: ഹരിത സമൃദ്ധി
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഇതൊന്നും ആർക്കും വേണ്ട പോലും. ആർക്കും വേണ്ട,
1: പിന്നില്ല. നിനക്കെന്താ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇവിടെ ഇരുന്ന് മുറുക്കി തീർത്തോ.
2: എന്നാ വർത്താനം പറയുന്നത്? അല്ല, എന്നെ കൊറേയല്ലോ കണ്ടിട്ട്. എടിയനോ,
0: ഞാൻ കോയന്റെ മോന്റെ അടുത്ത് പോയിനോടു. ഞാൻ ഇൻകറിനൂടെ ഓന്റെ മോയെ യൂട്യൂബിലും തുടങ്ങിയ ഞാൻ ആടിയല്ലേ. ആ
2: അതൊക്കെ കാണുന്നുണ്ട്, എനിക്ക് കാണിച്ചു.
1: നീ പഠിച്ചോ അതിന്റെ വിദ്യ? അല്ലോ,
0: ഇല്ല ഇല്ല, ഇനി വെറ്റില കാണിച്ചിട്ട് ഒരു വിദ്യ പഠിപ്പിച്ചാലോ.
1: നീ ഒരു കാര്യം ചെയ്തോ, നിന്റെ കോയന്റെ മോനല്ലേ, ഓന്റെ യൂട്യൂബ് ചാനലിൽ വെറ്റിലിനെ കുറിച്ച് ഒരു പരസ്യം ചെയ്തോ. എന്നാല് ആരെങ്കിലും വരും.
2: ആർക്കതിന് വെറ്റിലൊക്കെ വേണ്ട? ഞാൻ കൊണ്ട് നട്ടായിരുന്നു, പിടിക്കുന്നേ ഇല്ല.
1: ഇത് നീ കാണുന്നില്ലേ കഥീസുന്റെ വെറ്റില അറിഞ്ഞു കേൾക്കുന്നു.
0: അല്ല സാവിത്രി, എന്തിനീ പിടിക്കുന്നേ? നീ നോക്കറ, അങ്ങോളം ഇങ്ങോളം വെറ്റിലയായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടാ? ഇത് വല്ലാത്തൊരിതാന്ന്. അത് പോക്കിട്ട് എനക്കാൾ കുരുമുളക് നടാലോ എന്ന് ഞാൻ നിക്കുന്നു.
2: ഈ വെറ്റില തിരുവാതിര ഉണ്ടാവുമല്ലോ, അന്നേരം ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് വെറ്റില മുറുക്കാന്ന് പറഞ്ഞിട്ട്. അന്നേരം മുറുക്കുന്ന പരിപാടിയുള്ളൂ, അന്നേരത്തേക്കാണോ ഇത്രയും വേണ്ടി?
1: ഒരു കൊല്ലത്തെ തിരുവാതിരക്ക് ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഇത്രയും വെറ്റില ഞാൻ സൂക്ഷിക്കാൻ കഴിയാ?
0: അത് മാത്രല്ല, പണ്ട് നമ്മള് കല്യാണ പുരക്കൊക്കെ പോയാൽ നീ കാണുന്നുണ്ടാ കൊറേ വയസ്സായ ആൾക്കാരുണ്ടാ ഇങ്ങനെ മുറുക്കുന്നു. ഇപ്പൊ അതുമില്ല, ആ കല്യാണ വീട്ടിൽ ഈ പരിപാടി ഇല്ലാന്ന്.
2: ഇപ്പൊ കല്യാണ വീട്ടില് ചെല്ലപ്പെട്ടിയൊന്നല്ലോ, ഫോണല്ലേ.
1: ഫോണ് മാത്രമല്ല,
0: ഇതെല്ലാം നമ്മക്ക് അറിഞ്ഞോളൂ, നമ്മളെന്താ ടിവിയിലെല്ലാം
1: കാണുന്നില്ലേ? കൊടുക്കരുതാ
2: എന്നാ മണന്നാ പറയുന്നത്? ഇതിപ്പോ എല്ലായിടത്തും കാണാൻ കിട്ടൂലോട്ടെ, വെറുതെ നശിപ്പിക്കണ്ട. അവിടെ
0: നശിപ്പിക്കുന്നല്ലേ, ഇതിങ്ങനെ ഉണ്ടായിട്ട് അത് പഴുത്തുപോലെന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നശിപ്പിച്ചിട്ട്. പിന്നെ എനക്കൊരു വരുമാനമായി കുരുമുളക് കേട്ടാല്.
1: വെറ്റിലെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടിക്കൂല കഥിജ. നമുക്ക് മാഷടുത്തൊന്ന് പോയി ചോദിച്ചോക്കിയാലോ.
2: ആ മാഷ് പറഞ്ഞുതരും,
1: എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഷ ഒരു വിദ്യ എല്ലാം പറഞ്ഞുതരും. കാരണം ഇതിങ്ങനെ വെറുതെ കളഞ്ഞാലോ.
0: മാഷ് വരെ വരെ ഒന്ന് പോയാലോ.
1: പോയേക്കാം.
3: ആരൊക്കെയാണ് വരുന്നത്? എല്ലാരും ഉണ്ടല്ലോ.
1: മാഷിന്താടി പോയിട്ടില്ല
3: ഇന്ന്, എവിടെ ഇറങ്ങിയില്ല, നല്ല ചൂടല്ലേ.
2: ഭാഗ്യം തന്നെ, ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്നേനു.
3: ചോദിക്ക, എന്താണ് സൗത്രി?
2: കദീജന്റെ വീട്ടില് വെറ്റില വെള്ളയുണ്ട് നല്ലോണം പടർന്നിട്ട്. ഓള് പറയുന്നത് വെട്ടി കളയണെന്നാ, എന്നിട്ട് അതിന് പകരം കുരുമുളക് തൈയോ അങ്ങനെന്തേ വെക്കണം.
1: പക്ഷെ അത് മാത്രല്ല മാഷേ, ഈ ചൂടുകാലത്ത് ഇതെല്ലാം വറ്റി നിൽക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്
3: അതിന്റെ മേല. അല്ല, നശിപ്പിക്കാനുള്ള ഒരു കാരണം കദീജ?
0: അല്ല മാഷേ, ഇത് പഴുത്തുപോയിന്ന്. ഈ ഇല നല്ല പച്ചപ്പ് കണ്ടിരിപ്പെല്ലാം പഴുത്തു പോകുന്നു, എല്ലാം വാടി പോവുകയും ചെയ്യുന്നു. പിന്നെ ഞാനൊന്നത് ചെയ്യണ്ടേ? കുരുമുളക് നട്ടാതെ എനക്കൊരു വരുമാനമായില്ലേ ഇതിനെ കൊണ്ട്?
1: എനിക്കൊരു
0: പണ്ടെല്ലാം കല്യാണ പുരക്കും അതുപോലെ മുറുക്കാനെല്ലാം ആൾക്കാർ വരുത്തുണ്ടായിരുന്നു. ഇപ്പൊ ആരും വാങ്ങാനുമില്ല. കല്യാണം പുരക്കും വേണ്ട, ഇവിടെ ഇത് വേണ്ട. എന്തായാലും
2: കടയിലൊക്കെ കാണേനു ആദ്യം തന്നെ കേറിച്ചെന്നാട് ഇതൊക്കെ. ഇപ്പൊ ഒരു കടയിലോ ഇല്ലല്ലോ.
3: നേരത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു വെത്തില മുറുക്ക്. സദ്യയൊക്കെ കഴിച്ചിട്ടാകുമ്പം വെത്തിലയും പാക്കും ചുണ്ണാമ്പും ഒക്കെ ചേർത്ത് മുറുക്കും. അത് മാത്രമല്ല, പല ആഘോഷങ്ങളിലും മതപരമായ ചടങ്ങുകളിലൊക്കെ വെത്തില നമ്മള് ദക്ഷിണ കൊടുക്കുമ്പോക്കല്ലേ, വെത്തിലയോടു കൂടി സ്വീകരിച്ചാൽ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നതാണ് ഒരു ധാരണ. അപ്പോ ജനങ്ങള് ലഹരി ഉപയോഗം കുറച്ചിട്ടൊന്നുമില്ല. വെത്തില ഒരു ലഹരി ആയിരുന്നില്ല, പക്ഷെ വെത്തിലയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പുകയില, അതുപോലെ വായി പൊള്ളാൻ സാധ്യത ഉണ്ടാകുന്ന പാക്കും ചുണ്ണാമ്പൊക്കെ അതിന്റെ കൂടെ ചേരുമ്പോഴാണ് വെത്തിലയുടെ ഈ നന്മ അല്പം തിന്മയായിട്ട് മാറുന്നത്. ഇന്ന് ജനങ്ങള് പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വെത്തിലയെ എല്ലാവരും അവഗണിച്ചു. മാത്രമല്ല, മുറുക്കി തുപ്പുന്നത് അത്ര ഒരു നല്ല രീതിയല്ല. വായയും ചുണ്ടൊക്കെ ചുവക്കാൻ മറ്റ് പല രാസവസ്തുക്കളും ഇപ്പോ ഉണ്ടല്ലോ നമുക്ക് ലഭ്യമായത്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു.
1: ഇതിപ്പം വെത്തില മുറുക്കുന്നവര് തന്നെ പുകയില കൂട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ.
3: അതെ,
1: മൂന്നും കൂട്ടി മുറുക്കുക പണ്ടേ പറയുന്നതാന്ന്. പക്ഷേ നല്ല ദഹനത്തിലും
3: നാട്ടുകാരെ കൊണ്ട് വെത്തില മുറുക്കിലേക്ക് തിരിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കദീജയുടെ വെത്തിലൊക്കെ ഡിമാൻഡ് ഉണ്ടാകാൻ വേണ്ടി. പക്ഷെ ഓർമ്മിക്കേണ്ടത് നമ്മുടെ നാട്ടില് ധാരാളം വെത്തില ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ വെത്തില കയറ്റി അയക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ്.
2: അവിടെ എന്താ എല്ലാരും മുറുക്കുന്നുണ്ടോ?
3: മുറുക്കലിന് മാത്രല്ലല്ലോ വെത്തില, വെത്തിലൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളത് അറിയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക.
1: അത് മാഷ് പറയുമ്പോ ശരിയാണ് കേട്ടാ.
0: അല്ല, അപ്പൊ ഞാനിത് കയറ്റി അയക്കുവോ വേണ്ടേ?
1: എയർപോർട്ടല്ല അടുത്തല്ലേ, കയറ്റി അയക്കാനൊരു ശ്രമം നടത്തിയാലും മോശമൊന്നുമില്ല കദീജ.
0: അല്ല, ആർക്കും കൊടുത്തിട്ട് കോയോടാറ്റം പറഞ്ഞിട്ട് മാഷ് പറഞ്ഞത് എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു.
3: അല്ല കദീജ, ഈ കയറ്റി അയക്കുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുന്ന് അടുത്തൊരു കടയിലേക്കോ മറ്റു സ്ഥലത്തേക്ക് കൊടുക്കുന്ന പോലെയല്ലോ. മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് ഒക്കെ വേണം.
1: അത് മാത്രല്ല മാഷ, ഈ നാല് വെത്തില കദീജ ഇത് കയറ്റി അയക്കാൻ ഒരു ഫ്ലൈറ്റ് മുഴുവൻ വേണ്ടി വരുവാ.
3: കദീജയുടെ വെത്തില വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് വേണം അല്ലേ?
0: അതെ.
3: അത് വെത്തില

0: വളരെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം, അവര് കയറ്റി അയച്ചോളും.
1: അല്ല മാഷെ, ഈ ഇവര് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് അവര് തന്നെയാ ചെയ്യുന്നത്?
0: നമ്മള് ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ മുഖ്യ ചേരുവയാണത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വെത്തിൽ മുറുക്കുണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ. ഇപ്പം മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ പോയാല് റോഡ് സൈഡിൽ കാണുന്നില്ലേ, വെത്തില മാത്രമൊന്നുമല്ല, വെത്തിലക്കുള്ളിലും മറ്റു പലതും ചേർത്തിട്ടാണ്
2: മുറുക്കുന്നത്.
0: അത് അപകടകരമാണ്. അതെല്ലാം
1: വാർത്തയിൽ ഇന്നാളിങ്ങനെ പറയുന്ന കേട്ടോ, നീ കുപ്പിച്ചില്ലൊക്കെ ഇല്ലേ, അതെല്ലാം കൂട്ടുന്നൊക്കെ.
0: അത് എന്തൊക്കെയുണ്ട്, അതിന്റെ വീര്യം നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് ചേരാൻ വേണ്ടി കിഴിച്ചുണ്ടിന്റെ അടിയിലൊക്കെ പൊടികള് വെച്ച്
2: എന്തെല്ലോ നടക്കുന്നുണ്ട്, നമുക്കതൊന്നും അറിയില്ല. ഇതിപ്പോ കുപ്പിച്ചില്ലെന്നും പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നു.
0: നമ്മൾ അതിനെ കുറിച്ചൊന്നും അറിയണ്ട, മാത്രമല്ല അത് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണതൊക്കെ.
3: ഇപ്പം വെത്തിലേന്റെ കാര്യം പറയുന്നത് കുപ്പിച്ചില്ലത്തല്ല.
0: നമ്മളെ പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ വെത്തിലയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ചരക സംഹിത, ശുശ്രുത സംഹിത പോലുള്ള പുരാതനമായ പുസ്തകങ്ങളിലൊക്കെ വെത്തില മുറുക്കനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പണ്ടൊക്കെ ആളുകള് നാട്ടിൻപുറത്തുള്ളവര് നല്ല ഭക്ഷണം കഴിച്ച് ഒരു ദഹനത്തിന് വേണ്ടി മൗത്ത് ഫ്രഷ്നർ എന്ന് പറയില്ല, നമ്മള് വായ്നാറ്റൊക്കെ കളയാൻ വേണ്ടി അല്ല, ഒരു സുഖത്തിന് വേണ്ടി പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇന്ന് കടയിൽ കിട്ടുന്ന പുതിയ മരുന്നുകളൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ ഒരു മുറുക്കുന്നൊരു വെടിപറച്ചിലൊക്കെ ഉണ്ടല്ലോ, ആളുകളൊക്കെ തല കല്യാണ തലേന്നൊക്കെ ഒത്തുചേർന്ന്, മുതിർന്നവരൊക്കെ ഒത്തുചേർന്ന് കാല് നീട്ടിയിരുന്ന് വെത്തില ചെല്ലം കൊണ്ടുവന്ന്, പല്ലില്ലാത്തവരാണെങ്കിൽ വെത്തില ഇടിക്കും അല്ലെ,
1: വെത്തിലക്കുള്ളിൽ
0: അവരുടെ കഥകൾ കേൾക്കാനും നല്ല രസമായിരിക്കും.
2: ഇടിച്ചോണ്ട് കഥ പറയുന്നുണ്ട്, അതാണ് അതിന്റെ രസം.
1: അക്കാലൊക്കെ പോയില്ലേ, ഇനി തിരിച്ചൊന്നും കിട്ടൂല.
0: അങ്ങനെ വായിൽ ഒരു ഒരു തവണ മുറുക്കിയതിനു ശേഷം ഒരു തുപ്പൽ, നീട്ടി തുപ്പാനും പാറ്റിത്തുപ്പലൊക്കെ ഉണ്ട്.
3: അതെ, അത് മാത്രല്ല മാഷെ, കല്യാണ പരക്കൊന്നും ഇതിപ്പം വെക്കുന്നില്ല, വെറ്റിലൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് ആരും ഭർത്താനത്തിനുമില്ല. ഇപ്പൊ എല്ലാം ഫോണിലല്ലേ.
0: അതെ, വെറ്റില ഒരു ഓർമ്മ നമുക്ക് ഫോണിലൂടെ, പുതിയ ഫോണിലൂടെ നമ്മുടെ വെറ്റില മേലെ നൂറ് തേക്കുന്ന പോലെയാണ് ഇപ്പം.
2: അതെ അതെ,
3: അത് മാഷി പറഞ്ഞ ശരിയാ. ഈ തോണ്ടല്
0: വിരലില് ചുണ്ണാമ്പില്ലെന്ന് മാത്രമേ ഉള്ളൂ, വെറ്റിലൊക്കെ പകരം നമ്മള് ആൻഡ്രോയിഡ് ഫോണിന്റെ സ്ക്രീനിൽ
3: ഇങ്ങനെ തടയിക്കൊണ്ടേ ഇരിക്കുക.
0: അപ്പൊ അത് കാണുമ്പോഴാണ് പണ്ട് വെറ്റില മുറുക്കിന്റെ ആളുകളുടെ ഓർമ്മ വരും അല്ലേ. വീട്ടുവൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലും ഒക്കെ വെത്തില ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു.
2: ഒരു ഒരു ചുമക്ക് രസായനം ഉണ്ടല്ലോ വെത്തില കൂട്ടിയിട്ടുള്ളത്.
0: അതെ, വെത്തില രസായനം ഉണ്ട്.
2: പിന്നെ താമ്പൂല
0: താമ്പൂല രസായനം. ഇതില് ഒരുപാട് എസൻഷ്യൽസ് ഇപ്പം നമ്മുടെ കേരള കാർഷിക സർവകലാശാലയൊക്കെ വെത്തിലയുടെ ഔഷധ ഗുണങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിയിരുന്നു. കുറെ ഇംഗ്ലീഷ് വാക്കുകളാണ്, വേണമെങ്കിൽ ഞാൻ പറയാം.
2: മനസ്സിലാവാണ്ടിരിക്കുള്ളൂ
3: രാജാ, ഞാൻ ഈ യൂട്യൂബിലെ നോക്കി കൊറേ ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ടട്ടാ, അധികം നീ പറയൊന്നും വേണ്ട.
1: കദീജാള് മാറിപ്പോയിനേ.
2: അതെ, കോയ ഇപ്പൊ ഉള്ളോണ്ട്
1: ഇപ്പൊ ഭയങ്കര യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആണ്.
2: അതെ അതെ,
3: മാഷി പറ മാഷി.
0: നമ്മുടെ വായിലും കൊള്ളാത്ത കുറെ പേരുകളാണ്, ഇസ്ട്രാജിനോൾ, യുജിനോൾ, ലിനലോൾ, അനിത്തോൾ തുടങ്ങിയ ഒരുപാട് പേരുകളിലാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഓയിലുകളാണ്. ഇത് പിന്നെ അണുക്കളെ തുരത്താനുള്ള കഴിവുള്ള ഓയിലുകളാണ്. നമ്മുടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അണുക്കളുടെ പ്രവർത്തനത്തിന് തടയും. അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങളെ ചെറുക്കാൻ വെത്തിലൊക്കെ പറ്റുമെന്നും ഈ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്.
2: ഇതെല്ലാം പണ്ടുള്ളവർക്ക് മനസ്സിലായതായിരിക്കും.
0: അതെ, അതുകൊണ്ടാണ് അവര് ദിനചര്യയിൽ വെത്തില പ്രധാനമായിട്ടൊരു ഇനമായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നത്. വെത്തില മുറുക്കുന്നത് അവരുപയോഗിച്ചു. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ കൂടുതലും വെത്തില മുറുക്കാനാണ് ഉപയോഗിക്കുക. ഉത്തരേന്ത്യയിൽ വന്നാല് അവര് വെത്തിലയുടെ കൂടെ മറ്റു പലതും ചേർക്കും. ഇപ്പൊ റോസാപ്പൂ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഗുൽഗണ്ട്, പെരിഞ്ചീരകം എന്നൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ചേരുവ വായി
2: നിറച്ചുണ്ടാവും.
0: അത് നേരത്തെ പറഞ്ഞില്ല, റോഡ് സൈഡിലൊക്കെ കാണുന്ന ഉത്തരേന്ത്യൻ രീതി. ഇതുകൊണ്ട് പിന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാൻ ലഡു, പാൻ ഐസ്ക്രീം, ലസ്സി തുടങ്ങിയ നിരവധി വിഭവങ്ങളും
2: വെറ്റില
3: ചേർത്തുണ്ടാക്കും.
0: അതില് വെറ്റില നേരിട്ടല്ല, അതിൽ പഞ്ചസാരയും വെറ്റില നേരും സ്വാദിനായി പെരിഞ്ചീരകവും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വായ്ക്കകത്ത് ഒരു നല്ല സുഗന്ധ പാനീയമായിട്ട് വെറ്റിലയുടെ ഒരു ചേരുവ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ചേർത്തിട്ട് ഇതിന്റെ സ്വാദിഷ്ടമായ ഐസ്ക്രീം തയ്യാറാക്കാനും പറ്റും. പിന്നെ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ, മൗത്ത് ഫ്രഷ്നർ, അതൊക്കെ വെത്തില കൊണ്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചില്ലറക്കാരനല്ല വെത്തില എന്ന് മനസ്സിലാക്കാം.
2: ഒരു കാര്യം ചെയ്ത കഥീസു, ഇത് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് നിനക്ക് കയറ്റിയേക്കലൊന്നല്ല, നീ ഏതെങ്കിലും ഒരു ഐസ്ക്രീം ഉണ്ടാക്കേണ്ട പണി പഠിച്ചോ. കാരണം എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയാലേ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
3: അത് പറഞ്ഞ ശരി. അപ്പൊ ഞാൻ ഇത് ഒന്നും ചെയ്യണ്ട, കുരുമുളൊന്നും ആക്കണ്ട.
0: അത് എത്രയും പെട്ടെന്ന് കുരുമുളക് നല്ല വരുമാനമുണ്ടാകുന്ന ഒരു മാർഗം തന്നെയാണ്. വെത്തിലയും കുരുമുളകും തമ്മിൽ ഇലയുടെ സാമ്യത വളരെ കൂടുതൽ കൂടിയാണ് അല്ലേ. വെത്തിലയിൽ കുരുമുളക് ഉണ്ടാവില്ലെന്ന് മാത്രം, അതുപോലെ കുരുമുളക് ഇല വെത്തിലൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. വെത്തില വെത്തിലയിൽ തന്നെ നിലനിർത്തുക. അത് വെത്തില വാങ്ങുന്ന കടകളുണ്ടാവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആചാരങ്ങൾക്കും പൂജാ കാര്യങ്ങൾക്കൊക്കെ വെത്തില ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി വെത്തില മുറുക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് കൂടുതൽ ഇത്രയധികം ഇലകൾ ഇതിന് ഉള്ള സ്ഥിതിക്ക് അത് നുള്ളിയെടുത്ത് വാങ്ങുന്ന ഏതെങ്കിലും ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെന്ന് കൊടുക്കുക.
2: സാവിത്രി ചിലപ്പം അങ്ങോട്ടല്ലേ, ടൗണിലേക്കല്ലേ പോകുന്നത്?
1: ഞാൻ സിറ്റിക്ക് പോകുന്നുണ്ട്.
3: നീ എന്നാ പൂജാ സ്റ്റോറിലൊന്ന് ചോദിച്ചോക്ക്. പിന്നെ അന്റെ പേര് പറഞ്ഞാ മതി, ഓന അറിയാനാ.
2: അതിനപ്പുറത്തൊരു ഗുമ്മട്ടിക്കടയുണ്ട് മുറുക്കാൻ വെക്കുന്നേ, അവിടെ ഇങ്ങോട്ട് ചോദിച്ചോ.
3: അങ്ങനെയാണെങ്കിൽ പകുത്തു പോകുന്നതിനിടക്ക് കൊടുത്താൽ എനിക്കൊരു ഇതായില്ലേ, വെറുതെ കളയണ്ടല്ലോ.
0: ഈ പൂജയിലും കുമ്മട്ടിയിലും മാത്രല്ല, അത് നമ്മള് നേരത്തെ പറഞ്ഞ മുറുക്കാനും പൂജകൾക്ക് മാത്രല്ലേ നമ്മളിത് കാണേണ്ടത്. നേരത്തെ ആഗ്രഹിച്ചല്ലോ കയറ്റുമതി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിന് ചില ഔഷധ ആയുർവേദ ഷോപ്പുകളുണ്ട്, പഴയ നാടൻ ആയുർവേദ ശാലകളുണ്ടാവും. അവിടെ ഒന്ന് അന്വേഷിച്ചാല് അവർക്കാണ് ആയുർവേദ ചേരുവകളിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ അവർക്ക് ആവശ്യമുണ്ടാവും.
3: പോന്ന വൈക്ക ഡിസ്പെൻസറി ഇല്ലേ, ആടി ഒന്ന് കയറി ചോദിച്ചു നോക്ക്.
1: അതെല്ലാം നമുക്ക് ശരിയാക്ക സാവിത്രി, എനിക്ക് കമ്മീഷൻ ഞാനാ തരാത്ത, എനിക്ക് എന്തിരും ഞാൻ തീർത്തില്ലേ.
2: എല്ലാം പിന്നെ കോയന്റെ അടിച്ചു മാറ്റുന്ന മോളാ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം.
3: ഞാനിനി പോട്ടെ, കൊറേ നിലത്തുമ്മലെല്ലാം ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് വെറ്റിലെ കൂടി, അതെല്ലാം ഞാൻ പിടിച്ചു കെട്ടട്ടെ.
2: നീ നിന്റെ വൈക്കോട്ട് സാവിത്രി ടൗണിലേക്കല്ലേ.

0: ഹരിത സമൃദ്ധിയിൽ ഇനി കാർഷിക കുറിപ്പ് കേൾക്കാം. പുതുകൃഷിയുടെ പ്രതീക്ഷ. ഭക്ഷ്യപ്രതിസന്ധിയുണ്ടായപ്പോഴാണ് ആദിമ മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയത് എന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ഫലബുക്കായിരുന്ന മനുഷ്യൻ കാട്ടിൽ യഥേഷ്ടം ലഭിച്ചിരുന്ന കായ്കനികളും കിഴങ്ങുകളും എടുത്ത് കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടായത്. ഫലവൃക്ഷങ്ങളിലെ സ്ഥല ഉൽപ്പാദന അനുപാതം കൃഷിയിടങ്ങളിലെ സ്ഥല ഉൽപ്പാദന അനുപാതത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതായത് ഒരു ഫലവൃക്ഷത്തിൽ ഉണ്ടാകുന്നത്ര ഉൽപ്പാദനം ഒരു കൃഷിയിടത്തിൽ നിന്നും കിട്ടണമെങ്കിൽ ആ വൃക്ഷം ഉപയോഗിക്കുന്ന വ്യാപ്തിയേക്കാൾ 10 മടങ്ങ് സ്ഥലവ്യാപ്തിയും പ്രയത്നവും വേണ്ടിവരുന്നു. തീവ്രമായ അർത്ഥത്തിൽ പറഞ്ഞാൽ കൃഷി എന്നത് തന്നെ പ്രകൃതി വിരുദ്ധമാണ്. ഏറ്റവും ലളിതമായി ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിരീതിയുമായി വന്ന സുഭാഷ് പലേക്കർ ഇന്ന് ഭാരതീയ കർഷകരിൽ ഒരു പുത്തൻ ആവേശമുണ്ടാക്കിയിരിക്കുന്നു. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10,000 ഏക്കർ സ്ഥലത്ത് പലേക്കറുടെ പ്രകൃതി കൃഷിരീതിയിൽ കൃഷി ചെയ്ത് മുന്തിയ വിളവെടുക്കുന്നു. ഏതൊരു പുതിയ രീതിയെയും സംശയത്തോടെ മാത്രം വീക്ഷിക്കുകയും ഏറ്റവും അവസാനം മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന മലയാളികൾക്കിടയിൽ പോലും പലേക്കർ ആവിഷ്കരിച്ച സീറോ ബജറ്റ് പ്രകൃതി കൃഷിക്ക് പ്രചുര പ്രചാരം കിട്ടിക്കഴിഞ്ഞു. മനുഷ്യന്റെ ഇടപെടലില്ലാത്തിടത്തെല്ലാം വിളവിന് ഒരു കുറവുമില്ല എന്ന നിരീക്ഷണമാണ് അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ലോകാരാധ്യനായ ഫുക്കുവോക്ക പറഞ്ഞതും മറ്റൊന്നായിരുന്നില്ല. ഒരു നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ പെരുപ്പിച്ച് വർദ്ധിപ്പിച്ച ഉൽപ്പാദനമുണ്ടാക്കുന്ന ലളിതമായ കൃഷിരീതിയാണ് പലേക്കറുടേത്. കേരളത്തിൽ ഹിലാലും കൂട്ടരുമാണ് ഈ വിഷമില്ലാ പ്രകൃതി കൃഷിയുടെ ഏറ്റവും വലിയ പ്രായോഗിക വക്താക്കൾ. വിഷവിമുക്തമായ ടൺ കണക്കിന് അരിയാണ് ഇവർ ഓരോ വർഷവും 5 ജില്ലകളിലായുള്ള പ്രകൃതി കൃഷിയിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അരിക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ചിതൽ, പാമ്പ്, എലി, പല്ലി, തവള, കാട്ടുപൂച്ച എന്നീ കർഷക മിത്രങ്ങളെ തുരത്താനേ രാസവളത്തിനും രാസ കീടനാശിനികൾക്കും കഴിയൂ. എന്നാൽ ഇവയെല്ലാം കൃഷിയിടങ്ങളിൽ ഉണ്ടാവേണ്ടത് ജൈവകൃഷിക്ക് അത്യാവശ്യമാണ്. രാസവള പ്രയോഗം കൊണ്ട് മണ്ണിലുള്ള കോടാനുകോടി സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നു. വിത്തുകൾ വിതയ്ക്കുന്നതിനു മുമ്പേ ബീജാമൃതവും വിതച്ചതിനു ശേഷം ജീവാമൃതവും ഉപയോഗിച്ചുള്ള പ്രകൃതി കൃഷിയിലൂടെ ഏറ്റവും സംശുദ്ധമായ മികച്ച അളവിലുള്ള വിളവാണ് ലഭിക്കുക. ബീജാമൃതത്തിൽ മുക്കിയതിനു ശേഷം വിത്തുകൾ നടുകയാണെങ്കിൽ അത് കൂടുതൽ കരുത്താർജിക്കുകയും അങ്കുരണശേഷി ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യുന്നു. ചാണകം വളമല്ല, വിളകൾക്ക് ആഹാരവുമല്ല. ഈ അറിവില്ലാത്ത കൃഷിശാസ്ത്രജ്ഞർ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ 25 ചാണകം, ഊറൽ മണ്ണ്, 175 NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് മുതലായവ വേണമെന്ന് വാദിക്കുന്നു. വാസ്തവത്തിൽ ചാണകം വളമേയല്ല, മറിച്ച് അത് ജീവാണുക്കളുടെ സമുച്ചയമാണ്. ചാണകത്തിലുള്ള അനേകം വിധം ജീവാണുക്കൾ മണ്ണിലുള്ള പോഷകാംശവും ചെടിയുടെ വേരുകളും തമ്മിലുള്ള പാലമായി വർത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ എത്രത്തോളം ജീവാണുക്കളുടെ ആവശ്യമുണ്ട് എന്നതാണ് പ്രധാനം. ഭൂമിക്കാവശ്യമായ ജീവാണുക്കളുടെ അളവനുസരിച്ച് ചാണകത്തിന്റെ അളവും നാം തീരുമാനിക്കേണ്ടതുണ്ട്. ഒരേക്കറിൽ കൃഷിയിറക്കാൻ അതേതു തരം മണ്ണോ വിളയോ ആയാലും മാസം 10 ചാണകം മാത്രം മതി. അതായത് ഒരു നാടൻ പശുവിന്റെ ചാണകമൂത്രം കൊണ്ട് മാത്രം 30 ഭൂമിയിൽ കൃഷി ചെയ്യാനാവും. കൃഷിഭൂമിയിൽ പൂർണമായും കൊത്തും കിളയും ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് പ്രകൃതി കൃഷിരീതി. മണ്ണിര ചെയ്യേണ്ട പണികൾ കർഷകർ ഏറ്റെടുക്കേണ്ടതില്ലെന്നാണ് പലേക്കറുടെ മതം. മണ്ണിരകൾ സദാസമയവും പണിയെടുക്കുന്നു, അവശിഷ്ടങ്ങൾ തിന്ന് സത്തു നൽകുന്നു. 15 മുതൽ 25 ആഴത്തിലേക്ക് പോകുന്നു, പിന്നെ മുകളിലേക്ക് വരുന്നു. ഇങ്ങനെ ആഴത്തിലേക്ക് പോയി വരുമ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച വഴി അവ പിന്നെ ഉപയോഗിക്കില്ല. മണ്ണിരകൾ താഴേക്കും മുകളിലേക്കും സഞ്ചരിക്കുമ്പോൾ ദ്വാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ദ്വാരങ്ങൾ അടയുന്നില്ല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മണ്ണിരയുടെ ദേഹത്തു നിന്നും ചില രാസപദാർത്ഥങ്ങൾ പുറത്തു വന്ന് ദ്വാരത്തിന്റെ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നു. മണ്ണിര സ്രവിക്കുന്ന രാസപദാർത്ഥങ്ങളിൽ എല്ലാ തരത്തിലുള്ള ആൽക്കലൈഡുകളും ഗ്രോത്ത് ഹോർമോണുകളും അമിനോ ആസിഡുകളുമുണ്ട്. ഇവ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. സസ്യം ഈ ദ്വാരങ്ങളിൽ വേര് പടർത്തുമ്പോൾ ആ വേരുകൾക്ക് വേണ്ട പോഷകാംശങ്ങളും സൂക്ഷ്മ ആഹാരദ്രവ്യങ്ങളും ധാരാളമായി ലഭിക്കുന്നു. മണ്ണിരകൾ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നതുകൊണ്ട് ഭൂമിക്ക് ഉഴമയുടെ ആവശ്യമില്ല. ചെടിയുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഭൂമിയുടെ ഉള്ളറ നിരന്തരമായി ഉഴുതുമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതി കൃഷിയിൽ എത്ര വലിയ മഴ വന്നാലും മണ്ണ് ഒലിച്ചു പോകുന്നില്ല. മണ്ണിരകളും സൂക്ഷ്മാണുക്കളും ഏറ്റവും സ്വസ്ഥമായ അവസ്ഥയിലായിരിക്കുന്നത് ഒരു പ്രത്യേക സൂക്ഷ്മ കാലാവസ്ഥയിലാണ്. പക്ഷേ ഇതിന് പൊതയിടൽ അഥവാ മൽച്ചിങ് അത്യന്താപേക്ഷിതമാണ്. പൊതയിടലിന് വ്യാപകമായി ഉപയോഗിക്കുന്ന പല രീതികളുമുണ്ട്. ഭൂമിയുടെ മേൽപ്പാളിയിലെ 4.5 ഇഞ്ച് മണ്ണ് എല്ലാ സത്തുക്കളും ഉൾക്കൊണ്ടിരിക്കും. മണ്ണിരകളുടെയും ജീവാണുക്കളുടെയും പ്രിയപ്പെട്ട ആവാസ സ്ഥലം ഈ 4.5 ഇഞ്ച് മണ്ണാണ്. പ്രകൃതി കൃഷിയിൽ ക്ലേദം ഉണ്ടാവുന്നതും ഈ മേൽമണ്ണിലാണ്. വിളകൾക്ക് നടുവിലുള്ള മണ്ണിന്റെ മേൽഭാഗത്ത് മൽച്ചിങ് കൂടുന്തോറും ക്ലേദം കൂടുതൽ സമ്പന്നമാകുന്നു. സ്വയം പര്യാപ്തമായൊരു കൃഷിരീതിയാണ് പല ഏക്കർ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വളമായോ കീടനാശിനിയായോ ഒന്നും തന്നെ പുറത്തുനിന്നും കൊണ്ടുവരേണ്ടതില്ല. ഫുക്കുവോക്ക പഠിപ്പിച്ച പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതൊക്കെ പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകുക എന്ന തത്വമാണ് ഇദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. എന്തായാലും കാർഷിക ഭാരതത്തിന്റെ വരും നാളുകളിൽ പലേക്കർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഹരിതസമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിതസമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
0: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.

0: മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തു പൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
5: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ ജി എസ് ടിക്ക് കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും

0: മൂന്ന് സെസ്സുകളും ജി എസ് ടി വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജി എസ് ടി 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജെപി അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-ക്കായി 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 km ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-lane एक्सेस कंट्रोल हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
1: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 km ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമനിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ്

സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ രണ്ടു ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ കുഴിയാനെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: പണ്ട് കാട്ടാനകളെ വാരിക്കുഴികൾ വീഴ്ത്തിയായിരുന്നു നാട്ടാനകളാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുന്നത്. ഇത്തരത്തിൽ ചതിക്കുഴിയിൽ പെടുത്തി ഇരകളെ പിടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോഴും കുഴിയാനകൾക്ക് ഇങ്ങനെ കുഴിയാന എന്നുള്ള പേര് വന്നത്. അല്ലാതെ കുഴിയാനക്ക് ആനയുമായിട്ട് ഒരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല. കുഴിയാനകൾ തുമ്പികളുടെ ലാർവകളാണ് എന്നായിരുന്നു നമ്മൾ പലപ്പോഴും പഠിച്ചത്. പഴയ ക്ലാസ്സുകളിലൊക്കെ, സ്കൂളുകളിലൊക്കെ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് വലിയൊരു തെറ്റാണ്. കുഴിയാനകളും തുമ്പികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തുമ്പികളുടെ ലാർവകളല്ല കുഴിയാനകൾ. കുഴിയാനയുടെ പ്യൂപ്പൽ ഘട്ടം കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന പ്രാണി കാഴ്ചയിൽ അവ തുമ്പികളെ പോലെയല്ല. ആൻലയൺ ലേസ്വിങ് എന്ന് പറയുന്ന മറ്റൊരിനം പ്രാണിയാണ് കുഴിയാനകളിൽ നിന്നുണ്ടാകുക. ലേസ് പിടിപ്പിച്ചതുപോലെയുള്ള സുതാര്യമായിട്ടുള്ള വലച്ചിറകുകളുള്ള ഒരുതരം കുഞ്ഞു പ്രാണിയാണ് ആൻലയൺ ലേസ്വിങ്ങുകൾ. അവ ഡ്രാഗൺ ഫ്ലൈകൾ എന്ന് പറയുന്ന കലൻ തുമ്പികളെ പോലെ വളരെ ശക്തരായിട്ട് ഹെലികോപ്റ്റർ പോലെ ആകാശത്ത് പാറി നടന്ന് പ്രാണികളെ പിടിച്ചു നിന്ന തരത്തിലുള്ള കരുത്തന്മാരല്ല. വളരെ ലജ്ജാലുക്കളായിട്ടുള്ള, അധികം ഉയരത്തിലൊന്നും പറക്കാതെ 1.5 meter ഉയരത്തിൽ മാത്രമൊക്കെ പറന്ന് പകൽ സമയം മുഴുവൻ ഇലകളുടെ അടിയിലൊക്കെ ഒട്ടിച്ചേർന്ന് നിന്ന് ഒളിച്ചു കഴിയുന്ന, രാത്രി മാത്രം ഇണചേരാനും അല്പം ഭക്ഷണം കഴിക്കാനുമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സാധു പ്രാണിയാണ് ആൻലയൺ ലേസ്വിങ്ങുകൾ. കൂടാതെ അവ വിശ്രമിക്കുന്ന സമയത്ത് തുമ്പികളെ പോലെ ചിറകുകൾ വിടർത്തി വെച്ചിട്ടല്ല നിൽക്കുക. ചിറകുകൾ ദേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശ്രമിക്കുക. തുമ്പികൾക്കൊന്നും ഇല്ലാത്ത ആൻറ്റിനകൾ ഇവർക്കുണ്ട്. അതും വളരെ നീളമുള്ളതും അഗ്രഭാഗം ഗത പോലെയുള്ളതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആന്റിനകളാണ് ആൻലയൺ ലേസ്വിങ്ങുകൾക്കുള്ളത്. മിർമിലിയോണ്ടിഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ് ഇവർ ഉൾപ്പെടുക. ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ ഉൾപ്പെടുന്ന അനിസോപ്റ്റർ എന്ന് പറയുന്ന കുടുംബത്തിലോ, അതേപോലെ ഡാംസൽ ഫ്ലൈസ് എന്നും വിളിക്കുന്ന നൂലൻ തുമ്പികൾ ഉൾപ്പെടുന്ന സൈഗോപ്റ്റർ കുടുംബത്തിലോ ഒന്നും പെട്ടവരല്ല ഇവർ. മിർമിലിയോണ്ടിഡേ എന്ന് പറയുന്ന വേറെ തന്നെ കുടുംബത്തിലാണ്. ഈ മിർമിലിയോൺ എന്ന് പറയുന്ന കുടുംബനാമത്തിൽ തന്നെ ഒരു ആൻലയൺ എന്നുള്ള വാക്കുണ്ട്. അതായത് മിർമെക്സ് എന്ന് പറയുന്നത് പൗരാണിക ഗ്രീക്ക് ഭാഷയിലൊക്കെയുള്ള ഉറുമ്പ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. അതിൽ നിന്നാണ് ലാറ്റിനിലേക്ക് വന്നത്. അതുപോലെ ലിയോൺ എന്ന് പറയുന്നത് സിംഹത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. അതായത് ഉറുമ്പുകളെ പിടികൂടുന്ന ശക്തനായിട്ടുള്ള ഒരു എതിരാളി ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം മിർമിലിയോൺ എന്നുള്ള ഒരു കുടുംബ പേര് ഇതിന് കൊടുത്തത്. അപ്പോൾ ആൻ ലയോൺ എന്നുള്ളതിന് ഉറുമ്പ് സിംഹം എന്നോ ഒന്നും ഉള്ളതിന് പകരം ഉറുമ്പുകളെ കീഴടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ

കാണുന്നതായിരിക്കും നല്ലത്. ഇവരുടെ പ്രധാന ഇര ഉറുമ്പുകളാണ്. ഇത് ഡ്രാഗൺ ഫ്ലൈസിന്റെ ലാർവയാണെന്ന് ആരോ തെറ്റിദ്ധരിച്ചതാണ്. കാരണം ഈ ഇവയുടെ വിരിഞ്ഞുണ്ടാകുന്ന പ്രാണിയെ കണ്ടപ്പോൾ ഏതോ തരത്തിലുള്ള ഒരു തുമ്പിയാണെന്ന് കരുതി അതിന് കുഴിയാന തുമ്പി എന്ന് പേര് വിട്ടു കഴിഞ്ഞു. പക്ഷെ അത് ആരും ഇത്രയും കാലമായിട്ടും ആരും അതിനെ തിരുത്താനൊന്നും പോകാതെ കൊണ്ട് തന്നെ നമ്മളെ പാഠപുസ്തകങ്ങളിൽ ഒക്കെയും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുമ്പികളുടെ ലാർവയാണ് കുഴിയാനകൾ എന്നാണ്. അതല്ല, അത് തെറ്റാണ്. ഡ്രാഗൺ ഫ്ലൈസ് ആയിട്ടോ ഡാംസൽ ഫ്ലൈസ് ആയിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിന് പിന്നെയും ബന്ധമുള്ള അത് ഔൾ ഫ്ലൈ എന്നൊക്കെ വിളിക്കുന്ന വേറൊരു തരം പ്രാണികളുമായിട്ടാണ്. ഇനി ഇതൊരു ലാർവയാണ് എന്ന് പറഞ്ഞല്ലോ. പല ഇൻസെക്റ്റുകളുടെ ഒക്കെ ജീവിതഘട്ടത്തിന് പല സ്റ്റേജുകളുണ്ട് എന്ന് നമുക്കറിയാം. സാധാരണയായിട്ടുള്ള ഇൻസെക്റ്റുകൾക്കൊക്കെ കംപ്ലീറ്റ് മെറ്റാമോർഫസിസ് എന്ന് പറയുന്ന ഒരു ജീവപരിണാമ ഘട്ടമാണുള്ളത്. അതിൽ നാല് ഘട്ടങ്ങൾ ഉണ്ടാവും. ഒന്ന് മുട്ടയായിട്ട് ഉള്ള ഘട്ടം, അതിനുശേഷം അവ വിരിഞ്ഞുടനെ തന്നെയുള്ള ലാർവ പുഴുക്കളായിട്ടുള്ള ഘട്ടം, അതിനുശേഷം അത് തന്നെ പല തവണ ഉറപൊഴിച്ചതിന്റെ ശേഷം വളർന്ന് ഒരു ഘട്ടം എത്തുമ്പോഴാണ് അത് പ്യൂപ്പയായി മാറാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്യൂപ്പൽ ഘട്ടത്തിൽ അവ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കൂടുണ്ടാക്കിയിട്ട് സിൽക്ക് നൂലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെങ്കിലും വിധത്തിലുള്ള കവചങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തിന് സമാധി ഘട്ടം എന്നൊക്കെ നമ്മൾ പണ്ട് തെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഈ ക്രിസാലിസ് എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിൽ ഉള്ളത് സത്യത്തിൽ സമാധിയല്ല. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തപസ് ചെയ്യുന്നത് പോലെ സർവ്വ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നതിനാണല്ലോ നമ്മൾ സമാധി എന്ന് പറയുന്നത്. നേരെ മറിച്ചാണ്, ഇതിൻ്റെ ഉള്ളിൽ ഈ പ്യൂപ്പ ആയിക്കഴിഞ്ഞാൽ, ആ ഒരു കൊക്കൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യുന്നത് 100 തരത്തിലുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരികയാണ്. അതായത് ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെയുള്ള പ്രവർത്തനമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് സമാധി എന്നുള്ള പ്രയോഗം ഇനി ഉപയോഗിക്കരുത്. അതായത് പൂർണ്ണമായിട്ടും ആ ഒരു പുഴുരൂപി ആയുള്ള സാധനം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമായിട്ട് മാറുകയും ഈ കൂട് പൊളിച്ച് പുറത്തേക്ക് വന്ന് പ്രാണിയായിട്ട് ചിറകുകളിലൂടെ പറന്നു പോവുകയും ചെയ്യും. അതിൽ ഇരട്ട ചിറകുകളുണ്ടാവും, ഒരു ജോടി ചിറകുകളുള്ളവയും ഉണ്ടാവും. പലതരത്തിലുള്ള ഇൻസെക്റ്റുകൾ നമുക്ക് പരിചയമുള്ള പൂമ്പാറ്റകളും നിശാശലഭങ്ങളായിട്ടുള്ള മോത്തുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഈ നാല് ഘട്ടങ്ങൾ കംപ്ലീറ്റ് മെറ്റാമോർഫസിസ് കഴിഞ്ഞിട്ടാണ് പൂമ്പാറ്റകളായിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമെ കാണുന്ന ഒരുവിധം എല്ലാ പുഴുക്കളും, നമ്മൾ കമ്പിളി പുഴുക്കൾ എന്നൊക്കെ വിളിക്കുന്ന രോമമുള്ള പുഴുക്കളൊക്കെ നിശാശലഭങ്ങളുടെ ലാർവകളാണ്. അതുപോലെ അല്ലാതെ നമ്മളെ ഇലയുടെ ഒക്കെ ചെടികളൊക്കെ തിന്നുന്നതും ഒക്കെ പുഴുക്കളായിട്ട് നമ്മൾ ശല്യക്കാരായിട്ട് പറയുന്നതൊക്കെയും ഏതെങ്കിലും ഒരു തരം ഇൻസെക്റ്റിൻ്റെ ലാർവകളാണ്. എന്നാൽ ഇങ്ങനെയല്ലാതെ അവയുടെ ജീവചക്രത്തിൽ 3 ഘട്ടങ്ങൾ മാത്രമുള്ള ഇൻസെക്റ്റുകളുമുണ്ട്. അത്തരത്തിലുള്ളവയെ ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫസിസ് എന്നാണ് പറയുക, അപൂർണ രൂപാന്തരണം. അവയിൽ പെട്ടതാണ് ഡ്രാഗൺ ഫ്ലൈസൊക്കെ. ഡ്രാഗൺ ഫ്ലൈസും മാൻഡിസുകൾ എന്നൊക്കെ പറയുന്ന തൊഴുകയും പ്രാണികളൊക്കെ അങ്ങനെ അപൂർണമായിട്ടുള്ള മെറ്റാമോർഫസിസ്. അതായത് അവയുടെ മുട്ട വിരിഞ്ഞിട്ട് പുഴുക്കളല്ല ഉണ്ടാകുന്നത്, ഒരു ചെറു രൂപമായിരിക്കും. ചിലപ്പോൾ ഈ അഡൽട്ടിൻ്റെ, അതായത് പൂർണ്ണ രൂപം ആകുന്നതിൻ്റെ ഒരു ചെറു രൂപം ഉണ്ടാവും. മാൻഡിസുകളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഏകദേശം അതേ രൂപത്തിലുള്ള മുതിർന്ന മാൻഡിസുകളുടെ തൊഴുകയും പ്രാണികളുടെ ഒരു ചെറു രൂപമായിരിക്കും ഉണ്ടാകുക. ചെറുകുകൾ ഉണ്ടാകില്ല എന്ന് മാത്രം. പിന്നെ പല ജീവികൾക്കും അങ്ങനെ അവ വിരിഞ്ഞു വരുന്നത് തന്നെ, മുട്ട വിരിഞ്ഞു വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചെറു രൂപങ്ങളോടെയാണ്. അവ ഭക്ഷണം കഴിച്ച് ഓരോ സ്റ്റേജുകളിലായിട്ട് അവയുടെ ഉറ പൊളിച്ചു കളഞ്ഞ് പുറംപാളി എക്സോസ്കെൽട്ടൻ പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടും കുറച്ചുകൂടി വലുതായിട്ടുള്ളൊരു രൂപം പുറത്തേക്ക് വരും. അങ്ങനെ നിരവധി ഘട്ടങ്ങൾ, ചിലപ്പോൾ 4-5 ഇൻസ്റ്റാറുകൾ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് പൂർണ്ണ വളർച്ചയുള്ള ഒരു ജീവിയായിട്ടൊന്ന് മാറുന്നത്. അപ്പോഴാണ് അതിൻ്റെ ചിറക് വരുന്നത്. അതിൽ ചിലതിന് പെൺപ്രാണികൾക്ക് ചിലപ്പോൾ ചിറക് ഉണ്ടായില്ല എന്ന് വരും, ആൺപ്രാണികൾക്ക് മാത്രമായിരിക്കും ചെറുകുണ്ടാവുക. ചിലത് ഈ രൂപാന്തരം തന്നെ പഴയ സ്റ്റേജ് തന്നെ തുടരുന്നവയുണ്ട്. അല്ലാതെ പുതിയൊരു രൂപത്തിലേക്കൊന്നും മാറാതെ തന്നെ അഡൽട്ടായിട്ട് അതേപോലെ തന്നെ ജീവിക്കുന്ന പ്രാണികളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രാണികളുടെ ജീവഘട്ടത്തിൽ നിരവധി പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവ കൊക്കൂടുകൾ അല്ലെങ്കിൽ പ്യൂപ്പേറ്റ് ചെയ്യുന്ന പ്യൂപ്പയായിട്ട് മാറുന്ന ഒരു ഘട്ടം അവർക്കില്ല. അതായത് പറഞ്ഞത് നമ്മുടെ തുമ്പികൾക്ക് ഇങ്ങനെ പ്യൂപ്പയായിട്ട് മാറുന്നൊരു ഘട്ടമില്ല. അവ വെള്ളത്തിലാണ് മുട്ടയിടുക. മുട്ട വിരിഞ്ഞുടനെ തന്നെ ഒരു പ്രത്യേക രൂപമുള്ള ഒരു നിംഫാണ് ഉണ്ടാകുക. ആ നിംഫ് അവിടെ നിന്ന് തന്നെയുള്ള പലതരത്തിലുള്ള വെള്ളത്തിലുള്ള ജീവികളെ, അതായത് കൊതുകുകളുടെ ലാർവകൾ, കുഞ്ഞു തവളക്കുട്ടികൾ, അതേപോലെ മീനുകളെ ഒക്കെ ഭക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് വളരുന്നത്. അങ്ങനെ വളർന്ന് ഓരോ സ്റ്റേജുകൾ കഴിയുമ്പോൾ പല പ്രാവശ്യം അവ ഉറപൊഴിച്ച് കളയും. അതിനുശേഷം പൂർണ്ണ വളർച്ചയോടെ എത്തുന്ന സമയമാകുമ്പോഴേക്ക് അവ ആ കരയിലേക്ക് കയറി ഏതെങ്കിലും ചെടിക്കമ്പിൽ ഒക്കെ കടിച്ചു പിടിച്ചതിന് ശേഷം അവയുടെ അപ്പോഴുള്ള നിംഫ് രൂപത്തിൽ നിന്നും പൊളിച്ച് പുറത്തേക്ക് വരുമ്പോൾ അതിന് ചിറകുണ്ടാവും. അതിനുശേഷം അവ പാറി ഇരപിടിയന്മാരായിട്ട് പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ഇണചേരുകയും ചെയ്യുകയാണ്. ഇതിൽ കൗതുകമുള്ള കാര്യം, നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസിന് ലാർവകളില്ല, അവക്ക് നിംഫാണുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്ലൈസിൻ്റെ അല്ലെങ്കിൽ തുമ്പികളുടെ ലാർവകളാണ് കുഴിയാനകൾ എന്ന് പറയുന്നത് ശരിയല്ല. ഇനി ഈ ലാർവൽ ഘട്ടത്തിന് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ചിലവയുടെ ലാർവൽ ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിംഫ് ഘട്ടം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയതായിരിക്കും. ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ഇൻസ്റ്റാറുകൾ പൂർത്തിയാക്കുക. ഡ്രാഗൺ ഫ്ലൈസിൻ്റെ അഥവാ കല്ലൻ തുമ്പികളുടെ ഒക്കെ ഈ നിംഫ് ഘട്ടം ചിലപ്പോൾ വളരെ ദൈർഘ്യമേറിയതാവും. മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ജീവഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നവയുണ്ട്, വർഷങ്ങൾ കൊണ്ട് മാത്രം ഈ ജീവഘട്ടം പൂർത്തിയാക്കുന്നവയുണ്ട്. ചിലവ 5 വർഷമൊക്കെ പൂർത്തിയാക്കി

അത്രയും കാലം വെള്ളത്തിൽ തന്നെ അവ കഴിയുകയാണ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കുഴിയാനയിലേക്ക് വരാം. കുഴിയാന ഇതേപോലെ വളരെ സാധുവായിട്ടുള്ള ആൻഡ്ലയൺ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞല്ലോ. അവ മുട്ടയിടുന്നത് മണലിലൊക്കെ ആയിരിക്കും മുട്ടയിടുക. അവിടെ നിന്ന് വിരിഞ്ഞു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഈ കുഴിയാനയുടെ ഒരു രൂപത്തിലേക്ക് മാറും. നമുക്കറിയാം, വീർത്ത ഒരു ഉരുണ്ട ഒരു ശരീരം, അതിൽ കഴുത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളതുപോലെ പ്രോത്തോറാക്സ് നമുക്ക് അത്തരത്തിൽ വേണമെങ്കിൽ പറയാം. അതിനുശേഷം തല എന്ന് പറയുന്നത് ചതുര ആകൃതിയിലായിരിക്കും. അതിൻ്റെ മുകളിൽ വലിയ രണ്ട് കൊക്കകൾ പോലെയുള്ള അല്ലെങ്കിൽ അരിവാളുകൾ പോലെയുള്ള ദീർഘമായിട്ടുള്ള അതിൽ തന്നെ കുനിപ്പുകളുള്ള രണ്ട് വദനഭാഗങ്ങൾ ഉണ്ടാവും. ഇതിൽ മാൻഡിബിൾ മാക്സില എന്നൊക്കെ പറയുന്ന പ്രാണികളുടെ വദനഭാഗം തന്നെയാണ്. ഈ വദനഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവക്ക് വിഷം കുത്തിവെക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ചില തരത്തിലുള്ള എൻസൈമുകൾ ഇരയുടെ മുകളിലേക്ക് കുത്തിവെച്ച് അവയെ ദഹിപ്പിക്കാനും പറ്റുന്നത്. ഇവ ഈ പ്രായമാകുമ്പോഴേക്ക് തന്നെ കൂട് പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നു. അവ മണലിൽ ആണ് പൊടിമണൽ അല്ലെങ്കിൽ മണ്ണ് അതേപോലെയുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കുഴി പണിയുകയാണ് ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ ഒക്കെ വ്യാസമുള്ള കുഴിയൊക്കെ ഇവ പണിയും. ലോകത്തെങ്ങുമായിട്ട് 2000 സ്പീഷീസ് ഈ മൃമലിയോണിടയിൽ ആൻലയണുകൾ ഉണ്ട്. പല തരത്തിലുള്ള ആൻലയണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവ ഇത്തരത്തിൽ 5 സെന്റിമീറ്റർ ഒക്കെ വ്യാസമുള്ള ചോർപ്പിന്റെ ആകൃതിയിലുള്ള ഫണലിന്റെ ആകൃതിയിലുള്ള കുഴിയാണ് പണിയുന്നത്. വളരെ തന്ത്രപരമായിട്ട് മണലിനെ പിൻകാല് കൊണ്ട് തെറിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇവ ഇത്തരത്തിലുള്ള കൂട് നിർമ്മിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മിനുസമുള്ള പൊടികൾ മാത്രമായിട്ട് അവിടെ അവശേഷിക്കും. ബാക്കിയുള്ള വലിപ്പം കൂടിയ തരികളൊക്കെ പുറത്തേക്ക് അടിച്ച് തെറിപ്പിച്ച് കളയുകയും അവസാനം ഇതിന് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടല്ലോ. അതായത് ഒരു സാധ്യമാകുന്ന ഏറ്റവും വലിയ ചെരിവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ചെരിവ് നിർമ്മിച്ചതിന് ശേഷം ഇതിനുള്ളിൽ തന്നെ ഇവർ കാത്തിരിക്കുകയാണ് ചെയ്യുക. ഇരകളെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോഴും ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ചില രോമങ്ങൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഈ മണലിൽ നിന്നുള്ള സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ പിടിച്ചിരിക്കും. മണലിലൂടെ പ്രാണികൾ നടക്കുന്നതിൻ്റെ സ്പന്ദനം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും സോഫ്റ്റായിട്ടുള്ള കമ്പനങ്ങൾ പോലും അവ തിരിച്ചറിയും. ഏതെങ്കിലും അബദ്ധത്തിൽ ഉറുമ്പോ അല്ലെങ്കിൽ ചെലന്തികളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികളോ ഈ ചോർപ്പിന്റെ അരികുകളിൽ എത്തുകയാണെങ്കിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴും. അതോടുകൂടിയിട്ട് താഴോട്ട് വീഴുന്നവയെ വീണ്ടും വീണ്ടും മുകളിലോട്ട് കയറുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉള്ളിലുള്ള കുഴിയാന ശ്രമിക്കും. അവ മണല് തെറിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മുകളിൽ നിന്നും അവലഞ്ചുകൾ പോലെ വലിയ മലഞ്ചെരിവുകളിലെ മല ഇടിഞ്ഞു വരുന്നത് പോലെ ഈ മണല് താഴോട്ട് ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ അതിനെ പിടിച്ച് അതിൽ വിഷം കുത്തി അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയും അതിനുശേഷം അതിലേക്ക് എൻസൈമുകൾ ദഹന രസങ്ങൾ കുത്തിവെച്ച് അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ വലിച്ച് കുളിച്ചതിന് ശേഷം ഈ ചണ്ടിയായിട്ടുള്ള ഇതിൻ്റെ എക്സോസ്കെൽട്ടൺ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുക. ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഈ ഫണൽ രൂപത്തിലുള്ള കുഴിയുടെ അരികുകളൊക്കെ ശരിയാക്കിയതിന് ശേഷം അടുത്ത ഇരയെ കാത്ത് ഇവർ നിൽക്കും. പറഞ്ഞതുപോലെ തന്നെ ഇവക്കും ഇവയുടെ ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവയുടെ ദൈർഘ്യം, ജീവ ദൈർഘ്യം എന്നുള്ളത്. എത്ര പെട്ടെന്ന് അടുത്ത ഇൻസ്റ്റാറിലേക്ക് പോകാൻ മാത്രമുള്ള ഭക്ഷണം ലഭിക്കുന്നു അതിനനുസരിച്ചിട്ട് അവ വേഗത്തിൽ വേഗത്തിൽ തന്നെ ഉറപൊഴിച്ച് കളഞ്ഞ് പുതിയ സ്റ്റേജിലേക്ക് പോകും. ചില ഓരോ സ്പീഷീസ് വൈസായിട്ട് ഇവയുടെ ഇൻസ്റ്റാറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. 4-5 തവണ ഉറപൊഴിച്ചതിൻ്റെ ശേഷമാണ് പൂർണ്ണരൂപത്തിലേക്ക് കുഴിയാനകൾ എത്തുക. അതിന് ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടിവരും. ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ കാലയളവ്. ഈ ഒരേ കുഴിയുടെ തൊട്ടപ്പുറത്തുള്ള കുഴിയിലുള്ള കുഴിയാനക്ക് ധാരാളം ഉറുമ്പുകൾ കിട്ടുകയാണെങ്കിൽ അവ വേഗത്തിൽ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് അവയുടെ ഇൻസ്റ്റാറുകൾ പൂർത്തിയാക്കി അവ പ്യൂപ്പേറ്റ് ചെയ്ത്, അതായത് പ്യൂപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിലെ ഇൻസ്റ്റാർ, അതായത് ഉറപൊഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം അവ മണല് തന്നെ ചുരുട്ടി കൂട്ടി ബോള് പോലെയാക്കി അതിന് ചുറ്റും രോമങ്ങളും സിൽക്ക് നൂലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് മണലിൻ്റെ അടിയിൽ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുക. ശേഷമാണ് അതിൻ്റെ മെറ്റാമോർഫസിസ് എന്ന് പറയുന്ന സംഭവിക്കുന്നത്. ഈ അത്ഭുതകരമാണ് ഇവയുടെ മെറ്റാമോർഫസിസ്. വളരെ ചെറുതാണ് കുഴിയാനെങ്കിലും പുറത്തു വരുന്ന ആൻലയൺ ലേസ്വിങ് എന്ന് പറയുന്നത് നല്ല നീളമുള്ള ഒരു ജീവിയാണ്. മാജിക്കുകാരുടെ അത്ഭുതം പോലെ നമുക്ക് തോന്നി. ഇത്ര ചെറിയ ഒരു ചെപ്പ് കൂടത്തിൽ നിന്ന് ഇത്ര വലിയ രൂപം പുറത്തു വരുന്നത് പോലെയാണ്. വളരെ ചെറിയ കൊക്കൂൺ കൂട്ടിൽ നിന്നും അവ മടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് നിവർത്തി വരുമ്പോഴേക്കും വളരെ വലിപ്പമുള്ള ഒരു പ്രാണിയായിട്ടാണ് ആൻലയൺ ലേസ്വിങ്ങുകൾ വരിക. ഇങ്ങനെ ആൻലയൺ ലേസ്വിങ്ങുകൾ വന്ന് തിരിച്ചു വന്നിട്ട് അവ വീണ്ടും ഇടചേർന്ന് മുട്ടയിടാൻ വീണ്ടും ഇതേപോലെ മണലിൽ വന്ന് അവ മുട്ടയിട്ട് അവ വിരിഞ്ഞ് പുതിയ കുഴിയാനയായിട്ട് കുഴി പണിയുമ്പോഴും പഴയ ആൾ ചിലപ്പോൾ ഇരയൊന്നും കിട്ടാതെ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇവയുടെ ജീവദൈർഘ്യം, ഇവയുടെ ലാർവൽ ഘട്ടത്തിൻ്റെ കാലയളവ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എത്ര വേഗത്തിൽ ഭക്ഷണം കിട്ടുന്നു അത്ര കണ്ട് അനുസരിച്ചിട്ട് ഇവയുടെ ലാർവൽ ഘട്ടം പൂർത്തിയാക്കുകയാണ് ചെയ്യുക. ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ഇവയൊക്കെ ഭക്ഷണം കഴിക്കുമെങ്കിലും പുറത്തേക്ക് വിസർജ്യങ്ങൾ കളയാനുള്ള ഒരു ദ്വാരവും ഇവക്കില്ല. അതുകൊണ്ട് തന്നെ കുഴിയാനകൾ ഭക്ഷണം കഴിച്ചു അത് മുഴുവൻ അവയുടെ എല്ലാ ലാർവൽ ഘട്ടവും കഴിഞ്ഞിട്ട് അവസാനം പ്യൂപ്പേറ്റ് ചെയ്യാൻ കൊക്കൂണായിട്ട് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് മാത്രമാണ് ടാറ് പോലെ കറുത്ത വേസ്റ്റ് വിസർജ്യം മുഴുവൻ കളയുന്നുള്ളൂ.
അതുവരെയും ഇവയുടെ ശരീരത്തിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. ഈ വേസ്റ്റ് ചിലപ്പോഴും ഇവയുടെ കൊക്കൂണുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പശയായിട്ടോ അല്ലെങ്കിൽ കവചമാണ്

0: ഒക്കെ ചിലത് ഉപയോഗിക്കാറുമുണ്ട്. അലയിലെ സ്വിങ്ങുകളുടെ കൗതുകകരമായിട്ടുള്ള കാര്യം അവ ഉയരത്തിൽ പറക്കുന്നില്ല, രാത്രി മാത്രമാണ് അവ ഇര തേടിയോ ഇണ തേടിയോ സഞ്ചരിക്കുക. പകൽ മുഴുവൻ സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഇലകളുടെ അടിയിൽ ഒളിച്ചു കഴിയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആൺലയണുകളെ ഇഷ്ടംപോലെ കുഴിയാരകളെ കാണാൻ പറ്റുമെങ്കിലും ആൺലയണുകളിൽ വിരിഞ്ഞുണ്ടാകുന്ന ഈ ലേ സ്വിങ്ങുകളെ പ്രാണികളെ കാണാൻ അപൂർവമായിട്ടേ അവസരം കിട്ടുകയുള്ളൂ. ഇവ വളരെ ഡ്രാഗൺ ഫ്ലൈസിനെ പോലെ ആകാശത്ത് പറന്നു കിടക്കുന്ന കരുത്തന്മാരല്ല, വളരെ താഴെ മാത്രം 1.5 മീറ്റർ ഉയരത്തിൽ മാത്രം പറന്നു കിടക്കുന്നവയാണെന്ന് പറഞ്ഞു. ഈ കുഴിയൊരുക്കം വേണ്ടിയിട്ട് മണലിൽ ഇവർ ചറപറ നടക്കും. അങ്ങനെ നടക്കുമ്പോഴുണ്ടാകുന്ന ചില അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൂഡിലുകൾ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഡൂഡിൽ ബഗ്സ് എന്നും വടക്കേ അമേരിക്കക്കാർ വിളിക്കാറുണ്ട്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആര്യ ഉണ്ടായിരുന്നു എന്നാണല്ലോ ബഷീറിൻ്റെ കുഞ്ഞുത്താത്തുമ്മ പറയുന്നത്, ഏറ്റവും അഭിമാനത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം അത് തിരുത്തിക്കൊണ്ട് ഗദ്ഗദത്തോടെ അവർ പറയുന്നുണ്ട് അതൊരു കുയ്യാനയായിരുന്നു എന്ന്. മലയാളത്തിൽ നമ്മൾ കുയ്യാന എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുമെങ്കിലും ആഷറുടെ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അതിന് ആൻലയണിലെ ഇസ്ലിമിങ്ങെന്നോ ആൻലയണോ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുത്താത്ത് ഉപയോഗിച്ച കുയ്യാന എന്ന് പറയുന്ന ആ വാക്കിലെ ആനത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അതിന് ഉപയോഗിച്ച ഒരു രീതി എലിഫൻ്റ് ആൻഡ് എന്നുള്ള ഒരു വിവർത്തനമാണ് കുയ്യാനക്ക് ഉപയോഗിച്ചത്. അതുപോലെ നമുക്കും ആൻലയൺ ലേ സ്വിങ് എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ വിഷമമുള്ള ഒരു പേരിന് പകരം കുഴിയാന തുമ്പി എന്നുള്ള പേര് മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ സൂചന ഉണ്ടാകുന്ന തുമ്പി എന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള കുഴിയാന പ്രാണിയെന്നോ അതേപോലെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കേണ്ടി വരും.
1: കുഴിയാനയെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ന് മലയാളികളുടെ പ്രിയ ഗായികയും ശാസ്ത്രീയ സംഗീതത്തിന്റെ മാധുര്യവും സിനിമാ സംഗീതത്തിന്റെ ജനപ്രിയതയും ഒരുപോലെ ഹൃദയങ്ങളിൽ എത്തിച്ച അതുല്യ കലാകാരിയുമായ സിതാര കൃഷ്ണകുമാറിന്റെ ജന്മദിനം. മധുരവും ഭാവസാന്ദ്രതയും ശുദ്ധമായ ഉച്ചാരണവും സംഗീതത്തോടുള്ള അർപ്പണബോധവും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സിതാര ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം ഭക്തിഗാനങ്ങൾ, ഗസലുകൾ, നാടൻപാട്ടുകൾ, ടെലിവിഷൻ സംഗീത പരിപാടികൾ എന്നിവയിലൂടെയും ശ്രദ്ധേയയായി. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിതാര ഓരോ ഗാനവും ആത്മാവ് കൊണ്ട് പാടുന്ന അപൂർവ ഗായികയാണ്. ആ സംഗീതയാത്രയിലെ ചില മനോഹര നിമിഷങ്ങളിലൂടെ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം.

ആദ്യഗാനമായി കേൾക്കാം സിതാരയുടെ സിനിമാ ഗാനയാത്രയുടെ തുടക്കകാലത്തെ ഒരു ഗാനം. ചിത്രം അതിശയൻ 2007 ചിത്രം പുറത്തിറങ്ങിയത്. സിതാരയുടെ ആദ്യകാല പ്ലേബാക്ക് ഗാനങ്ങളിൽ ഒന്നാണിത്. ബാലതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങൾ ശരത് വയലാറിന്റെ വരികൾക്ക് അൽഫോൻസ് ജോസഫാണ് സംഗീതമൊരുക്കിയത്. സിതാരയുടെ ശബ്ദമാധുര്യം ആദ്യമായി സിനിമാ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഗാനങ്ങളിൽ ഒന്നാണിത്.

ഇനി കേൾക്കാൻ പോകുന്നത് സിതാരയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ച മനോഹര ഗാനങ്ങളിൽ ഒന്നാണ്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലെ റഫീഖ് അഹമ്മദ് എഴുതി രാജാമണി സംഗീതമൊരുക്കിയ ഗാനം കണ്ണാരം എന്നാരംഭിക്കുന്ന ഗാനം. ഗ്രാമീണ പശ്ചാത്തലവും ലളിതമായ ഈണവും സിതാരയുടെ സ്വാഭാവിക ആലാപനവും ചേർന്ന ഈ ഗാനം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവയിൽ ഒന്നാണ്.

ഒരു ഗായികയുടെ ശബ്ദത്തിന് വികാരങ്ങൾ പകരാൻ കഴിയുമ്പോഴാണ് ആ പാട്ട് കാലാതീതമാകുന്നത്. അത്തരത്തിലൊരു ഗാനത്തിലേക്കാണ് ഇനി പോകുന്നത്. ട്രാഫിക് എന്ന 2011 ഇറങ്ങിയ ചിത്രത്തിലെ ഗാനം. ശരത് വയലാറാണ് ഗാനരചന, മെജോ ജോസഫിന്റെ സംഗീതം. മലയാള സിനിമയിൽ പുതിയ അവതരണ ശൈലി കൊണ്ടുവന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ട്രാഫിക്. ചിത്രത്തിന്റെ ഭാവലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗാനം സിത്താരയുടെ ഹൃദയസ്പർശിയായ ആലാപനത്തിന് ഒരു ഉദാഹരണം കൂടിയാണ്.

സിതാരകൃഷ്ണകുമാറിന്റെ സംഗീതയാത്രയിൽ ഓരോ ഗാനത്തിനും ഓരോ നിറമുണ്ട്. പ്രണയവും വിരഹവും ഭക്തിയും നാടൻ ഭാവവും ആഘോഷവും പ്രതീക്ഷയും ഏത് വികാരവും അതിന്റെ പൂർണ്ണതയിൽ ആവിഷ്കരിക്കാൻ സിതാരയുടെ ശബ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേൾക്കാൻ പോകുന്നത് ഗ്രാമീണ ഈണങ്ങളുടെ സൗന്ദര്യം നിറഞ്ഞ ഒരു ഗാനമാണ്. കില്ലാടിരാമൻ എന്ന ചിത്രത്തിലേതാണ് ഗാനം. ഒരു കാവളം പൈങ്കിളി എന്നാരംഭിക്കുന്ന ഗാനം രചിച്ചത് രാജീവ് ആലുങ്കലാണ്. എം ജയചന്ദ്രന്റെ മനോഹരമായ സംഗീതം, നാടൻ സംഗീതത്തിന്റെ ഭംഗി മനോഹരമായി കോർത്തിണക്കിയ ഈ ഗാനത്തിൽ സിതാരയുടെ ശുദ്ധമായ ആലാപനം പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. ഇന്നും സ്റ്റേജ് പരിപാടികളിലും റേഡിയോയിലും പതിവായി കേൾക്കുന്ന ഗാനമാണ് ഇത്.

ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി വിരിയും. അത്തരമൊരു സുന്ദരമായ പ്രണയഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സാൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിലെ ഗാനം. 2015 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കാതിലാരോ എന്നാണ് ഗാനത്തിൻ്റെ വരികൾ ആരംഭിക്കുന്നത്. ഡോക്ടർ മധു വാസുദേവിൻ്റെ ഗാനരചന, ഹിഷാം അബ്ദുൽ വഹാവിൻ്റെ സംഗീതം. മനോഹരമായ മെലഡിയും സിതാരയുടെ ഭാവസമ്പന്നമായ ആലാപനവും ചേർന്ന് ഈ ഗാനം ഏറെ ജനപ്രിയമായി. ഹിഷാം സിതാര കൂട്ടുകെട്ടിലെ ശ്രദ്ധേയ ഗാനങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്.

കളിയും ആവേശവും നിറഞ്ഞ ഒരു സ്പോർട്സ് സിനിമ. അതിനൊപ്പമുള്ള മനോഹരമായ സംഗീതം ഇനി കേൾക്കാം. ഗോദ എന്ന ചിത്രത്തിലേതാണ്. മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. ടോവിനോ തോമസും വാമിക ഗബിയും പ്രധാന വേഷങ്ങളിലെത്തിയ ഗോദയിലെ ഈ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ആഘോഷത്തിന്റെ താളവും സിതാരയുടെ ഉന്മേഷഭരിതമായ ശബ്ദവും ഈ ഗാനത്തിന്റെ പ്രധാന ആകർഷണമാണ്.

0: ദിവ്യ.
1: പസന്തായ
2: ഓക്കെ
1: പ്ലീസ്.

ആകാശം പോലെ വിശാലമായ സ്വപ്നങ്ങൾക്ക് ചിറകേകിയ ഒരു സിനിമ, അതിലെ ഹൃദയസ്പർശിയായ ഒരു ഗാനം. വിമാനം എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച ഗോപി സുന്ദറാണ് ഗാനത്തിന്

ഗാനമൊരുക്കിയത്. വാനമാകുന്നുവോ എന്നാണ് ഗാനം ആരംഭിക്കുന്നത്. സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും സംഗീതത്തിന്റെ ഭാഷ നൽകിയ ഈ ഗാനം സിതാരയുടെ കരിയറിലെ ശ്രദ്ധേയമായ മെലഡികളിലൊന്നാണ്. വികാരങ്ങളുടെ സൂക്ഷ്മത മനോഹരമായി പകർത്തുന്ന ആലാപനമാണ് ഈ ഗാനത്തിന്റെ പ്രത്യേകത.

സമൂഹ മാറ്റത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച സിനിമ, അതിലെ ഉണർവ് പകരുന്ന ഒരു ഗാനം, അതാവട്ടെ അടുത്തത്. സഖാവ് എന്ന ചിത്രത്തിലെ ഉദിച്ചുയർന്നേ എന്ന് തുടങ്ങുന്ന ഗാനം 2017 ചിത്രം പുറത്തിറങ്ങിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, പ്രശാന്ത് പിള്ളയുടെ സംഗീതം. നിവിൻ പോളി നായകനായ സഖാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം പ്രതീക്ഷയും ആത്മവിശ്വാസവും നിറഞ്ഞ വരികളും സംഗീതവും

സംഗീതം അത് കേൾക്കുന്നവരുടെ മനസ്സിനെ സ്പർശിക്കുമ്പോഴാണ് ഒരു ഗാനം കാലാതീതമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സിതാര കൃഷ്ണകുമാറിന്റെ ശബ്ദവും അങ്ങനെയാണ്. ഓരോ ഗാനത്തിലും ഭാവത്തിന്റെ തീവ്രതയും ശബ്ദത്തിന്റെ മാധുര്യവും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നു. ഇനി കേൾക്കാൻ പോകുന്നത് മലയാളികൾ നെഞ്ചേറ്റിയ ഒരു ചിത്രത്തിലെ മനോഹര ഗാനമാണ്, കുമ്പളങ്ങ നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ചെരാതുകൾ എന്ന് ആരംഭിക്കുന്നത്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം. മലയാള സിനിമയുടെ അവതരണ ശൈലിയിൽ പുതിയ അധ്യായം കുറിച്ച ചിത്രം കൂടിയാണ് കുമ്പളങ്ങി നൈസ്. ചിത്രത്തിന്റെ വികാരലോകം അതേ തീവ്രതയിൽ ആവിഷ്കരിക്കുന്ന ഈ ഗാനത്തിൽ സിതാരയുടെ ആലാപനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സുഷിൻ ശ്യാമിന്റെ സംഗീതവും അൻവർ അലിയുടെ കവിതാസ്പർശമുള്ള വരികളും ചേർന്നപ്പോൾ പിറന്ന മനോഹര മെലഡിയാണിത്.

ആകാശത്തോളം സ്വപ്നങ്ങളുമായി മുന്നേറുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രമാണ് ഇനി ഉയരെ എന്ന ചിത്രം. നീ മുഖിലോ എന്നാരംഭിക്കുന്ന റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ആസിഫ് അലി, പാർവതി തിരുവോത്ത്, ടോവിനോ തോമസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ഉയരെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ചിത്രമാണ്. പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്ന ഈ ഗാനത്തിൽ സിതാരയുടെ ശബ്ദം കഥാപാത്രത്തിന്റെ വികാരങ്ങളോട് ചേർന്നൊഴുകുന്നു.

ജീവിതത്തിന്റെ നിശബ്ദതയും പ്രകൃതിയുടെ മാധുര്യവും സംഗീതമായി മാറുമ്പോൾ പിറക്കുന്നത് ഇത്തരമൊരു ഗാനമാണ്. തോട്ടപ്പൻ എന്ന ചിത്രത്തിലെ കായലെ എന്ന ഗാനം. അൻവർ അലിയുടെ വരികൾ, ലീല ഗിരീഷ് കുട്ടന്റെ സംഗീതം. വികാരസാന്ദ്രമായ ദൃശ്യങ്ങൾക്കിണങ്ങുന്ന ഈ ഗാനം സിതാരയുടെ മൃദുലമായ ആലാപനത്തിലൂടെ കൂടുതൽ ഹൃദയസ്പർശിയായി മാറുന്നു. സിനിമയുടെ അന്തരീക്ഷം സംഗീതത്തിലൂടെ അനുഭവിക്കുന്ന മികച്ച ഗാനങ്ങളിലൊന്നാണ് ഇത്.

പ്രണയത്തിന്റെ നിഷ്കളങ്കതയും ഹൃദയത്തിന്റെ മൃദുലതയും ഒരുപോലെ നിറഞ്ഞ ഒരു പുതിയ കാല മെലഡിയിലേക്ക്, കൂടെയൻ കൂടെയെ എന്നാരംഭിക്കുന്ന എൻ്റെ ഇക്കാക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന 2023 പുറത്തിറങ്ങിയ ചിത്രത്തിലെ വിനായക ശശികുമാറിന്റെ വരികള്, നിശാന്ത് രാം ടേക്കയുടെ സംഗീതം, പുതിയ തലമുറയും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച ചിത്രമാണ് എൻ്റെ ഇക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു. ചിത്രത്തിലെ ഈ മനോഹര പ്രണയഗാനത്തിൽ സിതാരയുടെ മധുര ശബ്ദം വീണ്ടും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി.

സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയുടെ സംഗീത ലോകത്തിലൂടെയായിരുന്നു നമ്മുടെ യാത്ര. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ വളർന്ന സിതാര മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, ഭക്തിഗാനങ്ങൾ, ഗസലുകൾ, ടെലിവിഷൻ സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, എല്ലായിടത്തും ഒരേ ആത്മാർത്ഥതയോടെ സംഗീതത്തെ സ്നേഹിച്ച കലാകാരിയാണ് അവർ. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ സ്വന്തമാക്കിയ സിതാരയുടെ ശബ്ദം തലമുറകളെ ഒരുപോലെ ആകർഷിച്ചിരിക്കുന്നു. ഭാവത്തിന്റെ ആഴവും ശുദ്ധമായ ഉച്ചാരണവും സിതാരയുടെ ഗാനങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, സംഗീതം ജീവിതത്തിന്റെ ഭാഷയാണ്. ആ ഭാഷയെ മധുരമാർന്ന ശബ്ദത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിച്ച ഗായികയാണ് സിതാര കൃഷ്ണകുമാർ. അവരുടെ ജന്മദിനത്തിൽ ആരോഗ്യവും സന്തോഷവും സംഗീതം നിറഞ്ഞ ദീർഘായുസ്സും നമുക്ക് നേരാം. ഇന്നത്തെ സിതാര സ്പെഷ്യൽ ഗാനാഞ്ജലി പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: കായികം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് 2026 FIFA ലോകകപ്പിലെ വിശേഷങ്ങൾ കേൾക്കാം.

വർഷങ്ങളുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളും നിമിഷ നേരം കൊണ്ട് തകിടം മറിയാൻ സാധ്യതയുള്ള ഫിഫ ലോകകപ്പ് 2026 നോക്കൗട്ട് പോരാട്ടങ്ങൾക്ക് വേദിയുണർന്നു കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് എത്തിയ ടീമുകൾക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുകളും അഗ്നിപരീക്ഷയാണ്. ഒരൊറ്റ പിഴവ് ലോക കിരീടമെന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാം. ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഈ ഘട്ടത്തിലേക്ക് ടൂർണമെന്റ് കടക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ കളിക്കാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തി രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട പുതിയ പവർ റാങ്കിംഗ് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, വിനീസ്യൂസ് ജൂനിയർ തുടങ്ങി അതികായന്മാരെയെല്ലാം പിന്നിലാക്കി ജർമ്മനിയുടെ 29-കാരനായ സ്ട്രൈക്കർ ഡെനിസ് ഉണ്ടാവ് ആണ് റാങ്കിങ്ങിൽ ഒന്നാമത്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം പുറത്തുവന്ന ഔദ്യോഗിക പട്ടികയിലാണ് VFB സ്റ്റട്ട്ഗാർട്ടിന്റെ ഈ താരം ഒന്നാമതെത്തിയത്. ഈ റാങ്കിംഗ് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ പരാഗ്വേയോട് പരാജയപ്പെട്ട ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്താകുകയും ചെയ്തു. എന്താണ് ഫിഫ പവർ റാങ്കിംഗ്? ലോകകപ്പിൽ കളിക്കാരുടെ യഥാർത്ഥ സ്വാധീനവും പ്രകടനവും അളക്കുന്നതിനായി ഫിഫ പുതുതായി അവതരിപ്പിച്ച ഡാറ്റ അധിഷ്ഠിത റേറ്റിംഗ് സംവിധാനമാണ് പവർ റാങ്കിംഗ്. കേവലം ഗോളുകളുടെ എണ്ണം മാത്രം നോക്കാതെ മത്സരത്തിനിടയിൽ ഒരു കളിക്കാരൻ മൈതാനത്ത് വരുത്തുന്ന സ്വാധീനത്തെ പൂർണ്ണമായി വിശകലനം ചെയ്താണ് ഈ സ്കോർ നിശ്ചയിക്കുന്നത്. ഔട്ട്ഫീൽഡ് കളിക്കാരെ, അതായത് ഫോർവേഡുമാർ, മിഡ്ഫീൽഡർമാർ, പ്രതിരോധ നിരക്കാർ എന്നിവരെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിച്ചാണ് റേറ്റിംഗ് നൽകുന്നത്. അറ്റാക്കിംഗ്, ക്രിയേറ്റിവിറ്റി, ഡിഫെൻസിംഗ് തുടങ്ങി ഓരോ വിഭാഗത്തിലും 0 മുതൽ 10 വരെയുള്ള സ്കോറുകളാണ് നൽകുക. ഗോൾ കീപ്പർമാർക്ക് അവരുടെ പന്തടക്കവും ഗോൾ തടുക്കാനുള്ള കഴിവും അടിസ്ഥാനമാക്കിയാണ് മാർക്ക് നൽകുന്നത്. ഫിഫയുടെ ഏറ്റവും പുതിയ പവർ റാങ്കിംഗ് വിവരങ്ങൾ പ്രകാരം ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തിയവർ 1 ഡെനിസ് ഉണ്ടാവ് ജർമ്മനി, 2 ലയണൽ മെസ്സി അർജന്റീന, 3 കിലിയൻ എംബാപ്പെ ഫ്രാൻസ്, 4 വിനീസ്യൂസ് ജൂനിയർ ബ്രസീൽ എന്നിങ്ങനെയാണ്. അതേസമയം പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഈ പട്ടികയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 79-ാം സ്ഥാനത്താണ് റൊണാൾഡോ നിലവിലുള്ളത്. 39-ാം വയസ്സിലും അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്റെ അത്ഭുത ഫോം തുടരുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് മെസ്സി അടിച്ചുകൂട്ടിയത്. ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ ആകെ 19 ഗോളുകൾ നേടുന്ന ആദ്യ പുരുഷ താരം എന്ന സർവകാല റെക്കോർഡ് മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 4 ഗോൾ, ബ്രസീലിന്റെ വിനീസ്യൂസ് ജൂനിയർ 4 ഗോൾ, നോർവേയുടെ ഏർലിംഗ് ഹാലൻഡ് 4 ഗോൾ എന്നിവരെക്കാൾ കൂടുതൽ ഗോൾ ഈ പ്രായത്തിലും മെസ്സി അടിച്ചുകൂട്ടി എന്നത് ഫുട്ബോൾ പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ മിനിറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യക്ഷമതയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സരത്തിൽ ചെലുത്തിയ സ്വാധീനവുമാണ് ജർമ്മനിയുടെ ഡെനിസ് ഉണ്ടാവിനെ മെസ്സിയേക്കാൾ നേരിയ വ്യത്യാസത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിച്ചത്. VFB 2026 ലോകകപ്പിൽ അർജന്റീനയുടെ ഇതിഹാസ താരം മെസ്സി ഇതുവരെ നേടിയത് 6 ഗോളുകൾ. സ്വീഡനെതിരായ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിലെ ഇരട്ട ഗോൾ നേട്ടത്തോടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കും ഈ ലോകകപ്പിൽ 6 ഗോളുകളായി. ഒടുവിൽ അത് സംഭവിക്കുകയാണ്, മെസ്സിയും എംബാപ്പയും നേർക്കുനേർ. ഒരാൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ മറ്റൊരാൾ തുടങ്ങിയിട്ടേയുള്ളൂ. ലോകകപ്പിലെ 6 എഡിഷനുകളിൽ നിന്ന് 19 ഗോളുകൾ അടിച്ചുകൂട്ടിയ മെസ്സിയാണ് ടോപ്പ് സ്കോറർ. പക്ഷേ വെറും 3 ലോകകപ്പുകളിൽ നിന്ന് ടോപ്പ് സ്കോററുടെ പട്ടികയിൽ 2-ാമതെത്താൻ എംബാപ്പയ്ക്കു സാധിച്ചു. എംബാപ്പെ ഇതുവരെ അടിച്ചുകൂട്ടിയത് 18 ഗോളുകൾ. ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡ് എംബാപ്പയുടെ പേരിലാകാൻ ഇനി എത്ര മത്സരം കൂടി വേണം? അതാണ് അറിയേണ്ടത്. ലോകകപ്പ് നോക്കൌട്ടിൽ സ്വീഡനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് തകർത്തുവിട്ടത്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ബ്രാഡ്ലി ബാർക്കോളയുടെ ഗോളുമാണ് ഫ്രാൻസിന് വമ്പൻ വിജയം നേടിക്കൊടുത്തത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്വീഡനും ഫ്രാൻസിനൊപ്പം ശക്തമായ പോരാട്ടം നടത്തിയെങ്കിൽ 2-ാം പകുതിയിൽ ഫ്രാൻസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു.
ഗോളടിക്കാനുള്ള ഏതാനും അവസരങ്ങൾ മാത്രം രണ്ടാം പകുതിയിൽ സ്വീഡന് ലഭിച്ചു. പക്ഷേ അതെല്ലാം പാഴായി. മത്സരത്തിൽ ഫ്രാൻസ് 25 ഗോളവസരങ്ങളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും പായിച്ചപ്പോൾ സ്വീഡന് 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. സ്വീഡിഷ് താരം അലക്സാണ്ടർ ഇസാക്കിന്റെ ആക്രമണത്തോടെയാണ് മത്സരത്തിന് തുടക്കമായത്. ആദ്യ 15 മിനിറ്റുകളിൽ ഇതല്ലാതെ മറ്റ് കാര്യമായ ആക്രമണങ്ങൾ ഇരു ടീമുകളിൽ നിന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് സ്റ്റേഡിയം സാക്ഷിയായത് ഫ്രാൻസിന്റെ തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കാണ്. 16 മിനിറ്റിൽ ഫ്രഞ്ച് താരം ലൂക്കാസ് സിഗ്നയുടെ ഷോട്ട്, സ്വീഡിഷ് ഗോളി ജേക്കബ്

വിതൽ ഷെറ്റേഴ്സ്ട്രോം തട്ടിക്കയറ്റി. 19th മിനിറ്റിൽ സ്വീഡന്റെ പകുതിയിൽ നിന്ന് പന്തെടുത്ത ഫ്രഞ്ച് താരം ബ്രാഡ്ലി ബാർക്കോള പെനാൽറ്റി ഏരിയ വരെ എത്തിയെങ്കിലും അവസാന നീക്കം പാളി. 20th മിനിറ്റിൽ സ്വീഡിഷ് ഗോളിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും താരത്തിനെതിരെ ഓഫ്സൈഡ് വിളിച്ചത് തിരിച്ചടിയായി. 27th മിനിറ്റിൽ ഫ്രഞ്ച് താരം അഡ്രിയൻ റാബിയോട്ടിന്റെ ഫൗളിൽ സ്വീഡന് അനുകൂലമായ ഫ്രീ കിക്ക്. എന്നാൽ ഈ അവസരം ഉപയോഗിക്കാൻ സ്വീഡന് കഴിഞ്ഞില്ല. തുടർന്ന് റാബിയോട്ടും എംബാപ്പയും ഡംബലെയും പന്തുമായി തുടർച്ചയായി സ്വീഡിഷ് ഗോൾമുഖത്തെത്തി. 32nd മിനിറ്റിൽ ജൂൾസ് കുണ്ടയിൽ നിന്ന് കിലിയൻ എംബാപ്പയിലേക്ക് പന്തെത്തി. എംബാപ്പെ ഫസ്റ്റ് ടൈം ഷോട്ടിന് ശ്രമിച്ചപ്പോൾ പന്ത് പുറത്തേക്ക് പോയി. 35th മിനിറ്റിൽ സ്വീഡിഷ് ബോക്സിൽ നിന്നും പന്ത് ലഭിച്ച ഫ്രഞ്ച് താരം മൈക്കൽ ഒലിസെ തകർപ്പനൊരു ബൈസിക്കിൾ കിക്കെടുത്തെങ്കിലും പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. റീബൗണ്ടിൽ ഉസ്മാൻ ഡംബലെയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് പുറത്തേക്ക് പോയി. 42nd മിനിറ്റിൽ പന്തുമായി കുതിച്ച ഒലീസെ ബോക്സിന് വെളിയിൽ നിന്ന് സ്വീഡിഷ് പോസ്റ്റിലേക്ക് ലക്ഷ്യമിട്ടെങ്കിലും ഷോട്ട് ഫലം കണ്ടില്ല. ആദ്യ പകുതിയുടെ 45th മിനിറ്റിൽ എംബാപ്പെ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. ഡംബലെയുടെ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പെ 2026 ലോകകപ്പിലെ 5th ഗോൾ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ ഇലിയറ്റ് സ്ട്രൗഡിലൂടെ സ്വീഡൻ ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല. ഇതോടെ ആദ്യ പകുതിയിൽ 1-0 ഫ്രാൻസ് മുന്നിൽ. ഫ്രഞ്ച് താരം ഒറേലിയൻ ചൊവേമേനിയുടെ ഗോൾ ശ്രമത്തോടെയാണ് 2nd പകുതി ആരംഭിച്ചത്. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കോള ഫ്രാൻസിന്റെ ലീഡ് 2 ഉയർത്തി. ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങിയ നീക്കത്തിനൊടുവിൽ മൈക്കൽ ഒലീസെ ബോക്സിന് പുറത്തുനിന്നും ബ്രാഡ്ലി ബാർക്കോളയ്ക്ക് പാസ് നൽകി. തകർപ്പിനൊരു ഷോട്ടിലൂടെ ബ്രാഡ്ലി പന്ത് വലയിലെത്തിച്ചു. സ്കോർ ഫ്രാൻസ് 2-0. മത്സരം 60 മിനിറ്റിലേക്ക് എത്തുമ്പോൾ കളിയുടെ നിയന്ത്രണമെല്ലാം ഫ്രാൻസിന്റെ കയ്യിലായി കഴിഞ്ഞിരുന്നു. 65th മിനിറ്റിൽ ഫ്രാൻസിന്റെ കൗണ്ടർ ആക്രമണത്തിൽ പന്ത് വീണ്ടും സ്വീഡിഷ് ബോക്സിലെത്തി. എന്നാൽ മൈക്കൽ ഒലീസെയുടെ ഷോട്ട് പോസ്റ്റിന് ഭീഷണിയാകാതെ പുറത്തേക്കാണ് പോയത്. ഗോൾ പിടിക്കുക ലക്ഷ്യമിട്ട് 2nd പകുതിയിൽ താഹ അലിയെയും ബെസ്ഫോർട്ട് സെനേലിയെയും സ്വീഡൻ ഇറക്കി നോക്കി. എന്നാൽ ഫ്രാൻസിന്റെ തുടർ ആക്രമണങ്ങളിൽ സ്വീഡന്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. 71st മിനിറ്റിൽ ഫ്രഞ്ച് താരം മൈക്കൽ ഒലീസെയുടെ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ പ്രതിരോധിച്ചു. എന്നാൽ 74th മിനിറ്റിൽ എംബാപ്പയുടെ പാസിൽ പന്തു വാങ്ങിയ ഒലീസെ ബോക്സിലേക്ക് ഓടിക്കയറിയ എംബാപ്പയ്ക്ക് തന്നെ പന്തു നൽകി. സ്വീഡിഷ് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ പന്തു ലഭിച്ച എംബാപ്പെ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ വീണ്ടും ലക്ഷ്യം കണ്ടു. ഫ്രാൻസ് 3 മുന്നിൽ. ഇതോടെ ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ എണ്ണത്തിൽ എംബാപ്പെ മെസ്സിക്കൊപ്പമെത്തി. ഇരുവരും 6 വീതമാണ് ഇതുവരെ അടിച്ചുകൂട്ടിയത്. അസിസ്റ്റുകളുടെ എണ്ണവും കൂട്ടിയാൽ എംബാപ്പെയാണ് മെസ്സിക്കും മുന്നിലുള്ളത്. ഈ ലോകകപ്പിൽ കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരങ്ങളിൽ മൈക്കൽ ഒലീസെ 1st. 5 താരം വഴിയൊരുക്കിയത്. 3 ആധിപത്യമുണ്ടായിട്ടും മത്സരത്തിന്റെ ശേഷിക്കുന്ന നിമിഷങ്ങളിലും അക്രമണം തന്നെയായിരുന്നു ഫ്രാൻസിന്റെ ആയുധം. 2nd പകുതിയിൽ 4 ഇഞ്ചുറി ടൈമായി റഫറി അനുവദിച്ചത്. ഇഞ്ചുറി ടൈമിൽ സ്വീഡനായി 1 നേടാൻ മതിയാ സ്വാൻബർഗ് ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് ഗോളി മൈക്ക് മൈഗ്നാൻ അതും തടഞ്ഞിട്ടു. ഇതോടെ 3-0 വിജയിച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിൽ പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. പ്രിയ ശ്രോതാക്കളെ, 2026 ഫിഫ ലോകകപ്പിലെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

എന്താടാ?

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ചിത്രപരിചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, കെ ബി ഗണേഷ് കുമാർ, ചാരുഹാസൻ, തിലകൻ, പാർവതി ജയറാം, സിൽക്ക് സ്മിത, ജയഭാരതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1989 June 1 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് അഥർവം. ഡെന്നിസ് ജോസഫിന്റെ കഥയ്ക്ക് ഷിബു ചക്രവർത്തിയാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത്. മന്ത്രിയുടെ ബാനറിൽ ഈരാളി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം രചന പിക്ചേഴ്സ് റിലീസാണ്.

0: തേവള്ളി നമ്പൂതിരി ഒരു പ്രശസ്ത ജ്യോതിഷിയാണ്. ഒരു ദിവസം തന്റെ ഗ്രാമത്തിലെ ആളുകളെ ചില അനിഷ്ട സംഭവങ്ങളുടെ മൂല കാരണം കണ്ടെത്താൻ സഹായിക്കുന്നതിനിടയിൽ മേക്കാടൻ നമ്പൂതിരി നടത്തിയ മന്ത്രവാദവും മറ്റു താന്ത്രിക ക്രിയകളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തേവള്ളി കണ്ടെത്തുന്നു. ഗ്രാമവാസികളുടെ അഭ്യർത്ഥന പ്രകാരം തേവള്ളി ബാല്യകാല സുഹൃത്ത് കൂടിയായ മേക്കാടനെ കാണാൻ പോകുന്നു. പക്ഷേ മേക്കാടൻ തേവള്ളിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരിയായ മാളുവിൽ ജനിച്ച അദ്ദേഹത്തിന്റെ അവിഹിത മകൻ തന്റെ പിൻഗാമിയാകുമെന്നും അദ്ദേഹത്തോട് പറയുന്നു.
1: ഇതാ ഉണ്ണിയുടെ രഥം.
2: കുതിരയില്ലേ?
1: ഉണ്ടല്ലോ, മുൻപിൽ കാണുന്ന കുതിര. ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ, ഉള്ളിലേക്ക് നോക്കിക്കേ അർജുനൻ. ഇതാണ് സാക്ഷാൽ ഗീതോപദേശം.
3: ചുപ്രണി, നിന്റെ ഈ ഗീതോപദേശം കാരണം ഉണ്ണി ഇന്ന് ശരിക്കും കുളിച്ചിട്ട് പോലും ഇല്ല. അല്ല, തിരുമേനി വന്നാ ഇന്ന് അഷ്ടമംഗല്യത്തിന് പോണം, ഓർമ്മയുണ്ടോ?
1: ഉണ്ട്. അഷ്ടമംഗല്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ അല്ലേ ഉണ്ണി?
4: സുബ്രഹ്മണി, അഷ്ടമംഗല്യുള്ള ദിവസമെങ്കിലും പുളിയും ക്ഷേത്രദർശനവും ആവാം.
1: വിവരമുള്ള അഷ്ടമംഗല്യം നടത്തണേ ഞാനെന്തിനാ അമ്പലത്തിൽ പോണേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാനെന്നാ കുളിക്കണേ?

0: ഉണ്ണിയുടെ വിളിക്കോ.
1: ഉണ്ണി
0: മേക്കാവിലെ അഷ്ടമം കല്യാ ഓണം
2: വേദിക്ക് ചാർത്തിയ പട്ടും പത്തിന്ന് കേട്ടു.
0: ഐശ്വര്യക്കെടാ, മേക്കാവിലെ ഭഗവതി ക്ഷിപ്രപ്രസാദിയ, ക്ഷിപ്രകോപിയും അടയാളം.

0: നീ എവിടെയായിരുന്നു?
1: ഞാൻ കുരുതോടെയായിരുന്നു.
2: ഉണ്ണിയുടെ ഉപനയനത്തിന് ഇനി ദിവസം ഇല്ല. 9 വർഷത്തെ വ്രതവും പ്രാർത്ഥനയാ ദാ ഈ ഇരിക്കുന്നത്. അതും ഈ വയസ്സുകാലത്ത്.
0: ആര് പറഞ്ഞു വയസ്സായെന്ന്?
2: ആരോ മേക്കാട് താവളിലെ ചിലരൊക്കെ ദുഷ്കർമ്മികൾ

0: നമസ്കാരം. വരൂ, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു.
1: ആ, എല്ലാവരും ഉണ്ടല്ലോ.
0: കരപ്രമാണിമാരെല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് തുടങ്ങുക വേണ്ടു.
1: പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ
0: എല്ലാം ഒരുക്കിയിട്ടുണ്ട്.

0: എന്താ? ആരോടും ആരോ തടസ്സപ്പെടുത്തുന്നു.
1: ആരാ?
0: ആരോ ദേവി. ഓ ഓ.

0: 423, ആരൂഢ സംഖ്യ 423, കന്നിരാശിയിൽ ആരൂഢം, ആരൂഢത്തിൽ കേതു, അഞ്ചാം ഭാവത്തിൽ ഗുളികൻ, 12 വ്യാഴം മറഞ്ഞേൽക്കും.
1: എന്തിനധികം, ലഗ്നത്തിൽ കേതു മതിയല്ലോ.
2: അതെ, ഏതോ ചൂർണപ്രയോഗം നികതതു മരിചാലേപനാദ്യം ഹരാംശോ. ചൂർണപ്രയോഗം, മരിചാലേപനം, ആഭിചാരം.
0: അതെ, ആഭിചാരം. ആരാണ് ആഭിചാരം ചെയ്യുന്നത്? ഈ താവഴിയിൽ ആരോ ഒരാൾ ആഭിചാരം ചെയ്യുന്നുണ്ട്, തുർമൂർത്തികളെ ഉപാസിക്കുന്നുണ്ട്, അധമവേദം അനുഷ്ഠിക്കുന്നുണ്ട്, ഇല്ലേ? പുത്തേടൻ എന്ത് തോന്നുന്നു?
1: തിരുമേനി പറഞ്ഞാ ശരി, ആഭിചാരം നാടുമുടിയാൻ, ദേവിയുടെ ശക്തി ക്ഷയിക്കാൻ.
0: അതെ, ഈ പ്രശ്നവും പരിഹാരമൊക്കെ അത് നിർത്തിയിട്ട് മതി. അല്ലാതെ ശുദ്ധികലശവും രക്ഷാർജ്ജനയും നടത്തിയിട്ട് ഒരു കാര്യമില്ല.
1: വിചാരം എവിടെയാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം. മേക്കാടിനോട് ആരാ പറയാ?
3: ഇനി അതും പറഞ്ഞാൽ കിട്ടി എന്നാ അനുഭവിക്കുന്ന മേക്കാടിന്റെ ഭീഷണി.
2: താക്കനെയും മറുതയും കൊണ്ട് വിടുവേല ചെയ്യിക്കുന്ന വീടാ ഇപ്പൊ വാർത്താളി ഉണ്ടെന്നാ കേട്ടത്. പിന്നെ ആരാ പോവാ, ആരാ പറയാ? തിരുമേനിക്കാവോ?
1: ആവണം. ഈ കരക്കാർക്ക് വേണ്ടി, ദേവിക്ക് വേണ്ടി തിരുമേനി മേക്കാടിനെ കാണണം, ഉപദേശിക്കണം.
0: കരക്കാരും കുടുംബക്കാരും പറഞ്ഞ അനുസരിക്കാത്ത ആള് ഞാൻ പറഞ്ഞ അനുസരിക്കൂ? ഇല്ല,
3: നിങ്ങൾ സഹപാഠികളല്ലേ, വേഴാഞ്ചേരി തിരുമേനിയുടെ ശിഷ്യന്മാരല്ലേ, ഇവിടെന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കോ?
0: അതെ, ഒരേ ഗുരു തന്നെ, വേഴാഞ്ചേരി തിരുമേനി, പരമസാത്വികൻ. പഠിപ്പിച്ചതും ഒന്ന്, പക്ഷേ പഠിച്ചത് മാത്രം രണ്ടായി പോയി.
4: അയാൾക്ക് അന്നേ ഇതിലൊക്കെ തന്നെയാ താല്പര്യം. തിരുമേനി ഒന്ന് രണ്ടു തവണ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്തതാ, അവസാനം പുറത്താക്കി. അതോടെ വാശിയായി, വൈരാഗ്യായി. ആ സമയത്ത് തെക്കൻ കാണ്ടു നിന്ന് ഒരു പരദേശി കർമ്മി വന്നുപെട്ടു, അബ്രാഹ്മണൻ, അധകൃതൻ, എന്നാലോ തികഞ്ഞ ജ്ഞാനി. മേക്കാടൻ അയാളുടെ ശിഷ്യനായി. ഒരു ജന്മം കൊണ്ട് അല്ല, ജന്മാന്തരങ്ങൾ കൊണ്ട് നേടിയ ആഭിചാര ഉപാസനാമൂർത്തികളെ മുഴുവൻ ആ കർമ്മി ശിഷ്യന് കനിഞ്ഞു നൽകി. എന്നിട്ടാ അയാൾ ജീവത്യാഗം ചെയ്തത്. പിൻഗാമികളെ കണ്ടെത്താതെ

0: ദുഷ്കർമ്മികൾക്ക് മരണമില്ല. വേക്കാടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം അയാളുടെ ഇച്ഛയ്ക്ക് അതീതമാ. ജന്മകർമ്മ പാപഫലങ്ങളാ, അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. ഒന്നും അഭ്യസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മേക്കാടൻ അഭ്യസിക്കുക മാത്രമല്ല, പണത്തിനും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി അതൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യും. അവിടെയാണ് തെറ്റ്.
1: മേക്കാടൻ അല്പമെങ്കിലും ഭയമുള്ളത് തിരുമേനിയാ. തിരുമേനി പറഞ്ഞാൽ അയാൾ കേൾക്കും, സംശയമില്ല.
0: ദൈവത്തെ പോലും ഭയമില്ലാത്തവനാ മേക്കാടൻ. പിന്നെയാണോ ഞാൻ? പറഞ്ഞു നോക്കാം. അകത്തേക്ക് വരാമോ?
2: ഹായ്, ഇതാര്? ദേവള്ളിയോ? ഇവിടെ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല. വരിക, ഇരിക്കാ. ഇരിക്കടോ. എന്താ, ഋഗ്വേദികൾക്കും വഴി തെറ്റുവോ?
0: മേക്കാടാ, നീ ആഭിചാരങ്ങൾ അനുഷ്ഠിക്കരുത്. ആയിരം ആയിരം ജന്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ഒരു ബ്രാഹ്മണ ജന്മം. ആ ബ്രാഹ്മണ്യം നീ നശിപ്പിക്കരുത്. ആഭിചാരങ്ങൾ അധമന്റേതാണ്. ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയേണ്ടവന.
2: അല്ല, നിങ്ങൾ ഈ ബ്രഹ്മജ്ഞാനികൾക്ക് തന്നെ ബ്രഹ്മം എത്രയുണ്ടെന്ന് തിട്ടുണ്ടോ? അദ്വൈതികൾ പറയുന്നു അത് രണ്ടല്ലെന്ന്. എന്നാ ഒന്നാണെന്ന് ഒട്ട് തീർത്തങ്ങോട്ട് പറയണില്ല. ദ്വൈതികൾക്കോ അത് രണ്ടാണ്. അപ്പോ ഇതിൽ ഒന്ന് എന്നതാണോ സത്യം, രണ്ട് എന്നതാണോ, അതോ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നാണോ?
0: സത്യമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല. അറിയാനുള്ള അന്വേഷണമാണ് ശരിയായ ജീവിതം. അതിനെ സ്ഥായിയായ ആനന്ദമുള്ളു.
2: അപ്പോ അന്വേഷണം ആനന്ദത്തിന് വേണ്ടിയാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്റെ ആനന്ദത്തിന് വേണ്ടി, എന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി.
0: ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ നിസ്സഹായനാണ്. ജന്മജന്മാന്തര പാപശാപ ഫലങ്ങളാണ് ഒരുവനെ ദുഷ്കർമ്മിയാക്കുന്നത്. ബ്രാഹ്മണനായിട്ട് പിറന്നിട്ടും നിന്നെ അധകൃതനാക്കുന്നു.
2: വേളിക്ക് നക്ഷത്രം തെളിയാൻ, സർപ്പകോപം മാറാൻ, ഇല്ലത്തൊരു പിന്തലമുറ ഉണ്ടാകാൻ, പൂയത്തിന്റെ പുണ്യം ചേർന്നൊരു പുത്രൻ ജനിക്കാൻ, പരമശിവനെ ശ്രീപാർവതിയെ സ്തുതിച്ചു പാടിയ പുള്ളുവത്തിക്ക് ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്ത മഹാബ്രാഹ്മണ, താൻ എന്നോട് സത്യത്തെയും ബ്രഹ്മത്തെയും തെറ്റിനെയും ശരിയെയും കുറിച്ച് പറയാതിരിക്കുക. തനിക്കതിനുള്ള യോഗ്യതയില്ല. ദേവള്ളി നിക്ക, നിക്കടോ. എന്റെ ജന്മത്തെയും പാപത്തെയും ശാപത്തെയും കുറിച്ച് താൻ പറഞ്ഞല്ലോ, കേട്ടോളൂ. ഇതേ ജന്മജന്മാന്തര ശാപ പാപഫലങ്ങളാൽ തന്റെ രക്തത്തിൽ പറഞ്ഞ അധകൃതനില്ലേ, അവൻ എന്റെ അടുത്ത് വരും, അഥർവം പഠിക്കും. ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും.
3: തേവള്ളി തന്റെ യഥാർത്ഥ മകന്റെ ഉപനയന സമയത്ത് അവൻ തന്റെ അവിഹിത മകനെ കാണുന്നു. തന്റെ ഗുരുനാഥനായ തിരുമേനിയുടെ ഉപദേശം സ്വീകരിച്ച് രണ്ടു മക്കളെയും പ്രശസ്തരാക്കുന്നതിനായി ഇരുവരെയും മൂന്ന് വേദങ്ങൾ പഠിപ്പിക്കാൻ തേവള്ളി തീരുമാനിക്കുന്നു.
4: അപ്പോ പുള്ളോത്തി തനിക്ക് ഉണ്ടിയുണ്ടെന്നുള്ള സത്യ? മേക്കാടൻ അവനത് പറഞ്ഞാൽ തെറ്റില്ല. വഴി പിഴച്ചു പോയെങ്കിലും മേക്കാടൻ വൃതശുദ്ധിയുള്ളവനാ. നാവ് പിഴക്കില്ല.
0: ആ പിഴയ്ക്കാത്ത നാവ് പറഞ്ഞതെല്ലാം സത്യാവോ? എന്നെ പഴിച്ചതും എന്റെ ഉണ്ണിയെ ശപിച്ചതും എല്ലാം. ജീവിതത്തിൽ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റ്?
4: ദേവള്ളി, നമ്മളെല്ലാം വെറും ഉപകരണങ്ങൾ. ആരുടെയോ ഇച്ഛയ്ക്കൊത്താടുന്ന വെറും പാവകൾ. സാത്വികനായ തനിക്ക് പോലും അടി തെറ്റി. അതും വെറും ഒരു പുള്ളോത്തിയിൽ. എല്ലാം വിധിയാണ്.
0: ഇല്ല, എന്റെ രക്തത്തിലൊരു അധർവി പിറക്കില്ല. അവൻ ആഭിചാരം ചെയ്യില്ല. പക്ഷേ അവരിന്ന് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല.
4: ധൈര്യമായിരിക്കൂ, അവൻ തന്റെ അടുത്ത് തന്നെ വരും. വേദം പഠിക്കും, പണ്ഡിതനും പ്രശസ്തനും ആകും.
0: സത്യമാണോ? എങ്കിൽ ഞാൻ അവനെ സത്കർമ്മിയാക്കും. ഇല്ലേ, അവനാവില്ലേ
4: സൽക്കർമ്മി? അതറിയില്ല. എന്റെ മുമ്പിൽ ആകെ പുക വന്ന് മൂടിയ പോലെ. വാർദ്ധക്യം കൊണ്ടാവാം, ഒന്നും വ്യക്തമല്ല. ആ നാളെ വിഷ്ണുവിന്റെ ഉപനയനമല്ലേ?
0: അതെ.
4: ദേവിളിച്ചല്ലേ, ധൈര്യമായി പോയിക്കൊള്ളൂ. നല്ലതേ വരൂ.
0: പോയി വരട്ടെ,
4: നാളെ കാണാം.

അനന്ത, അനന്ത ഇങ്ങ് വരൂ. വെള്ളത്തിൽ കളിച്ചു നടന്നാലേ ഉപനയനം കഴിഞ്ഞ് അവരങ്ങ് പോകും. നിനക്ക് വിഷ്ണുവിനെയും അച്ഛനെയും കാണണ്ടേ?

0: ഓം ഭൂർഭുവസ്വ
1: ഓം ഭൂർഭുവസ്വ
0: തത് സവിതുർവരേണ്യം
1: തത് സവിതുർവരേണ്യം
0: ഭർഗോ ദേവസ്യ ധീമഹി
1: ഭർഗോ ദേവസ്യ ധീമഹി
0: ധിയോ യോ ന പ്രചോദയാത്
1: ധിയോ യോ ന പ്രചോദയാത്

0: നീ ഇത്രയും കാലം എവിടെയായിരുന്നു?
1: എന്നോട് പൊറുക്കണം. ഇവന് ഇവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഒരു തവണ കണ്ടാ മതിയെന്ന് പറഞ്ഞ് കരയും. പൊറുക്കണം, ഇനി വരില്ല, ഒരിക്കലും വരില്ല.
0: ഉണ്ണി ഇവിടെ വരൂ. ഉണ്ണിയുടെ പേരെന്താ?
2: അനന്തപത്മനാഭൻ.
0: പഠിപ്പൊക്കെ എവിടം വരെയായി?
1: കുറച്ച് പാട്ടും കളമെഴുത്തും പഠിപ്പിച്ചു.
0: പാട്ടും കളമെഴുത്തുമോ? എന്തിന്? കുടവും വീണയും കൊണ്ട് നാട് തെണ്ടാനോ? ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം.
1: പുള്ളുവച്ചക്കന് വേദം പഠിക്കാൻ പള്ളിക്കൂടില്ലല്ലോ തിരുമേനി.
3: ദേവള്ളി, കുറ്റം പറയാനും ദോഷം പറയാനും ധാരാളം പേരുണ്ടാവും. അവൻ പഠിക്കട്ടെ, ഞാനിയാവട്ടെ.

0: ഉണ്ണി ഉറങ്ങിയോ?
1: പൂവ് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ഇവിടുന്ന് വന്നത് അവൻ അറിഞ്ഞിട്ടില്ല.
0: ഉറങ്ങട്ടെ, പഠനവും കളിയും നല്ല ക്ഷീണം ഉണ്ടാവും.
2: ഉത്തേടനോ വരാ.
3: വേണ്ട, ഒരു വിവരം അറിയണമായിരുന്നു.
2: എന്താ?
3: അല്ല ദേവള്ളി, കണ്ണിൽ കണ്ട പറയനും പുലേനും പുള്ളുവനും ഒക്കെ ഓതി തുളയ്ക്കാനുള്ളതാണോ ചതുർവേദങ്ങൾ? ഇയാളുടെ തോന്നിവാസങ്ങൾക്കൊക്കെ ഇവിടുന്ന് കൂട്ടുനിൽക്കുക.
0: തോന്നിവാസങ്ങളോ? പഠിക്കാൻ ആഗ്രഹമുള്ളവനെ അല്ലേ പുത്തേട പഠിപ്പിക്കാവൂ. എനിച്ച കുലമല്ല വേദം പഠിക്കാനുള്ള യോഗ്യത.
3: വേദം കേൾക്കുന്ന അബ്രാഹ്മന്റെ ചെവിയില് ഈ ഒരിക്കൽ ഒഴിക്കണം മനസ്മൃതിയില്. അവിടത്തേക്കതറിയാലോ?
0: അറിയാം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ, അതും മനു തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് താൻ തന്റെ വേളിയോടൊന്ന് പറഞ്ഞു നോക്ക്, അവള് ചൂലെടുത്ത് തന്നെ അടിക്കും.
3: വന്നതെന്റെ തെറ്റ്, ആരെ വേണമെങ്കിൽ പഠിപ്പിച്ചോളൂ, പക്ഷേ ഞങ്ങളുടെ ഉണ്ണികൾക്ക് ഉള്ളുവന്റെ കൂടെ വേദം പഠിക്കണ്ട. പറ.
4: അങ്ങനെ തേവള്ളിയുടെ ശിക്ഷണത്തിൽ അനന്തപത്മനാഭൻ വേദപഠനം ആരംഭിച്ചു.

0: കാലങ്ങൾ കടന്നുപോയി. തേവള്ളിയുടെ അവിഹിത പുത്രനായ അനന്തപത്മനാഭൻ വേദങ്ങളിലും താന്ത്രിക ചിത്രകലയിലും അഗ്രഗണ്യനാകുന്നു. കുലീന ബ്രാഹ്മണനായ പൂത്തേടൻ നമ്പൂതിരിയുടെ മകളെ അവൻ സ്നേഹിക്കുകയും ഇതുകാരണം പൂത്തേടൻ അനന്തപത്മനാഭനെ വെറുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ വിഷ്ണു നഗരത്തിൽ പഠിക്കുകയാണ്. അവിടെ അവൻ ഉഷ എന്ന സ്ത്രീയുമായി സ്നേഹത്തിലാവുന്നു.
1: വിഷ്ണു ഈ ആഴ്ച വരും, കത്തുണ്ടായിരുന്നു. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ആവോ, ക്ലാസ് ഉണ്ടാകുന്നാ പറയുന്നേ. എം എസ് സിക്ക് ചേരണ അത്രേ. എങ്ങനെയാ, പണം വേണ്ടേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാം. അവൻ പഠിക്കട്ടെ, കോളേജ് പഠിപ്പിനെ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ. ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്തു പറയാനാ, അങ്ങനെ കിടക്കുന്നു. ഒരു സഹായത്തിന് ആരെങ്കിലും അവിടെ ഉണ്ടോ? അങ്ങനെ പറയാനാരുമില്ല, ആരെങ്കിലും നിർത്തണം.

0: വരുന്നുണ്ട്. ആര്? ദി ഗ്രേറ്റ് പെയിന്റർ കം വേദപണ്ഡിതൻ അനന്തപത്മനാഭൻ.
1: ഈ പുള്ളുവ സഹവാസം അച്ഛൻ അറിയണ്ട, അരിഞ്ഞു പുഴയിലൊഴുക്കും.
0: ഓ പിന്നെ
1: അച്ഛനില്ലേ അവിടെ?
0: ടൗണിൽ പോയിരിക്കുക.
1: മനസ്സിലായി, ഇല്ലെങ്കിൽ തന്നെ മഷിയിട്ട് നോക്കി അവിടെ കാണോ. അമ്മ മരുന്ന് കഴിച്ചോ?
2: സാവിത്രി തന്നു. മോമെല്ലാം കഴിച്ചു.
1: അമ്പലത്തിൽ നിന്ന് അമ്മ കിടന്നോളൂ.
2: ചെല്ല് ചെല്ല്.

0: വരച്ചു കൂട്ടുകയല്ലാതെ വല്ല പ്രയോജനമുണ്ടോ?
1: ഉണ്ടല്ലോ. ദക്ഷിണയും ഫീസും വാങ്ങാതെ കുട്ടികൾക്ക് വേദം പറഞ്ഞു കൊടുക്കാം. വിഷ്ണുവിന് ഹോസ്റ്റൽ ഫീസും പഠന ചെലവ് അയച്ചു കൊടുക്കാം. പിന്നെ എനിക്കും അമ്മയ്ക്കും താൻ വന്നാൽ തനിക്കും ചാപ്പാട് കഴിക്കാം. തന്നെയുമല്ല, താന്ത്രിക് പെയിന്റേഴ്സ് ഇന്ത്യയിൽ തന്നെ വിരലുണ്ടാവുന്നവരേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ.
0: ഓ പിന്നെ
1: അന്ന് ഇവിടെ വന്ന സായിപ്പ് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? യുവർ വർക്ക് ഈസ് മാർവലസ്. താൻ കണ്ടോ, അയാൾ എന്നെ ക്ഷണിച്ചിരിക്കുക കലകളുടെ തറവാടായ പാരീസിലേക്ക്. ഞാൻ അവിടെ എന്റെ പെയിന്റിംഗ് എക്സിബിഷൻ നടത്തും.
0: അതെ, അവിടെയാകുമ്പോ ഭാരതത്തിന്റെ മഹത്തായ ചിത്രകലാ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കാം, അവര് വിശ്വസിക്കുകയും ചെയ്യും.
1: എന്നിട്ട് താനെന്താ വരയ്ക്കാതെ?
0: ഞാനും വരച്ചു തുടങ്ങാൻ പോവാ.
2: ഒരു ദിവസം തേവള്ളി പ്രശ്നം നടത്തുകയും അവിടെ കൂടിയിരുന്ന എല്ലാ നമ്പൂതിരിമാരുടെയും മുമ്പിൽ അനന്തനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുമ്പോൾ പൂത്തേടൻ അനന്തനെ അവന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി

0: അപമാനിക്കുന്നു. അനന്തൻ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും അദ്ദേഹത്തെ അനുഗമിക്കുന്ന മേക്കാടൻ അദ്ദേഹത്തോട് സഹതപിക്കുകയും അഥർവവേദം പഠിക്കാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.
1: പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ള കളത്തിൽ സ്വർണം വെച്ചോളൂ. ആരൂഢ സംഖ്യ 153. ആരൂഢം കർക്കിടക രാശി. ലഗ്നത്തിൽ സൂര്യൻ. 6 ശനി. 9 ചൊവ്വ. 12 ബുധൻ. ലഗ്നത്തിൽ തന്നെ നോക്കിക്കോളൂ, ഒരു കാര്യം വ്യക്തം, ക്ഷേത്രത്തിൽ ദൈവസാന്നിധ്യമില്ല. മേക്കാടന് എന്തു തോന്നുന്നു?
2: ശരിയാ, ആരൂഢത്തിൽ സൂര്യനല്ലേ നിൽക്കുന്നത്, ഉണ്ടാവില്ല. ഉണ്ണിക്ക് എന്തു തോന്നുന്നു?
3: ആരൂഢാധിപൻ നീചസ്ഥനായി ഗുളികബന്ധത്തിൽ നിൽക്കുന്നു. പിന്നെ മൂന്നാം ഭാവാധിപനായ ബുധൻ 12 നിന്ന് ശത്രുഭാവത്തെ വീക്ഷിക്കുന്നു.
4: അതുകൊണ്ട്
3: അശുദ്ധി ശത്രുവശ്ചോര ചിന്തനീയാഹി ശത്രുവിന, ശത്രുക്കളാലും ചോരന്മാരാലും അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു.
5: ചോരന്മാരോ?
3: പേടിക്കണ്ട, പുറത്തുള്ളവരോ പരദേശികളോ അല്ല, അകത്തുള്ളവര് തന്നെയാ.
6: എടോ പുള്ളുവത്തിരിമേനിയെ, അമ്പലവാസികളൊക്കെ മോഷ്ടാക്കളാണെന്നാണോ? ഏ അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? കവടി കയ്യിലുണ്ടെങ്കിൽ എന്തും പറയാല്ലേ. തന്റെ നാവിന് ചേരുന്നത് നാവോറു പാട്ടാ. കുലത്തൊഴിലെ കേട്ടെങ്കിൽ കഴിഞ്ഞാ പോരെ.
3: എടോ
6: പേടിപ്പിക്കാതെടോ, ഈ അഷ്ടമംഗല്യവും ദേവപ്രശ്നമൊക്കെ പറഞ്ഞാല് ഞങ്ങള് സവർണര് ബ്രാഹ്മണര് ചെയ്തോളാം. തനിക്കിതിൽ എന്ത് കാര്യം?
2: നിർത്തടോ, ദേവന്റെ മുതല് കെട്ടതും പോരാ, സത്യം പറഞ്ഞവനെ ചീത്ത വിളിക്ക. മൂന്നാം ഭാവാധിപൻ ബുധൻ 12 ശത്രുഭാവത്തേക്ക് നോക്കിക്കൊണ്ട്. താനും തന്റെ ആൾക്കാരും മുതല് കെട്ടിട്ടില്ലെങ്കിൽ അത് ഇപ്പൊ പറയാ, ഞാൻ അങ്ങനെ തെളിയിക്കാം. കുറെ ബ്രാഹ്മണരിറങ്ങിയിരിക്കുന്നു. എന്താണോ നിന്റെയൊക്കെ ബ്രാഹ്മണ്യം? നെഞ്ചത്തിറക്കുന്ന ഈ രണ്ടര നൂല എങ്കിൽ എനിക്ക് 3 തരൂ. ഇവനെ അതിർവേദ്യത്തിലൂടെ ഉപനയനം നടത്തി ഗായത്രി ഉപദേശിച്ച് ബ്രാഹ്മണനാക്കി തരാം. ഇരിക്കണ്ട, ഇവിടെ ഇരിക്കുന്ന ഏത് ബ്രാഹ്മണനേക്കാൾ ബ്രാഹ്മണ്യം ഇവനുണ്ട്, ജ്ഞാനം കൊണ്ട്. അറിവിനെ ബഹുമാനിക്കാൻ പഠിക്കണോ ആദ്യം? ഉണ്ണി അവിടെ ഇരിക്ക, അഭിപ്രായം പറയാ.
1: അനന്ത പുറത്തു പോകൂ. പോകാൻ
2: അനന്ത, അനന്ത അവിടെ നിൽക്ക. അനന്ത, ഉച്ചയ ഉറക്കം തടസ്സപ്പെടുത്തിയോ?
7: ഇല്ല, ഒന്ന് മയങ്ങേ ഉള്ളൂ. ഈ വരവ് തീരെ പ്രതീക്ഷിച്ചില്ല. ഇരിക്കാം.
2: ഇരിക്കാം. ഈശാന കോണിലൊരു സ്രോതസ് കണ്ടു, പക്ഷേ തേജസ്സില്ല. അത് നീയാവൂ എന്നെനിക്കറിയാം. എന്നിട്ട് എന്തേ ഇതുവരെ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചാൽ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. നീ അറിവുള്ളവനാണ്, വേദപണ്ഡിതനാണ്, പക്ഷേ നിന്റെ അറിവ് പൂർണ്ണമല്ല. 4 വേദങ്ങൾ എന്റെ അഥർവത്തിന് മാത്രം ഒരൈത്തം. വേദങ്ങൾ ദൈവസൃഷ്ടമാണ്, എന്നിട്ടോ അതിൽ പോലും ഉച്ചനീച്ചത്തു. അഥർവ അധമമാണത്രേ, ആഭിചാരമാണത്രേ. ഉണ്ണി, ഒരു വേദവും ഒരു കർമ്മവും ഒരു മന്ത്രവും ആഭിചാരമല്ല. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് വേദകർമ്മ മന്ത്രാദികളുടെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത്.
7: അല്ല, ഞാൻ അങ്ങനെ ഒന്നും ധരിച്ചിട്ടില്ല. ഇരിക്ക.
2: അതെനിക്കറിയാം, പക്ഷേ തെറ്റായ ധാരണകൾ പുലർത്തി അറിവിൽ നിന്ന് അകന്നു നിൽക്കരുത്. അഥർവം അങ്ങോട്ട് പഠിക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കാം.
7: അത് 3 കഴിഞ്ഞിട്ട് പോരെ 4 വേദം. സാമു ഇനിയും കഴിഞ്ഞിട്ടില്ല.
2: മതി, ഒക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം.
7: സമയമാട്ടെ,
2: ഞാൻ വരും. എനിക്കറിയാം.
0: അനന്തനെ തന്റെ പിൻഗാമിയാക്കും എന്ന മേക്കാടന്റെ വാക്കുകൾ തേവള്ളിയുടെ ഉറക്കത്തിന് ഭംഗം വരുത്തി തുടങ്ങി. തന്റെ മൂത്ത മകനെ ഓർത്ത് അദ്ദേഹം വ്യാകുലപ്പെടാൻ തുടങ്ങി.
8: എന്തു പറ്റി ഉണ്ണി? ആകെ വേർത്തിരിക്കുന്നല്ലോ, എന്തു പറ്റി? പെട്ടെന്നല്ല അസുഖം?
1: ഇല്ല, ഒരു ദുസ്വപ്നം കണ്ടു.
5: അച്ഛൻ എങ്ങോട്ട് പോന്നു?
1: നീ ആ വിളക്കിങ് തരൂ.
8: എങ്ങോട്ടേക്കാ?
1: എനിക്ക് അനന്തനെ ഒന്ന് കാണണം.
5: ഈ അർദ്ധരാത്രിക്കോ അച്ഛനൊറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം.
1: വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ.
8: മോനെ, അച്ഛൻ അറിയണ്ട, നീ പിന്നാലെ പോവും.

0: എന്താ അച്ഛനും വിഷ്ണുവും കൂടി ഈ അർദ്ധരാത്രിയില്?
1: എനിക്കൊന്നും അറിയില്ല അനന്തേട്ടനമ്മേ, എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങി പോന്നു. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതി ഞാനിവിടെ പോന്നതാ. ഈ അച്ഛന്റെ ഓരോ കാര്യങ്ങളെ.
2: മേക്കാട് തിരുമേനി ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ഞാൻ അതിലൊന്നും ആകർഷ്ടനായിട്ടില്ല.
3: അനന്ത, നീ ഇന്ന് എന്നേക്കാൾ അറിവുള്ളവനാണ്. ഞാൻ പഠിപ്പിച്ചതിലും കൂടുതൽ നീ പഠിച്ചു. ഞാൻ കാണാത്ത അർത്ഥങ്ങൾ കൂടി നീ തനിയെ കണ്ടെത്തി. പക്ഷേ ഇന്ന് നിന്റെ അറിവ്, അറിവിനോടുള്ള തൃഷ്ണ അതെന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ ശരിക്കുറങ്ങിയിട്ട് നാളുകളായി. നീ സ്വയമാർജിച്ച ജ്ഞാനത്തിന്റെ തേജസ് ആരോ വന്ന് തല്ലിക്കെടുത്തുന്നു. വേദങ്ങളുടെ പരിശുദ്ധി ആരോ നശിപ്പിക്കുന്നു. അനന്ത, നിനക്കെന്തോ സംഭവിക്കുന്നുണ്ട്. മനസ്സിലെന്താണെങ്കിലും അതെന്നോട് പറയൂ. നിനക്ക് ഗുരുവായിട്ട് ഞാൻ പോരെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ മേക്കാടൻ വേണ്ട, അയാൾ നിന്നെ നശിപ്പിക്കും, ആഭിചാരം ചെയ്യുന്നവനാക്കും, ദുഷ്കർമ്മിയാക്കും.
2: ഇല്ല, എനിക്ക് വേണ്ടി, എന്റെ മാത്രം സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അധമകർമ്മങ്ങൾ അനുഷ്ഠിക്കില്ല. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ഈ പാതി ജന്മം, ഈ പാതി ബ്രാഹ്മണ്യം എനിക്ക് തരേണ്ടിയിരുന്നില്ലെന്ന്. ഒരു പുള്ളുവൻ മാത്രമായിരുന്നെങ്കിൽ നാട് തെണ്ടി നാവോർ പാടി നാട് കഴിക്കാമായിരുന്നു. പക്ഷേ എനിക്കത് വയ്യല്ല. വേദങ്ങളൊക്കെ പഠിച്ചു, ഉപനിഷത്തുകളും പുരാണങ്ങളും മൃതികളും ഒക്കെ, എന്നിട്ടും ഞാൻ ആരാണ് അതുപോലും എനിക്കറിയില്ല. ചാതുർവർണ്ണികളൊക്കെ പഠിപ്പിച്ചു തന്ന ആളല്ലേ ഞാൻ. ആരാണ്? ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, ശൂദ്രനാണോ, ആരാണ് ഞാൻ? ആരുടെ കർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? ആരായിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്? ഇല്ല, എന്നെ ഓർത്ത് ഭയപ്പെടണ്ട. സാത്വിക രക്തത്തിൽ, ഋഗ്വേദിയുടെ രക്തത്തിൽ ഒരു അഥർവി പിറന്നു എന്ന് കരുതണ്ട. പക്ഷേ എന്റെ വിശ്വാസങ്ങൾ ഇളകിപ്പോകുന്നു, എന്റെ മനസ്സാടിപ്പോകുന്നു. പഠിച്ച മന്ത്രങ്ങൾ കൊണ്ടൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവിടുന്ന് മഹാസാത്വികനല്ലേ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് ശക്തി തരും.

0: ഒരിക്കൽ അനന്തനെയും അനന്തന്റെ കാമുകിയെയും പൂത്തേടൻ പിടികൂടി.
1: ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എല്ലാം അറിഞ്ഞു. അച്ഛനും തിരുമേനിമാരും കൂടെ അവമാനിച്ചതും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും എല്ലാം.
2: ഇറങ്ങിപ്പോന്നതല്ല, ഇറക്കി വിട്ടതാ. അല്ലെങ്കിൽ തന്നെ അഷ്ടമംഗല്യത്തിൽ കുള്ളുവൻ എന്താ കാര്യം? തെറ്റേണ്ടതാ. അറിവ് പ്രകടിപ്പിക്കാനുള്ളതല്ല, അറിവില്ലായ്മ കാണിച്ചത് ഞാനാ.
1: അനന്തേട്ടാ, ഒത്തിരി അറിവുള്ള ആളല്ലേ, വേറെന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ? വേദം ചൊല്ലിയും പഠിപ്പിച്ച് ഇവിടെ കഴിഞ്ഞിട്ടാ ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്തത്, അപമാനിക്കപ്പെടുന്നത്.
2: എത്ര അപമാനിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും മറ്റൊരു ജോലി അത് വേണ്ട. അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് ഞാൻ.
1: പക്ഷേ അനന്തേട്ടൻ അപമാനിക്കപ്പെടുമ്പോ വേദനിക്കുന്നത് എന്റെ
3: മനസ്സാണ്.

0: 일로 왔잖아. 그래 감독님.
1: 네.
0: 네. 와리 그래. 와리 그래.
1: 아, 진짜. 엄마. 엄마.
2: 꽃잠에.
0: 무슨 일이네. 아하.
2: 꽃잠에.
0: 안으로 가.
1: 진짜.
0: 아, 근데 또 내려서.
1: 네.
0: 내가 안에 건들려. 왜 그래. 에이. 가라. 가라.
1: 엄마. 엄마. 엄마.
3: 왜가 우리들 노루 못 버리고 알려 거봤더라.
2: എന്ത് പറ്റി? അവൾ എന്ത് പഴച്ചു?
0: അവൾ കഴിഞ്ഞാൽ അവനെ കണ്ടുള്ളു. പുള്ളോപരവണൻ കുടുംബത്തിന്റെ മാനം കെടുത്താനുണ്ടായ അസുരവിത്ത് ഒന്നു കളഞ്ഞ എല്ലാത്തിനും. നിന്റെ വാർത്തദോഷം കൊണ്ടാ നടക്കണി.
4: വീട്ടുതടങ്കലിലായ സാവിത്രി ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോൾ അനന്തന്റെ കുടിലേക്ക് പുറപ്പെട്ടു.
5: സാവിത്രി കുഞ്ഞെ, എല്ലാരും ഉറങ്ങി, ആരും അറിയാതെയാ ഞാൻ വന്നത്. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ പട്ടിണി കിടക്ക. എന്തെങ്കിലും കഴിക്ക്.
6: അച്ഛൻ തിരുമേനി ഉറങ്ങിയോ? നാണി, എന്നെ ഒന്ന് തുറന്നു വിടോ, എനിക്ക് അനന്തനെ ഒന്ന് കാണണം.
5: അയ്യോ വേണ്ട നമ്പരാട്ടി, വല്യ തിരുമേനി എങ്ങാനും അറിഞ്ഞാ?
6: ആരും അറിയില്ല. ഒരു നോക്ക് കണ്ടിട്ട് വിളക്കുന്നതിന് മുമ്പ് ഇങ്ങെത്താം. സത്യം, ഞാൻ തിരിച്ചു വരാം.
4: അവിടെ പുഴക്കരയിൽ മണൽപ്പരപ്പിൽ ആകാശം നോക്കി കിടക്കുന്ന അനന്തനെ സാവിത്രി കാണുന്നു.
6: അനന്തേട്ടാ, നമ്മൾ എന്ത് ചെയ്യും?
7: അറിയില്ല.
6: എന്നെ കാണാതായാൽ അവർ ആദ്യം വരുന്നത് ഇവിടെയും അനന്തേട്ടന്റെ വീട്ടിലും ആയിരിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
7: എങ്ങോട്ട്?
6: എങ്ങോട്ടെങ്കിലും.
4: സാവിത്രി വീട് വിട്ടിറങ്ങിയ കാര്യമറിഞ്ഞ പൂത്തേടനും കൂട്ടരും അനന്തനെ വകവരുത്തുവാനായി ആളെ കൂട്ടി അനന്തന്റെ കുടിലേക്ക് പുറപ്പെട്ടു. മകളെ വലിച്ചകച്ച് അനന്തനെ മർദ്ദിക്കുകയും വീടിന് തീയിടുകയും ചെയ്യുന്നു. അനന്തന്റെ വൃദ്ധയായ അമ്മ രക്ഷപ്പെടാൻ കഴിയാതെ തീയിൽ വെന്തു മരിച്ചു. ഇതിന് പ്രതികാരം ചെയ്യാനും തന്റെ ഗ്രാമത്തിൽ നാശം വിതയ്ക്കാനും ഇത് അനന്തനെ പ്രേരിപ്പിക്കുന്നു.
8: കുത്തേടാ കുത്തേടാ, താ ഒരു വന്നു. ഒന്നും പേടിക്കണ്ട, കണ്ടോ? പിടി കിട്ടിയാൽ ഒന്ന് കളഞ്ഞേക്കണം. നമ്മുടെ കുഞ്ഞിനെയല്ല, അവനെ. വരിയാ.

അമ്മയുടെ മരണശേഷം അവൻ മേക്കാടിനെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അനന്തന് ആ ഗ്രാമം വെറുത്തു, അല്ലെങ്കിൽ ആ ഗ്രാമം അനന്തനെ വെറുത്തു. വൈദിക വിജ്ഞാന ശാഖയുടെ ഇരുണ്ടതെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന

ജ്ഞാനസ്രോതസിന്റെ പുതിയ ഉറവുകൾ തേടി മേക്കാടനും അനന്തനും ആ ഗ്രാമം വിട്ടു. ഗ്രാമങ്ങൾ, നഗരങ്ങൾ, കാടുകൾ, പുൽമേടുകൾ, പുഴകൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ ധർമ്മങ്ങൾ, ധർമ്മച്യുതികൾ എല്ലാം കണ്ടു കണ്ട് അവർ സഞ്ചാരം തുടർന്നു. കോടമഞ്ഞും മേഘങ്ങളും തഴുകുന്ന ദൂരെ ദൂരെ, വളരെ ദൂരെ എവിടെയോ ഒരിടം, അവിടെ അവർ ഒരു കർമ്മവേദി കണ്ടുപിടിച്ചു.

0: അനന്ത, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മഹാപുരോഹിതന്മാരിലൂടെ ഞാൻ ആർജിച്ച സിദ്ധിയും ജന്മജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മശക്തിയും ജ്ഞാനവും എല്ലാം, എനിക്ക് നേടാൻ കഴിയാതിരുന്നതെല്ലാം നീ നേടണം. ഞാൻ അവസാനിക്കുന്നിടത്ത് നിന്ന് അനന്തൻ ആരംഭിക്കണം. മഹാഹോമം തുടങ്ങണം. വ്രതശുദ്ധി കളങ്കമേശാതെ തുടരണം. അതിമാനുഷനാകണം. എനിക്ക് സമയമായി.
1: മേക്കാടൻ മരിക്കുന്നു, പക്ഷേ അനന്തൻ തന്റെ പഠനം തുടരുന്നു. ഇത് അവന്റെ ഗ്രാമത്തിൽ ഗുരുതരമായ ദുരന്തങ്ങൾക്കും മരണങ്ങൾക്കും ഇടയാക്കുന്നു.
2: നടന്നോ ചുപ്ര, മഴ വരുന്നു.
3: ഇതെന്താ കാലം തെറ്റൊരു മഴ?

0: ഒന്ന് ജീവി. എന്തൊരു മഴ, ചെലികാലം. നാരായണ,
1: എന്തൊരു മഴ! തൊഴുത് പുറത്തിറങ്ങിയപ്പോ തുടങ്ങിയതാ. മീനമാസത്തിലെ മഴ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലാം തലതിരിഞ്ഞാ.

0: 당연하거든. 아빠.
1: അയ്യോ, ഇതെന്ത് പറ്റി?
2: പേടിക്കാൻ വേണ്ടിയൊന്നും ഇല്ല, വിഷം തീണ്ടിയതാ.
1: എന്റെ ഭഗവതി,
0: നാട് മുടിയുക. എവിടെ നോക്കിയാലും അനർത്ഥങ്ങളേ ഉള്ളൂ. വെള്ളപ്പൊക്കം, ക്ഷേത്രനാശം, ബ്രാഹ്മണനാശം, സർവത്ര നാശ്യ.
3: തിരുമേനി വരുന്നുണ്ട്.
2: തിരുമേനി? തിരുമേനി എന്താ ഒന്നും മിണ്ടാത്ത്? നാട് മുഴുവൻ നശിക്കുക. തിടംപെഴുന്നള്ളിക്കുന്ന ആനകൾ ചരിയുന്നു, കൊടിമരങ്ങൾ ചായുന്നു, ക്ഷേത്രങ്ങൾ നശിക്കുന്നു. എന്താ തിരുമേനി ഇതൊക്കെ? കാശും കവടി ഇല്ലാണ്ട് മൂന്ന് കാലവും അറിയാവുന്ന ആളല്ലേ അവിടുന്ന്? ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടും. എന്ത് തെറ്റാണ് നമ്മളൊക്കെ ചെയ്തത്?
3: ഇല്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം കാണാനുള്ള മനസ്സിന്റെ ശക്തി അതെന്നെ നഷ്ടപ്പെട്ടു. തകരുന്ന ബ്രാഹ്മണ്യം നോക്കി തളർന്നു നിൽക്കുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ, അതാണ് ഞാൻ. കർമ്മങ്ങൾക്ക് ഫലസിദ്ധി കുറയുന്നത് കലികാലം കൊണ്ടാണ്. പക്ഷേ വിപരീത ഫലമുണ്ടാകുന്നതോ? ഇവിടെ നശിക്കുന്നത് ക്ഷേത്രമല്ല, ക്ഷേത്രജ്ഞനാണ്. ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് നഷ്ടപ്പെട്ട, തിരികെട്ടുപോയ വെറുമൊരു മൺവിളക്ക്, അതാണ് ഞാൻ.
0: അവിടുത്തെ ശിഷ്യൻ അനന്തൻ ആ മേക്കാറിന്റെ ഒപ്പമല്ലേ പോയത്? ഇങ്ങനെ വരൂ. ശക്തി കിട്ടാൻ യോനി പൂജ വരെ നടത്തിയിട്ടുള്ളവരാ മേക്കാടൻ. അനന്തര പ്രതികാരമുണ്ടാകും, ബ്രാഹ്മണകുലത്തെ അവൻ നശിപ്പിക്കും. അനന്തര പ്രതികാരമുണ്ടാകും, ബ്രാഹ്മണകുലത്തെ അവൻ നശിപ്പിക്കും.

0: അനന്തൻ തന്റെ ശക്തിയും മാന്ത്രിക വിദ്യയും ഉപയോഗിച്ച് തന്റെ വീടിന് ചുറ്റുമുള്ള ആദിവാസികളെ സന്തോഷത്തോടെയും സേവകരായും നിലനിർത്തുന്നു. ഗോത്രത്തലവന്റെ മകൾ പൊന്നി അനന്തന് സ്വയം സമർപ്പിക്കുന്നു. അവൻ തന്റെ ബ്രഹ്മചര്യം നിലനിർത്തുകയും വിപുലമായ ആഭിചാര കർമ്മത്തിനായി പൊന്നിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം വിരാമമിടാൻ തേവള്ളി തന്റെ ഇളയ മകനോട് തന്റെ ജ്യേഷ്ഠനെ കാണാനും ഗ്രാമത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആവശ്യപ്പെടുന്നു. വിഷ്ണു തന്റെ സുഹൃത്തുക്കളോടൊപ്പം അനന്തന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വനത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു.
1: പ്രിയപ്പെട്ട ഉണ്ണിക്ക് ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ അടിയന്തരമായി ഇല്ലത്തേക്ക് വരണം. കത്ത് വായിച്ച് ഭയപ്പെടണ്ട, മിക്കും സുഖം തന്നെ. ഉണ്ണി, അച്ഛന് വയസ്സായെന്നറിയാമല്ലോ, അതുകൊണ്ടാണോ എന്തോ ദുസ്വപ്നങ്ങൾ കാണുന്നു, ദുർനിമിത്തങ്ങൾ കാണുന്നു.
2: നീ നടന്നു, ഞാൻ വണ്ടി മാറ്റിയിട്ട് വരാം.
3: ആ
2: വരും. ഉഷേ,
4: തന്റെ ഈ ക്ലാസ് കട്ടിയിലും കറക്കുമൊക്കെ ഫാദറുമാരും അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ പഠിപ്പ് തീരും.
5: ഓ, പിന്നെ അവരിപ്പോ എന്റെ പഠിപ്പ് മുടക്കാൻ സിംഗപ്പൂരിന്ന് അടുത്ത ഫ്ലൈറ്റ് മുടിച്ചോണ്ടെങ്കിൽ വരാൻ പോവല്ലേ?
4: അടുത്ത ഫ്ലൈറ്റിന് പോരുന്നതാ നല്ലത്, അല്ലെങ്കിൽ പെണ്ണ് പൂണൂലിടേണ്ടി വരും.
2: വിഷ്ണു, നീയൊക്കെയാണ് അനന്തേട്ടനെ ഇങ്ങനെയാക്കിയത്. മാനസികമായി നീ പോലും ഇന്നും ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 17-ാം നൂറ്റാണ്ട്, മന്ത്രവാദവും അഭിചാരവും. കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല. ഉഷയ്ക്കറിയുമോ, ഇവന്റെ ഏട്ടനുണ്ടല്ലോ അനന്തൻ, ഹീസ് ദി മോസ്റ്റ് ബ്രില്യൻ മാൻ ഐ ഹാവ് എവർ സീൻ. ആ ബ്രില്യൻസ് അയാൾക്ക് പ്രയോജനപ്പെടാതെ, ഈ ലോകത്തിന് പ്രയോജനപ്പെടാതെ വെറും ഫൂളറയ്ക്ക് വേണ്ടി പാഴാക്കുക. വിഷ്ണു, നമുക്ക് പോയി അങ്ങേരെ വിളിച്ചോണ്ട് വരാം.
4: അനന്തേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ തിരുമേനി വിചാരിച്ചാൽ കബഡി വെച്ച് ഗണിച്ച് ഏകദേശമൊക്കെ അറിയാൻ സാധിക്കും. അച്ഛന് വയസ്സായില്ലേ, സ്ഥലം പിടികിട്ടിയാൽ ഞാൻ തന്നെ തേടി പോകേണ്ടി വരും. അതിനാവും ഇപ്പൊ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്.
2: ഏതായാലും ഇങ്ങനൊരു കാര്യത്തിന് പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും
5: വരാം. ഞാനും വരട്ടെ?
2: വേണ്ട,
5: ഞാൻ വരും.
2: അപ്പൊ ഹോസ്റ്റലിൽ എന്ത് പറയും?
5: വീട്ടിൽ പോയെന്ന്.
2: വീട്ടിലോ?
5: എന്താ
2: കർത്താവേ, ഈ കാലത്തെ പെമ്പിള്ളേരെ എങ്ങനെ വിശ്വസിച്ച് ഹോസ്റ്റലിൽ വിടും?
1: മേഡം, ഇടവ, മിഥുനം, കർക്കിടക്, ചിങ്ങ, ചിങ്ങം രാശി, 7-ാം ഭാവം യുദ്ധമാണ്. യാത്രയ്ക്ക് തടസ്സമില്ല, പക്ഷേ 12-ലെ ശനി ഉത്തിഷ്ടകാര്യ വിഘ്നമുണ്ടാക്കാം. 6-ലെ സർപ്പി ശത്രുദോഷങ്ങൾ വരുത്തിവെക്കും. ഓരോ അടിവെപ്പും സൂക്ഷിച്ചു വേണം. ലഗ്നാധിപൻ സൂര്യൻ മേടം രാശിയിലാണത്. ദൈവം ധാമവഹിപ്രകാശകവനദ്ദേശം രവേ ഭൂപതി. കിഴക്ക് ഉദയാർക്കന്റെ ദിശ. അനന്തൻ വസിക്കുന്നിടം തികച്ചും വിജനമാണ്. ജലത്താൽ ചുറ്റപ്പെട്ടത്. പർവ്വതമധ്യത്തിലായിരിക്കും ഇരിപ്പിടം. വസിക്കുന്ന ഇടം പഴക്കം ചെന്നതായി ഇടിഞ്ഞ് പൊള്ളി. തനിയെയല്ല പോകുന്നതെന്ന് എനിക്കറിയാം. സൂക്ഷിക്കുക, അനന്തനിൽ നിന്ന് പഴയ സൗഹൃദം ഇനി പ്രതീക്ഷിക്കരുത്. അവന്റെ ലക്ഷ്യവും അതിനുള്ള മാർഗങ്ങളുമെല്ലാം മാറിയിട്ടുണ്ടാവും. ഓരോ അടിവയ്പ്പും സൂക്ഷിക്കുക. കൂടെയുള്ള നിന്റെ കൂട്ടുകാരോടും ഈ രക്ഷയാണ് ഞാൻ പറയണം. ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുന്ന മഹാപാതകങ്ങൾ ഒന്നും ചെയ്യരുത്. നീ മാത്രമല്ല, നിന്റെ കൂട്ടുകാരും.
2: ഒന്ന് കയറി വേടാ, തണുക്കുന്നു, പോവാം.
4: റോയ്, നമ്മൾ പോകുന്നത് വളരെ അപകടം പിടിച്ചൊരിടത്തേക്കാണ്. അതും അതിഗൂഢമായ ഏതോ ശക്തിയെ അതിമാനുഷത്വത്തിന് വേണ്ടി ഉപാസിക്കുന്നവരാണ്. അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ പരം അപകടം വേറൊന്നിനുമില്ല. അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിലും നീ ഉണ്ടെന്ന് ഭാവിക്കണം. കൂടെയുള്ളവരുടെ ആശ്വാസം വേണ്ടിയെങ്കിലും നീ ഏലസി കെട്ടണം.
2: ഞാൻ കെട്ടിയില്ലെങ്കിലേ ഞാനല്ലേ ജാകുള്ളൂ, അത് ഞാൻ സഹിച്ചോളാം. എന്റെ പൊന്നു പെങ്ങളെ, ഇവന്റെ കൂടെ എങ്ങനെ കഴിഞ്ഞുകൂടി പോകും?
4: ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് തനിക്കും തോന്നുന്നുണ്ടോ?

0: വിഷ്ണുവും കൂട്ടരും അനന്തന്റെ അടുത്തേക്ക് എത്താൻ ആദിവാസികളുടെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അതിന് അവർ വിസമ്മതിച്ചു. കാരണം അവർക്കിടയിൽ അനന്തന് ദൈവതുല്യമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അനന്തൻ തന്നെ വന്ന് വിഷ്ണുവിനോട് ഇടപെടരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു.
1: വിഷ്ണു, നീ എന്തിനിവിടെ വന്നു? ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നു?
2: അനന്തേട്ടൻ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് തേവള്ളി മഠത്തിൽ വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്, എന്റെ അച്ഛൻ തിരുമേനി. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, അനന്തേട്ടനെ ഈ മഹാപാതകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ.
1: എന്നെ പിന്തിരിപ്പിക്കാൻ മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്കും ഇനി സാധ്യമല്ല. ഈ നദി ഇവിടെ ഒഴുകുന്നുണ്ടെങ്കിൽ, ഈ മല ഇവിടെ ഉണ്ടെങ്കിൽ, നാളെ പഞ്ചമിക്ക് ചന്ദ്രൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിമാനുഷത്വത്തിന്റെ അവസാന ഹോമവും നടന്നിരിക്കും.
2: എങ്കിൽ ആ ഹോമാഗ്നിയിൽ എരിഞ്ഞിറങ്ങുന്നത് നിരപരാധികളുടെ ആ ഗ്രാമമായിരിക്കും. അനന്തേട്ടനും ഞാനും ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിന് വേണ്ടിയാണ് പറയുന്നത്. അവിടെ ജീവിക്കുന്ന നമ്മുടെ അച്ഛൻ തിരുമേനിക്ക് വേണ്ടിയാണ് പറയുന്നത്. പുണ്യവും ധർമ്മവും ബ്രാഹ്മണ്യവും നശിപ്പിക്കുന്ന ഈ ഹോമം നടത്തരുത്.
1: ധർമ്മ പുനഃസ്ഥാപനാർത്ഥം അവതരിച്ച ദൈവമല്ല ഞാൻ. ഒരു ഗ്രാമവും രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഗ്രാമം രക്ഷിക്കാൻ, ബ്രാഹ്മണ്യം രക്ഷിക്കാൻ ഞാൻ ആര്? ഉണ്ണി, ഗ്രാമം നശിപ്പിച്ചത് ഞാനല്ല, അത് കർമ്മഫലമാണ്, അനുഷ്ഠിക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളുടെ അനിവാര്യമായ ഫലം. ബ്രാഹ്മണനെ കൊന്നാൽ ബ്രഹ്മഹത്യാപാപം, ബ്രാഹ്മണൻ കൊന്നാലോ അതിൽ പാപമില്ലേ? ആ പാപമാണ് ഗ്രാമം ഇന്ന് അനുഭവിക്കുന്നത്. അതിന് പരിഹാരമില്ല. എന്നെ നിസ്സഹായനാക്കി എന്റെ അമ്മയെ ചുട്ടുവന്ന ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മണ്യം കൊളുത്തിയ അഗ്നിയിലാണ് ഗ്രാമം എരിഞ്ഞടങ്ങുന്നത്, ധർമ്മം എരിഞ്ഞടങ്ങുന്നത്. അനന്തന്റെ പ്രതികാരത്തിലല്ല. എന്നിട്ടും തേവള്ളി മഠത്തിലെ ഒരു തുളസിയില പോലും കൊഴിഞ്ഞില്ല. കൊഴിഞ്ഞോ? ഓരോ പൂജയ്ക്കും ആദ്യത്തെ തിരികൊളുത്തുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥനകൾ തീർത്ത രക്ഷാബന്ധനത്തിനുള്ളിൽ നിങ്ങളെന്നും സുരക്ഷിതരായിരുന്നു. ആ സുരക്ഷിതത്വമാണ് ഇത് പറയാൻ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പോയിക്കോളൂ, തിരിച്ചു പോയിക്കോളൂ. അനന്തന്റെ അതിമാനുഷത്വം ആർക്കും അപകടമാവില്ലെന്ന് അച്ഛൻ തിരുമേനിയോട് പറയും. വിഷ്ണു, അപകടം ഇനി എന്റെ അതിമാനുഷ പൂജ മുടങ്ങിയാലാണ്, അത് മുടക്കാൻ ശ്രമിക്കരുത്.
0: അനന്തനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായി വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ ഗ്രാമത്തലവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് അനന്തൻ ഗ്രാമത്തലവനെ ചികിത്സിക്കാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു.
3: ഒരുപാട് പോയി സ്വാമി വരണു.
1: അതിമാനുഷ പൂജയുടെ അവസാന ദിവസമാണ്. രണ്ടു നാഴിക കൂടെ കഴിഞ്ഞാൽ പൂജ തുടങ്ങും. നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയോ?
3: ഇല്ല സ്വാമി, ഇല്ല.
1: പിന്നെന്താണ് ഈ പ്രകൃതിക്ഷോഭം? എന്താണ് ഈ ദുർനിമിത്തങ്ങൾ?

0: എന്തെങ്കിലും ആവശ്യങ്ങളോ?
1: വിഷ്ണു ഒന്ന് വേഗം വാടാ. നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ?
2: ഒന്ന് സംസാരിക്കാൻ സമയമില്ല, ഒന്ന് വേഗം വാടാ.
1: എങ്ങോട്ട്?
2: അനന്തേട്ടന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അസൽ ഒരു ഡ്രാഗുള കോട്ട സൂത്രത്തിൽ അനന്തേട്ടനെ അവിടെ നിന്ന് അകറ്റി. അയാൾ പൊന്നിയുടെ വീട്ടിലേക്ക് പോയി. വാടാ പോവാ. അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് നോക്കവിടെ എത്ര.
1: എന്തോ ഭയങ്കര പാപം നിങ്ങൾ ചെയ്തു. പ്രകൃതി കോപിച്ചിരിക്കുന്ന കണ്ടില്ലേ?
2: ഒരു പുല്ലുമില്ല. കാറ്റും മഴയും ലോകത്ത് എവിടെയുള്ളതാ? വാടാ വന്ന് കാര്യം നടത്താൻ നോക്ക്.
3: അനന്തൻ വീട്ടിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ വിഷ്ണുവും സുഹൃത്തുക്കളും വീട്ടിൽ പ്രവേശിച്ച് തന്ത്രപരമായ നടപടികൾ സ്വീകരിക്കുന്നു. വിഷ്ണുവിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പ്രകൃതിയുടെ വിനാശകരമായ ശക്തികളിൽ നിന്ന് വീടിനെ സംരക്ഷിക്കുന്ന മാന്ത്രിക സംരക്ഷണം അവന്റെ സുഹൃത്ത് നീക്കം ചെയ്യുമ്പോൾ ആ വ്യക്തി കൊല്ലപ്പെടുന്നു.
4: ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗംഗം മഹാഗണപതേ വരവരദ സർവജനമേ വശമാനേ സ്വാഹ.

0: ഭഗവാനെ സ്വാഹ.
1: പുറത്തോരന്ന് തൂക്കിയിരിക്കുന്ന കണ്ടോ? അതൊക്കെ ഈ വീടിന്റെയും ചക്രത്തിന്റെയും രക്ഷാബന്ധനമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രോദയത്തിനും വേട്ടം തിരിച്ചെത്തും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം.
2: ഈ പൂജാമുറി എവിടെ
1: കണ്ടുപിടിക്കാം. വാ.
3: കാറ്റും മഴയും വരുന്ന കണ്ടില്ലേ, ഒരു പൂജാമുറി കണ്ടുപിടിക്കാം. പൂജാമുറി ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനിടയ്ക്കാ കളിത മാഷ,
1: വളരെ ശക്തിയുടെ രക്ഷാബന്ധനമായിരുന്നു അത്. അതിനടുത്ത് കളിച്ച അപകടമായി.
3: ഇത് തമാശയല്ല.
4: അല്ല വിഷ്ണു, എല്ലാവരും ഇവിടെ ഒരിടത്ത് നോക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കാം.
5: തൽഫലമായി വിഷ്ണു ഉഷയെ അവളുടെ സംരക്ഷണത്തിനായി ഒരു മാന്ത്രിക വലയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. ഒരു താന്ത്രിക കളത്തിനുള്ളിൽ ഒരു വൃത്തം സ്ഥാപിക്കുമ്പോൾ ഉഷ പ്രകൃതിയുടെ വിനാശകരമായ ശക്തികളെ ഉണർത്തുന്നു.
1: സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഉടൻ പൂജാമുറി കണ്ടുപിടിക്കണം. ദേവിവാ.
6: അപ്പൊ ഞാൻ?
1: ആ, നീ കളത്തിൽ കയറിയിരുന്നാ മതി.
6: ഒറ്റയ്ക്കോ?
1: അതെ, പേടിക്കണ്ട, ദേവിയെ ധ്യാനിച്ചോളൂ. വാ.
0: സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ.
5: അനന്തൻ തന്റെ അടിമകളാക്കി വച്ചിരിക്കുന്ന എല്ലാ ശക്തികളെയും ഇത് മോചിപ്പിക്കുന്നു. തിരികെ വരുമ്പോൾ തന്റെ മാളികയിലേക്ക് ആരോ കയറിയതായി അനന്തൻ മനസ്സിലാക്കുന്നു.
7: എന്തൊക്കെയോ അപശകനങ്ങൾ കാണും. ഒന്നി, നീ വരണ്ട, ഞാൻ പോകുന്നു.
6: സ്വാമി, ഇല്ല സ്വാമി, എന്നെ ഒറ്റയ്ക്ക് വിടില്ല.
7: വേണ്ട
6: സ്വാമി.
5: പൊന്നിയുമായി നദി മുറിച്ച് കടക്കുമ്പോൾ തോണി മറിഞ്ഞ് അവൾ മരിക്കുന്നു. വിഷ്ണുവിന്റെ മറ്റൊരു സുഹൃത്ത് ആദിവാസികളാൽ കൊല്ലപ്പെടുന്നു. അനന്തൻ മാളികയിലെത്തുന്നു. തന്റെ അടിമകളാക്കിയ എല്ലാ ശക്തികളും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണുന്നു. തന്റെ വീടിന്റെ നിലവറയിലെ ദേവീ വിഗ്രഹത്തിന്റെ അനുഗ്രഹം തേടാൻ വിഷ്ണുവിന് നിർദ്ദേശം നൽകിയ ശേഷം അനന്തൻ എല്ലാ ശക്തികളെയും ഒരു വിദൂര സ്ഥലത്തേക്ക് നയിക്കുന്നു.
8: ഈ പകൽ ശക്തി മുഴുവൻ എന്നെ തേടിയാണ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. പോയി രക്ഷപ്പെടൂ, രക്ഷപ്പെടാൻ പോയി, രക്ഷപ്പെടാൻ.
5: പ്രകൃതിയുടെ ശക്തിയെ നശിപ്പിക്കാൻ ഉപയോഗിച്ചതിലെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ അവൻ സ്വയം ദേവിക്ക് സമർപ്പിക്കുന്നു.

0: പിഴച്ചുപോയ പൂജാകർമ്മങ്ങൾക്ക് എന്നെ ശിക്ഷിച്ചോളൂ. അമ്മേ,
1: അങ്ങനെ അനന്തൻ സ്വയം മിന്നലേറ്റ് ജീവനോടെ തന്നെ തന്റെ ശരീരം അഗ്നിക്കിരയാക്കുന്നു. അനന്തന് എതിരായ എല്ലാ ശക്തികളും മാളിക പൂർണ്ണമായും നശിപ്പിക്കുന്നു. ദേവിയുടെ പാദങ്ങളിൽ അഭയം തേടുന്ന വിഷ്ണുവും ഉഷയും ജീവനോടെ രക്ഷപ്പെടുന്നു.
2: അദൃശ്യപ്രപഞ്ച സൃഷ്ടാവി, നിന്റെ അനന്ത കോടി ചരാചര സൃഷ്ടികളിൽ ഒരണുവായ എന്റെ കർമ്മങ്ങൾ പിഴച്ചുപോയെങ്കിൽ എന്നെ ശിക്ഷിക്കും. ഈ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കും, എന്നെ സ്വീകരിക്കും. പഞ്ചഭൂതങ്ങളായി എന്നെ ലയിപ്പിക്കൂ. പഞ്ചഭൂതങ്ങളായി എന്നെ ലയിപ്പിക്കൂ.

ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ.

1989 പുറത്തിറങ്ങിയ അഥർവം എന്ന ഈ ചിത്രത്തിലൂടെ നാല് വേദങ്ങളെക്കുറിച്ചും അതിനകത്തെ വൈരുദ്ധ്യങ്ങളെയും സംഘട്ടനങ്ങളെയും വേർതിരിവിനെയും കുറിച്ചൊക്കെ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത് കാണാം. സവർണ മേധാവിത്വവും ജാതീയതയും ഒക്കെ വേദങ്ങളിൽ പോലും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിന്റെ പ്രതീകങ്ങളായി വർത്തിക്കുന്നത് കാണാം. തേവള്ളിയും മേക്കാടനും അനന്തപത്മനാഭനുമൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഷിബു ചക്രവർത്തി കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിൽ അനന്തപത്മനാഭനായി മമ്മൂട്ടിയും, തേവള്ളിയായി ചാരുഹാസനും, വിഷ്ണുവായി കെ ബി ഗണേഷ് കുമാറും, പൊന്നിയായി സിൽക്ക് സ്മിതയും, ഉഷയായി പാർവതി ജയറാമും, മാളുവായി ജയഭാരതിയും, മേക്കാടൻ നമ്പൂതിരിയായി തിലകനും, പൂത്തേടൻ നമ്പൂതിരിയായി ജഗന്നാഥവർമ്മയും, തിരുമേനിയായി ജോസ് പ്രകാശും, തേവള്ളിയുടെ ഭാര്യയായി സുകുമാരിയും, അനന്തപത്മനാഭൻ എന്ന ചെറുപ്പക്കാരനായി കിരൺ വർഗീസും, സുബ്രഹ്മണിയായി കുഞ്ചനും വേഷമിടുമ്പോൾ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കൈവരികയായിരുന്നു. തേവള്ളിയായി വേഷമിട്ട ചാരുഹാസന് ശബ്ദമായി എത്തിയത് നരേന്ദ്രപ്രസാദായിരുന്നു. ഈ ചിത്രത്തിൽ നാല് ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിലെ ഗാനങ്ങൾക്കെല്ലാം വരികൾ എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പായിരുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയും. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു. കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, പി ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് ഈ ഗാനങ്ങളൊക്കെ മനോഹരമാക്കി തീർത്തു. കൂടാതെ ഈ ചിത്രത്തിന്റെ ചിത്ര സംയോജനം കെ ശങ്കുണ്ണിയും, കലാ സംവിധാനം രാജീവ് അഞ്ചലും, ക്യാമറ ചലിപ്പിച്ചത് ആനന്ദക്കുട്ടനും അജയൻ വിൻസെന്റുമായിരുന്നു. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നമ്മുടെ ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ഇന്ന് അതിഥിയായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. പേര് ചോദിക്കാം.
1: എന്റെ പേര് ശിവസൂര്യൻ.
0: ശിവസൂര്യൻ, രണ്ടു പേരൊന്നിച്ചൊരു പേരല്ലേ? ആരാ ഇട്ടത്?
1: എന്റെ അച്ഛൻ.

0: ചോദിച്ചാൽ ആരെ പേരിട്ടാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് എല്ലാരും കൂടി രീതിയിൽ അങ്ങനെ ഇട്ടതാന്ന് പറഞ്ഞത്, അമ്മമ്മക്ക് ഇഷ്ടാന്ന് പറയുന്നു പേര് ഭയങ്കരമായിട്ട്.
1: അതുകൊണ്ട് ഉറപ്പിച്ചു,
0: അതുകൊണ്ട് ഉറപ്പിച്ചു.
1: അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. വീട്ടിന്ന് എന്ത് വിളിക്കും?
0: വീട്ടിന്ന് കൊറേ പേരുണ്ട് എനിക്ക്. എനിക്ക് സ്കൂളിൽ വിളിക്കോ ശിവ എന്നല്ല, അവര് വിളിക്കോ. വീട്ടിന്ന് സൂരി എന്നാണ്, സൂര്യ എന്നല്ല, സൂരി എന്ന് വിളിക്കും.
1: സൂരി,
0: സൂരി.
1: ഓക്കെ. പിന്നെ
0: പിന്നെ അപ്പുണ്ട് വേറ, അങ്ങനെ കൊറേ കൊറേ പേരുകളുണ്ട്.
1: ഇപ്പൊ നമ്മൾ എന്ത് വിളിക്കണം? ശിവസൂര്യൻ എന്ന് പറയുമ്പോഴേക്ക് കുറച്ചധികം സമയം കടന്നു പോലെ. ഞാൻ എന്താ വിളിക്കണ്ടേ?
0: സൂര്യ എന്ന് വിളിച്ചു.
1: അപ്പൊ സൂര്യ പറഞ്ഞോ. ഇഷ്ടങ്ങൾ ഇടങ്ങൾ എന്ന് പറയുമ്പോ പാട്ടുകളുടെ പരിപാടിയാണല്ലോ. സൂര്യക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ആദ്യം പറഞ്ഞ അത് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
0: എനിക്ക് കിരീടം സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ എന്നുള്ള പാട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: എന്താ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
0: എനിക്ക് പൊതുവെ മോഹൻലാലിന്റെ സിനിമകളെല്ലാം കണ്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഹേർട്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും കരഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു കിരീടം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട്. എനിക്ക് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് എനിക്ക് അറിയത്തില്ല,
1: ഇഷ്ടമാണ്,
0: ഭയങ്കര ഇഷ്ടമാണ്.
1: അങ്ങനെയെങ്കിൽ അതിന്റെ രണ്ടു വരി കൂടെ പാടിക്കൂടെ?
0: പാട്ട് പാടണം,
1: പാടണം.
0: രണ്ടു വരി എനിക്ക് ഒന്നും അറിയാം, ഫുള്ളൊന്നും അറിയത്തില്ല.
1: രണ്ടു വരി മതി.

0: രണ്ടുവരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എണ്ണം വിട്ടുപോയി. ഇതിപ്പോ എത്ര വരി പാടി നമ്മള്?
1: ഞാൻ ഇത് പൊതുവെ പാടി ശീലിക്കാറ് ഇതാണ്, എന്റെ NSS ഇന്റർവ്യൂവിന് പാടി.
0: അങ്ങനെ സെലക്ഷൻ കിട്ടിയില്ലേ? ഫ്രണ്ട്സ് പറയാറുണ്ടോ പാടിത്തരാൻ
1: ഇഷ്ടംപോലെ?
0: ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം കൊടുത്ത് MG ശ്രീകുമാർ പാടിയിട്ടുള്ള അടിപൊളി പാട്ടാണ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. മധുരസ്വരത്തിൽ ശിവസൂര്യൻ ഒരു പാട്ട് പാടി തന്നു. ഇനിയും പാട്ടുകളുമായിട്ട് ഇയാള് റെഡി ആയിട്ടുണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് ആസിഫ് അലിയുടെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ പുഞ്ചിരി തഞ്ചും എന്നുള്ള ആ പാട്ട്.
0: ആസിഫ് അലിയും അപർണയും. പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ ഇഷ്ടം?
1: 90s.
0: ഇങ്ങനെ ഒരു 2K കിഡ് പറയുന്നത് വിരളമാണ്. പുതിയ സിനിമകളിൽ ഏതാ ഇഷ്ടം?
1: പുതിയ സിനിമ എന്ന് പറയുമ്പോ ഞാനങ്ങനെ ഇപ്പൊ പുതിയ സിനിമയില് കൊറേയായി കണ്ടിട്ട്.
0: സിനിമ കാണാറില്ല?
1: കാണാറുണ്ട്.
0: ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് ഏതായിരിക്കും?
1: ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് കറുപ്പാണ്.
0: കറുപ്പ് എങ്ങനെ പോയിട്ട് കാണുന്നത്? ഫാമിലിയുടെ കൂടെ ആണോ ഫ്രണ്ട്സിന്റെ
1: കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ പോയത്.
0: ഫാമിലിയുടെ കൂടെ പോകാറില്ല?
1: ഫാമിലിയുടെ കൂടെ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് കളക്ഷൻ എല്ലാം കിട്ടുന്ന ലൂസിഫർ അങ്ങനത്തെ പോയിട്ടുള്ളു.
0: അങ്ങനെ അല്ലാത്തതൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ.
1: ഇല്ല, ഞാൻ ഫ്രണ്ട്സിന്റെ പേരെ പുറത്തു പോകാറില്ല. ഞാൻ ആ ഒരു പങ്കും കിട്ടുന്ന ഒരു ടൈം എന്റെ താഴെയുള്ള ചെറിയൊരു ബന്ധത്തിലുള്ള ഒരു ചെക്കനുണ്ട്, അപ്പൊ എന്റെ പേരൊന്ന് പോയതാ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും പുറത്തു പോകാറില്ല.
0: ആ ചെക്കന്റെ പേരെന്താ?
1: ഇന്ദ്രജിത്ത്.
0: അപ്പൊ ഇന്ദ്രജിത്തിന് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ? നമുക്ക് ഓരോ പാട്ടും ഓരോരുത്തർക്ക് വേണ്ടിട്ട്. ബൈസിക്കിൾ തീവ്സിലെ അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. ഇതിനും കൈതപ്രം തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. മ്യൂസിക് കൊടുത്തത് ദീപക് ദേവാണ്, പാടിയത് ശങ്കർ മഹാദേവൻ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത പാട്ട് ഏതാണെന്ന് ചോദിക്കാം, പക്ഷെ അതിനു മുന്നേ ശിവസൂര്യൻ എന്നുള്ള പേരിട്ട അച്ഛന്റെയും അമ്മയുടെയും പേരെന്താണ്?
1: എന്റെ അച്ഛന്റെ പേര് സതീഷ് വലാർമെന്ന് പറയാ.
0: അങ്ങനെയാണ്
1: അറിയപ്പെടുന്നത്.
0: അപ്പൊ അമ്മ?
1: അമ്മ ശാലിനി.
0: ശാലീനമായൊരു പേരാണല്ലേ. നമ്മുടെ സിനിമാ നടി ശാലിനിയുടെ ഒക്കെ കട്ടുണ്ടോ?
1: കട്ടുണ്ടോ അറിയില്ല, പക്ഷെ ഭയങ്കര സുന്ദരിയാ.
0: ലോകത്തിലെ കണ്ടുള്ള ഏറ്റവും വലിയ സുന്ദരിയാരാ?
1: ഞാൻ എന്തെങ്കിലും ഞാൻ പറയുന്നത് അമ്മേനെ തന്നെ പറയും, പക്ഷെ നമ്മൾ വേറെ ആരെയും അങ്ങനെ അയ്യോ ഇവര് സുന്ദരിയല്ല അവര് സുന്ദരിയാണ് നമ്മളങ്ങനെ വേർതിരിച്ച് കാണാൻ.
0: എല്ലാരും സൗന്ദര്യമുള്ള ആൾക്കാരാണ്.
1: സൗന്ദര്യമുള്ളവരാണ്.
0: ഒറ്റ മോനാണോ ശിവസൂര്യൻ?
1: അല്ല, എനിക്ക് ഒരു ഏച്ചിയുണ്ട്.
0: എന്താ പേര്?
1: ഗോപിക.
0: എന്താ ചെയ്യുന്ന ഇപ്പൊ?
1: അവളിപ്പോ യു പി എസ് സിന്റെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുന്നുണ്ട്.
0: ഗോപിക പാട്ട് പാടുവോ?
1: ഗോപിക ഇങ്ങനെയാർന്ന് മുളിപ്പാട്ട് പാടും, അത് പാട്ടെല്ലാം പാടും. ഇങ്ങോട്ട് നടക്കുമ്പോ പാട്ട് പാടും, ചെറുങ്ങനെ
0: ഇങ്ങോട്ട് നടക്കുമ്പോ പാട്ട് പാടും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടാറുണ്ടോ?
1: ഈ ഞാൻ പറഞ്ഞ എൻ എസ് എസിന്റെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഒന്ന് ട്രയൽ അടിക്കേണ്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒറ്റ പാടി വെക്കും. കണ്ണീർ പോവിന്റെ അത് തന്നെ ഒന്ന് പാടി നോക്കിനി. ഇപ്പൊ റിലേസ് ആയിട്ടുള്ള ഒരു അംശം എന്നുള്ളൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടുമ്പോ പകുതി പാടും, ഈ ചൈന്റെ പകുതി പാടും. അങ്ങനെ അങ്ങനെ പാടി ഇങ്ങനെ വേറെ ഒന്നുമില്ല, വേറെ അങ്ങനെ കാര്യമായിട്ട് പാടൊന്നുമില്ല.
0: സ്റ്റേജിലൊന്നും ഇതൊരു പാട്ട് നോക്കിയിട്ടില്ല?
1: സ്റ്റേജ് ഞാൻ രണ്ടാം ക്ലാസ് ഒരു പാട്ട് പാടി പോയ ദ വീൽസ് ഓൺ ദി ബസ് ഗോസ് റൗണ്ട് ആൻഡ് റൗണ്ട്.
0: ഓർമ്മയുണ്ടോ?
1: രണ്ടുപേരും
0: പറഞ്ഞു നോക്കിയേ.
1: The wheels on the bus goes round and round. അത് മാത്രമേ ഓർമ്മയുള്ളൂ, എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല.
0: പക്ഷെ അത് ഓർമ്മയുണ്ടല്ലോ.
1: ഞാൻ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ കയറിയ പരിപാടി,
0: അതുകൊണ്ടാണ് മറക്കാത്തത്.
1: അതുകൊണ്ടാണ് മറക്കാത്തത്, പിന്നെ ഞാൻ കയറിയിട്ടില്ല.
0: ഇപ്പോ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നത്?
1: പ്ലസ് ടു.
0: എന്തായാലും മേച്ചുണ്ട്, രണ്ടാം ക്ലാസ് പ്ലസ് ടു. 10 വർഷമായി ഇത് ഓർത്തിരിക്കുക. മെമ്മറി പവർ ചെറുതൊന്നും ഇല്ലല്ലേ?
1: അറിയത്തില്ല, പക്ഷെ പഠിച്ചൊന്നും ഇല്ല.
0: പഠിക്കുന്ന കാര്യം മറന്നു,
1: പഠിക്കുന്ന കാര്യം മറന്നു, പക്ഷെ ഇതൊന്നും തന്നെ നല്ല മൈൻഡിലുണ്ട്. ആ പഠിപ്പിച്ച് തന്നെ സ്റ്റേജിൽ കേറ്റിയ ടീച്ചറുടെ പേരും ഓർമ്മയുണ്ട്.
0: എന്താ ടീച്ചറുടെ പേര്?
1: ലക്ഷ്മി. ലക്ഷ്മി ടീച്ചർ.
0: ടീച്ചർ അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ അഭിമാനിക്കട്ടെ, ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് ടീച്ചർ ഓർത്തു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചർക്ക് വേണ്ടിട്ട് നമുക്ക് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. ഏതാണ്?
1: സൂര്യമാനസത്തിലെ മമ്മൂട്ടി അഭിനയിച്ച സൂര്യമാനസത്തിലെ ആ പാട്ട്.
0: തരളി തരാവിലാണോ? സങ്കടമുള്ള പാട്ട്.
1: യെസ്.
0: വീണ്ടും
1: വീണ്ടും സങ്കടമുള്ള പാട്ട്.
0: സങ്കടമുള്ള പാട്ടും സിനിമയും കേൾക്കാനും കാണാനും ആണോ ഇഷ്ടം?
1: ആ.
0: പൊതുവെ സങ്കടപ്പെടുന്ന ആളാണോ?
1: ഞാൻ പണ്ടല്ല സങ്കടപ്പെടും, ഇപ്പൊ ഇല്ല. ഇപ്പൊ ലേശം ഇപ്പാന്ന് ഞാൻ ഒരു മര്യാദക്ക് നല്ല പാട്ടെന്തെങ്കിലും പറഞ്ഞപ്പോഴും കഴിഞ്ഞ്
0: പെട്ടെന്ന് സങ്കടാവുന്ന ആളാണ്.
1: പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല,
0: ബോൾഡായി.
1: ഇപ്പൊ ബോൾഡായി,
0: അങ്ങനെ വേണം.
1: ഇപ്പൊ സങ്കടം വരില്ല,
0: എന്ത് ചെയ്താലും സങ്കടം വരില്ല, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും.
1: ചിരിച്ചോണ്ടിരിക്കും,
0: അങ്ങനെ തന്നെ.
1: സങ്കടം വന്നാലും ചിരിച്ചോണ്ടിരിക്കും,
0: അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടേക്കും സങ്കടമുള്ള പാട്ടാണ്, പക്ഷെ ആരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ടീച്ചർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക അല്ലേ. വീണ്ടും കൈതപ്രത്തിന്റെ വരികളാണ്. എം എം കീരവാണി എണ്ണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായ പാട്ട്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാനായിട്ട് സൂര്യ ഇതാ ഒരു പാട്ടുകൂടെ പാടിത്തരും.

0: താളം.
1: ഇത് ഏത് സിനിമയിലെ പാട്ടാ?
2: മണിച്ചിത്രത്താഴ്.
1: ആർക്കറിയാതെ അല്ലേ? ഈ പാട്ടില് സങ്കടം ഉണ്ട്, പിന്നെയും അപ്പൊ മനസ്സിലേക്ക് ഓടി വരുന്നൊക്കെ സങ്കട പാട്ടുകളാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നെ?
2: ഞാൻ ചാവശ്ശേരി.
1: സബ്ജക്ട്?
2: സബ്ജക്ട് കൊമേഴ്സ്.
1: കൊമേഴ്സ് ഇഷ്ടപ്പെട്ടെടുത്ത?
2: എനിക്കിപ്പം അങ്ങനെയൊന്നുമില്ല,
1: എന്ത് കിട്ടിയാലും പഠിക്കും.
2: എങ്ങനെ അങ്ങ് ജയിച്ചങ്ങ് പോണം, പ്ലസ് ടു കിട്ടിയാൽ നല്ല.
1: മൈൻഡില് എയിം ഉണ്ടോ? ഇന്നേ പോസ്റ്റിൽ കയറണം, ഇന്നേ ജോലി ചെയ്യണം.
2: എനക്ക് പല ആഗ്രഹങ്ങളാണ്, അതെല്ലാത്തിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല.
1: അതിലൊരു രണ്ടാഗ്രഹം പറയോ.
2: നേവി പോണെന്നുണ്ട്, പോരാത്തതിന് ഇന്റീരിയർ ഡിസൈനിങ്ങും പഠിക്കണമെന്നുണ്ട്. പക്ഷെ അതിപ്പോ ഞാൻ എടുത്ത കോഴ്സ് ആയിട്ട് ഒരു ബന്ധമില്ല.
1: ബന്ധമില്ലാതെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടാണല്ലോ കണക്ട് ചെയ്യുന്നത്.
2: കൊമേഴ്സ് സയൻസ് ആണ് ഞാൻ എടുക്കേണ്ടത്. കൊമേഴ്സ് എടുത്തിട്ട് ഇന്റീരിയർ ഡിസൈനിൽ.
1: കൊമേഴ്സ് എടുത്തിട്ട് ഇന്റീരിയറിൽ വരുമ്പം അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്?
2: അച്ഛൻ പറഞ്ഞു, നീ എങ്ങനെ ഇങ്ങ് പഠിച്ചിട്ട് നല്ലൊരു ജോലി ആക്കിയാ മതി.
1: അത്രേ ഉള്ളൂ. അമ്മയോ?
2: അമ്മ പറഞ്ഞു, നീ ഇതന്നെ പറയുന്നത്, നീ ഇനൊന്ന് വേണ്ടി നീ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഇനി ഓടുന്നു.
1: അമ്മ അതൊക്കെ വിട്ടു. ചേച്ചിയോ?
2: അവക്ക് പിന്നെ ഇതാണെന്നുണ്ട്, നേവിയിൽ പോണെന്നുണ്ട്
1: ആഗ്രഹമുണ്ട്.
2: ആഗ്രഹമുണ്ട്, പക്ഷെങ്കില് അതില്ല, വിട്ട്.
1: അപ്പൊ നാല് പേരുള്ളടുത്ത് നാല് ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഈ പാട്ട് നമ്മൾ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും?
2: അനക്കന്നെ.
1: സെൽഫായിട്ട്?
2: സെൽഫായിട്ട്.
1: നിക്കട്ടൊരു പാട്ട് അല്ലേ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. അവനവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവെ കുറവാ. മണിച്ചിത്രത്താഴെന്നുള്ള സിനിമയിലെ അടിപൊളിയായിട്ടുള്ള പാട്ട് MG രാധാകൃഷ്ണനാണ് സംഗീതം കൊടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾ പാടിയത് യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ശിവസൂര്യനെ അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്?
1: മോഹൻലാൽ അഭിനയിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പ്രമദവനം എന്ന പാട്ടാണ്.
0: ശരിക്കും ശിവസൂര്യന്റെ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. സാധാരണ ഈ ഒരു ഏജിലുള്ള ഒരാള് ഇത്തരം പാട്ടുകൾ ചൂസ് ചെയ്യുന്നത് പൊതുവെ കുറവാണ്. എങ്ങനെയാണ് ഇത്തരം പാട്ടുകളിലേക്ക് എത്തുന്നത്?
1: എന്നറിയില്ല, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഈ റാപ്പൊക്കെ കേൾക്കലേനോ ചെറുപ്പത്തില്, അതായത് DJ ഇതല്ലേ, നമുക്കന്നേരം പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലല്ലോ, ചെറിയ പ്രായല്ലേ. അപ്പൊ അന്നേരം വിവരമില്ലാന്നു ഇങ്ങനത്തെ DJ ഒക്കെ കേൾക്കും. പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ച് വലുതായിട്ട് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നാൽ നമ്മള് പിന്നെ പതിയെ പതിയെ റിയലൈസ് ചെയ്യും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പാട്ടുകള് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം.
0: അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോ ഇതിനാണ് ഭംഗിന്ന് തിരിച്ചറിയും.
1: പണ്ട് ഇതൊക്കെ ജസ്റ്റ് കേട്ട് വിടുന്നു, പക്ഷെ എങ്കിൽ വലുതാകുമ്പോ നമ്മളിപ്പോ ഇത് ഓരോ കേട്ടോണ്ടിരിക്കുമ്പോ അതിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കും നമ്മൾ.
0: അങ്ങനെയാ പാട്ട് ഇഷ്ടപ്പെടും.
1: അങ്ങനെ
0: ഇതും കൈതപ്രത്തിന്റെ വരികളാണ്, രവീന്ദ്രമാ ക്ഷീണം കൊടുത്തുകൊണ്ട് യേശുദാസ് പാടിയതാണ്. സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ സിനിമ കണ്ടിട്ടുണ്ട്.
0: സിനിമയാണോ പാട്ടാണോ ഇഷ്ടം കൂടുതല്?
1: ഇതില് ശരിക്കും പറഞ്ഞ എനിക്ക് മോഹൻലാലിന്റെ കളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: അഭിനയം
1: അതായത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് പക്ഷെ ഒരാളെ രക്ഷകനായി മാറുന്ന ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അമ്മ.

0: റേഡിയോ മലബാർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. അതിഥിയായിട്ട് ശിവസൂര്യൻ നമ്മുടെ കൂടെയുണ്ട്. പാട്ടുകളും ആള് കരുതി വെച്ചിട്ടുണ്ട്. പൊതുവെ തിയേറ്ററിൽ പോയിട്ട് ഇപ്പൊ സിനിമ കാണുന്നത് കുറവാണെന്ന് പറഞ്ഞല്ലോ, ടി വിയിൽ കാണുമോ?
1: ടിവിയിലെന്ന് പറഞ്ഞാൽ ഇപ്പം ടി വി കാണല് കുറവാണ്. ഇപ്പോ ഫോണില്ല, ഫോൺ മേടിച്ചത്.
0: എന്താ കാരണം?
1: അത് ഞാനൊരു ദിവസം സ്കൂളിൽ പോയി, പക്ഷേ എനിക്ക് NSS ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ എക്കണോമിക്സിന്റെ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. ആ എക്സാം ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പിറ്റേ ദിവസം നോക്കുമ്പോ ഈ എക്സാം നടത്തുമ്പോ ഞാൻ ഈ എക്സാം ഉള്ള കാര്യം അറിയുന്നു. അപ്പൊ എക്സാം നടന്നു,
0: പേപ്പർ
1: കിട്ടി,
0: വീട്ടില് കണ്ടു.
1: വീട്ടില് കണ്ടിട്ടില്ല, ഞാൻ പോയിട്ട് പറയാന്ന് വിചാരിച്ച. പക്ഷെങ്കില് നമുക്ക് പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്, ആപ്പ് വന്നിട്ടുണ്ട്. ആപ്പ് എന്ന് വെച്ചാല് നമ്മളെ മാർക്സ് ഒക്കെ എൻറ്റർ ചെയ്യും, അപ്പൊ അതില് വരും. ഇത് നമ്മളെ ഗ്രൂപ്പിലിട്ട്, ക്ലാസ് ഗ്രൂപ്പിലിട്ട്. അപ്പൊ പൂർത്തിയായി, വീട്ടിൽ കണ്ടു, അച്ഛൻ ഫോൺ എടുത്ത് വെച്ചു. അത്രേ ഉള്ളൂ.
0: ഫോൺ ഇല്ലാതിരിക്കുമ്പോ ഒരു
1: ചിലവർക്ക് ഫോണിലാണ്ടിരിക്കുമ്പോ ഇങ്ങനെ കൈകളെല്ലാം
0: വിറച്ച്
1: അങ്ങനത്തെ ഇതെല്ലാം. പക്ഷെ എനക്ക് അങ്ങനത്തെ ഇതൊന്നില്ല.
0: അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ, ഫോണ് വാങ്ങി വെച്ച അച്ഛന് വേണ്ടിട്ട്.
1: ഓ, ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഏതാണ്?
1: ദിലീപ് അഭിനയിച്ച വെട്ട സിനിമയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ
0: ബി ആർ പ്രസാദ് വരികൾ എഴുതി, വേണി ഇഗ്നീഷ്യസ് ഈണം കൊടുത്ത് MG ശ്രീകുമാറും സുജാതയും കൂടെ പാടിയിട്ടുള്ള

0: ഒരു ഗാനമാണ്. സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ?
1: ഓ, കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: ഒരുപാട് ചിരിക്കാൻ വകയുള്ള ഒരു സിനിമയാണ്.
1: ചിരിക്കാനേ വകയുള്ളൂ.
0: അതിലെന്താ ഇഷ്ടപ്പെട്ടത്? ഹിസൈനസ് അബ്ദുള്ള പറഞ്ഞപ്പോ സൂര്യ പറഞ്ഞുല്ലോ, മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെട്ടം എന്നുള്ള സിനിമയില്.
1: വെട്ടം എന്ന സിനിമയിലെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വെച്ചാല് ഇതന്നെ മെയിൻ ആയിട്ട് കലാമണിന്റെയും ദിലീപിന്റെയും കോമ്പിനേഷൻ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓരോത്തിന് ഇതില് സങ്കടം വരുത്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് ഇവൻ നാട്ടിൽ പോയിട്ടുള്ള ഇവൻ ഭയങ്കര പാട്ടുകാരനല്ലേ ഇവന്റെ അമ്മയൊക്കെ. ും ഓരോ സിനിമയിലും ഓരോ സങ്കടമുള്ള ഭാഗങ്ങളുണ്ട്.
0: അതാണ് ഇഷ്ടം.
1: അതാണ് ഇഷ്ടം.
0: എന്നാ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു സന്ദർഭം ഏതാ?
1: ആ, ഒരുപാട് സങ്കടപ്പെട്ട സമയങ്ങളുണ്ട്. അതായത് വീട്ടിൽ നിന്ന് അമ്മ അടിക്കും, പടി കഴിച്ച് എന്റെ ഏറ്റവും വലിയ സങ്കടം സന്തോഷം എന്നൊരു സമയമുണ്ട്. അത് രണ്ടും ഒരുമിച്ച്, അതായത് പിറ്റേ ദിവസം സന്തോഷം, പിറ്റേ ദിവസം സങ്കടം.
0: സങ്കടം.
1: ഒരു ദിവസം എനിക്ക് സംസ്കൃതം ആദ്യം എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതം എന്റെ വീട്ടിൽ ആരും പഠിച്ചിട്ടില്ല. അഞ്ചാം ക്ലാസ്സിന് ആരും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അടുത്തത് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നുമില്ല. ഫസ്റ്റ് എക്സാം, എല്ലാ എക്സാമിന്റെ ആണ് തുടക്കങ്ങൾ എല്ലാത്തിന്റെയും സങ്കടത്തിന്. എക്സാമായി, എക്സാം കഴിഞ്ഞു, അത് ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് പോലത്തെ. 15-ൽ 8 മാർക്ക് കിട്ടി. അവിടെ പോയി കിട്ടി നല്ലോണം. പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് എനിക്ക് 47-37.
0: അപ്പൊ സന്തോഷമായി.
1: സന്തോഷമായി.
0: ഒരു കാര്യത്തിന് തന്നെ 2 റിസൾട്ട് അല്ലേ? അപ്പോ ഏറ്റവും സന്തോഷമുള്ള നിമിഷവും ഏറ്റവും സങ്കടം ഉണ്ടായ നിമിഷവും ഒരേ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ഈ ഒരു പാട്ട് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് നേരത്തെ പറഞ്ഞു, കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിൻ്റെ മധുരസ്വരം. വീണ്ടും പാട്ടുകളുമായിട്ട് ദേ ശിവസൂര്യൻ കാത്തിരിക്കുകയാണ്. അടുത്ത ഗാനം ഏതാണ്?
1: ദിലീപ് അഭിനയിച്ച മഴത്തുള്ളി കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിലെ തേരിറങ്ങും മുകിൽ എന്ന ആ പാട്ടാണ്.
0: എസ് രമേശൻ നായർ വരികൾ എഴുതി, സുരേഷ് പി ടി എസ് ഈണം കൊടുത്ത്, പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഫീൽ ഉള്ളൊരു പാട്ടാണ്. ഈ സിനിമയും കണ്ടിട്ടുണ്ടാവുമല്ലോ?
1: ഇതൊരു പകുതി കണ്ടിട്ടുണ്ടാവും.
0: എന്റെ കണ്ടിട്ടില്ല.
1: എന്റെ കണ്ടിട്ടില്ല.
0: എന്റില് എന്തായാലും സങ്കടം ആവും.
1: കാണണം ഇനി.
0: സങ്കടം ഉള്ളത് കൊണ്ട് ഇനി
1: കാണണം.
0: സിനിമ കണ്ടിട്ടില്ലെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടല്ലോ.
1: ആ പാട്ട് കേട്ടിട്ടുണ്ട്.
0: അപ്പൊ ഈ ഗാനം ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇത് എന്റെ ചേച്ചിക്ക് വേണ്ടിട്ട്.
0: ഗോപിക.
1: ഗോപിക.
0: ഗോപികക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ കേട്ടു, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആള് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, ഹോബീസ് ഉണ്ടോ?
1: എനിക്ക് ഈ വീഡിയോഗ്രാഫിനോട് താല്പര്യമുണ്ട്, കണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനായ സാഹചര്യങ്ങൾ എനിക്കിതുവരെ ഒത്തു കിട്ടിയിട്ടില്ല. ഒന്നാമത് ഫോണ് വേണം, മര്യാദക്കുള്ളൊരു ഫോണാണ്, എന്നാലേ ഒരു കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് തുടങ്ങാൻ കഴിയും. എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര താല്പര്യം.
0: അഭിനയം?
1: ആ, അഭിനയിച്ചിട്ടുണ്ട്. ഒരു 4-3 ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്.
0: അപ്പൊ വലിയ പുള്ളിയാണ്. എന്തൊക്കെയാണ് ഷോർട്ട് ഫിലിംസിന്റെ പേര്?
1: കൊത്തൻ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കിട്ടിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ മലയൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് തെയ്യ വിഭാഗത്തിന്റെ രീതിയിൽപ്പെടുന്ന ഒരു ഇതാണ്. ഒരുത്തൻ എന്ന് പറഞ്ഞൊരു ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിമിന് ഞാൻ വേറെ പുറത്തുനിന്ന് അഭിനയിക്കാൻ പോയത്, അതിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ബാക്കി ഇത്രയും ഇതിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ.
0: 3 ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേര് ഓർമ്മയുണ്ടോ?
1: എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ക്യാരക്ടറിന്റെ നെയിമൊന്നുമില്ല വലിയ. അതായത് എനിക്ക് മെയിൻ റോളെന്ന് കൊത്തൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ഫ്രണ്ട് റോളാണ് എനിക്ക്, അതായത് കിരൺ എന്നാണ് എൻ്റെ പേര്. ഒരുത്തൻ എന്ന് പറഞ്ഞതിൽ എനിക്ക് എൻ്റെ പേര് അതിൽ കുട്ടിക്കാലാണ്, വില്ലൻ്റെ കുട്ടിക്കാലാണ്. അപ്പം അതിൽ എനിക്ക് അങ്ങനെ പേര് പരാമർശിക്കുന്നില്ല. മലയൻ എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്തും പേരങ്ങനെ പരാമർശിക്കുന്നില്ല, അത്രയേ ഉള്ളൂ.
0: അപ്പൊ പാട്ട് പാടുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, വീഡിയോഗ്രാഫി ഇഷ്ടമാണ്, ഈ ഡാൻസ് അല്ലെങ്കിൽ ഡ്രോയിങ്, സ്പോർട്സിൽ
1: താല്പര്യമുണ്ട്.
0: പങ്കെടുത്തിട്ടുണ്ടോ?
1: ഞാൻ എൻ്റെ 4 പഠിക്കുമ്പം ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ട്, ഓട്ടത്തിന്, ലോങ് ജമ്പിന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്.
0: അപ്പൊ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരു പാട്ട് കൂടെ പറയാവോ?
1: പാട്ട് ടൊവിനോ തോമസ് അഭിനയിച്ച ലൂക്ക എന്ന് പറഞ്ഞ സിനിമയിലെ നീയില്ലാ നേരം എന്നുള്ള ആ പാട്ട്.
0: അഹാന പേർ ചെയ്ത സിനിമ അല്ലേ? ഇതും മെന്റലി സങ്കടം തന്നെയാണ്, ട്രാജഡി ആണ്. ഈ പാട്ടിന് വേണ്ടിയിട്ട് ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, സൂരജ് കുറുപ്പ് ഈണം കൊടുത്ത് അദ്ദേഹവും ഒപ്പം ദീപ പലനാടും കൂടെ പാടിയിട്ടുള്ള പാട്ടാണ്. കേൾപ്പിച്ചു കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എല്ലാവർക്കും
0: വേണ്ടിയിട്ട്.

0: റേഡിയോ മലബാർ 89.6 FM ഇഷ്ടങ്ങൾ ഇണങ്ങളിൽ ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത പാട്ട് ഏതാണെന്ന് നമുക്ക് ശിവസൂര്യനോട് ചോദിക്കാം.
1: ഇന്നസെന്റും ജഗതിയും ഒരുമിച്ച് കോമ്പിനേഷനുള്ള ഒരു മൂവിയാണ് കാബൂളിവാല. അതിലെ പാൽനിലാവിലും നിന്ന പാട്ടാണ്
0: കന്നാസും കടലാസും.
1: കന്നാസും കടലാസും
0: സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: ഓ, എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയെന്ന് വെച്ചാൽ അവരെ ലാസ്റ്റത്തെ അവരെ എല്ലാവരും തള്ളിക്കളഞ്ഞു. അതായത് അവൻ്റെ അവരെ അത്രയും കാലം ഒരുമിച്ചുള്ള അഭിനയ എന്നുള്ള നടൻ ലാസ്റ്റ് മറക്കുകയും ഇവരെ. അപ്പൊ ഇവര് പോകുമ്പോ ആ ലാസ്റ്റുള്ള സീന് ഭയങ്കരമായിട്ടും നെഞ്ചുതട്ടുന്നു. പാട്ടും അതുപോലെ
0: ഇഷ്ടാണ്.
1: ഇഷ്ടാണ്.
0: ഇതിന്റെ രണ്ടുപേര് പാടുന്നോ?
1: ആവത്തില്ല.
0: നമുക്ക് ഡയറക്ട് ഒറിജിനൽ വേർഷൻ തന്നെ ശ്രോതാക്കളെ കേൾപ്പിക്കാം അല്ലേ. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അതിൽ രണ്ട് അമ്മമ്മമാരുണ്ട്. അമ്മമ്മ അച്ഛമ്മന്ന് ഞാൻ അച്ഛമ്മയാന്ന് പക്ഷെ ഞാൻ രണ്ടാളെ അമ്മമ്മന്നാ വിളിക്കുക. ഒന്നെന്റെ അമ്മേന്റെ അമ്മയും ഒന്നെന്റെ അച്ഛന്റെ അമ്മയും.
0: രണ്ടുപേരുടെയും പേരെന്താ?
1: എന്റെ അച്ഛന്റെ അമ്മേന്റെ പേര് സുലേഖ. സുലേഖ എന്നാന്ന് പൊതുവെ ഉണ്ടാവും. സുലേഖ
0: സുലേഖ
1: ലേഖ.
0: ഓക്കെ.
1: അമ്മയുടെ അമ്മയുടെ പേര് മാധവി.
0: മാധവി. ഓക്കെ. അപ്പൊ രണ്ടു പേർക്കും വേണ്ടിയിട്ട് പക്ഷഭേദമില്ല.
1: രണ്ടാളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം.
0: അവരായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റും?
1: എത്ര ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്റെ കൂടുതൽ അച്ഛമ്മേന്റെ അപ്പനാന്നല്ലേ ഉണ്ടാവുക. അതായത് ലീവുള്ള ദിവസം ചെറുപ്പത്തിൽ ഇപ്പല്ല എങ്ങനെ പോയി അടുത്ത് കിടക്കുക, ഭയങ്കര കെട്ടി പിടിച്ച് കിടക്കുകയും ഭയങ്കര മഴയും ആരെ ചൂട് അമ്മമ്മേന്റെ മേത്തുള്ള ചൂട് അല്ല പറ്റി പിടിച്ച് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാല് ഞാൻ എനിക്കിപ്പോ 17 വയസ്സായി എന്നാലും എനിക്കൊരു മുട്ടായി വാങ്ങാണ്ട് വീട്ടിലേക്ക് വരൂല. അതെന്റെ ഏച്ചി. ഏച്ചിക്ക് ഇപ്പൊ 23 വയസ്സായി. അവക്കൂലും മുട്ടായി വാങ്ങാണ്ട് എന്റെ വീട്ടിലേക്ക് വരില്ല.
0: ഇതാണ് നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ സ്നേഹം. അതിന് പകരം വെക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു പാട്ടെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തില്ലേ മോശമല്ലേ. ഈ പാട്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ശിവസൂര്യനായിരുന്നു പാട്ട് വിശേഷങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ഒരുപാട് സംസാരിച്ചു. എന്താണ് ശിവസൂര്യൻ ഇപ്പൊ പറയാനുള്ളത്?
1: എനിക്ക് പറയാന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ റെക്കോർഡിംഗ് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തതല്ല.
0: അപ്രതീക്ഷിതമായിട്ട് വന്നു.
1: അറിയാണ്ടൊരു പാട്ട് പാടി റെക്കോർഡിങ്ങിൽ ഇരിക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. വളരെ നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ
0: പങ്കെടുക്കുന്നത്. സൂര്യ, ഞങ്ങൾക്ക് വേണ്ടി പാട്ടുപാടി തന്നു, അതെന്തായാലും ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടും. ഒപ്പം ചോദിച്ചിട്ടുള്ള പാട്ടുകളും മെലോഡിയസ് ആയിട്ടുള്ളതാണ്, അതും ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒത്തിരി സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 18, ഹിജ്റ വർഷം 1447 മുഹറം 16, ശകവർഷം 1948 ആഷാഢം 11, 2026 ജൂലൈ 2 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.